ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ

ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 23, കൊല്ലവർഷം 1202 ചിങ്ങം 29, 2026 സെപ്റ്റംബർ 14 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: യുദ്ധം ആദ്യം തുടങ്ങുന്നത് മനുഷ്യ മനസ്സിലെന്ന് ഉപനിഷത്ത്. ഫ്രാൻസിലെ വീരവനിതയും വിശുദ്ധയുമായ ജോൺ ഓഫ് ആർക്ക് അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു. ഓൾ ബാറ്റിൽസ് ഫസ്റ്റ് വൺ ഓർ ലോസ് ഇൻ ഹ്യൂമൻ മൈൻഡ്. ഒരു യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് മനുഷ്യ മനസ്സാണ്. യുദ്ധ വാർത്തകളുടെ തീക്ഷ്ണത അനുഭവിച്ചറിയുന്ന ഈ കാലത്ത് ഒരു യുദ്ധമുഖത്ത് തളർന്നു നിന്ന പടയാളിക്ക് തന്ത്രവും ആത്മവിശ്വാസവും പകർന്ന ആ തേരാളിയെ ആദരവോടെ ഓർക്കുന്നു. ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു നൽകിയ ഗീതോപദേശം, നായകനായ അർജുനൻ അഭിമുഖീകരിക്കുന്ന സാത്വിക പ്രതിസന്ധികൾക്ക് ശ്രീകൃഷ്ണൻ നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഗീതയുടെ ഉള്ളടക്കം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനും കൃഷ്ണനും തമ്മിൽ നടക്കുന്ന സംവാദമാണ് 700 ശ്ലോകങ്ങളിൽ വ്യാസനാൽ വിരചിതമായ ഗീത, മഹാഭാരതത്തിലെ ഒരേട്. ഭഗവത്ഗീത പലർക്കും പലതാണ്. ഈ മതഗ്രന്ഥം പല അടരുകളുള്ള ഒരു ശ്രേഷ്ഠ കൃതിയായി ആഗോളതലത്തിൽ പല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസർ നിതിൻ നോറ ഭഗവത്ഗീതയെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് പുസ്തകമായി കാണുന്നു. എല്ലാ നായകന്മാരെയും നേതാക്കന്മാരെയും പ്രചോദിപ്പിച്ച് തന്റെ സംഘത്തെ എങ്ങനെ ഉത്തരവാദിത്തബോധത്തോടെ നയിക്കണമെന്ന് കൃത്യമായ അവബോധം നൽകി ഭഗവത്ഗീത ജ്വലിച്ചു നിൽക്കുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും അവിടെ നീക്കുപോക്കുണ്ട്. ഏതാണ്ട് 200+ വ്യാഖ്യാന രചനകൾ ഭഗവത്ഗീതയ്ക്കുണ്ടായിട്ടുണ്ട്. മിക്കതും വളരെ പ്രസിദ്ധം. ഗാന്ധിജി, എമേഴ്സൺ, സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദ, മാക്സ് മുള്ളർ ഇവർക്കൊക്കെ ഗീത പലതായിരുന്നു. ദേവാശിഷ് ചാറ്റർജിയുടെ ടൈംലെസ് ലീഡർഷിപ്പ് എന്ന പുസ്തകം ഈയിടെ വായിക്കാനിടയായി. ഭഗവത്ഗീതയിലെ 18 നേതൃത്വ സൂത്രങ്ങൾ, അതായത് മാനേജ്മെന്റ് സ്കിൽസ്, അദ്ദേഹം 18 അധ്യായങ്ങളിലൂടെ വിശദമാക്കുകയാണ്. 21 നൂറ്റാണ്ടിലെ പ്രാക്ടിക്കൽ ഗൈഡാണ് ഭഗവത്ഗീത എന്നാണ് അദ്ദേഹം യുക്തിയുദ്ധം സമർത്ഥിക്കുന്നത്. പ്രശ്നവും പ്രശ്നപരിഹാരവും എപ്പോഴും ഒരുമിച്ചാണെന്ന് ഗീതയെ ഉദ്ധരിച്ച് അദ്ദേഹം വിശദമാക്കുന്നു. കലുഷിതമായ മനസ്സുമായി നിൽക്കുന്ന നായകന് തന്റെ കൂടെയുള്ളവർക്ക് കൃത്യവും വ്യക്തവുമായ നിർദ്ദേശം നൽകാനാവില്ല. മനസ്സ് കീഴടക്കിയവന് സ്വന്തം മനസ്സ് ഉറ്റ ചങ്ങാതി, അല്ലാത്തയാൾക്ക് മനസ്സ് ശത്രു. ഈ ഗീതാവാക്യം ഉദ്ധരിച്ച് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. വളരെ പണിതിരക്കുള്ള ഒരു കൊല്ലൻ ഒരു സഹായിയെ കൂടെ കൂട്ടുന്നു. വന്നയാൾ സമർത്ഥൻ, അധ്വാനശീലൻ, ആത്മാർത്ഥതയുള്ളവൻ. തിരക്കുള്ള കൊല്ലൻ പുതിയതായി വന്നയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം ഞാൻ പുറത്തെടുത്ത് കൂടക്കല്ലിൽ വയ്ക്കും. കൂടം കൊണ്ടടിക്കേണ്ട സമയം ഞാൻ തലയാട്ടും. നീ ഉടൻ അടിക്കണം. സഹായി കൃത്യമായി അനുസരിച്ചു. കൊല്ലന്റെ തലയ്ക്ക് തന്നെ അടിച്ചു. മനസ്സ് പിരിമുറുക്കവും സംഘർഷം കൊണ്ട് പ്രക്ഷുബ്ധമാകുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഇതുപോലെ പിഴവുകളാവാം. ഗീതയെ ഉദ്ധരിച്ച് ദേവാശിഷ് ചാറ്റർജി പറയുന്നത് നയിക്കുന്നവർക്ക് മനസ്സിന് കൃഷിതുല്യമായ ശാന്തത ഉണ്ടാവണമെന്നാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാനാകും. ഇതേ മനനിലയുള്ളവർ കൂടെയുള്ള അണികളെക്കുറിച്ച് സദാ കരുതലുള്ളവരായിരിക്കും. JRD ടാറ്റ ജംഷഡ്പൂരിൽ പുതിയ സ്റ്റീൽ കമ്പനി തുടങ്ങിയ കാലം, യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് എഞ്ചിനീയർ അവയ്ക്കങ്ങേയറ്റം ഉയർന്ന ഊഷ്മാവുണ്ടാക്കാനുള്ള ക്ഷമതയെക്കുറിച്ച് വാചാലനാവുകയാണ്. അപ്പോൾ ശാന്തനായി ടാറ്റ ചോദിച്ചു, ഈ ചൂടിൽ എന്റെ പാവപ്പെട്ട തൊഴിലാളികൾ എങ്ങനെ പണിയെടുക്കും? അവരെ മറന്ന് എനിക്കൊന്നും ചെയ്യാനാവില്ല. ഇതാണ് യഥാർത്ഥ നായകന്റെ ഉള്ളിലെ ഋഷിഭാവം. കാലാധിപത്യമായി ഭഗവത്ഗീത ഓരോരോ കാലങ്ങളിൽ ഓരോരോ തരത്തിൽ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ശുഭദിനം.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷേർലി സോമസുന്ദരൻ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00.
4: ആകാശവാണി FM വാർത്തകൾ.
3: ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴിതെളിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിന് കർമ്മപദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഇന്ന് ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിലെ യോഗത്തിൽ ഇന്ന് പൊതുചർച്ച നടത്തുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് 8-ാം കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇനി ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവിധാര, എ അയ്യപ്പന്റെ സ്വന്തം മുറിയില്ലാത്ത കവി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി ചിന്താശകലം, ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം, 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര, മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്രനിർമ്മാണവും, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, RCR കായം എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഡെൻചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രോസ്തോ

0: ഓർത്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക, സുജ അജിത്തിന്റെ കഥ, സോളോ ട്രാവലർ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് ഗാനം. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്തുപരിപാലനവും, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുവേലിപ്പടി സ്വദേശി അനുസുദ്ദീൻ എം എ. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറക്കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശകുൻ ചോപ്ര. The 18th BRICS summit concluded in New Delhi with Prime Minister Narendra Modi underscoring that the BRICS diversity should remain its identity, cooperation its inspiration, and its progress should contribute to the cause of humanity. In his closing remarks on the final day of the two-day summit, the Prime Minister said, BRICS is not merely a grouping of nations but an ecosystem of solutions. He said the discussions over the past 2 days had further strengthened this conviction. Mr. Modi expressed hope that the New Delhi Declaration adopted at the summit would provide clear direction for a shared vision and future cooperation. He stressed the need to translate all outcomes into time-bound actions that deliver last-mile impact.
4: Hum aasha karte hain is summit se usme adopt kiya gaya New Delhi Declaration hamare shared vision और फ्यूचर कोऑपरेशन को स्पष्ट दिशा देगा. हमें सभी आउटकम्स को समयबद्ध एक्शन और लास्ट माइल इंपैक्ट से जोड़ना होगा. हमारे फ्रेमवर्क फाइल से आगे बढ़कर रियल लाइफ में इंपैक्ट पैदा करे, इसके लिए हम सब मिलकर काम करेंगे.
3: Prime Minister Narendra Modi held a series of high-level bilateral engagements on the sidelines of the BRICS summit in New Delhi. Over the past 3 days, Mr. Modi held 15 meetings with heads of state and government, besides several pull-aside meetings with world leaders and heads of international institutions. The meetings provided an opportunity to strengthen bilateral ties, discuss issues of mutual interest, and exchange views on regional and global developments. Hindi Divas is being celebrated across the country today. It was on this day in 1949 that the Constituent Assembly adopted Hindi written in Devanagari script as the official language of the country. Today, Hindi is one of the widely spoken languages in the world and the first language of more than 52 crore people. Union Home Minister Amit Shah will attend Hindi Divas 2026 program and the 6th All India Raj Bhasha Sammelan official language conference in Navi Mumbai today. The two-day conference will bring together scholars, educationists, members of parliament, senior government officials and distinguished personalities from various fields to deliberate on the development of Hindi as the official language, people's language and link language, besides its coordination with other Indian languages. The festival of Ganesh Chaturthi is being celebrated today across the country with great devotion.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പ്രഭാതഗീതത്തിൽ അടുത്തതായി എസ് ഗായത്രി ആലപിച്ച മുത്തയ്യ ഭാഗവതർ കൃതി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: പ്രഭാതഗീതത്തിന്റെ അവസാനമായി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം, സംഗീതം TS രാധാകൃഷ്ണൻ.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 35 സെക്കൻഡും. കാർഷിക വാർത്തകൾ. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻസ് മാം പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 2ാം ലോട്ടറി നടപടികൾ ഈ മാസം 22 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0477226684 എന്ന നമ്പറിൽ അല്ലെങ്കിൽ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. 0477226684 ഇമെയിൽ വിലാസം smamkerala@gmail.com. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാം

0: എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ. പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 80 78 09 58 60 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടുക. 80 78 09 58 60. ഇമെയിൽ വിലാസം ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com. നെടുമങ്ങാട് വെള്ളനാട് മിത്രാനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ള കർഷകർ 94 46 91 14 51 എന്ന ഫോൺ നമ്പറിൽ ഈ മാസം 16 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 94 46 91 14 51. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാളേക്കകം നാമനിർദ്ദേശം സമർപ്പിക്കാം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 42 25 41 229. 04 42 25 41 229. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്നാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. www.admissions.kau.in. വിപണി: വെളിച്ചെണ്ണ ക്വിൻറ്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 27,400, RSS 5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: നാളെ രാവിലെ 7 സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32 52 സെക്കൻഡ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായ കപ്പൽ നീക്കം സാധ്യമാക്കുന്നതിനുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഒമാനുമായി അന്തിമ ധാരണയിലെത്തിയതായി ഇറാൻ അറിയിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളും ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് 18 ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ക്യുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25-ാം വാർഷികത്തിന് തുടക്കമായി കേരളത്തിൽ ആദ്യമായി മനുഷ്യ

0: മസ്തകത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുകയാണ് ക്യുസാറ്റ് ബ്രെയിൻ എക്സിബിഷൻ. മസ്തകത്തിൻ്റെ ഘടന, പ്രവർത്തനം, വിവിധ രോഗാവസ്ഥകളിലെ മാറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് പ്രദർശനത്തിൻ്റെ ലക്ഷ്യം. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഏഷ്യാകപ്പ് ജൂനിയർ പുരുഷ വനിതാ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജികർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് A.അയ്യപ്പൻ രചിച്ച സ്വന്തം മുറിയില്ലാത്ത കവി എന്ന കവിത കേൾക്കാം.

0: ഇല്ലാതെ ഒറ്റയ്ക്കു പോകുന്നു.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എ അയ്യപ്പൻ രചിച്ച സ്വന്തം മുറിയില്ലാത്ത കവി എന്ന കവിത. ആരംഭിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരി, വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദ്വരൈ, ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗം, ടി വി വാസൻ ഘടം.

രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ ബോൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. തുടരും സമകാലികം. സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്ര നിർമ്മാണവും. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. ഡെഞ്ചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം. 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക, സുജ അജിത്തിന്റെ കഥ, സോളോ ട്രാവലർ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് ഗാനം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 15 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനം

0: മോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
2: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: എങ്ങനെ?
2: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
1: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
2: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
1: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
2: RBI പറയുന്നു,
3: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പെയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവിമുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ 100 ആണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു.

0: ഇപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 40 പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1 സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2 സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3 സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68 21 പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1 സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2 സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3 സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2 സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3 സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPI നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2.5 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25 വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 11 തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിള ബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം.

0: ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന സൗദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിനു പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മൻഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചെടുത്തിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 8 സെക്കൻഡും.

അറിവിൻ നുറുങ്ങുകൾ കോർത്തിണക്കിയ എഫ് എം ഡയറി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. പുരോഗതിയുടെ അടിസ്ഥാനം എന്നത് മാതൃഭാഷയുടെ ഉന്നതിയാണ്. മാതൃഭാഷ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, സാന്ത്വനമേകുന്നു. പുരോഗതിയുടെ അടിസ്ഥാനം എന്നത് മാതൃഭാഷയുടെ ഉന്നതിയാണ്. മാതൃഭാഷ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, സാന്ത്വനമേകുന്നു. ഭാരതേന്ദു ഹരിശ്ചന്ദ്. ഇനി ഇന്നത്തെ ചോദ്യം, ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെയും രംഗവേദിയുടെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെയും രംഗവേദിയുടെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ട് മുൻപ് പറയാം. നാട്ടുവിശേഷം. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വൈകിട്ട് 6:30 അക്ഷരദീപം തെളിക്കൽ. കണയന്നൂർ കോവിലകം മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം. പറവൂർ യോഗേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ 6:30 നൃത്തനൃത്യങ്ങൾ. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. KICB അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ എക്കോലാബിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ കോട്ടയിൽ ക്ഷേത്രം പരിസരം, ആനപ്പറമ്പ്, ആസാദ്, എസ് എൻ ജംഗ്ഷൻ, മോളുംപുറം, മാരാന, പാമ്പാടിത്താഴം, പറമ്പാട്ട്, നെടുങ്ങാപ്പുഴ, ഐരേറ്റിൽ ക്ഷേത്രം, എസ് എം പി കോളനി, ചോയ്സ്, അലിയാർപാലം, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സേവന വാർത്തകൾ. ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.com

bank.in സന്ദർശിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് SBI.bank.in സന്ദർശിക്കുക. IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക. www.ibps.in. ഇപ്പോൾ സമയം 7 മണി. സ്പോൺസേർഡ് പ്രോഗ്രാം പോപ്രാ.

0: നമസ്കാരം. ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്പുകൾ പോലെയാണ് നമ്മുടെ സമയപരിമിതിയും നമ്മളിത് നടക്കുന്ന ഒരു സമയത്തിൻ്റെ പ്രാധാന്യമൊക്കെ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊരു നമ്മുടെ ഒരു ലിങ്ക് പോലെ ആയിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത് അല്ലേ ഡോക്ടർ? ഇത് കാരണം നമ്മളിത് ഒരു സമഗ്രമായിട്ടുള്ളൊരു അറിവ് പങ്കുവെക്കലല്ല, നമ്മളിതിൻ്റെ സൂചനകൾ നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ നിരീക്ഷിക്കുക, പഠിക്കുക, അത് സമൂഹത്തിന് പ്രയോജനപ്പെടുക, അതിലൂടെ അവനവനും പ്രയോജനപ്പെടുക. നമ്മളൊരു സങ്കുചിതമായ നമ്മുടെ ഒരു ജീവിതം, എൻ്റെ ശമ്പളം, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി എന്നുള്ളൊരു തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് സാമൂഹ്യ ദുരന്തങ്ങൾ പെരുകുന്നത് എന്ന് സാമൂഹ്യ നിരീക്ഷകരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ പൊതു സമൂഹത്തിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാട് ന്യൂറോ സയൻസ്?
1: ഇപ്പം നമ്മൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യരെന്ന് പറയുമ്പോൾ, അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലച്ചോറിന് വികാസം, അല്ലെങ്കിൽ ആ ഒരു വികാസം വരുന്നത്. അപ്പം ആ ഒരു വികാസം പ്രോപ്പറാകണമെങ്കിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ കണക്ടിവിറ്റി ആവശ്യമാണ്. നമ്മൾ പല പഠനങ്ങളും കാണിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഡിപ്രഷനും അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ കാണിച്ചേക്കണ അവരുടെ തലച്ചോറിൽ നിന്ന് മനസ്സിലായിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ തലച്ചോറിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെയധികം കുറയും എന്നുള്ളതാണ്. അപ്പം ഈ സെറട്ടോണിൻ്റെ അളവ് കുറയണതനുസരിച്ചാണ് ഈ ഡിപ്രഷൻ്റെ തോതൊക്കെ കൂടണത്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ ന്യൂറോ സയൻസിൽ പറയുന്ന ടെക്നീക്ക് എന്ന് പറയണ കൂടുതൽ സെൽഫ്ലെസ് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടി, നമ്മളൊരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യുക, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ സെറട്ടോണിൻ്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ കൂടുന്നതും. അതിനുവേണ്ടിയാണ് ഈ സ്കൂളിലും കോളേജിലൊക്കെ NSS അതുപോലെ തന്നെ പല പല സംഘടനകളും ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ തലച്ചോ, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഈ ഒരു സേവനം ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടണേലും കൂടുതൽ ബെനിഫിറ്റ് നമുക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനാണ് കിട്ടണേന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.
0: അതായത് നമ്മളുടെ ഒരു സങ്കുചിതമായ മനസ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, അതാണ് നമ്മുടെ ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റു, വീട്ടുകാർ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിച്ചു, പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും മൊബൈലിലേക്ക് പോകുന്നു. നമ്മൾ സമൂഹത്തെക്കുറിച്ചും അയൽപക്കക്കാരെക്കുറിച്ചിട്ടും നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചിട്ടോ അങ്ങനെ ആരെക്കുറിച്ചിട്ടും കൺസേൺ അല്ലാതെ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ അതിനെ പറ്റിയെങ്കിലും പരമാവധി പറ്റുമെങ്കിലും ജിമ്മിൽ പോവുക, ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുക, അതുകൊണ്ട് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആധുനിക പഠനങ്ങളും വെളിപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് നേരത്തെ സമഷ്ടി സങ്കല്പത്തിൽ ജീവിക്കണമെന്ന് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത്. കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂറോ സയൻസും പറയുന്നത്, ഡോക്ടർ ഒന്നുകൂടി അത് ചുരുക്കുമെന്ന് പറയാമോ?
1: അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ വരുന്ന കണക്ടിവിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ കോർട്ടിസോൾ റിലീസ് ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോണിൻ്റെയൊക്കെ അളവ് കുറക്കണമെങ്കിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക, അതുകൂടാതെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക, ഡൈവേർഷൻ ഓഫ് തോട്ട് എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും പോയി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ കൂടുകയാണ് ആക്ച്വലി. കാരണം അതിലെ കാര്യങ്ങൾ നമ്മളായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ എപ്പോഴും ആ സ്ട്രെസ് ലെവൽ കൂടി വന്നതിന് കാരണം. അതിന് പകരം

0: ഒരു സൊസൈറ്റിനായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ് ലെവലൊക്കെ വളരെയധികം കുറക്കാം. നമ്മൾ കുട്ടികളോടൊക്കെ പറയണമെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ആ പഠിക്കുമ്പോഴും ഷെയർ ചെയ്ത് പഠിക്കുക. അതുകൂടാതെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ആശയം ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോഴാണ് അവരുടെ ബ്രെയിനിൽ ആ കൂടുതൽ അത് ആശയം ഉറക്കണത്. അങ്ങനെയാണ് നമുക്ക് ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്.
1: പ്രിയപ്പെട്ടവരെ, കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ബ്രെയിൻ പ്രദർശനം ഇന്നും നാളെയും മറ്റന്നാളും നേരിട്ട് കാണാം. അതുകൂടാതെ നടക്കുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപു. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. Protect your daily energy. Let's build a healthy brain for a healthy society.
2: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് പ്രോഗ്രാം പോപ്ര.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
6: ബ്ലിങ്കസ്യ ഒരു കാലത്ത് മലയാളത്തിലെ അനൗപചാരിക ഭാഷണങ്ങളിൽ നിരന്തരം കടന്നുവരുന്ന ഒരു പ്രയോഗമായിരുന്നു ബ്ലിങ്കസ്യ. സ്തബ്ധനായി നിൽക്കുക, പകച്ചുപോകുക തുടങ്ങിയവയ്ക്ക് സമാനമായി സാമാന്യ വ്യവഹാരത്തിൽ ബ്ലിങ്കസ്യ എന്ന് പ്രയോഗിക്കുക സാധാരണമായിരുന്നു. കണ്ണു ചിമ്മുക എന്ന് അർത്ഥമുള്ള ബ്ലിങ്ക് എന്ന ആംഗല പദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത പ്രയോഗമാണിത്. ഇവിടത്തെ പ്രത്യയമാകട്ടെ സംസ്കൃതവുമാണ്. കേരള ഭാഷയും സംസ്കൃതവും ചേരുമ്പോഴാണ് മണിപ്രവാളമാകുന്നത്. അതുകൊണ്ട് ഈ പ്രയോഗം വികല മണിപ്രവാളത്തിലാണ് ഉൾപ്പെടുന്നത്. ഔപചാരിക വിനിമയങ്ങളിൽ ബ്ലിങ്കസ്യ എന്നതിനു പകരമായ ഇതികർത്തവ്യാമൂഢതയാണ് പ്രയോഗിച്ചിരുന്നത്. ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയുടെ ഭാഷാപ്രതിനിധാനമാണത്. എന്നാൽ പുതിയ തലമുറ ഇത്തരം സംസ്കൃതാഭിമുഖ്യം താല്പര്യപ്പെടാറില്ല. അവർ പ്ലിങ്, ശശിയാവുക, സോമനാവുക, കിളി പോവുക തുടങ്ങിയവയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഫ്യൂസ് പോവുക, ഫ്രീസ് ആവുക തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് 90s വലിയ പ്രചാരമുണ്ടായിരുന്നു. ചലച്ചിത്ര സന്ദർഭങ്ങളുമായുള്ള അടുപ്പത്തിൽ നിന്നുമാണ് പുതുതലമുറ പ്രയോഗങ്ങൾ പലതും പിറവിയെടുക്കാറുള്ളത്. പവനായി വീണ്ടും ശവമാകുന്നത് ഉൾക്കൊള്ളാൻ ചലച്ചിത്ര സന്ദർഭം അറിയേണ്ടത് അനിവാര്യമാണ്. ശശിയാവുക, കിളി പോവുക തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ആത്മപരിഹാസത്തിൻ്റെയും സെൽഫ് ട്രോളുകളുടെയും സ്വഭാവവും കാണാം. അപരനെ പരിഹസിക്കാൻ മാത്രമല്ല ഇവയൊക്കെ പ്രയോഗിക്കുന്നത്. പരിധിയില്ലാത്ത മാനസികാനുഭവങ്ങളെ സ്വയം ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി എന്നാണ് ആളുകൾ പറയാറുള്ളത്. സവിശേഷ മാനസികാവസ്ഥകളെ സൂചിപ്പിക്കാൻ വ്യാകരണ നിയമങ്ങളെയും ഭാഷാതിർത്തികളെയും അതിലംഘിച്ച് ഇന്ന് ധാരാളം ന്യൂജൻ പ്രയോഗങ്ങൾ പുതുതലമുറയ്ക്കുണ്ടെങ്കിലും ബ്ലിങ്കസ്യ പഴയ തലമുറക്കാരുടെ പുതുഞ്ചൻ പ്രയോഗമായിരുന്നു.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 രാത്രി 8:50. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1-8 ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in

0: എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04842983130. 04842983130. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് www.ssc.gov.in www.ssc.gov.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
4: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
4: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: എ ഭീംസിംഗിന്റെ സംവിധാനത്തിൽ ധർമ്മേന്ദ്ര, മുംതാസ്, ഓം പ്രകാശ്, പ്രേംനാഥ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് ലോഫർ. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ആനന്ദ് ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ, പാടിയത് മുഹമ്മദ് റഫീ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110087.
7: ഈ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ മിനിറ്റിലും ഒരു ആള് സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡിസബിലിറ്റി വരുന്നു എന്നുള്ളതാണ് കണക്ക്. പലപ്പോഴും ഈ അസുഖം വരുമ്പോൾ വളരെ വൈകിയാണ് രോഗിയും അടുത്തുള്ള ആൾക്കാരും അത് മനസ്സിലാക്കുന്നതും. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ പലപ്പോഴും കൊടുക്കാൻ സാധിക്കില്ല. സ്ട്രോക്ക് വന്ന 4.5 മണിക്കൂറാണ് അതിൻ്റെ ഗോൾഡൻ അവർ. ഈ സമയത്തിനുള്ളിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന്, അതായത് ക്ലോട്ട് ബസ്റ്റർ മരുന്നാണ് പറയുന്നത്, അതായത് ത്രോംബോലൈസിസ് എന്ന് നമ്മൾ മെഡിക്കലി പറയും. ഈ മരുന്ന് രക്തക്കട്ട അലിയിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണ്. ഇപ്പം 4.5 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ അപൂർവഘട്ടത്തിൽ 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടും കൊടുക്കാൻ സാധിക്കുമെങ്കിലും ഭൂരിഭാഗം പേഷ്യൻസിനും 4.5 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. തളർന്നു പോയ കൈയും കാലും ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ തിരിച്ച് അനക്കാൻ സാധിക്കുകയും അവർക്ക് പഴയതുപോലെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ചികിത്സ വൈകുന്തോറും തലച്ചോറിലുള്ള കോശങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ്, അതായത് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകുകയും അവരെ ആയുഷ്കാലം മുഴുവൻ ഒരു വൈകല്യം ഉള്ള ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു.
8: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പാർത്ഥസാരഥി.
9: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഇന്ന് രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഡെഞ്ചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം. രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സുജ അജിത്തിന്റെ കഥ സോളോ ട്രാവലർ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് ഗാനം. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്തുപരിപാലനവും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുവേലിപ്പടി സ്വദേശി അനസുദ്ദീൻ MA.
11: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന എം ടെക് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ വിവിധ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഇന്ന് രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842862411 എന്ന നമ്പറിൽ വിളിക്കുക. 04842684411. വെബ്സൈറ്റ് വിലാസം www.photonics.qz.ac.in. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04712732338. 04712732338. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകുന്ന ധനസഹായം പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ധനസഹായം, ബാർബർ ഷോപ്പ് നവീകരണ ധനസഹായം എന്നിവയ്ക്ക് ഈ മാസം 20 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയാത്ത 60 വയസ്സ് വരെയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഫോൺ നമ്പർ 04842983130. 04842983130. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിലേക്ക് കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ

49 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 04-81-2-30-33-07 04-81-2-30-33-07

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: ബ്രിക്സ് മേ ഗ്ലോബൽ സൗത്ത് കെ ദേശോ കാ വിശ്വാസ് ബഡാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ. We may be rooted in different realities, but together we rise through cooperation and blossom for humanity.
0: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6-ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343-ാം അനുച്ഛേദത്തിലാണ്

0: ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണകൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യത മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
1: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള ഏക് പേട് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന്

0: വിനായക ചതുർത്ഥി, രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ, രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:10. FM ഡയറി തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്.
2: വിവര സാങ്കേതിക വിദ്യ ആശയവിനിമയ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുള്ള അതിക്രമങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും വലിയ ഭീഷണിയാവുകയാണ്. ഈ അടുത്ത കാലത്ത് കോളേജ് വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ കൃത്രിമമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവങ്ങൾ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്ന ഫോട്ടോകൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യാജ നിർമ്മിതികളായി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. പിന്നീടിവ രഹസ്യ ഗ്രൂപ്പുകളിലൂടെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ നഷ്ടമാകുന്നത് വ്യക്തികളുടെ സ്വകാര്യതയും മനസ്സമാധാനവുമാണ്. പിടിക്കപ്പെടില്ല എന്ന തെറ്റായ ബോധമാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നത്. ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നത് സൈബർ ഇടങ്ങളിലെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വിദ്യാർത്ഥികൾ പറയുന്നത് ആദ്യം കേൾക്കാം.
3: റീസെന്റ് ആയിട്ട് ഉണ്ടായ ആ ഒരു തൃക്കാക്കര ഒരു മോർഫിംഗ് കേസുമായി ബന്ധപ്പെട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി ആ കോളേജിന്റെ തന്നെ മീഡിയ ടീമിൽ ഉണ്ടായിരുന്ന ഒരു അംഗമായിരുന്നു.
2: 2 ബിരുദ വിദ്യാർത്ഥി സ്റ്റീവൻ.
3: സോ നല്ല രീതിയില് മീഡിയ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. സോ എനിക്കറിയാൻ കഴിഞ്ഞത് AI ഒക്കെ ഉപയോഗിച്ചാണ് കൂടുതലും ആ ഒരു ചിത്രങ്ങളുടെ മോർഫിംഗ് അതുപോലെ തന്നെ വ്യാജവതിപ്പുകളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാമിലെ ഗ്രൂപ്പുകൾ വഴി ഞാൻ ഇത് പ്രചരിപ്പിക്കുന്നതിനേക്കുള്ളത് അറിഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AIയുടെ ഒരു യുഗം എന്നാണല്ലോ. അപ്പോ AI എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മള് യൂത്ത് ആണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മളിപ്പം AI ആണ് ആശ്രയിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോ AI ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ വളരെയധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒന്നും ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ അധികാരികൾ, നമ്മളുടെ ഗവൺമെന്റ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥര് കുറച്ച് നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ സുരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോ പരമാവധി നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കുക. ഇപ്പൊ നമുക്ക് 2-step വെരിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് സെക്യൂർ ആക്കി വെക്കാനായിട്ട്.
4: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേട്ടുവരുന്ന ഒരു വേർഡാണ് മോർഫ്.
2: ബിരുദ വിദ്യാർത്ഥി നിരഞ്ജന എബി.
4: പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുക, അത് മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട് പലരും. അത് നമ്മുടെ സ്കൂളില് അല്ലെങ്കിൽ കോളേജില് നമ്മുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെയുള്ള ആൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഒരു ഫോട്ടോ പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കുറച്ചാളും മുന്നേ വരെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോണിൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്തു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഫോണിൽ വരെ ഫോട്ടോ എടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ടൈമും കൂടിയാണിത്. ആ ടൈമിലാണ് ഇങ്ങനെ മോർഫിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിമായൊരു വ്യക്തിയിലുണ്ടാക്കുന്നൊരു ഭയവും ക്ഷേമവും ഒരു മെന്റൽ പ്രഷറും ഒക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഇത് ഒരിക്കലും നമുക്ക് തമാശയായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു പ്രവണത ആരില്ലെങ്കിലും കണ്ടാൽ നമ്മൾ പേടിച്ചിരിക്കാണ്ട് അധികൃതരെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു വിക്റ്റിമായിട്ടുള്ളൊരു വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്താണ്ടിരിക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്.
2: ഒരു ക്ലിക്കിൽ നാം പങ്കുവെക്കുന്ന സന്തോഷങ്ങൾ, ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ആരുടെയൊക്കെയോ ഫോൺ സ്ക്രീനുകളിൽ എത്തപ്പെടുകയാണ് പലപ്പോഴും. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അധ്യാപകൻ

0: ഡോക്ടർ ഫ്രാൻസിസ് എം സി.
1: ഇത് വെറുമൊരു ഫോട്ടോ എഡിറ്റിംഗ് പ്രക്രിയയല്ല, ബോധപൂർവമായ മാനസിക വൈകല്യത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നാം മോർഫിങ്ങിനെ കാണുന്നത്. ഒരു കുട്ടിക്ക് പോലും ഫോണിലെ ഒരു ആപ്പ് കൊണ്ട്, ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഈ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യാം. നിയമത്തെപ്പറ്റിയുള്ള ബോധമില്ലായ്ക, അജ്ഞത എനിക്ക് തോന്നുന്നു യുവാക്കളുടെ ഇടയിലുണ്ട്. ഒരു ഫോട്ടോ മോർഫ് ചെയ്യുന്നത് ഐ ടി ആക്ട് 66E/67 പ്രകാരം 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും കിട്ടുന്ന ഗുരുതരമായ കുറ്റമാണ് എന്ന ബോധ്യം, എന്ന അറിവ് ഭൂരിപക്ഷം യുവജനങ്ങൾക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനോവൈകല്യ പ്രക്രിയ ഇതുവരെ ആരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ നിയമമൊന്നും ഇല്ല, ഇത് കുറ്റകരമല്ല എന്ന് പറയുന്ന അജ്ഞത ഈ മോർഫിങ്ങിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് പല യുവാക്കളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. പല പഠനങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്, 85% മോർഫിംഗ് കേസുകളും പരിചയമുള്ളവർ തന്നെ ചെയ്യുന്നതാണ്. ഇഷ്ടനിരസിച്ചതിന്റെ പേരിലായിരിക്കാം, സൗഹൃദം തകർന്നുപോയതിന്റെ പേരിലായിരിക്കാം, പ്രണയബന്ധം ഒഴിഞ്ഞുപോയതിന്റെ പേരിലായിരിക്കാം, വ്യക്തി വൈരാഗ്യം തീർക്കാനായിരിക്കാം, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ മോർഫിംഗ് മൈൻഡ് സെറ്റ് യുവജനങ്ങളുടെ ഇടയിൽ കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഡിജിറ്റൽ ലോകത്ത് ഓരോ വിരലനക്കത്തിനും കൃത്യമായ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്.
2: മോർഫിംഗ് ആക്ച്വലി ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും അത് കുറ്റകരം തന്നെയായിരുന്നു ഇന്ത്യയിലെ.
0: സൈബർ സുരക്ഷാ വിദഗ്ധ പാട്ടത്തിൽ ധന്യ മേനോൻ.
2: ഐ ടി ആക്ട് വന്നേ പിന്നെ തന്നെ മോർഫിംഗ് എന്ന് പറയുന്നത് കുറ്റകരം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി മോർഫിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്താം വേറൊരാളെയോ വേറൊരു സ്ഥാപനത്തെയോ വേറെ ഇൻഡിവിജ്വൽ, അതിനെ അത്രേ നിയമത്തിലുള്ള ഒരു ഡെഫിനേഷനുള്ളൂ, അത് അപകീർത്തിപ്പെടുത്താൻ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും കുറ്റകരം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഡേറ്റ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള എഡിറ്റിംഗ് നടക്കുക എന്നുള്ളതാണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു ഫയലിന്റെ ഹാഷ് വാല്യൂ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡൊമെയിൻ മോർഫിംഗ് നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഫയൽ അല്ലെങ്കിൽ ഫേസ് മോർഫിംഗ്, അതൊക്കെ ഫോട്ടോ മോർഫിംഗ്, വീഡിയോ മോർഫിംഗ് അല്ലെങ്കിൽ KYC കാര്യങ്ങൾ മോർഫ് ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു മോർഫിംഗ് ആണെങ്കിലും അതെല്ലാം കുറ്റകരം തന്നെയാണ്. അപ്പൊ കൂടുതലും ഒരു ഫയൽ മോർഫിംഗ്, DNS മോർഫിംഗ് അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മോർഫിംഗ് ഒക്കെ പറയുന്ന ഒരു സാധനം വരുന്നത് കൂടുതൽ ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചുള്ളതാണ്. അതേസമയം സോഷ്യലി ഇമ്പാക്ട് ആയിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും വീഡിയോ മോർഫിംഗ് അല്ലെങ്കിൽ ഫോട്ടോ മോർഫിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ബാധിക്കുന്നത് ഭൂരിഭാഗം കേസുകൾ നോക്കിയാലും ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. പക്ഷെ പുരുഷന്മാരുടെ അഗേൻസ്റ്റും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഫോർ വേരിയസ് കൈൻഡ്സ് ഓഫ് എക്സ്ട്രോഷൻ, ബ്ലാക്ക്മെയിൽ, അത് ചെയ്തിട്ട് ഒരുപാട് പണം തട്ടുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഹണി ട്രാപ്പിന്റെ കേസുകളിൽ പോലും മോർഫിംഗുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടൊക്കെ പല കേസുകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് ഒരു സുരക്ഷിതമായിട്ട് ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സ്പോഷർ കുറയ്ക്കുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരില്ല, ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടാവും, ആ ഫോട്ടോ തന്നെ എടുത്ത് വേറെ ആരെങ്കിലും ചെയ്തുകൂടാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യില്ല. സ്പെഷ്യലി ഇന്നത്തെ കാലത്തിൽ AI എന്ന് പറയുന്ന ഒരു ഇതുള്ളപ്പോ ജസ്റ്റ് ഒരു ഇമേജ് മതി.
3: പല കാരണങ്ങളും കൊണ്ടാണ് മറ്റുള്ളവരെ അനുവാദം കൂടാതെ ചിത്രമെടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്.
0: സൈക്യാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ.
3: സെക്ഷൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു കൗതുകത്തിന്റെ പുറത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരും അഡോളസന്റ് ഏജിലുള്ളവരൊക്കെയും ചെയ്തു തുടങ്ങും. പിന്നീട് അത് അവർക്ക് ഒരു ലഹരി പോലെ തന്നെയാകും. മറ്റുള്ളവരുടെ പ്രോത്സാഹനവും ഒക്കെയും ലഭിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ, സാമ്പത്തിക ലാഭം കിട്ടുമ്പോഴൊക്കെയും അതിൽ വ്യാപൃതരായി നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ത്വരയെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്തവരാണ്. ഇങ്ങനെയുള്ളവർക്ക് അവനവന്റെ ത്വരയെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, ഉൾപ്രേരണയെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, ഈ തരത്തിലുള്ള പ്രവൃത്തിയിൽ അതിന്റെ വരുംവരായിക അറിയാമെങ്കിൽ പോലും വ്യാപൃതരായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് സ്ത്രീയെ ഒരു ലൈംഗിക ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കണക്കാക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലൈംഗിക അനുഭൂതിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വസ്തു എന്ന് കണക്കാക്കി അവരെ ഡിഗ്നിറ്റിയോടെയോ അല്ലെങ്കിൽ ബൗണ്ടറീസ് കൊണ്ട് പെരുമാറുന്നതിന് ഒന്നും ഉള്ള ഒരു സാധ്യത കാണാതെ ഈ തരത്തിൽ പെരുമാറുന്നതിനുള്ള ഒരു വ്യഗ്രത വരുന്നു. നാലാമത്തെന്ന് പറയുന്നത് ഇരയുടെ മുകളിൽ സ്ഥാപിച്ചെടുക്കുന്ന പവറും ആധിപത്യവും നിയന്ത്രണവും ഒക്കെയും അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഡോമിനൻസ് ഫിഗർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ലൈംഗിക വൈകൃത സ്വഭാവമുള്ളവരാണ്. അവർക്ക് സാധാരണഗതിയിലുള്ള ഒരു സെക്ഷുവൽ ആക്ട് ഒന്നും തന്നെ അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നില്ല. അവർക്ക് ഇത്തരത്തിൽ ഡീവിയേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഒരു സുഖാനുഭൂതി ലഭിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരും ഇങ്ങനെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ AI യുഗമാണ്. നമ്മൾ കണ്ടതാണ് ട്രെൻഡ്, ഇപ്പോൾ 80s ട്രെൻഡ് അല്ലെങ്കിൽ 100 വയസ്സിൽ എങ്ങനെയായിരിക്കും, 5 വയസ്സിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഈ തരത്തിൽ തുടങ്ങി. പിന്നീട് അവർക്ക് ഒരു ഡിസ്ഇൻഹിബിഷന്റെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. അതായത് ആരും കാണുന്നില്ല, മുറിയിൽ

0: ഇരുന്ന് ഗാഡ്ജറ്റിനോടൊപ്പം ഇരുന്ന് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇരുന്ന് ചെയ്യുക, അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാം എന്നുള്ള ഒരു സാഹചര്യം ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക വിരുദ്ധരും മറ്റു വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുള്ളവരും NPD ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ഇത്തരം ടെക്നോളജിയുടെ സഹായത്തോടുകൂടി തന്നെ ആരും അറിയാതെ ഇങ്ങനെ ചെയ്ത് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എമ്പതിയുടെ കുറവാണ്, അതായത് സഹാനുഭൂതിയുടെ കുറവാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന ഒരു നല്ല ഗുണമാണ് മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും പെരുമാറുക എന്നുള്ളത്. അപ്പോൾ ചില വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് എമ്പതി കുറവായിരിക്കും. അങ്ങനെയുള്ളവർ ഇര എന്തുമാത്രം വിഷമിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നോ എന്നുള്ളൊന്നും തിരിച്ചറിയാതെ പെരുമാറാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.
1: അഡ്വക്കേറ്റ് നീരജ്,
2: ഇന്ന് നവമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും എല്ലാം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പല കോളേജുകളിലും സംഭവിച്ചിട്ടുള്ള മോർഫിൻ കേസുകൾ. അതിൽ ഏറ്റവും പ്രധാനമായതാണ് തൃക്കാക്കരയിലെ ഒരു കോളേജിൽ സംഭവിച്ച മോർഫിൻ കേസ് എന്ന സംഭവം. അവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥി അവിടുത്തെ കുട്ടികളുടേതായിട്ടുള്ളതും സ്ത്രീകളുടേതായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും ഉണ്ടായി. ഒരു വ്യക്തി സ്ത്രീകളുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ അവരുടെ അനുവാദമില്ലാതെ ലൈംഗിക ചുവയോടുകൂടിയുള്ള വീഡിയോ ദൃശ്യങ്ങളായോ ചിത്രങ്ങളായോ പ്രചരിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79 പ്രകാരം 3 വർഷം വരെ ശിക്ഷ അർഹിക്കുന്നതും അതുപോലെ തന്നെ IT Act സെക്ഷൻ 67 പ്രകാരം സ്ത്രീകളുടേതായോ കുട്ടികളുടേതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ലൈംഗിക ഉള്ളടക്കങ്ങളോടുകൂടി ഉപയോഗിക്കുന്നതിലൂടെ ആ വ്യക്തി IT Act 67A പ്രകാരവും B പ്രകാരവും ശിക്ഷ അർഹിക്കുന്നതും IT Act പോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള POXO Act സെക്ഷൻ 40 പ്രകാരവും സെക്ഷൻ 50 പ്രകാരവും കുട്ടികളുടേതായിട്ടുള്ള ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ ലൈംഗിക ചുവയോടുകൂടി അല്ലെങ്കിൽ പോണോഗ്രാഫിക് കണ്ടന്റുകളായി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്കെതിരെ സെക്ഷൻ 40 പ്രകാരം കേസെടുക്കാവുന്നതും ആ വ്യക്തിക്ക് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതിനും കാരണമാവുന്നതാണ്. ആ വ്യക്തി തുടർന്നും ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എതിരെ 7 വർഷം വരെ തടവ് ലഭിക്കുന്നതിനുള്ള കാരണമാവുന്നതാണ്.
1: കോട്ടയം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷൈൻ കുമാർ KC.
3: നിരവധി അനവധി കേസുകൾ മോർഫിംഗ് മൂലം കേസുകൾ നമ്മൾ പല സൈബർ പോലീസ് സ്റ്റേഷനുകളിലും റിപ്പോർട്ടായിട്ടുണ്ട്. അവസാനമായിട്ട് എറണാകുളത്തെ സൈബർ കേസുകളാണ് നിങ്ങളുടെ എല്ലാ ഓർമ്മയിലുള്ളത്. അപ്പം അതിനെക്കുറിച്ച് തന്നെ പറയാം. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ മോർഫ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കൂടുതലും കേസുകൾ റിപ്പോർട്ടാകാതെ പോകുന്നതാണ്. കാരണം പല കാര്യങ്ങളിലും ആൾക്കാർ ഇത് കേസാക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനോ മടിക്കുന്നു നാണക്കേട് വിചാരിച്ചൊക്കെ. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ആരൊക്കെ സേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പരിഭ്രാന്തിപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യമായി നമുക്ക് കിട്ടുന്ന അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ മോർഫ് ചെയ്ത ചിത്രം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്ത ആരാണ് അല്ലെങ്കിൽ ഏത് പ്രൊഫൈലാണ് എന്നുള്ളത് പ്രൊഫൈൽ ലിങ്ക് എടുക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും സൈബർ പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ ഒക്കെ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP പോർട്ടൽ എന്ന് പറയും. അതിൻ്റെ സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് cybercrime.gov.in ആണ്. അതിലേക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പരാതിയും. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും ചെയ്തു കഴിഞ്ഞാൽ അതാത് ജില്ലയിലെ സൈബർ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഒക്കെ ആ വീഡിയോയോ അല്ലെങ്കിൽ ആ ഫോട്ടോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനുണ്ട്. വളരെ വേഗം 6 മണിക്കൂറിനുള്ളിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. കൂടുതൽ സ്പ്രെഡാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതാണ് പ്രധാനമായിട്ടും ഇപ്പം ഓൺലൈനിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ മറ്റും ഒന്നും പോകേണ്ട കാര്യമില്ല. അതുകൂടാതെ ഇനി നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ജില്ലയിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ പോയാലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. അതിന് ഒന്നാമതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ക്രമീകരണങ്ങളിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്യുക എന്ന സംവിധാനം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മളുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കി വയ്ക്കുക. അടുത്തത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഗാർഡ് ഓൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ടോ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ഒക്കെ തടയിടാൻ പറ്റിയ ഒരു മാർഗമാണ്. അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ്, നിരവധി ആളുകളുടെ കാര്യങ്ങൾ കേസുകളിൽ വരുന്ന ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അവർ ആരാണ് എന്താണ് എന്നറിയാതെയാണ് ഇവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സുകളെ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരു ഫ്രണ്ട് ആരാണ് നമ്മുടെ ഫ്രണ്ടായിട്ട് വരുന്നതെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ.
1: വ്യക്തിഗത തലത്തിലുള്ള ഡിജിറ്റൽ സാക്ഷരതയും വിവേകപൂർവമായ സോഷ്യൽ മീഡിയ ഉപയോഗവുമാണ് ഇത്തരം അതിക്രമങ്ങൾ തടയാനുള്ള ആദ്യ പ്രതിരോധ മാർഗം. ഒപ്പം സ്വന്തം പ്രൊഫൈലുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും സ്വകാര്യ ചിത്രങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കുമ്പോൾ പുലർത്തുന്ന ജാഗ്രതയും ഒരു പരിധിവരെ ഇത്തരം ചൂഷണങ്ങളെ പ്രതിരോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നിയമപാലനവും ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും ഇരകൾക്ക് മാനസിക പിന്തുണ നൽകുന്ന സാമൂഹിക അന്തരീക്ഷവും ചേരുമ്പോൾ മാത്രമേ സൈബർ ഇടങ്ങൾ എല്ലാവർക്കും ഭയരഹിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷിത വേദികളായി മാറുകയുള്ളൂ.
4: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
5: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
6: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
5: 9447007786.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: പിന്നീട് പല സന്ദർഭങ്ങളിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് രാമർ ഉത്കണ്ഠപ്പെട്ടു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതിയായിരുന്നു രാമറിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, സംഭവിച്ചു കഴിഞ്ഞു എന്ന തോന്നലിലാണ് അയാൾ എത്തി നിൽക്കുന്നത്. ഏതോ ഒന്നിൻ്റെ മറയിലൂടെ ആരെയെല്ലാമോ മുന്നിൽ നിർത്തിയാണ് പലരും കളിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നേരത്തെ കുഞ്ഞിക്കേളുമുണ്ടായിരുന്നു, അതൊരാശ്വാസവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊരാളില്ല. ചേക്കുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലല്ല അയാളത് മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് എടുത്തു ചാടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളുണ്ടെന്ന് രാമറിന് തോന്നിയിരുന്നു. ആ തോന്നൽ ദൃഢമായതോടെ തൻ്റെ എല്ലാ സംശയങ്ങളും അയാളുമായി പങ്കുവയ്ക്കുവാൻ രാമർ തുനിഞ്ഞതുമില്ല. അതിനും പുറമെ ചേക്കുവിന് സമയവും കുറവായിരുന്നു. മുമ്പൊക്കെ ആഴ്ചയിൽ 3 ദിവസമാണ് ലോഡുമായി കോഴിക്കോട്ട് പോയിരുന്നത്. ഇപ്പോഴത് മിക്കവാറും 5-6 ദിവസമായി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ രാമറിന് ചെവി കൊടുക്കുവാൻ ചേക്കുവിന് കഴിയുന്നില്ല. ഐനിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കെ അതിനു മുന്നിലൂടെ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആരെല്ലാമോ ഘോഷയാത്ര നടത്തി എന്നൊരു വിവരമാണ് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് തക്ഷൻകുന്നിൽ പരന്നത്. ഉടനെ ചിലർ ജുമാഅത്ത് പള്ളിയിൽ നിന്നും ധൃതി പിടിച്ച് ഐനിക്കാട്ടേക്ക് ഓടുന്നതാണ് കണ്ടത്. വഴിയിൽ കാണുന്നവർക്ക് നേരെ അവർ ആക്രോശിക്കുന്നുമുണ്ടായിരുന്നു. ഒരുതരം ഭ്രാന്ത് പിടിച്ച ഓട്ടമായിരുന്നു അത്. എന്നാൽ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞതോടെ പോയവർ ശാന്തരായി മടങ്ങുന്നതാണ് കണ്ടത്. എങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പിന്നീടൊരു നാൾ കേട്ടു, നൈവരാണി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുമ്പിൽ ആരോ ഒരു കന്നുകുട്ടിയെ കഴുത്തറുത്ത് കൊന്നിട്ടിരിക്കുന്നുവെന്ന്. ചുറ്റമ്പലത്തിന് ചുവരിന് മുകളിലൊക്കെ ചോരയുടെ അടയാളവും പതിപ്പിച്ചിട്ടുണ്ടത്രേ. അത് കേട്ടപാടെ ഒരു കൂട്ടം ആളുകൾ നൈവരാണിയിലേക്ക് ഓടി. പോകുന്ന പോക്കിൽ കലന്തൻ്റെയും ഇബ്രാഹിമിൻ്റെയും പീഡികകൾക്ക് നേരെ കല്ലെറിഞ്ഞു. ജുമാഅത്ത് പള്ളിക്ക് നേരെയും കല്ലേറുണ്ടായി. എന്നാൽ അമ്പലത്തിനടുത്ത് അങ്ങനെയൊരു സംഭവമുണ്ടായതിൻ്റെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റമ്പലത്തിൻ്റെ ചുമരിൽ കറയും ദൃശ്യമായിരുന്നില്ല. ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യം? രാമർ ചേക്കുവിനോട് ചോദിച്ചു. ചേക്കുവിന് അന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ചേക്കുവിനെ ഇങ്ങനെ കിട്ടുന്നത്. രാമറിന്റെ അന്വേഷണത്തിന് മറുപടിയായി ചേക്കു പറഞ്ഞു, എനിക്കും ഒരു തിരുപാട് കിട്ടുന്നില്ല. എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്നാ തോന്നുന്നത്. ചേക്കുവിന്റെ മറുപടി കേട്ട രാമർ അഗാധമായ ആലോചനയിലേക്ക് വീണു. അതിനിടയിൽ അയാൾ അങ്ങാടിയിലേക്ക് നടന്നു. കൊപ്രക്കളത്തിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. കൊടുവാളിന്റെ മൂർച്ച പോയതുകൊണ്ട് കൊല്ലന്റെ ആലയിൽ കടയാൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പണി തീർന്നു കാണും, അത് വാങ്ങണം. ചേക്കുപോയ വഴിയിലേക്ക് നോക്കി ചാരുകസാരയിൽ അങ്ങനെ ഇരുന്നു, പിന്നെ കിടന്നു. അന്നേരം ബാങ്കിൽ നിന്നും 2 മണിയുടെ സൈറൻ കേട്ടു. കല്യാണി അപ്പോഴും അകത്തുനിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണിക്കാർക്ക് അവൾ നിർദ്ദേശം കൊടുക്കുന്നു.

0: ും കേൾക്കാമായിരുന്നു. എല്ലാം ശ്രദ്ധാപൂർവം ചെവിയോർത്ത് കിടക്കവേ രാമറിന്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അത് പതിവില്ലാത്തതാണ്. ഉച്ചമയക്കത്തിന് കണ്ണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് രാമർ അങ്ങനെ അലസതയിൽ ലയിച്ചു. തെല്ലിട കഴിഞ്ഞു. അങ്ങാടിയിൽ എന്തോ ബഹളം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. കല്യാണി വിളിച്ചു പറഞ്ഞു, എന്തോ നടന്നു എന്ന് തോന്നുന്നു. എന്താണെന്നറിയാൻ വേണ്ടി തിടുക്കത്തിൽ എഴുന്നേറ്റ് കോലായ ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് വണ്ടിക്കാരൻ അന്ത്രു ഓടിക്കിതച്ചുകൊണ്ട് വന്നത്.
1: ഓൻ ചതിച്ചു,
0: അയാൾ വിളിച്ചു പറഞ്ഞു.
1: എന്താണുണ്ടായത്? ഇമ്മളെ ചേക്കു ഗുമസ്തൻ ചെണ്ടന്തമ്പ്യാരെ കോടതിയിൽ വെച്ച് വെട്ടിക്കൊന്നു.
0: രാമർ അവിടെ ഇരുന്നു പോയി തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട്.
1: എന്റെ പടച്ചോനെ.
0: കോടതി മുറിക്കകത്ത് നടന്ന കൊലപാതകം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൺ 2 മണിക്ക് മുഴങ്ങിയപ്പോൾ തന്നെ കോടതി നടപടി ആരംഭിച്ചിരുന്നു. അതും കഴിഞ്ഞ് കുറച്ചുനേരം പിന്നിട്ടപ്പോഴാണ് കോടതിക്ക് അകത്ത് രക്തം ചിതറി വീണത്. മുൻസിഫ് ശ്രദ്ധാപൂർവം വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർക്കശക്കാരനായ ശിവരാമഭട്ടാണ് മുൻസിഫ്. സുബ്രഹ്മണ്യയ്യരാണ് പ്രതിഭാഗം വക്കീൽ. അദ്ദേഹം വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാധരൻ വക്കീലാണ് എതിർകക്ഷിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. സുബ്രഹ്മണ്യയ്യരുടെ വാദം നീണ്ടുപോകുന്നതിനിടയിൽ ഒരിടത്തെത്തിയപ്പോൾ അതിനെ ഒന്ന് ഖണ്ഡിക്കണമെന്ന് ഗംഗാധരൻ വക്കീലിന് തോന്നി. അദ്ദേഹം ആദരവോടെ എഴുന്നേറ്റ് ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന് പറഞ്ഞു. കോടതി ഉടനെ ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ് എന്ന് വിധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സംസാരിക്കുവാൻ തുനിയുന്നതിനിടെയാണ് ചേക്കു മുറിക്കകത്തേക്ക് ഓടിക്കയറി ചിണ്ടൻ നമ്പ്യാരെ കയറി പിടിച്ചത്. എന്നിട്ട് അലറി,
1: ഹാറാം പിറന്നോന്, എന്നോടാണോടാ കളി?
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50.
4: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പള്ളി ഏജൻസീസ് തന്നെ.

0: കഥകൾ കേൾക്കാൻ മാത്രമല്ല പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
2: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം വിശ്വാസത്തിന്റെ നറുമണം.
4: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
5: ഹലോ,
6: എറണാകുളത്ത് നിന്ന് ജിഷയാണ് വിളിക്കുന്നത്.
5: എന്റെ
6: മകൻ വേണ്ടിയാണ്.
5: പറയൂ.
6: എന്റെ മകൻ ഇപ്പോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗില് ഫൈനൽ ഇയർ ആണ്. ആൾക്ക് ബാക്ക് ലോഗ്സ് ഉണ്ടായാലും ഇതുവരെ പ്ലേസ്മെന്റ് ഒന്നും ആയിട്ടില്ല. അപ്പോ ഇപ്പം ക്ലിയർ ചെയ്താൽ തന്നെ 6.2 ആവറേജ് CGPA വരുന്നുള്ളൂ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ ആൾക്ക് ഇവിടെ ജോലി സാധ്യത ഉണ്ടോ അതോ എബ്രോഡ് പോണോ?
5: അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ ബാക്ക്ലോഗ് പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് കോർ സെക്ടറിലെ എഞ്ചിനീയറിംഗ് അതിന്റെ ഒരു വാല്യൂ ആഡഡ് കോഴ്സിന് പോകാൻ പറയാം. ഒരു കാര്യം സൂക്ഷിക്കണ്ടു, ആ അടുത്ത കോഴ്സ് കുറെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. 8 മാസത്തെയും 18 മാസ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. 16 or 17 സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് ഇലക്ട്രിക്കലുകാർക്ക്. ആ കോഴ്സ് പഠിക്കട്ടെ. ശരി, ഓൾ ദി ബെസ്റ്റ്.
4: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: അപ്പൊ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
8: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജകർ

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കിയതിന് അംഗരാജ്യങ്ങളിലെ നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രൂപ്പിലെ 11 അംഗരാജ്യങ്ങളിലെയും 10 പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ചില അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. മാനവികതയെ ബഹുമാനിച്ച് വിവിധ ജനസമൂഹങ്ങളിൽ സൗഹൃദം സൂക്ഷിക്കുക പ്രധാനമാണെന്നും നിർമ്മിത ബുദ്ധിയടക്കം പുതിയ കാലത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ പി രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 wicketsന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാള പാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാള പാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്, പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ. അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല, മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്.

0: ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കുമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ഇന്ന് ഈ പരിപാടിയിൽ ഡെഞ്ചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഡെഞ്ചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകളെ കുറിച്ചാണ്. ഡെഞ്ചേർ കൃത്രിമ പല്ല് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ആവശ്യമായി വരുന്നത്, ആർക്കൊക്കെയാണ് ഇത് ആവശ്യമായി വരുന്നത്?
3: ഡെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ പറഞ്ഞ പോലെ, പല്ലില്ലാത്തവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ പല്ല് സെറ്റ്. ഇപ്പോൾ ഒന്നോ രണ്ടോ പല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം, ഇംപ്ലാന്റ് ചെയ്യാം, അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാ പല്ലും നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇംപ്ലാന്റ് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇംപ്ലാന്റ് സർജറി ചെയ്യാൻ മെഡിക്കലി ഫിറ്റ് അല്ലാത്തവർക്കും നമുക്ക് ഡെഞ്ചേഴ്സ് തന്നെയാണ് ആശ്രയിക്കാനുള്ളത്. ഭക്ഷണം ചവയ്ക്കാനും സംസാരിക്കാനും അതേപോലെ മുഖത്തിന്റെ ആകൃതി നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പല്ല് സെറ്റ്.
2: ഈ പല്ല് സെറ്റ് വയ്ക്കുമ്പോൾ പലപ്പോഴും അത് ലൂസായി പോകുന്നതായിട്ട് പരാതി പറയാറുണ്ട്. അത് എല്ലാ സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണോ, അതോ ഇത് നമ്മൾ ഈ ഡെഞ്ചർ അതല്ലെങ്കിൽ കൃത്രിമ പല്ല് സെറ്റ് വെക്കുമ്പോഴുണ്ടാവുന്ന എന്തെങ്കിലും കുഴപ്പമായിരിക്കുമോ?
3: ഇതൊരു വളരെ സർവ്വസാധാരണമായ കാര്യമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പല്ല് സെറ്റ് ചെയ്യുന്ന സമയത്ത് പല്ല് സെറ്റ് ലൂസാണെങ്കിൽ അത് നമ്മളപ്പം തന്നെ പറഞ്ഞ് പല്ല് സെറ്റ് ടൈറ്റായി ചെയ്യിപ്പിക്കേണ്ടതാണ്. പക്ഷേ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പല്ല് സെറ്റ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ലൂസാവുന്നത് അത് വളരെ സർവ്വസാധാരണമാണ്. അത് ഡെഞ്ചർ ചെയ്ത രീതി കൊണ്ടോ ഡെന്റിസ്റ്റ് കൊണ്ടോ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി കൊണ്ടോ അതുകൊണ്ട് മാത്രം വരുന്ന ഒരു പ്രശ്നമല്ല. ഇത് എല്ലാവർക്കും സംഭവിക്കേണ്ടതാണ്, എല്ലാവർക്കും സംഭവിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഡെഞ്ചർ അല്ല ഇതിൽ മാറ്റം വരുന്നത്. ഡെഞ്ചർ ഇരിക്കുന്നത് നമ്മുടെ താടിയെല്ലിലാണ്. ഈ താടിയെല്ലാണ് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെഞ്ചർ ഇരിക്കുന്നത് പല്ലിരുന്നിരുന്ന താടിയെല്ലിലാണ്. അപ്പോൾ പല്ലെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ താടിയെല്ല് ചുരുങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഡെന്റിസ്റ്റുമാർ മാക്സിമം പല്ലെടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം പല്ലെടുത്തു കഴിഞ്ഞാൽ പല്ല് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, താടിയെല്ല് ചുരുങ്ങാനും തുടങ്ങും. അപ്പോൾ ഈ താടിയെല്ല് പോകെ പോകെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഞ്ചർ ആദ്യം ഉണ്ടാക്കിയ അളവിലുള്ള ഡെഞ്ചർ കുറച്ച് നാൾ കഴിയുമ്പോൾ ലൂസാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പോകെ പോകെ ഡെഞ്ചർ മാറ്റേണ്ട അവസ്ഥ വരാം. അതേപോലെ ഡെഞ്ചർ അതിൻ്റെതായ വേറെ റീലൈനിങ്, റീബേസിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ 6 മാസവും കൂടുമ്പോൾ ഡെഞ്ചർ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഡെന്റിസ്റ്റിനെ പോയി കാണണം. അപ്പോൾ ഈ സെയിം ഡെഞ്ചർ തന്നെ അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാനെങ്കിൽ അന്നത്തെ എല്ലിന്റെ അവസ്ഥയും ആ ഡെഞ്ചറിന്റെ കണ്ടീഷനും നോക്കിയിട്ട് ഇപ്പോഴുള്ള എല്ലിന്റെ അളവിലേക്ക് നമുക്കതിനെ റീലൈൻ ചെയ്യാം. റീലൈൻ എന്ന് പറഞ്ഞാൽ ഡെഞ്ചറിന്റെ അടിഭാഗം ഇപ്പോഴുള്ള അളവിലേക്ക് പുനഃക്രമീകരിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതേ ഡെഞ്ചർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്.
2: നമ്മൾ ഈ ഫുൾ ഡെഞ്ചർ, പാർഷ്യൽ ഡെഞ്ചർ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എന്താണ് ശരിക്കും ഇതിന്റെ ആവശ്യകതയിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്?
3: ഫുൾ ഡെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പല്ലും ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഫുൾ സെറ്റ്, എല്ലാ പല്ലും വരുന്ന സെറ്റാണ് ഫുൾ ഡെഞ്ചർ. പാർഷ്യൽ ഡെഞ്ചർ കൂടുതലും ഒരു ടെമ്പററി പ്രൊസീജിയറാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പല്ലില്ലാത്തവർക്ക് നമ്മളിപ്പോൾ ഒരു ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞിട്ട് 3 മാസം വെയിറ്റ് ചെയ്യുന്ന ആ ഗ്യാപ്പിൽ കൊടുക്കുന്ന ഊരി വെക്കുന്ന പല്ല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംപ്ലാന്റ് സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലോ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലോ നമ്മൾ ഊരി വെക്കുന്ന ഒന്നോ രണ്ടോ പല്ലിനെ പറയുന്നതാണ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയുന്നത്.
2: ഈ ഡെഞ്ചർ ഉപയോഗിക്കുന്ന എപ്പോഴും ബുദ്ധിമുട്ടാണോ ശരിക്കും ഒരു വ്യക്തിക്ക്, അതോ ഇംപ്ലാന്റിലേക്ക് പോകുന്നതാണോ നല്ലത്, എങ്ങനെയാണ് അത്?
3: ഇംപ്ലാന്റ് വെച്ച ഡെഞ്ചർ ഒരിക്കലും

0: നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇംപ്ലാന്റും ഡെഞ്ചറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഫിക്സ്ഡ് ഓപ്ഷൻ സ്വീകരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫിക്സ്ഡ് ഓപ്ഷൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അല്ല ഫിക്സ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഡെഞ്ചർ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡെഞ്ചർ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എസ്പെഷ്യലി ഈ എസ് ത എന്നുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ഫുടത കുറവുണ്ടാവാം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ ഇതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. ഇതിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാക്കിനും നമ്മുടെ കവിളിനും നമ്മുടെ വായയിലെ മസിൽസിനും ഒക്കെ ഈ ഡെഞ്ചറോട് പൊരുത്തപ്പെടണം, ഇതിനെ പരിചയപ്പെടണം. അതിന് കുറച്ച് ആഴ്ചകളുടെ സമയം എടുക്കാം. ഇപ്പൊ സംസാരിക്കാൻ ബെറ്റർ ആവാനാണെങ്കിൽ ഒച്ചയിൽ വായിക്കുക, ഒച്ചയിൽ സംസാരിക്കുക, ഇങ്ങനെ ഒരു കുറച്ച് ആഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ സുഖമായി അത് വളരെ കോമൺ ആവും, നമ്മുടെ വായയുടെ ഒരു ഭാഗമായി മാറും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, തുടക്കം തന്നെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കരുത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഇരുവശവും വെച്ചും ചവയ്ക്കണം. ഒരു വശം വെച്ച് മാത്രമല്ല, ഇരുവശമായിട്ട് ചവയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡെഞ്ചർ സുഖമായി പൊരുത്തപ്പെടും, അത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യും, പിന്നീട് ഡെഞ്ചർ ഇല്ലാതെ പറ്റാതെ ആവും.
1: നമുക്ക് ശരിക്കും പല്ലിന്റെ ഒരു സെറ്റ് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ആറുമാസം കുടുംബം കാണണം എന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷേ ആറുമാസം കൊണ്ട് തന്നെ മാറ്റേണ്ടി വരുമോ?
0: ആറുമാസം കുടുംബം മാറ്റേണ്ടി വരില്ല. ഇപ്പോ പല പഠനങ്ങളും പറയുന്നത് ഒരു ഡെഞ്ചർ എന്ന് പറയുന്നത് 5-7 വർഷം വരെ സുഖമായി ഫംഗ്ഷൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ 5-7 വർഷം വരെ അത് കംഫർട്ടബിൾ ആയിട്ട് പ്രവർത്തിച്ചാലും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനെ ഇടയ്ക്ക് വെച്ച് റീലൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ നമ്മുടെ സെയിം ഡെഞ്ചർ തന്നെ കുറെ കാലം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ 6 മാസം കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പറയുന്നത് 5 വർഷം തൊട്ട് 7 വർഷം വരെ ഡെഞ്ചർ നിൽക്കുവാണെങ്കിലും അത് ഓരോവരുടെയും താടിയെല്ലിന്റെ മാറ്റം അനുസരിച്ചിരിക്കും, അത് ഓരോ പേഷ്യന്റിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എന്റെ താടിയെല്ല് ചുരുങ്ങുന്ന വേഗത പോലെ ആയിരിക്കില്ല വേറൊരാളുടെ താടി ചുരുങ്ങുന്നത്. സോ അതനുസരിച്ച് നമ്മൾ ആ ഡെഞ്ചറിനെ റീലൈൻ ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഡെഞ്ചറിലേക്ക് മാറണം. അപ്പോ ഈ ഡെഞ്ചർ 5 വർഷമൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ആവറേജ് പറയുക, അത് കഴിയുമ്പോൾ മാറ്റുന്നതായിരിക്കും നല്ലത്.
1: ഏത് മെറ്റീരിയൽ ആണെങ്കിലും 5 വർഷം കഴിയുമ്പോൾ മാറ്റേണ്ട അങ്ങനെ ഒരു സാഹചര്യം വരും.
0: ഡെഞ്ചർ അക്രിലിക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പല്ലിന് സെറാമിക് ഒക്കെ വെച്ച് ഉണ്ടാക്കും, സെറാമിക് ഉണ്ട്, മെറ്റൽ ഉണ്ട് അങ്ങനെ. പക്ഷെ ഡെഞ്ചർ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഞ്ചർ ഇരിക്കുന്നത് താടിയെല്ലിലാണ്. അപ്പൊ നമ്മൾ കട്ടിയുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോഴ്സ് പോകുന്നത് താടിയെല്ലിലാണ്. അപ്പൊ താടിയെല്ല് ചുരുങ്ങുന്നതിന്റെ വേഗത കൂട്ടുകയേ ചെയ്യുള്ളൂ. അതിന് പകരം ഡെഞ്ചറിന്റെ പല്ല് തേഞ്ഞോട്ടെ എന്നുള്ള മട്ടിലാണ് നമ്മൾ അക്രിലിക് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെഞ്ചറിന്റെ പല്ല് തേയും, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റി തന്നെ ചെയ്യിക്കണം.
1: ഈ ഫ്ലെക്സിബിൾ ഡെഞ്ചർ, BPS ഡെഞ്ചർ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്, ഇതെന്താണ് വ്യത്യാസം?
0: BPS ഡെഞ്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ചെയ്യുന്ന ഡെഞ്ചർ ഉണ്ടാക്കുന്ന വിധം വ്യത്യാസമുണ്ട്. ഫ്ലെക്സിബിൾ ഡെഞ്ചർ, സാധാരണ അക്രിലിക് ഡെഞ്ചർ, ഇതെല്ലാം ചെയ്യുന്ന ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് വ്യത്യാസം വരുന്നത്. അത് കംപ്രഷൻ മോൾഡിംഗ്, ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞ് അത് ഡിഫറെന്റ് വേസ് ഓഫ് പ്രോസസ്സിംഗ് ദ ഡെഞ്ചർ ആണ്. അപ്പൊ അതിൽ അതിന്റെ സ്ട്രെങ്ത് വ്യത്യാസം വരും, അതിന്റെ ലാസ്റ്റ് ചെയ്യുന്ന ലോഞ്ചിവിറ്റി കൂടും, ഈ തേയ്മാനം കുറയും. BPS ഡെഞ്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടി കാലം ലാസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ചും കൂടി ഫിറ്റ് ബെറ്റർ ആയിരിക്കും BPS ഡെഞ്ചർ ചെയ്യുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളതാണ്.
1: ഈ ഡെഞ്ചർ ശരിക്കും പ്രായമായവർ പലപ്പോഴും രാത്രി ഊരി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് രാത്രി വെക്കുന്നതാണോ നല്ലത് അതോ ഊരി വെക്കുന്നതാണോ നല്ലത്?
0: ഇത് തീർച്ചയായിട്ടും രാത്രി ഊരി വെക്കണം. കാരണം ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മോണയ്ക്കും താടിയെല്ലിനും ഒക്കെ റെസ്റ്റ് വേണം. അപ്പോൾ ഇത് ഫുൾ ടൈം ഡെഞ്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ താടിയെല്ലിന്റെ തേയ്മാനം കൂടാം. രണ്ടാമത്, ബാക്ടീരിയ, ഫംഗൽ ആക്ഷൻസ് ഇതൊക്കെ രാത്രി കൂടുതൽ നമ്മുടെ ഡെഞ്ചർ വായിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ വായിലെ മസിൽസ് ലൂസാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഡെഞ്ചർ ലൂസായി നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങാം, നമുക്ക് എയർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഞ്ചർ രാത്രി ഊരി വെക്കണം എന്ന് പറയുന്നത്.
1: രാത്രി
0: വെള്ളത്തിലിട്ട് വെക്കണം.
1: അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: കൂടുതലാണ്.
1: അപ്പൊ നമ്മൾ സ്ഥിരം ഇംപ്ലാന്റ് വെക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ?
0: ഇല്ല, ഡെഞ്ചർ എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫുൾ മോണ കവർ ചെയ്തിരിക്കുന്നതാണ്. ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ആ മോണ ഭാഗത്തേക്ക് ഇത് കവറിംഗ് പോകുന്നില്ല, ആ പല്ല് മാത്രമായിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇംപ്ലാന്റ് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇംപ്ലാന്റും മോണയും തമ്മിൽ ഗ്യാപ്പ് വരുന്നില്ല, അതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ല.
1: നമ്മുടെ ഈ കൃത്രിമ പല്ല് സെറ്റ് വെക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം?
0: ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ചാൽ, കുറെ പേർക്ക് ഒരു ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവർ എല്ലാ പല്ലും പോയിട്ട് നമുക്ക് പല്ല് സെറ്റ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരോടൊക്കെ സ്പെഷ്യലി പറയാനുള്ള എന്താ വെച്ചാൽ, പല്ല് പോയവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇപ്പൊ ഒരു പല്ലെങ്കിലും തിരിച്ച് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പല്ല് പോയി ഡെഞ്ചർ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഡെഞ്ചർ ഉപയോഗിക്കാൻ അത്ര എളുപ്പമല്ല, നമ്മുടെ പഴയ പല്ല് പോലെ ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പല്ലും പോകാൻ കാത്തു നിൽക്കരുത് ഒന്നാമത്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഡെഞ്ചർ വെച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, പല്ല് സെറ്റ് വെക്കുന്നതിന് മുമ്പ് ആൾക്കാർ വിചാരിക്കുക മുകളിലെ താഴ് പല്ല് സെറ്റായിരിക്കും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് എന്ന്. കാരണം അത് ഗ്രാവിറ്റിക്ക് അഗൻസ്റ്റ് ആണ്, വീണു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക ഇത് നേരെ തിരിച്ചാണെന്നുള്ളത്. കാരണം മുകളിലെ പല്ല് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേൽത്താടി ഫുള്ള് കവർ ചെയ്യും, അപ്പൊ അതിലൊരു സക്ഷൻ ഉണ്ടാവും. താഴെയുള്ള ഡെഞ്ചർ എന്ന് പറയുന്നത് ഒരു കുതിര ലാടത്തിന്റെ ഷേപ്പിലാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിൽ തന്നെ സർഫേസ് ഏരിയ കുറവാണ്, നാക്കൊക്കെ പുറത്തോട്ട് തള്ളും, കവള് ഉള്ളോട്ട് തള്ളും. അപ്പൊ ഈ താഴത്തെ ഡെഞ്ചർ കൂടുതലായി പുറത്തേക്ക് ചാടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ ഒന്നോ രണ്ടോ പല്ല് നമുക്ക്

0: സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിലേട്ട് ഈ ഡെഞ്ചർ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഇതായിരിക്കും മച്ച് ബെറ്റർ. കുറച്ചും കൂടി കാലം ഈ ഡെഞ്ചർ ലാസ്റ്റ് ചെയ്യും, താഴത്തെ ഡെഞ്ചർ അധികം നീങ്ങാണ്ട് കുറെ കാലം കൂടി നിൽക്കും, എല്ല് ചുരുങ്ങുന്നത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഞ്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് പല്ല് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നോ രണ്ടോ പല്ല് സേവ് ചെയ്താലും അതും യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളത് ഡെഞ്ചർ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, അതിൽ നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. 80 വയസ്സ് തൊട്ട് 90 വയസ്സുള്ള ആൾക്കാർ വരെ ഡെഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെഞ്ചർ ഉപയോഗിക്കാൻ ഒരു പ്രായോ അതിൻ്റെതായ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഫിക്സ്ഡ് ഓപ്ഷനിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്നും അത് സ്വീകരിക്കുക.
1: ഈ ഡെഞ്ചർ വയ്ക്കുന്ന, ഈ കൃത്രിമ പല്ല് സെറ്റ് വയ്ക്കുന്ന ശരിക്ക് കൂടുതൽ സമയമെടുക്കുന്ന പ്രക്രിയയാണോ? എത്ര ദിവസം വേണ്ടി വരും? എത്ര സിറ്റിംഗ് വേണ്ടി വരും? ഇതിന്റെ അളവെടുക്കൽ അതൊക്കെ എങ്ങനെയാണ്?
0: ഇതില് ഡെഞ്ചറിന് ആക്ച്വലി ഇപ്പൊ നമ്മള് ഒരു കൺവെൻഷണൽ രീതിയിൽ ഡെഞ്ചർ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിന് 5 സിറ്റിംഗ് മിനിമം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം ഒരു സാധാരണ അളവെടുക്കും, അത് കഴിഞ്ഞ് സെക്കൻഡറി ഇംപ്രഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ മൂവ് ചെയ്യുന്ന ടിഷ്യൂസിന്റെ അളവെടുക്കും. കാരണം നമ്മുടെ നാക്ക്, കവള്, ഇതെല്ലാം മൂവ് ചെയ്യുന്നതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ വീഴരുത്. അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അളവെടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കടിയെടുക്കും, മുഖത്തിന്റെ ഹൈറ്റ്, നമ്മുടെ പല്ല് വരുന്ന ഹൈറ്റ്, നമ്മുടെ ഫേസിന്റെ സ്ട്രക്ചർ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആ പ്രൊസീജിയറിലാണ്. അത് കഴിഞ്ഞ് ഒരു ട്രയൽ ഉണ്ടാവും, പല്ല് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കടി ശരിയാണോ, നമുക്ക് കാണാൻ നമ്മുടെ മുഖത്തിന് ചേരുന്ന പല്ലാണോ, ഇതെല്ലാം നോക്കുന്ന ഒരു ട്രയൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫൈനൽ ഡെഞ്ചർ കൊടുക്കും. ഇപ്പൊ പക്ഷേ ഡിജിറ്റലൈസ്ഡ് ഡെഞ്ചേഴ്സ് ഒരുപാടുണ്ട്, അതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റെപ്സും കുറഞ്ഞു, പ്രൊസീജിയറും ഫാസ്റ്ററായി. ഒരു 5 ദിവസത്തിലൊക്കെ ഡെഞ്ചർ പണി ചെയ്ത് തീർക്കാൻ പറ്റും ഇപ്പൊ ഡിജിറ്റൽ ഡെഞ്ചിസ്ട്രി ഒക്കെ വന്നതുകൊണ്ട്. അതുകൊണ്ട് ഡെഞ്ചർ പേഷ്യന്റ് ടു പേഷ്യന്റ് വ്യത്യാസം വരും, നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സും നമ്പർ ഓഫ് ടൈമും. പക്ഷെ ഇപ്പൊ മച്ച് ബെറ്റർ ആയി, ഇപ്പൊ ക്യാരക്ടറൈസേഷൻ കൂടി കുറച്ചും കൂടി വേഗതയോടെ ഡെഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: കുറച്ചുകൂടി ഇത് നമുക്ക് ഒരു നാച്ചുറൽ ആണ്, അതല്ലെങ്കിൽ സ്വാഭാവികത തോന്നിക്കുന്ന ഷെയ്ഡ്, ഇപ്പൊ അക്രിലിക് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു, നമുക്ക് ഷെയ്ഡൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും, നമ്മുടെ യഥാർത്ഥ പല്ലാന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള?
0: തീർച്ചയായിട്ടും അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് അങ്ങനെ ചെയ്യുള്ളൂ. നമ്മള് ഓരോരോ ഫേസിന്റെ സൈസും ഷേപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതിനോട് യോജിച്ചുള്ള ഡെഞ്ചേഴ്സേ തരുള്ളൂ. പിന്നെ ഇതിൽ ആകെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പല്ല് പൊങ്ങിയായിരിക്കും, ചിലവർക്ക് പല്ല് ഒരേ നിരയിലായിരിക്കില്ല. അപ്പൊ നമ്മുടെ ഡെഞ്ചർ തരുമ്പോൾ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല, പല്ല് നിരയായിട്ടേ തരുള്ളൂ. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മുഖത്തിന് ചേരുന്ന പല്ലായിരിക്കും, ഷെയ്ഡും കളറും എല്ലാം നമുക്ക് ഓരോവർക്കും വേണ്ട രീതിയിൽ മാറ്റി സ്പെഷ്യലൈസ് ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്.
1: സാധാരണ പ്രായമായവരാകുമ്പോൾ പലപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം, പ്രമേഹം, ബി പി, അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലംസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഡെഞ്ചർ എത്രമാത്രം സുരക്ഷിതമാണ്?
0: ഡെഞ്ചറും മെഡിക്കൽ കണ്ടീഷനും തമ്മിൽ ഒരു പ്രശ്നം വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാത്തത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റിന് ചെയ്യാൻ നമ്മൾ ഒന്ന് ചിന്തിക്കും. HbA1c ഇപ്പോൾ ഒരു 8 മേളിലൊക്കെ ആണെങ്കിൽ ഇംപ്ലാന്റ് നമ്മൾ അഡ്വൈസ് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ ഡെഞ്ചർ കമ്പൾസറി ആയിട്ട് പറയുന്നത്. അപ്പൊ ഡെഞ്ചർ എന്തായാലും ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസസും ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർ ഡെഞ്ചേഴ്സ് യൂസ് ചെയ്യണം. കാരണം ഡെഞ്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡ് ഇൻടേക്ക് ബെറ്റർ ആവും, നമുക്ക് നല്ലോണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതൊക്കെ ആവശ്യമാണ്, എന്നാലേ ന്യൂട്രീഷൻ ബെറ്റർ ആവുള്ളൂ. അതുകൊണ്ടാണ് പല്ല് സെറ്റ് വെക്കണം, പല്ല് വേണം നമുക്ക്, അതിന് ഒരു ഏജ് ഇല്ല.
1: ഓരോ തവണ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ഈ പല്ല് സെറ്റ് എടുത്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഭക്ഷണ അവശിഷ്ടമൊക്കെ അതിന്റെ ഇടയിൽ പോകാനൊക്കെ സാധ്യതയില്ല.
0: പല്ല് സെറ്റിന്റെ ഇടയിലേക്ക് ഭക്ഷണം പോകുന്നത് ചാൻസസ് കുറവാണ്. പക്ഷേ പല്ലിന്റെ മുകളിൽ, ഇപ്പൊ നമ്മുടെ നാച്ചുറൽ പല്ല് പോലെയല്ല പല്ല് സെറ്റ്, കാരണം നാച്ചുറൽ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്സ് ഉണ്ട്, ഈ പല്ല് സെറ്റിൽ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ നാക്കിന് പരിചയപ്പെട്ട് വരണം പല്ല് സെറ്റിന്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം എടുത്ത് കഴുകുന്നതാണ്. ഇപ്പൊ പക്ഷെ ഇപ്പൊ പുറത്തൊക്കെ പോവാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഊരി വെച്ച് കഴുകി തിരിച്ചു വെക്കണം എന്നുള്ളതാണ്.
1: ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, പല്ലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ചെറുപ്പം മുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
0: പല്ലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒന്ന്, പല്ല് ഡെഫിനറ്റ്ലി 2 നേരം പല്ല് തേക്കുന്നതും പിന്നെ ഫ്ലോസ് ചെയ്യുന്നത്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി, നമ്മൾ ബ്രഷ് ചെയ്യുന്ന പാറ്റേൺ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. കാരണം പല്ല് തേച്ചുകൊണ്ട് മാത്രം പോരെ, അത് തേക്കുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രഷ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും സെയിം ടൈപ്പ് ബ്രഷ് ആയിരിക്കില്ല, ഹാർഡ് ബ്രഷസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മൗത്ത് വാഷ് യൂസ് ചെയ്യുക. പിന്നെ എല്ലാ 6 മാസവും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുറേയുണ്ട്. ഇപ്പം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും കാൽക്കുലസും സ്റ്റെയിൻസും ഒന്നും നമ്മളെ ബ്രഷിംഗ് കൊണ്ട് മാറില്ല, അത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ക്ലീനിങ് തന്നെ ചെയ്യണം. അതേപോലെ ഉള്ളിലുള്ള പല്ലുകൾക്ക് കേട് വരുന്നത് നമ്മൾ വേദന വന്നു കഴിയുമ്പോഴേ അറിയുന്നുള്ളൂ. അപ്പം ആ വേദനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ പല്ലുകൾ ആ കേടും കാരീസ് റിമൂവ് ചെയ്ത് അതിനെ ഫില്ലിംഗ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ പല്ല് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പല്ല് നഷ്ടപ്പെടാനുള്ള കാരണം ഗം ഡിസീസാണ്, എന്ന് പറഞ്ഞാൽ പീരിയഡോണ്ടൈറ്റിസ്, മോണരോഗം. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈജീൻ ആണ്. അത് ഈ പറയുന്ന പോലെ പല്ല് തേക്കുന്ന രീതി, രാത്രി പല്ല് തേക്കാണ്ട് കിടന്നുറങ്ങുന്നത്, ഫ്ലോസ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഈ ഗം ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6 മാസം പോയി ഡെന്റിസ്റ്റിന്റെ അടുത്ത് സ്കെയിലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. 6 മാസം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് once in a year എങ്കിലും പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ഈ മോണരോഗം ഒരുപാട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
1: നമ്മൾ ഈ ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ അതല്ലെങ്കിൽ പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് പേസ്റ്റുകൾ കാണാറുണ്ട്, ചാർക്കോൾ

0: ഉള്ള ഉമിക്കരിയുള്ള പേസ്റ്റ് അതല്ലെങ്കിൽ ഉപ്പുള്ള പേസ്റ്റ്, സാധാരണ ഒരു വ്യക്തി ഏത് തരം പേസ്റ്റും ബ്രഷും ആണ് തിരഞ്ഞെടുക്കേണ്ടത്?
1: ഏറ്റവും സിമ്പിളായിട്ടുള്ള പേസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ പല ടൈപ്പ് പേസ്റ്റുകൾ ഉണ്ട്, ശരിയാണ്, അതിന് പല സ്റ്റഡീസ് ഉണ്ട്, പല ഇതുണ്ട്,
0: സെൻസിറ്റിവിറ്റിക്ക്
1: ഉണ്ട്, സെൻസിറ്റിവിറ്റിക്കുള്ള പേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഈ പല പല ടൈപ്പ് ഡിഫറെന്റ് ഇപ്പൊ കളർ കൂടിയ പേസ്റ്റ്, പേർപ്പിൾ കളർ പേസ്റ്റ്, ബ്ലൂ കളർ, അങ്ങനെ പല ഉപ്പുള്ള പേസ്റ്റ്, അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് സാധാരണ ഒരു പേസ്റ്റ് യൂസ് ചെയ്താൽ മതി. പേസ്റ്റിന്റെ ആകെ നമുക്ക് ഉദ്ദേശം എന്ന് പറയുന്നത് പല്ലിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഡിറ്റർജന്റ് എന്നുള്ള പോലെയുള്ള രീതിയിൽ അത്രേ ആവശ്യം വരുന്നുള്ളൂ.
0: ബ്രഷുകൾ തിരഞ്ഞെടുക്കുമ്പോഴോ
1: ബ്രഷസ് എപ്പോഴും ഹാർഡ് ബ്രഷസ് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക. പിന്നെ അതാണ്, അത് നമ്മൾ ഓരോ പേർക്കും പേഷ്യന്റ് ടു പേഷ്യന്റ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ സെൻസിറ്റീവ് പല്ലുള്ള പേഷ്യന്റിന് സെൻസിറ്റീവ് പേസ്റ്റ് നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നേക്കാളും നല്ലത് ഒരു ഡെന്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പല്ല് കണ്ട് അതിനനുസരിച്ചുള്ള പേസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
0: ഇപ്പൊ ഈ ബ്രഷിൽ തന്നെ തനിയെ മോട്ടോറുള്ള ബ്രഷ് അത്തരത്തിലൊക്കെ കാണുന്നുണ്ട്, അതെല്ലാം ശരിക്കും ആശ്വാസ്യമാണോ?
1: ആക്ച്വലി ഇലക്ട്രിക് ബ്രഷ് ഹെൽപ്ഫുൾ ആണ്. എന്താന്ന് വെച്ചാൽ ചിലവർക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന ഫോഴ്സ്, അതേപോലെ നമ്മൾ ചെയ്യുന്ന വിധം, ഇത് നമുക്ക് പലവർക്കും വ്യത്യാസം വരും. ഇലക്ട്രിക് ബ്രഷ് ആകുമ്പോൾ അതൊരു കോമൺ പാറ്റേൺ ആയിരിക്കും, അത് കറക്റ്റായ മൂവ്മെന്റിലായിരിക്കും ഈ ഇലക്ട്രിക് ബ്രഷ്
0: പിടിച്ച്
1: നിന്നാൽ മതി.
0: ഈ പല്ല് ആളുകൾക്ക് സൗകര്യത്തിനും അതല്ലെങ്കിൽ ആരോഗ്യത്തിനും അപ്പുറം ഒരു ആത്മവിശ്വാസം കൂടി നൽകുന്ന ഒരു സംഭവമാണ്. ഈ കൃത്രിമ പല്ല് അല്ലെങ്കിൽ പല്ല് സെറ്റ് വെക്കുമ്പോൾ അത് വെക്കണമെന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
1: പല്ല് ശരിയാണ്, നമ്മുടെ ഒരുപാട് കോൺഫിഡൻസും, നമ്മൾ ചിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന പല്ല് സെറ്റാണ്, ഇതൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ പല്ലില്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആണ്. നമ്മൾ പല്ല് വെച്ച് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം, നമ്മൾ ചെറിയ വയസ്സാകുമ്പോൾ തൊട്ട് നമ്മളെ പ്രായമുള്ളവർ പറയുന്നതാണ് നല്ലോണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം എന്ന്. ബിക്കോസ് അതെന്താന്ന് വെച്ചാൽ അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ അത്ര പൂർണ്ണത അതിലേക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മാൽനറിഷ്ഡ് ആവാം. നമുക്ക് അതിൽ ഭക്ഷണം കഴിക്കുന്നത് മര്യാദക്ക് കഴിച്ചാൽ തന്നെ നമ്മുടെ ബാക്കി എല്ലാ സൂക്കേടുകൾക്കും വ്യത്യാസം വരുള്ളൂ. അപ്പൊ പല്ല് മെയിനായിട്ട് നമുക്ക് ഫംഗ്ഷനാണ്, ഭക്ഷണം കഴിക്കാൻ ഉള്ള ഉപയോഗം കൊണ്ടാണ്. പിന്നെ പല്ലില്ലെങ്കിൽ സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. ഈ സംസാരവും സ്ഫുടത വേണമെങ്കിൽ പല്ല് സെറ്റ് വെക്കണം. ആദ്യം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നിങ്ങൾ ആ പല്ല് സെറ്റ് ഉണ്ടെന്നുള്ളത് തന്നെ മറന്ന് ദേഹത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറും ഈ പല്ല് സെറ്റ് എന്നുള്ളത്.
0: അത് എത്ര പ്രായമേറിയവർക്കും ഇത് സാധ്യമാണ്? കാരണം വയസ്സാകുമ്പോൾ പലരും ഭക്ഷണം അതല്ലെങ്കിൽ കട്ടികൾ പൊടിച്ചു കഴിക്കുക, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചു കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പല്ല് സെറ്റ് ഇനി വെക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. അത് ശരിയായ ഒരു തീരുമാനമാണോ?
1: ഒരിക്കലും അല്ല. അതിപ്പോ എത്ര പ്രായമായാലും പല്ലുണ്ടെങ്കിൽ നമ്മൾ ഈ ചവച്ചരയ്ക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആവുകയല്ലേ ചെയ്യുന്നുള്ളൂ. പല്ല് സെറ്റ് വെക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഇതാണ്, പല്ല് സെറ്റ് വെക്കുമ്പോൾ ഒരു വേദന, അതൊക്കെയാണ് കൂടുതലാണ്. തുടക്കത്തിലെ വേദന
0: തുടക്കം കഴിഞ്ഞാൽ ഇത് മാറും, ഈ വേദന കുറയും.
1: ഇപ്പൊ പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞ ഉടനെയുള്ള വേദന, നിങ്ങൾ അടുത്ത രണ്ടാഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾ ആ പല്ല് സെറ്റ് തന്ന ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് ആ വേദനയുള്ള ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും, അത് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പല്ല് സെറ്റിലെ വേദന മാറും. വേദന മാറി നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ചേഞ്ച് വരും. ഇപ്പോൾ ഒരു പുതിയ ചെരുപ്പ് ഇട്ടുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയും പൊട്ടാം, വേദന ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പ് ഇടാതിരിക്കുന്നില്ലല്ലോ. അതേപോലെ പല്ല് സെറ്റ് യൂസ് ചെയ്ത് അത് ശീലമാവുന്നുള്ളതാണ്. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ല് സെറ്റിന് ഒരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ പല്ല് സെറ്റ് മാറ്റാൻ ടൈമായി എന്ന് നമ്മുടെ പല്ല് സെറ്റ് പറയാൻ നമ്മൾ കാത്തിരിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആറ് മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിന് അടുത്ത് പോകണം, അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല്ല് സെറ്റ് ലൂസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ പല്ല് സെറ്റിന് അടിയിൽ ഫുഡ് കയറുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറെ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡെഞ്ചർ ഇപ്പോൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പല്ല് സെറ്റിലെ പല്ലുകൾ തേഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് ചാടുന്നുണ്ടെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ പുണ്ണുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉടനെ തന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി നിങ്ങളുടെ പല്ല് സെറ്റിന് വേണ്ട ആവശ്യമുള്ള കറക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഡെഞ്ചർ ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലൂസായ ഒരു ഡെഞ്ചർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡെഞ്ചർ കിടന്ന് നമ്മുടെ എല്ലിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു, ഈ ഫ്രിക്ഷൻ ഈ എല്ല് ചുരുങ്ങാനുള്ള വേഗത കൂട്ടുന്നു. അപ്പൊ അടുത്ത സെറ്റ് പല്ല് സെറ്റ് ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇനി ചില കണ്ടീഷനിൽ ഒരുപാട് എല്ല് തേഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പൊ എത്ര പല്ല് സെറ്റ് നമ്മൾ എത്ര അളവെടുത്താലും അത് ഇരിക്കണം എന്ന് നിർബന്ധമില്ല, ആടിക്കൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന ഡെഞ്ചേഴ്സിൽ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് ഇംപ്ലാന്റിലേക്ക് ഇതേ പല്ല് സെറ്റ് അറ്റാച്ച് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കും. അപ്പൊ എന്താ വെച്ചാൽ ഈ പല്ല് സെറ്റ് നീങ്ങില്ല, ആ ബോൺ തിരിച്ച് ഫംഗ്ഷനിലേക്കായി. അപ്പൊ അവിടെയുള്ള എല്ല് ചുരുങ്ങാനുള്ള വേഗത കുറയും, കുറച്ചും കൂടി കാലം ഇംപ്ലാന്റ് ഡെഞ്ചേഴ്സ് ലാസ്റ്റ് ചെയ്യും.
0: ഇതിന് പ്രായം ഒരു തടസ്സമല്ല, ഏത് പ്രായക്കാരും ഇത് ചെയ്യേണ്ടതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്.
1: പല്ല് സെറ്റ് ഡെഞ്ചേഴ്സിന് ഒരു പ്രായമില്ല, ഏത് പ്രായത്തിലും ഡെഞ്ചേഴ്സ് ചെയ്യാവുന്നതാണ്.
0: എന്താണ് കൃത്രിമ പല്ലുകൾ അതല്ലെങ്കിൽ പല്ല് സെറ്റ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയും.
1: താങ്ക് യു സോ മച്ച്.
2: ഡെഞ്ചേഴ്സ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, സഹയാത്രിക, സുജ അജിത്തിൻ്റെ കഥ, സോളോ ട്രാവലർ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് ഗാനം. 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:40 പ്രകാശധാര, പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ, ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, പെരുമ്പിള്ളി, 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:10 അറിയിപ്പുകൾ, മധുരംഗീതം, ലളിതഗാനം, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്തു പരിപാലനവും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിവേലിപ്പടി സ്വദേശി അനസുദ്ദീൻ എം എ. 7:20 വിപണി, 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്രനിർമ്മാണവും, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:05 യുവവാണി കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം, 8:30 ഈവനിംഗ് മെലഡി, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം, 10 ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരി, വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദുരൈ, ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗം, ടി വി വാസൻ ഘടം. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെയും രംഗവേദിയുടെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, വിഖ്യാത ഹിന്ദി സാഹിത്യകാരനും നാടകകൃത്തും സംവിധായകനുമായ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. രസ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാനാമം. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെയും രംഗവേദിയുടെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് വിഖ്യാത ഹിന്ദി സാഹിത്യകാരനും നാടകകൃത്തും സംവിധായകനുമായ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. രസ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാനാമം. പുരോഗതിയുടെ അടിസ്ഥാനം എന്നത് മാതൃഭാഷയുടെ ഉന്നതിയാണ്. മാതൃഭാഷ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, സാന്ത്വനമേകുന്നു. ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ ഈ ദിനമെന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു.

0: PS ലേക്ഷോർ. ഹായ് പ്രിയരേ, നമസ്കാരമുണ്ട്. പല സ്ത്രീ സുഹൃത്തുക്കൾക്കുമുള്ള ഒരു പരാതിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നല്ലൊരു സുഹൃത്ത്, അത് ലഭിക്കാൻ വലിയ പാടാ. യാതൊരു ലക്ഷ്യവുമില്ലാതെ, ജഡ്ജ്മെന്റ് ഇല്ലാതെ, പൂർണമായും നമ്മെ നാമായി കാണുന്ന ഒരു സുഹൃത്ത്, അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ട്ടോ. ഇത്തരം ഒരു സുഹൃത്താവും എന്ന് കരുതി പലപ്പോഴും പുരുഷന്മാരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഒന്നും രണ്ടും സംസാരം കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു പ്രണയഗാനമായിരിക്കും. അവരെ പറ്റി നമുക്കുണ്ടായിരുന്ന വില അത്രയും കൂപ്പുകുത്തും എന്റെ ചേച്ചി. ഇതെന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞ സ്ത്രീയും പുരുഷനും എന്ന ലിംഗഭേദങ്ങൾക്കതീതമായി പരസ്പരം ബഹുമാനിച്ചും കരുതിയും സ്നേഹിച്ചും കെട്ടിപ്പടുക്കുന്ന നിസ്വാർത്ഥമായ സൗഹൃദങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ആഴവും ഭംഗിയും ഉള്ളത്. അത്തരത്തിൽ ആർക്കും വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുന്ന സുരക്ഷിതമായ തണലായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതാണ്. അല്ലാത്തടത്ത് പ്രണയമായിക്കോ? എല്ലാ വണ്ടിയും പെട്രോളിൽ ഓടില്ലല്ലോ. മഴത്തുള്ളികൾക്ക് വേർതിരിവില്ലാത്ത പോലെ, കാറ്റിന് അതിരുകളില്ലാത്ത പോലെ പരിശുദ്ധമായ ഒന്നാണ് സൗഹൃദം. അവിടെ പ്രണയത്തിന്റെ ചായം പൂശി അതിനെ ഇടുങ്ങിയ ചിന്തകളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും തുടങ്ങുന്നു. ഹലോ, VPS ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, VPS ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: വിജയകുമാറാണോ?
3: വിജയകുമാറാണല്ലോ.
0: ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
3: ഹലോ മാഡം, അറിയാം.
0: കോമളം പറഞ്ഞിട്ട് വിളിക്കുകയാണ്.
3: കോമളം ആ, വൈഫാണ്.
0: ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ?
3: കഴിഞ്ഞു കഴിഞ്ഞു.
0: അപ്പൊ ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
3: താങ്ക് യു.
0: എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, റിട്ടയർ ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഒരു ഓഫീസൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, കോതമംഗലത്ത്.
0: എത്ര കുട്ടികളാണ് രണ്ടുപേർക്കും?
3: രണ്ട് ആൺകുട്ടികളാണ്. മൂത്താള് ഫിലിം ഫീൽഡ് ആണ്, പുള്ളി എറണാകുളത്തുണ്ട്. ഇളയാള് ബാംഗ്ലൂരാണ്, ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞ് ജോലി ആയിട്ടുണ്ട്.
0: മൂത്താളുടെ പേരെന്താണ്?
3: അനന്തു.
0: അനന്തു എന്താ ചെയ്യുന്ന ഫിലിമില്?
3: പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പുള്ളി ലിജോ ജസ്റ്റ് ടീമിന്റെ കൂട്ടത്തില് കുറെ നാളുകളായിട്ടുണ്ട്.
0: വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടുപേരും മാരീഡ് ആണോ കുട്ടികള്?
3: അല്ല, രണ്ടുപേരും മാരീഡ് അല്ല.
0: നമ്മള് KCB നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഇൻഷുറൻസിന്റെ പരിപാടി തുടങ്ങിയത് അല്ലേ?
3: ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് ഒരു ജനസേവനം ചെയ്താലും
0: നല്ല കാര്യം. നമ്മള് വെറുതെ ഇരുന്നാല് ഒരു സുഖമില്ലാത്ത പരിപാടി.
3: വെറുതെ ഇരുന്നാലും പിന്നെ ഇൻഷുറൻസ് എടുക്കുന്നതോടുകൂടി ഒരു ഫാമിലി തന്നെ സെക്യൂർഡ് ആവുകയാണ്.
0: എവിടെയാ ശരിക്കും വീട്? കോതമംഗലം തന്നെയാണോ?
3: കോതമംഗലം ടൗണിൽ തന്നെയാണ്.
0: വൈഫിന്റെ വീടോ?
3: വൈഫിന്റെ വീട് ഇടുക്കി. എന്റെ ശരിക്കുള്ള സ്വദേശം പറഞ്ഞോർത്ത് കുറവിലാണ്, പക്ഷെ നമ്മള് കോതമംഗലം സെറ്റിൽ ചെയ്യണം.
0: എന്താ ചെയ്യുന്ന വൈഫ്?
3: വൈഫ് ആരോഗ്യത്തിലായിരുന്നു, വൈഫും റിട്ടയർ ചെയ്തു.
0: പുള്ളിക്കാരി സഹായിക്കുന്നുണ്ടോ ഇൻഷുറൻസിന്റെ ഓഫീസില്?
3: ഇൻഷുറൻസിന് വലിയ സഹായമൊന്നുമില്ല, എന്നാലും മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, എന്തായാലും രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഏത് പാട്ടാ വേണ്ടത്? പാട്ടുകളൊന്നും ഓർമ്മയില്ലേ? ഞങ്ങളൊരു പാട്ട് വെച്ച് തന്നാ മതിയോ?
3: തീർച്ചയായിട്ടും.
0: അയ്യോ, വൈഫിന്റെ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കും. വിളിച്ചു ഒന്നും പറയും.
3: തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു.
3: ബൈ ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം,
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം,
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്,
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ,
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത,
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ, ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ് ബാലേട്ട,
3: നമസ്കാരം.
0: ഹലോ VPS ലേക്ഷോർ.
2: യെസ്.
0: ആൻഡ് ആശിച്ചി, ബാലേട്ട, ഡാനിയേട്ട.
2: എന്താട്ട?
0: ഞാൻ സിദ്ധാർത്ഥേട്ട. വന്യജീവി ഫോട്ടോഗ്രാഫിയാണ് എന്റെ പ്രാണവായു. പച്ചപ്പ് നിറഞ്ഞ കാടുകളും അവിടെ വിഹരിക്കുന്ന വന്യമൃഗങ്ങളും ക്യാമറ കണ്ണിലൂടെ പകർത്താൻ തുടങ്ങിയ കാലം മുതൽ എത്രയോ ഉൾക്കാടുകളിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ലെൻസിലൂടെ കാണുന്ന വന്യതയ്ക്ക് ഒരു പ്രത്യേക വശ്യതയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് ആ വന്യതയേക്കാൾ ഭയാനകമാണ് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെന്ന് മനസ്സിലാക്കി തന്ന ഒരു സന്ധ്യയുണ്ടായിരുന്നു നിലമ്പൂരിലെ കൊടുങ്കാട്ടിൽ. അപൂർവയിനം പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും ചിത്രങ്ങൾ പകർത്താനാണ് ഞാൻ നിലമ്പൂരിലെ ഉൾവനത്തിലേക്ക് ഒറ്റയ്ക്ക് ക്യാമറയും തൂക്കി ഇറങ്ങിത്തിരിച്ചത്. നല്ലൊരു ആംഗിളിനായി കിളികളുടെ പിറകെ നടന്ന് സമയം പോയതറിയാതെ ഞാൻ കാടിന്റെ അതിരുകൾ കടന്ന് വളരെ ഉള്ളിലേക്ക് നടന്നുപോയി. പതുക്കെ സന്ധ്യ മയങ്ങിത്തുടങ്ങിയപ്പോഴാണ് അപകടം ഞാൻ തിരിച്ചറിഞ്ഞത്. കനത്ത മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇരുട്ട് അതിവേഗം പടന്നുകയറി വന്ന വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കാടിന്റെ ഭൂപ്രകൃതി ഒന്നാകെ മാറിയിരുന്നു. തിരക്കിട്ട് ഫോണെടുത്ത് നോക്കിയപ്പോൾ റേഞ്ചില്ല. കുടിക്കാനായി കരുതിയിരുന്ന വെള്ളം എപ്പോഴോ തീർന്നുപോയിരുന്നു. എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഞാൻ വിയർത്തൊലിച്ചു. പെട്ടെന്നാണ് കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ നിന്ന് കാട്ടാനക്കൂട്ടത്തിന്റെ ചിഹ്നം വിളി ഉയർന്നു കേട്ടത്. ഒപ്പം മരച്ചില്ലകൾ ഒടിയുന്ന ഭീകരമായ ശബ്ദവും. തൊണ്ട വരണ്ട് കൈകാലുകൾ വിറച്ച് ഞാനൊരു ഭീമൻ കാട്ടുമരത്തിന്റെ ചുവട്ടിലേക്ക് പതുങ്ങിയിരുന്നു. തോളിലിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്യാമറയും ഗാഡ്ജറ്റുകളുമെല്ലാം ആ കൊടും ഇരുട്ടിൽ വെറും പാഴ്ഭാരമായി എനിക്ക് തോന്നി. വന്യമൃഗങ്ങളുടെ ഇരയായി ആ രാത്രി എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന ഭയം എന്റെ ബോധത്തെ പോലും മരവിപ്പിച്ചു. സമയം രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ടാകും. കണ്ണു തുറക്കാൻ പേടിച്ച് പ്രാർത്ഥനയോടെ മരച്ചുവട്ടിൽ ചുരുണ്ടുകൂടിയിരുന്ന എന്റെ കണ്ണുകളിലേക്ക് വെളിച്ചം വന്നു പതിച്ചു. ഞാൻ ഭയത്തോടെ ആ വെളിച്ചത്തെ തുറച്ചു നോക്കി. മരങ്ങൾക്കിടയിലൂടെ കത്തുന്ന ഒരു തീച്ചൂട്ടും പിടിച്ച് ഒരാൾ എന്റെ നേരെ നടന്നു വരുന്നു. കരിവീട്ടി പോലെ കറുത്തു തിളങ്ങുന്ന ശരീരം, അരയിൽ ഒരു തുണിക്കഷ്ണം മാത്രം ചുറ്റിയ, കയ്യിലൊരു ചെറിയ കൊടുവാളും തീപ്പന്തവും.

0: ചാർമേന്തിയ ഒരു മനുഷ്യൻ. നിലമ്പൂർ കാടുകളിലെ കാട്ടുനായ്ക്കൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു അത്. നാട്ടുമനുഷ്യരെ കണ്ടാൽ ഇവർ ഉപദ്രവിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രതിരോധിക്കാനുള്ള ചിന്താശക്തി പോലും നഷ്ടപ്പെട്ട് മരിക്കാൻ തയ്യാറായി ഞാൻ തളർന്നിരുന്നു. എന്നാൽ വളരെ ശാന്തനായി അടുത്തുവന്ന ആ മനുഷ്യൻ തീച്ചൂട്ടൽപ്പം താഴ്ത്തിപ്പിടിച്ചു. എന്നിട്ട് ഒരന്യഗ്രഹ ജീവിയെപ്പോലെ എന്നെ നോക്കി, പിന്നെ എന്റെ തോളിൽ വളരെ സാവധാനം തൊട്ടു. ഞാൻ ഭയന്ന് വിറച്ച് എന്നെ കൊല്ലല്ലേ എന്ന ഭാവത്തിൽ അറിയാതെ തൊടുതുപോയി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസാരിക്കാൻ എനിക്ക് നാവ് പൊങ്ങിയില്ല. അയാൾക്കും ആ ഭാഷകളൊന്നും വശമില്ലല്ലോ. പക്ഷേ വാക്കുകളേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ കണ്ണുകളിലെ ഭയം വായിച്ചെടുക്കാൻ ആ കാടിന്റെ മകന് കഴിഞ്ഞു. അയാൾ ആംഗ്യം കാണിച്ച് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അയാൾ ആ തീച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ എന്നെയും കൂട്ടി മുന്നോട്ട് നടന്നു. മുളങ്കാടുകളും ചതുപ്പുകളും താണ്ടി അരമണിക്കൂറോളം നടന്നപ്പോൾ കാടിന്റെ ഒരു ഉയർന്ന തിട്ടയിൽ പുല്ലുമേഞ്ഞ ഒരു ചെറിയ കുടിലെത്തി. മണ്ണുകൊണ്ട് തറയുണ്ടാക്കിയ ഒരു കൊച്ചുകുടിൽ. കുടിലെത്തിയതും അയാൾ ചിരട്ടയിൽ തെളിഞ്ഞ കാട്ടരുവിയിലെ തണുത്ത വെള്ളം എനിക്ക് കുടിക്കാൻ തന്നു. വരണ്ടുണങ്ങിയ തൊണ്ടയിലേക്ക് ആ വെള്ളം വീണപ്പോൾ ജീവൻ തിരികെ കിട്ടിയതുപോലെ തോന്നി. തുടർന്ന് അടുപ്പിൽ കനലിട്ട് ചുട്ടെടുത്ത കാട്ടുകിടങ്ങും ശുദ്ധമായ കാട്ടുതേനും അയാൾ ഒരു വാഴയിലയിൽ വെച്ച് എന്റെ മുന്നിലേക്ക് നീട്ടി. ഞാൻ ഇതുവരെ കഴിച്ച ഒരു ഭക്ഷണത്തിനും നൽകാനാവാത്ത അമൃതന്റെ രുചിയായിരുന്നു ആ കാട്ടുവിഭവങ്ങൾക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുടിലിന്റെ ഒരു കോണിൽ വിരിച്ച ഈറ്റുപായ ചൂണ്ടിക്കാണിച്ച് അയാൾ എന്നോട് കിടക്കാൻ ആംഗ്യം കാണിച്ചു. ഭയവും ക്ഷീണവും കാരണം ഞാൻ വേഗത്തിൽ കണ്ണുകളടച്ചു. പക്ഷേ ആ രാത്രി മുഴുവൻ അയാൾ ഉറങ്ങിയില്ല. കുടിലിന് പുറത്ത് തീ ആളി കത്തിച്ച് കാട്ടുമൃഗങ്ങൾ അടുത്തേക്ക് വരാതിരിക്കാൻ കയ്യിലെ ആയുധവുമായി നേരം വെളുക്കുന്നതുവരെ എനിക്ക് കാവലിരുന്നു. പുലർച്ചെ കാട്ടിൽ വെളിച്ചം പരന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചുണർത്തി. വീണ്ടും ആ കാട്ടുപാതകളിലൂടെ എന്നെ നയിച്ച് ഏകദേശം 2 മണിക്കൂർ കാൽനടയായി നടന്ന് ഒടുവിൽ ഞങ്ങൾ നിലമ്പൂർ ഊട്ടി പ്രധാന റോഡിന്റെ അരികിലെത്തി. റോഡിലെ വാഹനങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായും ശ്വാസം നേരെ വീണത്. എന്റെ ജീവൻ കാത്തുരക്ഷിച്ച ആ വലിയ മനുഷ്യന് എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത് എന്നറിയാതെ ഞാൻ കുടുങ്ങി. പോക്കറ്റിൽ നിന്ന് പേഴ്സ് തുറന്ന് അതിലുണ്ടായിരുന്ന മുഴുവൻ നോട്ടുകളും എടുത്ത് ഞാൻ നിറകണ്ണുകളോടെ അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. ആ കാടിന്റെ മകൻ ആ നോട്ടുകളിലേക്കൊന്ന് നോക്കിപ്പോലുമില്ല. എന്റെ മുഖത്തേക്ക് നോക്കി അയാൾ നിഷ്കളങ്കമായി ചിരിച്ചു. എന്നിട്ട് എന്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് ആ പണം എന്റെ പോക്കറ്റിലേക്ക് തന്നെ തിരികെ വെച്ചു തന്നു. കാടിന്റെ ഭാഷയിൽ എന്തോ ഒരു വാക്ക് മന്ത്രിച്ചുകൊണ്ട് അയാൾ എന്റെ തോളിൽ സ്നേഹത്തോടെ തട്ടി. അടുത്ത നിമിഷം ഞാൻ സ്വയം മറന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. ചിരിച്ചുകൊണ്ട് എന്നെ സ്വന്തം ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി. എന്റെ നെറുകയിൽ ഒന്ന് തൊട്ട് ആ കാട്ടുനായ്ക്കൻ തിരിഞ്ഞ കാടിന്റെ പച്ചപ്പിലേക്ക് ശാന്തമായി നടന്നുപോയി. ആ വലിയ കാട്ടുമരങ്ങൾക്കിടയിലേക്ക് അയാൾ മറയുന്നതും നോക്കി ഞാൻ ആ റോഡരികിൽ കൈകൂപ്പി നിന്നുപോയി. എന്റെ ക്യാമറയിൽ പതിഞ്ഞ ഏതൊരു ചിത്രത്തെക്കാളും മനോഹരമായി കാടിന്റെ പുത്രന്റെ നിഷ്കളങ്കമായ മുഖം ഇന്നും എന്റെ മനസ്സിൽ മായാതെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ദൈവത്തെ പോലെ. നന്ദിയോടെ, സ്നേഹത്തോടെ, സിദ്ധാർത്ഥ്.
1: സിദ്ധാർത്ഥേ,
0: എങ്ങനെയുണ്ട് ആശേച്ചി? കാട്ടുമനുഷ്യൻ നാട്ടുമനുഷ്യൻ നിന്ന് എന്നുള്ളതാണല്ലേ.
1: അതെ, നമ്മള് ചിന്തിച്ചാൽ അറിയാം, ഒരു കടുവ എപ്പോഴാണ് ഒരാളെ ആക്രമിക്കുന്നത്? അതിനൊന്നും അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതിരിക്കണം. അത്യാസന്ന നിലയിൽ അത് കിടക്കുകയായിരിക്കും ചിലപ്പം. അപ്പൊ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അതിനെ പിടിക്കാൻ പറ്റും. പിന്നെ അതിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും കടന്നാക്രമിച്ചാൽ അത് ഉപദ്രവിക്കും. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നാടിനെക്കാട്ടും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കാട് തന്നെയാണെന്നാണ്. മൃഗങ്ങൾ അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിൽ മാത്രമേ ആക്രമിക്കാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യരങ്ങനെയല്ല, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എല്ലാരെയും ആക്രമിച്ചുകൊണ്ടിരിക്കും.
0: നമ്മളെല്ലാവരെയും എതിർക്കാൻ വേണ്ടി പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, കാട്ടുനീതി. എന്തൊരു കാട്ടുനീതിയാണിത്! പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ കഥകളും ഓരോ സംഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നത് നല്ല നീതി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സ്ഥലം ഈ കാനനം തന്നെയാണെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം രാത്രിയിൽ കുറേ സമയം എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങളും ചോദിച്ചു. അതിലൊരു സംശയം ഞാൻ ചോദിച്ചത്, ഇപ്പൊ സ്ഥിരമായി നമ്മൾ എല്ലാ റീലുകളിലും കാണുന്നത് ഒരു ആന ഓടി വരുന്നു, നിന്ന കാറിനെ ആക്രമിക്കുന്നു, ചില ആളുകൾ ഹോണടിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കാട്ടാന ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് കാറിലിരിക്കുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഹോണടിക്കണോ, അതല്ല വെറുതെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, രണ്ടും രണ്ട് രീതിയിലാണ്. ചില സന്ദർഭങ്ങളിൽ ഒരു കാട്ടാനയുടെ മുമ്പിൽ നമ്മൾ ഹോണടിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാവും, അത് വന്നാക്രമിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരാനയ്ക്ക് പേടി തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചുപോകും. പക്ഷെ ആനയ്ക്ക് ഒരു പ്രത്യേക രീതി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആന സ്നേഹികൾക്കും ആനയെ പഠിച്ചവർക്കും ചിലപ്പോൾ ഇതൊരു തെറ്റായിട്ട് തോന്നാം, ശരിയായിട്ട് തോന്നാം. ആന സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു വഴിയുണ്ട്, ആ വഴി നമ്മൾ മുടക്കാതിരുന്നാൽ മതി. ഇപ്പോ കാട്ട

0: ആന നാട്ടിലേക്ക് കയറി വരുന്നു. അത് നാട്ടിലേക്ക് വരാനാണ് ആഗ്രഹിച്ചതെങ്കിൽ നമ്മൾ എത്ര ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും അത് വഴിമാറി വഴിമാറി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അതല്ലാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച ഒരു സമയമാണെങ്കിൽ ആനയെ നമ്മൾ ഓടിച്ചാൽ അത് കാട്ടിലേക്ക് തന്നെ പോകും. പക്ഷെ ഒരു ആന എന്ന് പറയുന്നത് ഒരു പാവമൃഗമാണ്, അതിന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഓടാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ റോഡിലൂടെ സഞ്ചരിക്കും. അപ്പൊ അവർക്കറിയാം കുറെ ദൂരം ആനയ്ക്ക് ഓടിക്കാൻ കഴിയില്ല, കുറച്ച് കഴിഞ്ഞാൽ ആന അവിടെ നിൽക്കും അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു. ഇതൊക്കെ അറിയുന്ന ആളുകളാണ് ഈ റീൽസിന് വേണ്ടിയിട്ട് ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇത് കണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയാത്തൊരു മനുഷ്യൻ പോയി പെട്ടാൽ പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇപ്പോ ഈ ഇവിടത്തെ ഒരു കാട്ടു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. നോക്കൂ, നോട്ടും അഴിമതിയും നമ്മുടെ സ്വാധീനവും പണം കൊണ്ട് എന്തും നേടാം എന്ന് പറയുന്ന മനുഷ്യന്റെ ആർത്തിയുടെ രൂപത്തിന്റെ മുമ്പിലാണ് സത്യത്തിന്റെ മഹാമേരുവായി ആ മനുഷ്യൻ വന്നു നിന്നതല്ലേ. അവിടെ നമുക്ക് അദ്ദേഹത്തെ കാട്ടു മനുഷ്യൻ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും വലിയ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു മഹാപുരുഷനാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന് ഈ ക്യാമറയിൽ അദ്ദേഹം പറഞ്ഞു. എന്റെ ക്യാമറ ഒപ്പിയെടുത്ത ഒരുപാട് ഫോട്ടോകളുണ്ട്, പക്ഷെ ഞാൻ ഈ പണം കൊടുത്തപ്പോൾ അത് എന്റെ പോക്കറ്റിൽ തന്നെ തിരികെ ഇട്ടു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചപ്പോ എന്നെ ഒരു ചിരിയോടുകൂടി അദ്ദേഹം വിടർത്തി. പിന്നെ കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പോക്കിൽ ഞാൻ പിറകിൽ നിന്നെടുത്തൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ദൈവത്തിന് തുല്യമായി താൻ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് മനുഷ്യത്വം എന്ന് പറയുന്നതിന്റെ പുനർജനി തേടിയുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചാലും മനുഷ്യൻ നാട്ടിൽ ജീവിച്ചാലും അവൻ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, അവന്റെ മാനസികാവസ്ഥയാണ് പ്രധാനം. അത് കാട്ടിൽ നിന്ന് പഠിച്ച വലിയ പാഠമാണെങ്കിൽ ആ പാഠത്തെയും ഉൾക്കൊള്ളാൻ നാട്ടിലെ മനുഷ്യർക്ക് സാധിക്കട്ടെ. പണമില്ലാതെയും പലതും നമുക്ക് നേടാനും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനബോധത്തോടുകൂടി നെഞ്ചും വിരിച്ച് തിരിച്ചു നടക്കാനും സാധിക്കും.
1: എനിക്ക് വയ്യ സിദ്ധാർത്ഥേ, മതിയല്ലേ, കേട്ടോ നല്ലൊരു ഗാനം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ശേച്ചി ബാലേട്ട, ഞാൻ മലയാറ്റൂരിൽ നിന്നും ബിനോജാണ്.
3: മലയാറ്റൂരിലെ പാട്ട് ഏതാ ശേച്ചി?
2: മലയാറ്റൂർ മലഞ്ചരിവിലെ പൊന്മാനേ. ഞാൻ വിവാഹിതനാണ്, ഭാര്യ ധന്യ, മകൻ ഉമേഷ് ബിനോജ്, മകൾ അഞ്ജലി ബിനോജ്, എന്റെ അച്ഛന്റെ പേര് സുകുമാരൻ, അമ്മ ഐഷ. കഴിഞ്ഞ കത്ത് വായിച്ചപ്പോൾ മലയാറ്റൂർ പള്ളിയെ പറ്റിയൊക്കെ ബാലേട്ടൻ ഒരുപാട് സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിലേക്ക് രണ്ടാം വട്ടമാണ് ഞാൻ ഒരു കത്തയക്കുന്നത്. ആദ്യത്തെ കത്ത് രണ്ടുപേരും ചേർന്ന് വായിച്ചിരുന്നു, അതെന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കേട്ടിരുന്നു. വളരെ നന്നായിരുന്നു. ഈ പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രാവിലെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബിലോ കയറി ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു കത്ത് എഴുതണം എന്ന് തോന്നിയത് തന്നെ. ഇന്ന് ഞാൻ എഴുതുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്. ഒരു പെൺകുട്ടി വിവാഹ

0: പ്രായമെത്തി വിവാഹിതയായി പ്രസവിച്ച് രണ്ട് കുട്ടികളുടെ അമ്മയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയുടെ ജീവിതാഭിലാഷം സ്വന്തം കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ ഒരു ജോലിയിലെത്തിച്ച് അതിനുശേഷം വിവാഹം കഴിപ്പിക്കുക എന്നതാണ്. കല്യാണം കഴിപ്പിക്കുന്നത് വരെ അമ്മയ്ക്ക് രണ്ട് മക്കളോടും ഒരേപോലെ തന്നെയായിരിക്കും സ്നേഹം. എന്നാൽ മകൻ വിവാഹം കഴിക്കുകയും മകളെ വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തതിനു ശേഷമാണ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ കാണാൻ 99% അമ്മമാരും തയ്യാറാവില്ല. മരുമകളായേ കാണൂ. സ്വന്തം മോളോട് കാണിക്കുന്ന സ്നേഹം മരുമകളായി വരുന്ന കുട്ടിയോട് കാണിക്കില്ല. അവൾക്ക് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന വേലക്കാരിയുടെ സ്ഥാനമായിരിക്കാം. എന്ത് ജോലി ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവമായിരിക്കും. പിന്നെ അവളുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തും. സ്വന്തം മോളോട് കാണിക്കുന്നതിന്റെ ഒരു അംശം സ്നേഹം മരുമകൾക്ക് ലഭിക്കില്ല. ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ നിന്ന് നട്ടം തിരിയുന്ന ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരങ്ങളിലെ സീരിയലുകൾ കണ്ടാൽ മതി, മനസ്സിലാവും. അമ്മായിയമ്മ മരുമകൾ പോരും. ഇനി രണ്ടു മക്കൾക്കും കുട്ടികൾ കൂടി ആയി കഴിഞ്ഞാൽ കാണാം അമ്മമാരുടെ തനിനിറം. മകളുടെ കുട്ടികളോടുള്ള സ്നേഹം പോലെ ആയിരിക്കില്ല മകന്റെ കുട്ടികളോട് കാണിക്കുക. മകളുടെ കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന സ്വന്തം മകന്റെയും മരുമകളുടെയും കുട്ടികളുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും? അമ്മാനച്ചന്മാരും വളരെ ചുരുക്കം ചിലർ ഈ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. സ്വന്തം കാര്യസാധ്യങ്ങൾക്കായി അമ്മയെയും മരുമകളെയും നുണകളും മറ്റും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന അമ്മാനച്ചന്മാരും ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അമ്മായി അമ്മയായി കഴിഞ്ഞാൽ മക്കളോട് ഇങ്ങനെ പെരുമാറുന്നത്? സ്വന്തം മകളെ പോലെ തന്നെ മരുമകളെയും കാണുകയും സ്നേഹിക്കുകയും പെരുമാറുകയും ചെയ്താൽ ആ കുടുംബം എത്ര സന്തോഷത്തോടെ മുന്നോട്ടു പോകും. ചുരുക്കം നല്ല അമ്മായി അമ്മമാരും ഉണ്ട് കേട്ടോ, അവരെ ഇതിൽ പെടുത്തേണ്ട. മകനെയും മരുമകളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും വേർതിരിവില്ലാതെ ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ കത്ത് സമർപ്പിക്കുന്നു ബിനോജ് പി എസ് മലയാറ്റൂർ.
1: ഒരു സീരിയൽ എഴുത്തുകാരൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്, വൈകുന്നേരങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള വഴികളെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് ഡിസ്കഷനിടയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ റേറ്റിംഗിനെ കുറിച്ചിട്ട് പ്രോഗ്രാമിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ അതിൽ അഭിനയിക്കുന്നതാരെയെന്നല്ല, അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള ഒരു പോര് അത് നമ്മൾ എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ റേറ്റിംഗ് കൂടിക്കോളുന്നുള്ളതാണ്. അപ്പൊ മലയാളിയുടെ ഒരു മനസാക്ഷിയുടെയും മനസ്സിന്റെയും മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കലാപത്തിന്റെ പേരാണ് അമ്മായി അമ്മ മരുമക്കൾ പോര് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു പോരുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ടും ഇങ്ങനെ ഒരു പോരുണ്ട്. അപ്പൊ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. വന്ന് കയറിയ മരുമകളോട് ഏതെങ്കിലും അർത്ഥത്തിൽ അമ്മയ്ക്ക് സ്നേഹക്കുറവുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം ഈ മരുമകളെ ഇല്ലായ്മ ചെയ്യണം എന്ന ബോധ്യമുള്ളത് കൊണ്ടോ അല്ല ഒരിക്കലും ഒരമ്മായി അമ്മയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, അവരിങ്ങനെ പൊന്നുപോലെ മനസ്സിൽ കൊണ്ടു നടന്ന മകൻ, ആ മകന്റെ സ്നേഹത്തിന്റെ വലിയൊരു പങ്ക് ഇതാ ഇന്നലെ വന്നു കയറിയ മകൾ സ്വന്തമാക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരമ്മായി അമ്മയുടെ പോര് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ പേര് പോര് എന്നല്ല, അതിന് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്, എന്താണ്? പൊസസീവ്നെസ് എന്ന്
0: പറയും. അതെ,
1: അങ്ങനെ ഒരു പൊസസീവ്നെസ്സിൽ നിന്നൊക്കെ ഇത് ആരംഭിക്കാറുണ്ട്. പക്ഷേ ഈ പൊസസീവ്നെസ് ഒന്നും ഇല്ലാതെ തന്നെ പല സ്ഥലത്തും പോര് കനപ്പിക്കാറുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ പോരുകൾ കനക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സീരിയലുകൾ കണ്ടിട്ടാണോ അതല്ലെങ്കിൽ ഇത്തരം അമ്മായി അമ്മ മരുമക്കൾ പോരിനെ കുറിച്ച് തുടർച്ചയായി പറയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പോര് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: പോര് കുറഞ്ഞോ കുറഞ്ഞില്ലയോ എന്നൊന്നും എനിക്കറിയില്ല.
1: ഞാൻ പോരാടാറില്ല.
0: എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. എന്റെ വീട്ടിൽ വേറൊരു പെൺകുട്ടിയോ വേറൊരു ആൺകുട്ടിയോ ഒന്നുമില്ല. ഒരൊറ്റ മോനേ ഉള്ളൂ. ആ മകനെ മകനായിട്ടും മോളെ മോളായിട്ടും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പോരിനും വയ്യ, ഒരു പ്രശ്നത്തിനും വയ്യ. പക്ഷെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടി വീട്ടിൽ വരുന്നതോടുകൂടി ബാലേട്ടൻ പറഞ്ഞതുപോലെ മകൻ സ്വല്പം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അകലും.
1: അകലെയല്ല, അകലും എന്നൊരു തോന്നലുണ്ടാവും.
0: അല്ല, ശരിക്കും പറഞ്ഞാൽ അകലേം ചെയ്യും. കാരണം അത് വേറൊന്നും കൊണ്ടല്ല,
1: മറ്റൊരാളോട് അടുക്കാനുള്ള മാനസികാവസ്ഥ കൂടുതൽ.
0: അത് നമ്മൾ മനസ്സിലാക്കണം. എവിടെ നിന്നോ വന്ന ഒരു കുട്ടി ആരുടെയോ മകളായി കുറെ കാലം ജീവിച്ചതിന് ശേഷം നമ്മളെ വീട്ടിൽ വരുമ്പോ ആ പെൺകുട്ടിയെ കരുതേണ്ടത് നമ്മളാണ്. അതിന് നമ്മൾ മകന് സപ്പോർട്ട് ചെയ്ത് അവളെ കരുതിയാൽ തിരിച്ച് അവളിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടും. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂല, എന്റെ മോനെ അവള് പറഞ്ഞു മാറ്റി കേട്ടോ എന്നാണ് പൊതുവെ പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത്. ഇനി ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടി എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് കാണുക അമ്മ വീട്ടുകാരുമായിട്ട്. ഞാൻ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ്. എന്തുകൊണ്ട്?

0: ഒരു പെൺകുട്ടി പ്രസവിക്കേണ്ട സമയത്ത് അവളുടെ വീട്ടിൽ പോകുന്നു, അവിടെ പ്രസവിക്കുന്നു, അവിടുത്തെ അമ്മമ്മ അവളെ പരിപാലിക്കുന്നു. അപ്പൊ ഒരു അമ്മ വീടുമായിട്ട് നമുക്കൊരു അടുപ്പം വരും. ഇനി ഇല്ലെങ്കിൽ കൂടി അമ്മ അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഒരു വീട്ടിൽ ഒരാണും ഒരു പെണ്ണും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മകനോടും മകൾക്ക് അച്ഛനോടും ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ പൂർവികരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ പലരും ഇപ്പോഴും പോകുന്നു, അതല്ലാതെ പോകുന്നവരും ഉണ്ട്. എല്ലാ സ്ഥലത്തും ആദ്യത്തെ കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ
1: ഈ കത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു എന്താണ് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്, വന്നു കയറിയ ഒരു പെൺകുട്ടി പലപ്പോഴും പല വീടുകളിലും മഹാഭൂരിപക്ഷം വീടുകളിലും ഒരു ചെറിയ തോതിലുള്ള അകൽച്ച അനുഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ വീട്ടിൽ കൂടുതൽ അംഗങ്ങളാണ് ഉള്ളത് എങ്കിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും. അവർ പരസ്പരം സംസാരിക്കുമ്പോൾ, അവർ പരസ്പരം ചില പരിപാടികളിൽ ഏർപ്പെടുമ്പോൾ, അവർ പരസ്പരം കൈമാറുന്ന ചില മെസ്സേജുകൾ, ആ മെസ്സേജുകൾക്കിടയിലൊക്കെ വന്നു കയറിയ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, മാനസികമായിട്ട് അങ്ങനെ ഒരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ ആരുടെയൊക്കെ മനസ്സിലാണോ രൂഢമൂലമായി വന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറ്റാനുള്ളൊരു പ്രയത്നം ഉണ്ടാകണം. കാരണം ഞാൻ എപ്പോഴും പെൺകുട്ടികളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ആൺകുട്ടികൾക്കൊരു പ്രയാസമില്ലല്ലോ, ആൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പെൺകുട്ടി കയറി വരുന്നത്. അവരെ ഇത്ര കാലം പോറ്റു വളർത്തിയ അച്ഛനും അമ്മയെയും ഉപേക്ഷിച്ച് അവൾ വളർന്ന് വലുതായ ഒരു പശ്ചാത്തലമുണ്ടല്ലേ, ഒരു ഗ്രാമ്യ വിശുദ്ധി ഉണ്ടാകും, നല്ലൊരു വീടുണ്ടാകും, അവളുടെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാകും, അവളുടെ സഹപാഠികൾ ഉണ്ടാകും, അവൾ നടന്നുപോയ വഴികൾ ഉണ്ടാകും, അതെല്ലാം ഒരു വലിയ കാലത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ടാണ് അവളൊരു ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, പെണ്ണ് കാണൽ ചടങ്ങല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ആണ് കാണൽ ചടങ്ങാണ്. കാരണം ഈ ആണിന്റെ വീട്ടിലേക്കാണല്ലോ പെണ്ണ് കയറി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വലിയ ഒരു പിന്തുണ നൽകും.
0: ശ്രോതാക്കളെ, നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഒരച്ഛന്റെ രോദനമാണ്. വളരെ ഭംഗിയായിട്ട് ഒരു കുഞ്ഞിനെ അവിടെ വളർത്തുന്നുണ്ട്. ഒരു നാലഞ്ചു കൊല്ലം കഴിയുമ്പോ അവള് വേറെ വീട്ടില് പോകും. അപ്പൊ ഈ അച്ഛന് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതുകൊണ്ട് സിസ്റ്റം തന്നെ മാറ്റിമറിക്കാൻ നോക്കുക.
1: ആൺകുട്ടി അങ്ങോട്ട് പോയാലും പെൺകുട്ടി ഇങ്ങോട്ട് വന്നാലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ അത് നമ്മുടെ വീടിന്റെ ലക്ഷ്മിയായിട്ട് മാറ്റി മറിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു മാനസിക നിലയിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. രണ്ട് കത്തുകളും മനോഹരമായിരുന്നു. കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള പല വിദ്യകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ സ്വീകരിച്ച് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും നയിക്കാൻ സാധിക്കട്ടെ, അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് കത്തയക്കാനുള്ള വിലാസം പറയാം.
0: ഹലോ VPS ലേക്ഷ്യൂർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
2: മെയിലേടി ഹലോ VPS ലേക്ഷ്യൂർ @gmail.com ആണ്. വാട്സ്ആപ്പ് നമ്പർ 8157000888.
0: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
2: നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ

0: ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്നേഹപൂർവം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ആദ്യ ഗാനം വി ദേവാനന്ദ്, ചിത്ര സുജാത എന്നിവർ പാടിയത്. ചിത്രം സിംഫണി. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ചിത്രം ബോഡിഗാർഡ്. എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, റിമി ടോമി എന്നിവർ പാടിയത്. വരികൾ അനിൽ പനച്ചൂരാൻ, ചിട്ടപ്പെടുത്തിയത് ഔസേപ്പച്ചൻ.

0: Sì, vai.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം. ബെന്നി ദയാൽ, മഞ്ജരി എന്നിവർ പാടിയത്. BK ഹരിനാരായണൻ എഴുതി, ഷാൻ റഹ്മാൻ ഈണം പകർന്നത്. ചിത്രം മൈ സ്റ്റോറി.

ഗാനശില്പികൾ ഗിരീഷ് പതഞ്ചേരി, വിദ്യാസാഗർ. പാടിയത് മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവർ. ചിത്രം റോക്ക് ആൻഡ് റോൾ.

0: കഴിയും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അഗം ബാൻഡ് രചനയും സംഗീതവും നിർവഹിച്ച് ഹരീഷ് ശിവരാമകൃഷ്ണൻ സോളോ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്തതായി.

ചിത്രം ബ്യൂട്ടിഫുൾ. പാടിയത് ഗായത്രി അശോകൻ. വരികൾ അനൂപ് മേനോൻ. ഈണം രതീഷ് വേഗ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സമയം 9:27:23. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ബെൻ ജോൺസൺ, പാടിയ ദേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ഗായകൻ സൂരജ് സന്തോഷ്, ഗാനരചന സന്തോഷ് വർമ്മ, ഈണം ബിജിപാൽ. ചിത്രം രാമൻ്റെ ഏദൻ തോട്ടം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം.
1: ഈ വർഷത്തെ പ്രമേയം ആത്മഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതായിരുന്നു. എനിക്ക് മരിക്കണം എന്ന് ഒരു വ്യക്തി ഈ വാക്കുകൾ പറയുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുന്നു, ചിലപ്പോൾ ഉപദേശിക്കുന്നു, ചിലപ്പോൾ വിധിക്കുന്നു. പക്ഷേ ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്.
0: തുടർന്ന് സുജ അജിത്തിന്റെ കഥ സോളോ ട്രാവലർ.
2: 1.5 വയസ്സുള്ള അവരുടെ മകനോട് സ്വന്തം പേരക്കുട്ടിയോടെന്ന് പോലുള്ള വാത്സല്യം. ലക്ഷ്യബോധമില്ലാത്ത ഈ യാത്രയിൽ ചിലപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ കുരുക്കുകൾ മുറുക്കിയിടാൻ ചിലർക്കു കഴിയുന്നു. അമ്മയുടെ തോളിൽ കിടക്കുന്ന അവന്റെ തുടയിൽ മെല്ലെ തട്ടി അവനെ വീണ്ടും ഉറക്കി. അപ്പോൾ രശ്മി എന്നു പേരുള്ള ആ പെൺകുട്ടി വെറുതെ ചിരിച്ചു.
0: തുടർന്ന് ഗാനം എന്നിവ കേൾക്കാം. രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രികയിൽ FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. പാടിയത് സുഷിൻ ശ്യാം, ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ഡോൺ വിൻസെന്റ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം അയാളും ഞാനും തമ്മിൽ. പാടിയത് വിജയ് യേശുദാസ്, ഫ്രാങ്കോ, സിസിലി എന്നിവർ.

വിഷ്ണുമോഹൻ സിതാര ഈണം നൽകി പാടിയത്. രചന ബി കെ ഹരിനാരായണൻ. ചിത്രം ബഷീറിൻ്റെ പ്രേമലേഖനം.

ചിത്രം ബോംബെ മാർച്ച് 12. സോനു നിഗം, ഗണേഷ് സുന്ദരം, സോണി സായ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സേവാ സങ്കൽപ്പ് അഭിയാൻ രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുംബൈയിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന ജീവിതം ആഘോഷിക്കാനും 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താനുമാണ് 17 മുതൽ 17 ഒക്ടോബർ വരെ പ്രചാരണ പരിപാടി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച ചർച്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കുന്ന അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. ആദർശത്തിൽ അടിയുറച്ചുനിന്ന് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പി പി മുകുന്ദനെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ. കണ്ണൂർ പേരാവൂരിൽ പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ച ഏക് പേഡ് മാം കെ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈനടിയിൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ പങ്കാളികളായി. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടലും നടത്തും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 120-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടാകും. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കൾ. ജൂനിയർ മിക്സഡ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 59:45. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദന്താരോഗ്യം നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തീർച്ചയായും നാം കഴിക്കുന്ന പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം നിലനിർത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യനും ദന്താരോഗ്യം നന്നിൽ കവിഞ്ഞ് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ ഡയറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് വ്യായാമം വേണം, ഉറക്കം വേണം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം വേണം. പലപ്പോഴും പറയാറുണ്ട് ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയും. അതായത് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കരുതാം. അപ്പം ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ പിന്നീട് ഭാവിയിൽ കഴിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഹാരം, അത് കഴിക്കുന്ന രീതി നമ്മുടെ പല്ലുകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയായിരിക്കണം. അപ്പം പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയുന്ന കേൾക്കാറുണ്ട്, അതായത് അവർ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും, എൻ്റെ മകൻ നന്നായിട്ട് പല്ല് തേക്കും ബ്രഷ് ചെയ്യും, അവനാണെങ്കിൽ വല്ലപ്പോഴുവേ രണ്ട് ചോക്ലേറ്റ് കഴിക്കാറുള്ളൂ, പക്ഷെ ഇവന്റെ വായിൽ നോക്കുമ്പോൾ എപ്പോഴും കേടാണ്. അവന്റെ കൂടെയുള്ള തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ 24 മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, അവൻ അധികം പല്ലേക്കുന്നതും കാണാറില്ല, പക്ഷെ അവന്റെ വായിൽ കേടധികം വരുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ വായിൽ വിഭിന്നമായിട്ടാണ് ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു വിപ്ലവാത്മകമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു പണ്ടൊക്കെ ചിന്തിച്ചിരുന്ന പറഞ്ഞാൽ ഒരു പേഴ്സണെ ഒരു സിംറ്റംസ് മാത്രമായിട്ട് കാണുക, അപ്പൊ അങ്ങനെ കാണുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ ഇപ്പൊ മൂന്നാൾക്കാരെ എടുക്കുന്നു, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ് മൂന്നാൾക്കാരെ എടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള രോഗമാണെന്ന് നമ്മൾ ആദ്യമേ ഒരു എന്താ പറയുക ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും എഴുതി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് മോണരോഗമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്, ഇയാൾക്ക് ദന്തക്ഷയമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്. പക്ഷേ എന്തുകൊണ്ട് മൂന്നാൾക്കാരിൽ മൂന്ന് രീതിയിൽ ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നു? ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പല കാര്യങ്ങളുടെ ഒരു ഒരു ഓവർ ഇന്റർപ്ലേ അവിടെ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ പല്ലിന്റെ ഘടന, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ന്യൂട്രീഷന്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ ദന്തക്ഷയം കൂടുതലായിട്ട് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ഘടന അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിന്റെ ഒരു സർഫസ് അല്ലെങ്കിൽ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവിടെ പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറഞ്ഞ ന്യൂട്രീഷന്റെ സ്റ്റാറ്റസ്. പലപ്പോഴും പല്ലുകൾ, പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പല്ലുകൾ തേക്കുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു. പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില് മോണരോഗത്തിന് കാരണമാകുന്ന നമ്മുടെ അഴുക്ക് അവിടെ കട്ടിപിടിച്ചിട്ട് അത് ഡെന്റൽ പ്ലാക്ക് ആണ്. ഡെന്റൽ പ്ലാക്ക് കാലാനുസൃതമായിട്ട് അവിടെ ഘനീഭവിച്ചിട്ട് അതൊരു കക്ക അല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡെന്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പല്ലിന് പറ്റിപ്പിടിക്കുന്ന അഴുക്ക് കൃത്യമായിട്ട് അവിടെ ഇളകി ഇളകി പോകുന്നു. ചില കേസുകളിൽ ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറുക്കോ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടൊക്കെ കഴിക്കുമ്പോൾ പല്ല് തന്നെ ശരിക്കും പൊടിഞ്ഞു പോകുന്നു. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമ്മൾ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നുണ്ടോ, അത്തരത്തിലുള്ള പുറം വേദനയുണ്ടോ, അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റേ വൈറ്റമിൻ, പ്രധാനമായിട്ട് വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഒക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അപ്പൊ ഡെന്റൽ ഡയറ്റിൽ ഇതിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് പഴങ്കഞ്ഞി പണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു. അപ്പൊ പണ്ടുള്ള ആൾക്കാർ പറയും നന്നായിട്ട് ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊന്നും ഇല്ല, അന്ന് പറമ്പിൽ കളച്ചിട്ട് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി, അന്നുള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ ഈ പഴങ്കഞ്ഞിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇപ്പൊ കഫീർ പോലുള്ള ഡ്രിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കൊമ്പൂച്ച പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ കാണുന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്.

0: അപ്പൊ നമ്മുടെ എല്ലാ ശരീരഭാഗത്തിലും ഒരു ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അവിടെ കൃത്യമായിട്ട് അധിവസിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ അതിനെ പറഞ്ഞ ഒരു ബയോ മൈക്രോ ബയോം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു പ്രത്യേക മൈക്രോ ബയോം ഉണ്ട്. നമ്മുടെ ഇപ്പോ ജെനിറ്റൽ പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വജൈനൽ മൈക്രോ ബയോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ മൈക്രോ ബയോം ഉണ്ട്. ഏറ്റവും വലിയ മൈക്രോ ബയോം ഉള്ളത് നമ്മുടെ കുടലിനകത്താണ് അല്ലെങ്കിൽ വയറിനകത്താണ്, ഗട്ട് മൈക്രോ ബയോം ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് മറ്റൊരു ബാക്ടീരിയക്ക് ഒരു ഭക്ഷണമായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചില ന്യൂട്രിയൻസിന്റെ കുറവ് വരുമ്പോഴാണ് ചില ആൾക്കാരിൽ കൂടുതലായിട്ട് മൂണരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തക്ഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും പറയും ഇതിന്റെ നാക്കിൽ നിന്ന് ഒരുപാട് തൊലി ഇളകി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നൊരു ധാരണയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് അവിടെ എത്തുന്നില്ല. അപ്പൊ പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം നമ്മുടെ നോർമലി ഇപ്പൊ നമ്മൾ പറയും ഫുഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പല്ലിനകത്തുള്ള എല്ലാ കോശങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല്ലിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഇനാമലും ഡെന്റീനും പൾപ്പുമാണ് ഉള്ളത്. അപ്പൊ മോണോരോഗത്തിനാണെന്നുണ്ടെങ്കിൽ മോണയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ കാണുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ സിയും സിങ്കും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്ന ഉറപ്പ് വരുത്തുക. നമുക്ക് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു അഭാവം ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ രണ്ട് സ്ഥലത്ത് പോയിട്ട് പല്ലെടുത്തു, അപ്പൊ ചിലപ്പോൾ പല്ലെടുത്തു, അപ്പൊ ആ സമയത്ത് ഒന്ന് 10 വർഷം മുന്നേ ആയിരിക്കും, ഒന്ന് 20 വയസ്സിലായിരിക്കും, ഒന്ന് 30 വയസ്സിലായിരിക്കും. അപ്പൊ അന്ന് ഒരു പല്ലെടുത്തപ്പോൾ എന്റെ മുറിവ് വേഗം ഉണങ്ങി. ഇപ്പൊ ഞാൻ എനിക്ക് 32 വയസ്സുണ്ട്, അപ്പൊ ഞാൻ അവസാനത്തെ അണപ്പല്ല് പോയി എടുത്തു, 2-3 ആഴ്ചയായിട്ടും ആ മുറിവ് ഉണങ്ങിയില്ല. അപ്പൊ കൃത്യമായിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ എടുത്തത്, പക്ഷേ ചിലപ്പോൾ ചിലർ ഡോക്ടറിനെ കുറ്റം പറയുമായിരിക്കും ചിലപ്പോൾ, അതായത് ആദ്യം ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായില്ല, ഇപ്പൊ പക്ഷേ മുറിവ് ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ സമയത്തും നമുക്ക് ഈ വൂണ്ട് ഹീലിങ്ങിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇപ്പൊ സിങ്ക് അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ നമ്മളെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇപ്പൊ നാവിൽ സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ തൊലി ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അൾസർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിന്റെ അഭാവം ഉണ്ടാകും. അപ്പൊ ഏതാണോ നിങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള മിനറലിന്റെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ മിനറൽസ് ധാരാളമുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിന്റെയും വായുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാതെ ഒരു ഫാൻസി എന്നോണം പല ആൾക്കാരും ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ സപ്ലിമെന്റ് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിവറിന്റെയും കിഡ്നിയുടെയും ആരോഗ്യം കൂടി അവതാളത്തിലാവുന്ന കൂടി മനസ്സിലാക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സപ്ലിമെന്റ് ഈ ഒരു വസ്തുവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പൊ വൈറ്റമിൻ ഡി തന്നെ ഇഷ്ടം പോലെ നമ്മൾ 5 മാസമൊക്കെ വാരി കഴിച്ചാൽ ഇത് 100-ന്റെ മുകളിലായി കഴിഞ്ഞത് ഹൈപ്പർ വൈറ്റമിനോസിസ് ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: സർ, ഈ വൈറ്റമിൻ ഡിക്ക് ദന്താരോഗ്യത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുവാൻ കഴിയും?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ന്യൂട്രിയന്റിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ദന്താരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന്, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ചയാപചയ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കിന്നിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ലിവറിന്റെ ആരോഗ്യത്തിനാണെങ്കിലും കണ്ണിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പൊ മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു എപ്പിജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ തനതായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പല്ലുകൾ അകാല വാർദ്ധക്യം സംഭവിച്ചിട്ട് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോകാൻ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ദന്തക്ഷയത്തിന്റെ സാധ്യത ത്വരിതപ്പെടുത്താനും കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ കൂടുതലായിട്ട് നാവിലൊക്കെ നാവിൽ അല്ലെങ്കിൽ വായിലുള്ള ജനറൽ ആയിട്ട് കാണുന്ന ഒരു എരിച്ചിലിനും പുകച്ചിലിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനെ നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് സപ്ലിമെന്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നോർമലി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇളം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ രാവിലെയുള്ള ഒരു ഇളം വെയിൽ

0: കൊണ്ടു കഴിഞ്ഞാല് നമ്മുടെ ബോഡി തന്നെ നാച്ചുറൽ ആയിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ തൈര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ക്യാരറ്റ്, പൊട്ടറ്റോ, ബനാനോ, ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. ചില കേസുകളിൽ നമുക്കിപ്പോ ഒരു സർജറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോ ഇപ്പൊ പല്ലിന്റെ തന്നെ ഒരു സർജറി, അല്ലെങ്കിൽ ഇപ്പോ മറ്റേ എന്തെങ്കിലും ഒരു ഒരു അസ്ഥിക്ക് ഒരു സർജറി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ എമർജൻസി ആയിട്ട് ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു മാസത്തിനകത്ത് തീരെ കുറവാണ്, ഒന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ആണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യാറ്. അപ്പൊ അതൊരു രണ്ട് മാസം വരെ ഒരു സേഫ് ആയിട്ട് കഴിക്കാം. ഒരു ഒരു പരിധിയിൽ കൂടുതൽ വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും ഇത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷവും ചെയ്യും. അപ്പൊ വൈറ്റമിൻ ഡി മാത്രം കൊടുത്തതുകൊണ്ടും കാര്യമില്ല. വൈറ്റമിൻ ഡി കൃത്യമായിട്ട് വന്നിട്ട് അവിടെ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതും നമ്മുടെ വിചാരിച്ച ഒരു റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അളവ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ കാൽഷ്യം എപ്പോഴും പറയാറുണ്ട്. പക്ഷെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യവും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യം കൂടി കൃത്യമായിട്ട് സപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് മൂന്നും, വൈറ്റമിൻ ഡി, കാൽഷ്യം, മെഗ്നീഷ്യവും മൂന്നും നമ്മൾ എപ്പോഴും നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വ്യായാമം ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനും മെഗ്നീഷ്യം കിട്ടുമ്പോഴേ നമുക്ക് സ്ട്രെസ് കുറയാനും സഹായമാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ദൈനംദിന ഒരു പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും ബാലൻസ് ഡയറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും.
1: ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
1: പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ ബലപ്പെടുത്തുവാൻ സഹായകരമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ കാൽസ്യവും ഫോളിക് ആസിഡും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് മോണകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയുവാനും മോണകളുടെ ടിഷ്യൂസിനെ ശക്തിപ്പെടുത്തുവാനും സഹായകരമാണ്. ബദാം, വാൾനട്ട്, ചിയാസീഡ്സ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇവ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ഉമിനീരിന്റെ ഉൽപ്പാദനം കൂട്ടുവാനും പല്ലിലെ ബാക്ടീരിയകളെ തുരത്തുവാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയും മത്തി പോലുള്ള മത്സ്യങ്ങളും ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിലൂടെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 14:50. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം CIA, ഹരിചരൺ, സൈനോറ ഫിലിപ്പ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി നകുൽ അഭ്യങ്കർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനം, രചന ജോപോൾ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, ചിത്രം ഡിയർ കൊമ്രേഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരി. വി സേതുരാമയ്യ, വി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദുരൈ, ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗം, ടി വി വാസൻ

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 25:12 സേവന വാർത്തകൾ. അസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസ്സായ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. 5 മുതൽ 7 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് കോഴ്സ് ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 22 മുൻപായി രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 21. 94 95 99 97 21.
1: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV കൾ 4 വർഷം വരെ വാറന്റ്

0: 94 95 96 82 94 95 96 82 82.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ നിയമനത്തിന് നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത DMLD, അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ പകർപ്പുകൾ എന്നിവയുമായി ആശുപത്രി ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 82 2 21 51 54, 04 82 2 21 51 54.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കോട്ടയം കുന്നന്താനം അസാബ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷന് വിളിക്കുക 94 95 99 86 88 എന്ന നമ്പറിൽ. 94 95 99 86 88.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന +2 വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് നാളെ വരെ അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04 81 2 73 10 25, 04 81 2 73 10 25.
5: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ KMSME ടെന്യൂവർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ് അസോസിയേറ്റ് പ്രൊഫസർ മറൈൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ നാളേക്കകം ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൻ്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04 84 2 57 66 06, 04 84 2 57 66 06. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 10:30 30 മിനിറ്റും
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 14,125 രൂപ നിരക്കിലും പവന് 1,13,000 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

102.3 MHz ആകാശവാണി കൊച്ചി എഫ് എം പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ജബ് വി മെറ്റ് എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം മോഹിത് ചൗഹാൻ പാടിയത്, രചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിത്രമഞ്ജരി. ഇനി സാവരിയ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം. ഷാൻ പാടിയത്, രചന സമീർ, സംഗീതം മോണ്ടി.

0: പ്രിയ ശ്രോതാക്കൾ, ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി പൂർണ്ണമാവുന്നു. നാട്ടുവിശേഷം. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ ഇന്ന് വൈകിട്ട് 6:30 അക്ഷരദീപം തെളിക്കൽ. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ 6:30 നൃത്തനൃത്യങ്ങൾ.
1: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ആകാശവാണി FM വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹിന്ദി ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പൊതു ആശയവിനിമയം, സൽഭരണം, ദേശീയോദ്ഗ്രഥനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഹിന്ദി ഭാഷ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് അടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട്ട് CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ 2-ാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പുറമെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, A വിജയരാഘവൻ, VV രാഘവുലു, അശോക് ധാവ്ലെ, UVasuki, ബിജുകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ്, 29-ന് ഫലപ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPIMഉം CPIയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് CPIയും മധുരാന്തകത്ത് CPIMഉമാണ് മത്സരിക്കുക. തമിഴ്നാട്ടിലെ നീലഗിരി, കോയമ്പത്തൂർ, മലയോര ജില്ലകളിൽ അടുത്ത 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പശ്ചിമഘട്ട മേഖലയിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ വേഗത്തിൽ പാളം മുറിച്ചു കടക്കാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരന്റെ തലയിൽ ഇരുമ്പ് കമ്പി തുളച്ചുകയറി പുത്തൻ തെരുവ് സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത്. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു.
8: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 11 മണി കഴിഞ്ഞ് 28 സെക്കൻഡ്. ഇപ്പോൾ

പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം, സുധ അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ സോളോ ട്രാവലർ, ഗാനം ഇവ കേൾക്കാം. ആദ്യം ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്നു.

0: നടത്തുന്ന പ്രഭാഷണം.
1: ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിച്ചു. ഈ വർഷത്തെ പ്രമേയം ആത്മഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതായിരുന്നു. എനിക്ക് മരിക്കണം എന്ന് ഒരു വ്യക്തി ഈ വാക്കുകൾ പറയുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുന്നു, ചിലപ്പോൾ ഉപദേശിക്കുന്നു, ചിലപ്പോൾ വിധിക്കുന്നു. പക്ഷേ ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ മാറ്റേണ്ട സമയമായിട്ടില്ലേ? ഈ വർഷത്തെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ പ്രമേയമായിട്ടുള്ള ആത്മഹത്യയെക്കുറിച്ച് നമ്മുടെ സമീപനവും സംഭാഷണവും മാറ്റുക എന്നതാണ്. അതായത്, ആത്മഹത്യയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നതിൽ നിന്ന് സംഭാഷണത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. വിധിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതിലേക്ക് മാറുക എന്നുള്ളതാണ്. ഭയന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് കരുതലോടെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ്. സംഭാഷണം ആരംഭിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആത്മഹത്യയെക്കുറിച്ച് വെറുമൊരു തീരുമാനമായി കാണുന്നത് അതിൻ്റെ പിന്നിലുള്ള സങ്കീർണമായ മാനസിക പ്രക്രിയകളെ വളരെ ചുരുക്കി കാണിക്കുന്നതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മരിക്കണം എന്നൊരാൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പലരിലും വലിയ മാനസിക വേദന, പ്രതീക്ഷ നഷ്ടപ്പെടൽ, ഒറ്റപ്പെടൽ, സ്വയം കുറ്റപ്പെടുത്തൽ, താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന തോന്നൽ, ഇപ്പോഴുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തമായ ആഗ്രഹം, ജീവിക്കണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം, ഇവയെല്ലാം ഒരേ സമയത്ത് മനസ്സിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടുതന്നെ ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ ആദ്യപടി എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്ന് വിധിക്കുന്നതിന് പകരം ഈ വ്യക്തിക്ക് ജീവിതം ഇത്രയും അസഹനീയമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആത്മഹത്യാ ചിന്ത എങ്ങനെ രൂപപ്പെടുന്നു? ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് മാത്രം അയാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. പ്രണയബന്ധത്തിന്റെ തകർച്ച, സാമ്പത്തിക ബുദ്ധിമുട്ട്, പഠനത്തിലെ പരാജയം, ജോലി നഷ്ടപ്പെടൽ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അപമാനം, തുടർച്ചയായ മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം പ്രതിസന്ധിക്ക് തുടക്കമാകാം. പക്ഷേ ആ സംഭവങ്ങൾ മാത്രം ആത്മഹത്യ വിശദീകരിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില ദുർബലതകൾ, വിഷാദരോഗം, പഴയ മാനസിക ആഘാതങ്ങൾ, അമിതമായ ഉത്കണ്ഠ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം, ലഹരി ഉപയോഗം, ദീർഘകാലമായുള്ള ഏകാന്തത, ആത്മമൂല്യബോധത്തിന്റെ കുറവ്, പ്രതീക്ഷയില്ലായ്മ, വൈകാരിക നിയന്ത്രണത്തിലെ ബുദ്ധിമുട്ടുകൾ, ഇവയുമായി ഒരു വലിയ ജീവിത സംഭവം കൂടിച്ചേരുമ്പോഴാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്നത്. അപ്പോൾ വ്യക്തിയുടെ ചിന്താശേഷിയും പ്രശ്നപരിഹാരശേഷിയും ചുരുങ്ങിപ്പോകാം. ഇതിന് വേറെ വഴിയില്ല. എനിക്കിനി ഒന്നും ശരിയാക്കാൻ കഴിയില്ല, എന്നെക്കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യക്തിയുടെ ചിന്ത ഒരു ചെറിയ പരിധിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാം. ഇന്ന് അനുഭവിക്കുന്ന വേദന തന്നെ ഭാവിയിലും തുടരുമെന്ന് മനസ്സ് പ്രവചിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവുമല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ പ്രതിസന്ധിയിലുള്ള വ്യക്തിക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത്. വിഷാദാവസ്ഥയിൽ ദുഃഖം മാത്രമല്ല പ്രധാനപ്പെട്ടത്, ഭാവിയിൽ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന പ്രതീക്ഷയില്ലായ്മ പ്രധാനപ്പെട്ട ഒരു അപകട സൂചനയാണ്. ഇന്നത്തെ ജീവിതം ഇഷ്ടമല്ലെങ്കിലും നാളെ വ്യത്യാസമായേക്കാം എന്ന പ്രതീക്ഷ ഒരാൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നേരിടാനുള്ള ഒരു വഴി അവശേഷിക്കും. പക്ഷേ നാളെയും ഇതുതന്നെ ആയിരിക്കും, അതുകൊണ്ട് ഒന്നിനും അർത്ഥമില്ല എന്ന ചിന്ത ശക്തമാകുമ്പോൾ അപകട സാധ്യതയും കൂടാം. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതീക്ഷയിലേക്കുള്ള ഒരു ചെറിയ വാതിൽ തുറക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്ന തോന്നൽ ചില വ്യക്തികൾ പറയാം. ഞാനില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് നല്ലതായിരിക്കും. ഇത് പലപ്പോഴും വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ ആയിരിക്കണമെന്നില്ല, ഒരു തെറ്റായ ധാരണയായിരിക്കാം അത്. അതോടൊപ്പം ഞാൻ ആരുടെയും ഒരാളല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കാണ് എന്ന അനുഭവവും ഉണ്ടാകാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന അനുഭവം മനുഷ്യന്റെ ഒരു അടിസ്ഥാന മാനസിക ആവശ്യമാണ്. അതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധം ചികിത്സയുടെയും മരുന്നിന്റെയും മാത്രം വിഷയമല്ല, ഒരാളുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്നതും ഒരു സംരക്ഷണ ഘടകമാണ്. ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ചാൽ ആ ചിന്ത കൂടുമോ? പല കുടുംബങ്ങൾക്കും ഈ സംശയമുണ്ട്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചാൽ ആ ചിന്ത വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ ശക്തമാവും.

ഓ എന്ന് പലരും ഭയപ്പെടുന്നു. പക്ഷെ ശാന്തമായും കരുതലോടെയും വിധിക്കാതെയും നേരിട്ട് ചോദിക്കുന്നത് വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതല്ല. ഉദാഹരണത്തിന്, നീ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അവർ ഉണ്ട് എന്ന് പറഞ്ഞാലുടൻ അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുന്നതിന് പകരം അങ്ങനെ തോന്നാൻ കാരണമാവുന്നത് എന്ത് എന്ന് ചോദിക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം ആ ചിന്തയുമായി തർക്കിച്ച് അതിനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ആ ചിന്തയ്ക്ക് പിന്നിലെ വേദന മനസ്സിലാക്കുക എന്നുള്ളതാണ്. അയാൾ യഥാർത്ഥത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നതാണോ അതോ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും തന്റെ വേദന മനസ്സിലാക്കണമെന്ന ആഗ്രഹമാണോ? അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണോ? ഒരു ബന്ധം നഷ്ടപ്പെട്ടതിന്റെ താങ്ങാനാകാത്ത വേദനയാണോ? ഇവ മനസ്സിലാക്കുന്നതിന് സഹായം നൽകുന്നതിന് വളരെ പ്രധാനമാണ്. ഒരേ സമയം ജീവിക്കാനും മരിക്കാനും തോന്നുന്ന അവസ്ഥ, പ്രതിസന്ധിയിലുള്ള ഒരാൾക്ക് എല്ലായ്പ്പോഴും മരിക്കണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമല്ല ഉണ്ടാകുന്നത്. പലപ്പോഴും മനസ്സിൽ രണ്ട് ഭാഗങ്ങളും ഉണ്ടാവും. ഒരു ഭാഗം പറയുന്നു, ഈ വേദന ഇനി സഹിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗം പറയുന്നു, എന്നെ ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ, എനിക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ. ഈ രണ്ട് വിരുദ്ധമായ അനുഭവങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഇരട്ട മനോഭാവം എന്ന് വിളിക്കാം. ഇതാണ് ആത്മഹത്യാ പ്രതിരോധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടം. നമുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തെ കണ്ടെത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ഒരു വ്യക്തി പെട്ടെന്ന് മറ്റൊരാളിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയോ മുൻപ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുകയോ പ്രതീക്ഷയില്ലായ്മ പ്രകടിപ്പിക്കുകയോ ഉറക്കത്തിലും ഭക്ഷണരീതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയോ ലഹരി ഉപയോഗം വർദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്ന് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എല്ലാവരോടും വിട പറയുന്നത് പോലെ സംസാരിക്കുക, പ്രധാനപ്പെട്ട വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുക, സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ നേരിട്ടോ പരോക്ഷമായോ സംസാരിക്കുക തുടങ്ങിയവയും ഗൗരവമായി കാണണം. പ്രത്യേകിച്ച് മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയിട്ടുള്ളവർ, ഗുരുതരമായി മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ലഹരി ഉപയോഗമുള്ളവർ, അടുത്തിടെ വലിയ നഷ്ടമോ അപമാനമോ അനുഭവിച്ചവർ എന്നിവരിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഒരു മുന്നറിയിപ്പ് സൂചന മാത്രം കണ്ടതുകൊണ്ട് ഒരാളെ ആത്മഹത്യാ ചിന്തയുള്ള വ്യക്തി എന്ന് മുദ്രകുത്താൻ കഴിയില്ല. ശരിയായ വിലയിരുത്തലിൽ മുൻകാല ആത്മഹത്യാ ശ്രമങ്ങൾ, ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ആത്മഹത്യയെക്കുറിച്ചുള്ള ഉദ്ദേശം, ആസൂത്രണം, നിലവിലെ ജീവിത പ്രശ്നങ്ങൾ, സാമൂഹ്യ പിന്തുണ, നേരിടാനുള്ള കഴിവ്, സംരക്ഷണ ഘടകങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കണം. ആത്മഹത്യാ ചിന്തയുള്ള വ്യക്തിക്ക് നീണ്ട ഉപദേശം നൽകേണ്ടതില്ല. നിനക്ക് ഇത്രയും നല്ല ജീവിതമുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് ശ്രദ്ധിക്കണം, ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിന്റെ ദൗർബല്യമാണ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ കുറ്റബോധവും അപമാനബോധവും വർദ്ധിപ്പിച്ചേക്കാം. പകരം നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നമുക്ക് ഒരുമിച്ച് സഹായം കണ്ടെത്താം. ഇങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയുടെ വേദന അംഗീകരിക്കലാണ്. പക്ഷേ ആത്മഹത്യാ പ്രവൃത്തിയെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് പോകുന്നത്. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായ സഹായം കണ്ടെത്താം. ഇതാണ് കൂടുതൽ സഹായകരമായ സമീപനം. ആത്മഹത്യാ പ്രതിരോധം പ്രതിസന്ധിയുടെ സമയത്ത് മാത്രം ചെയ്യേണ്ട ഒന്നല്ല. ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷത്തിൽ മാത്രം സഹായം നൽകുന്നത് മതിയായില്ല. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാനസിക ആഘാതങ്ങൾ, നിരന്തരമായ അവഗണന, ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങൾ, അപമാനബോധം, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവിന്റെ കുറവ് എന്നിവ ഒരു വ്യക്തിയെ കൂടുതൽ ദുർബലനാക്കാം. അതുകൊണ്ട് ആത്മഹത്യാ പ്രതിരോധത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ആരോഗ്യകരമായ ബന്ധങ്ങൾ, സഹായം നേടാനുള്ള ശീലം, ലഹരി ഉപയോഗം തടയൽ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തൽ എന്നിവയ്ക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. കുട്ടികളോട് ചെറുപ്പം മുതൽ തന്നെ നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാൻ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ, പിന്നീട് എനിക്ക് സഹായം വേണം എന്ന് പറയാൻ കഴിയുന്ന മുതിർന്നവരെ വളർത്തുന്നു. ഒടുവിൽ ആത്മഹത്യാ പ്രതിരോധം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു സുഹൃത്തിന്, ഒരു അധ്യാപകന്, ഒരു സഹപ്രവർത്തകന്, ഒരു മാതാവിന്, ഒരു പങ്കാളിക്ക്, ഒരു ആരോഗ്യ പ്രവർത്തകന്, ഒരു മനഃശാസ്ത്ര വിദഗ്ധന്, നമ്മിൽ ഓരോരുത്തർക്കും അതിലൊരു പങ്കുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും ഒരാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ അയാളുടെ ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ
അയാൾ

0: ഒറ്റയ്ക്കല്ലെന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിയും. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം ഇത് സഹായം ആവശ്യപ്പെടുന്ന ഒരു സൂചനയായിരിക്കാം എന്ന് കാണാൻ നമ്മൾക്ക് പഠിക്കാം. ഒരു ജീവിതം രക്ഷിക്കുന്നത് വലിയൊരു പരിഹാരത്തിലൂടെയല്ല, ഒരു സംഭാഷണത്തിലൂടെയാവാം, കേൾവിയിലൂടെയാകാം, ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന വാക്കിലൂടെയായിരിക്കാം, ആവശ്യമായപ്പോൾ വിദഗ്ധ സഹായം തേടാൻ കൈപിടിച്ച് കൊടുക്കുന്നതിലൂടെയായിരിക്കാം. നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കോ കടുത്ത മാനസിക വിഷമം, ആത്മഹത്യാ ചിന്തകൾ അല്ലെങ്കിൽ സ്വന്തം ഉപദ്രവിക്കണമെന്ന തോന്നലുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അതിനെ നേരിടേണ്ടതില്ല. ഇന്ത്യയിലെ ടെലിമാനസ് മാനസികാരോഗ്യ സഹായ നമ്പർ 1446 എന്ന നമ്പറിൽ വിളിക്കാം. ഇന്ത്യയിലെ ടെലിമാനസ് മാനസികാരോഗ്യ സഹായ നമ്പർ 1446. ഇത് 24 മണിക്കൂറും ലഭ്യമായ ദേശീയ ടെലി മാനസികാരോഗ്യ സേവനമാണ്. ആവശ്യാനുസരണം കൂടുതൽ വിദഗ്ധ സഹായത്തിലേക്കും നേരിട്ടുള്ള ചികിത്സയിലേക്കും ബന്ധിപ്പിക്കാനും ഈ സേവനത്തിന് കഴിയും. അടിയന്തരമായ അപകട സാധ്യതയുണ്ടെങ്കിൽ വ്യക്തിയെ ഒറ്റയ്ക്ക് വിടാതെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലോ അടിയന്തര ചികിത്സാ സംവിധാനത്തിലോ എത്തിക്കണം. ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമുക്ക് ഒരു സമൂഹമായി ഒരു ചെറിയ മാറ്റം വരുത്താം. മിണ്ടാതിരിക്കാതെ സംസാരിക്കാം, വിധിക്കാതെ കേൾക്കാം, അവഗണിക്കാതെ കൂടെ നിൽക്കാം, ആവശ്യമാവുമ്പോൾ സഹായം തേടാം. കാരണം ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രസക്തി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തിയ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഒരു ഗാനം, ഷേർലി എബ്രഹാം പാടിയത്. ഗാനരചന പി കെ ഗോപി, സംഗീതം രമേശ് നാരായണൻ.

0: സഹയാത്രികയിൽ അവസാനമായി സുധ അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ സോളോ ട്രാവലർ.
1: വഴിയരികിലെ കലങ്കിലിരുന്ന് ഉള്ളിലെ കിടുകിടുപ്പിനെ അകറ്റിക്കൊണ്ട് ചൂട് ചായ മൊത്തി കുടിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ണിൽപ്പെട്ടത്. അരിച്ചിറങ്ങുന്ന തണുപ്പിൽ പരസ്പരം കെട്ടിപ്പുണർന്നെന്ന പോലെ താഴ്വാരങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന യുവമിഥുനങ്ങൾ. അവരുടെ ഒന്നര വയസ്സുള്ള കൊച്ചുമകൻ തന്റെ മടിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. സ്വന്തം പേരക്കുട്ടിയെ എന്ന പോലെ അവന്റെ നെറുകയിൽ തലോടി ചുംബിച്ചു. അപ്പോൾ ഒരു മുത്തശ്ശിയുടെ നിർവൃതി മനസ്സിൽ നുരയിട്ടു. യാത്രക്കിടയിൽ ലഭിക്കുന്ന ഇത്തരം അപൂർവ സൗഹൃദങ്ങൾ പലപ്പോഴും ഹൃദയത്തിന്റെ ഏതോ കോണിലെ ഉണങ്ങാത്ത മുറിവുകളെ തലോടുന്ന ഔഷധമായി തീരുന്നു. ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്തൊക്കെയോ തിരിച്ചുകിട്ടുന്ന പ്രതീതി. ആന്റി, അവനെ ഇങ്ങു തന്നേക്കൂ. ആന്റിക്ക് ഇനി ട്രെയിനിലല്ല യാത്ര ചെയ്യേണ്ടത്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാം. കുഞ്ഞുമോനെ അവരെ ഏൽപ്പിക്കുമ്പോൾ അവൻ ഉണർന്നു കരഞ്ഞു. വാത്സല്യത്തിന്റെ ചൂടുള്ള സ്പർശത്തിൽ നിന്നും അവനെ വലിച്ചെടുക്കുമ്പോഴുള്ള പ്രതിഷേധം. നാട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ കൂട്ടുകാരിയുടെ മകളുടെ സൗമനസ്യമാണ് കാറിലുള്ള യാത്ര തരമാക്കിയത്. അവരോടൊപ്പം ഊട്ടി വരെ യാത്ര ചെയ്തപ്പോൾ ഹൃദയത്തിന്റെ ഏതോ കോണിൽ ആത്മബന്ധത്തിന്റെ ഇഴയെടുപ്പങ്ങൾ. ഒന്നര വയസ്സുള്ള അവരുടെ മകനോട് സ്വന്തം പേരക്കൊട്ടിയോടെന്നുപോലുള്ള വാത്സല്യം. ലക്ഷ്യബോധമില്ലാത്ത ഈ യാത്രയിൽ ചിലപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ കുരുക്കുകൾ മുറുക്കിയിടാൻ ചിലർക്കു കഴിയുന്നു. അമ്മയുടെ തോളിൽ കിടക്കുന്ന അവന്റെ തുടയിൽ മെല്ലെ തട്ടി അവനെ വീണ്ടും ഉറക്കി. അപ്പോൾ രശ്മി എന്നു പേരുള്ള ആ പെൺകുട്ടി വെറുതെ ചിരിച്ചു. ആന്റി അവന്റെ മുത്തശ്ശിയാണെന്ന അവന്റെ വിചാരം. പ്രസവിച്ചത് കൊണ്ട് മാത്രം ആരും മക്കളോ വാത്സല്യം പകർന്നു നൽകിയത് കൊണ്ട് മാത്രം കൊച്ചുമക്കളോ ആകുന്നില്ലെന്ന് പറയണം എന്ന് തോന്നി. അതിന് ചില ഇഴയടുപ്പങ്ങളും സ്നേഹത്തിന്റെ അദൃശ്യമായ ചങ്ങല കണ്ണികളും വേണം. പറയാൻ മോഹിച്ചതെല്ലാം ഒരു ചിരിയിലൊതുക്കി അവരോടൊപ്പം കാറിൽ കയറി പിൻസീറ്റിലിരുന്നു. മുൻസീറ്റിൽ രശ്മി മകനെ മടിയിൽ കിടത്തി തലോടിക്കൊണ്ടിരുന്നു. രശ്മിയുടെ ഭർത്താവ് ബിനു കാർ അല്പം വേഗതയിൽ പായിച്ചു. കോടമഞ്ഞ് കാറിന്റെ ചില്ലിനിടയിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ഓർമ്മകളും മഞ്ഞിന്റെ കുളിർ ചൂടുന്നതറിഞ്ഞു. വിനയേട്ടനും ഒന്നിച്ചുള്ള ചുരുങ്ങിയ കാലത്തെ ജീവിതയാത്ര മനസ്സിൽ വരച്ചിട്ട ഒരിക്കലും നിറമങ്ങാത്ത ചിത്രങ്ങൾ കൂടുതൽ തെളിമയോടെ ഹൃദയഭിത്തിയിൽ നിറയുന്നതറിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ വിപഞ്ചികയുടെ നാദം നിലച്ചത് എത്ര വേഗമാണ്! പതിവ് പോലെ ഒരു വിങ്ങൽ ഹൃദയാന്തർഭാഗത്തു നിന്നും ഉയർന്നു പൊങ്ങിയോ? പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പാതയോരത്ത് തറഞ്ഞു നിന്ന കുപ്പിച്ചില്ലുകളിൽ ചവിട്ടാതെ മുന്നോട്ടു നടന്നു നീങ്ങിയ നീണ്ട വർഷങ്ങൾ. ഇടയിൽ അനന്തരാവകാശം പോലെ ലഭിച്ച സെക്രട്ടേറിയറ്റിലെ ജോലി. വിനയേട്ടന്റെ അതേ തസ്തികയിൽ തുടരുമ്പോൾ മുന്നിൽ നിറഞ്ഞത് വെല്ലുവിളികൾ മാത്രം. മക്കളെ പഠിപ്പിക്കലും ജോലിയുമായി ജീവിതത്തോട് മല്ലിട്ട് നീങ്ങിയ നാളുകൾ. ഒടുവിൽ റിട്ടയർ ചെയ്ത് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ അടക്കി പിടിച്ചതെല്ലാം ദൂരെ എങ്ങോ പറന്നുപോയിരുന്നു. തങ്ങളുടേതായ ലോകത്തിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട മക്കൾ രണ്ടുപേർക്കും താനൊരു ബാധ്യതയാണെന്ന് മനസ്സിലായപ്പോൾ സ്വയം ഒഴിഞ്ഞുമാറി ജീവിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കുള്ള യാത്രകളെയും സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. യാത്രകളിൽ ലഭിക്കുന്ന ചില അപൂർവ ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി മനസ്സിനെ എന്നും പുഷ്കലമാക്കി നിർത്താനുള്ള യജ്ഞം ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ മക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കേൾക്കാറുള്ള വാക്കുകൾ മനസ്സിന്റെ കോണിൽ പോറലുകൾ വീഴ്ത്താറുള്ളത് ഓർത്തു. ഒരിക്കൽ ഇതുപോലെ ഒരു യാത്രയിൽ ഓർമ്മകൾ പറന്നുവന്ന് ഒരു പക്ഷിയെപ്പോലെ കൊത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അറിയാതെയാണ്. പുതച്ചിരുന്ന പട്ടുസാരിയിൽ കണ്ണുനീരൊളിപ്പിക്കുവാനുള്ള ശ്രമത്തെ മകളുടെ വാക്കുകൾ തടഞ്ഞപ്പോൾ അറിയാതെ ജാള്യത തോന്നി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അമ്മ എത്ര ആഹ്ലാദവതിയാണ്! ഇപ്പോഴെന്തേ ഇങ്ങനെ? ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതും പണം ചെലവാക്കുന്നതും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കുള്ള

യാത്രകളിൽ സ്വന്തം സുരക്ഷയ്ക്കായിരിക്കും മുൻതൂക്കം കുട്ടി. അപ്പോൾ അതിനെപ്പറ്റിയാകും കൂടുതൽ ചിന്ത. നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചിന്തകളെ ഇഷ്ടംപോലെ പറത്തിവിട്ട് ഒരു അപ്പുപ്പൻ താടി പോലെ ഒഴുകി നീങ്ങുകയാണ് ഞാനിപ്പോൾ. അതിനിടയിൽ കടന്നു വന്ന കാലത്തിന് ഇനിയും മായ്ക്കാൻ കഴിയാത്ത വ്രണിത ചിത്രങ്ങൾ മനസ്സിലെ ഗ്ലാസ് ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങിയത് നോക്കി വേദനിക്കുകയായിരുന്നു ഞാൻ. മകളോടുള്ള വാക്കുകൾ മനസ്സിൽ മുട്ടിത്തിരിഞ്ഞിട്ടും നിശബ്ദയായിരുന്നു. പണച്ചിലവിനെ പറ്റിയുള്ള വാക്കുകൾ നെഞ്ചുകൾ പോറലുകൾ വീഴ്ത്തിക്കൊണ്ട് ഉതിർന്നു വീണു. ജോലിയിലിരിക്കുമ്പോഴും റിട്ടയർമെന്റിന് ശേഷവും പണം തനിക്ക് തികച്ചും സ്വാർത്ഥമായ ഒരാവശ്യമായി തോന്നിയിരുന്നില്ല. കയ്യിലുള്ളത് എല്ലാവർക്കുമായി ചിലവഴിക്കുക, അതായിരുന്നു തന്റെ തത്വം. അതുകൊണ്ട് തന്നെ സ്വന്തമായി സമ്പാദ്യങ്ങളില്ലാത്തവളാണ് താനിന്നും. അച്ഛനില്ലാതെ വളർന്നിട്ടും തന്റെ മക്കൾക്ക് ഇതുവരെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വേദനിച്ചു. ഇത്രയും കാലം കൊണ്ട് നേടാനാവാത്തത് ഇനി നേടാനാവില്ലെന്നറിഞ്ഞു. പിന്നീട് മക്കൾ വിദേശത്തേക്ക് പോയപ്പോൾ അവരോടൊത്തുള്ള യാത്രകൾക്ക് വിരാമമായി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറക്കിവിട്ട് രശ്മിയും ഭർത്താവും കുഞ്ഞും യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ ഹൃദയം വിങ്ങുന്നതറിഞ്ഞു. സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ മനസ്സ് യാത്രകളെ താലോലിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒരു പക്ഷി കണക്കെ പറന്നു നടക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്ന് കരുതി. അല്ല സുജാതയല്ലേ, എങ്ങോട്ടു പോകുന്നു? ചോദ്യം കേട്ട് തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ബുൾഗാൻ താടിയും വെള്ളിമുടിയുമുള്ള മാന്യനായ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. തന്റെ ഒപ്പം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന മേനോൻ സാറാണ്. ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹമാണ് ആദ്യം റിട്ടയർ ചെയ്തത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം താനും. സാർ ഇവിടെ? അത്ഭുതം കൂറി. അതേടോ, മക്കളെല്ലാം വിദേശത്താണ്. ഭാര്യയും കുറച്ചുനാൾ മുമ്പ് എന്നെ വിട്ടുപോയി. തനിച്ചായപ്പോൾ കുറെ യാത്രകൾ ചെയ്യാമെന്ന് കരുതി. തന്നെപ്പോലെ കൂടുവിട്ട് കൂടുതിടുന്ന മറ്റൊരു പക്ഷി. ഒറ്റപ്പെടലിന്റെ മുഷിച്ചിലുകളിൽ നിന്ന് വർണ്ണാഭമായ മറ്റൊരു ലോകത്തേക്ക് പ്രത്യാശാപൂർവ്വം യാത്ര ചെയ്യുന്നവർ, മനസ്സ് പറഞ്ഞു. അല്ല, താൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, മഹാബലിപുരത്തേക്ക്. ഏറെ നാളായുള്ള അഭിലാഷമാണ്. എടോ, നമുക്ക് പോകാനുള്ളത് ഒരേ ലക്ഷ്യത്തിലേക്കാണെടോ. ഞാനും അങ്ങോട്ടേക്ക് തന്നെ. സരസനും സാഹിത്യപ്രേമിയുമായ മേനോൻ സാറിന് ഒരു മാറ്റവും ഇല്ലെന്നറിഞ്ഞു. ധാരാളം വായനാശീലമുള്ള അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളാണ്. താനും അങ്ങനെ തന്നെയാണല്ലോ എന്നോർത്തു. ഓഫീസിൽ വച്ച് പലപ്പോഴും ഗൗരവമുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. തൻ്റെ ഫാമിലിയും മറ്റും കഴിഞ്ഞ കാലത്തെ നിറപ്പവിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ചോദ്യം കേട്ടത്. തൻ്റെ ജീവിത പശ്ചാത്തലവും ഒറ്റപ്പെടലും എല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഏതോ വിഷാദത്തോടൊപ്പം നർമ്മരസവും തുളുമ്പി നിന്നുവോ. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണല്ലോടോ. ജീവിതം നമുക്കായി ഇനിയും എന്തൊക്കെയാണ് ബാക്കി വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. അദ്ദേഹം അകലേക്ക് നോക്കി. ദൂരെ നിന്നും പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ ചൂളം വിളി ഒരു കുഴൽനാദം പോലെ തോന്നിച്ചു. അടുത്തടുത്തെത്തിയ ട്രെയിനിൻ്റെ ചലനങ്ങൾ തലക്കറക്കമുണ്ടാക്കുന്നതായി തോന്നിയപ്പോൾ കണ്ണുകൾ പിൻവലിച്ചു. അതിവേഗതയും ഉയരങ്ങളും തനിക്ക് എന്നും നൽകുന്നത് ഇതേ അനുഭവങ്ങളാണല്ലോ എന്നോർത്തു. തിരക്കുറഞ്ഞ ട്രെയിനിൽ അടുത്തടുത്ത സീറ്റിൽ ഇരിപ്പുറപ്പിക്കുമ്പോൾ അത് തികച്ചും യാദൃച്ഛികതയായി തോന്നി. ഓഫീസ് വിശേഷങ്ങളും സുഹൃത്തുക്കളും ഇരുവരുടെയും സംഭാഷണത്തിൽ കടന്നു വന്നു. ഇടയ്ക്ക് അദ്ദേഹം പൊട്ടിക്കുന്ന ഫലിതങ്ങൾ കേട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ടു. താൻ ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നു. തൻ്റെ പഴയ ഗ്ലാമറും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്നറിഞ്ഞാൽ കൊള്ളാം. പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയും ഞാനിപ്പോൾ വറി ചെയ്യാറില്ല സാർ. അതായിരിക്കും. ശരിയാണ്, ജീവിതത്തിൽ ഒന്നിനെപ്പറ്റിയും വറി ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതം നമുക്ക് നൽകുന്നതിനെയൊക്കെ അതേപടി സ്വീകരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാറ്റിനും ഒരു പോംവഴി എവിടെ നിന്നെങ്കിലും തെളിഞ്ഞു വരും അല്ലേ? അദ്ദേഹം പെട്ടെന്ന് നിശബ്ദനായതുപോലെ തോന്നി. പിന്നീട് പുസ്തകത്താളുകളിലേക്ക് ഇരുവരും കുടിയേറി. ഇടയ്ക്കിടയ്ക്ക് പുസ്തകത്താളിൽ നിന്നും തൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സ്ഥാനം തെറ്റി നീങ്ങുന്നുവോ? എല്ലാം തൻ്റെ തോന്നലാകുമെന്ന് കരുതി. ഇഴഞ്ഞു നീങ്ങുന്ന മണിക്കൂറുകൾക്കൊടുവിൽ രാത്രി കൂട്ടിനെത്തി. കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം അദ്ദേഹത്തിനും കൂടി പങ്കിടുമ്പോൾ യാത്രയിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിച്ചതിൽ സന്തോഷം തോന്നി. ഭാര്യ പാചക വിദഗ്ധയായിരുന്നുവെന്നും അവളുടെ മരണശേഷം ഇപ്പോഴാണ് രുചികരമായ ഭക്ഷണം കഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ വിഷമം തോന്നി. താൻ ഉണ്ടാക്കുന്നതെല്ലാം രുചികരമായി ആസ്വദിച്ചിരുന്ന വിനയേട്ടിനെ കുറിച്ചും ഓർത്തു. അറിയാതെ കണ്ണുകൾ കഴുത്തിലെ താലിയിൽ പതിഞ്ഞു. വിനയേട്ടന്റെ മരണശേഷം ഇനിയും ഊരി മാറ്റാൻ കഴിയാത്ത ഒന്ന്

ഇതുമാത്രമാണ്. യാത്രകളിൽ തനിക്ക് സുരക്ഷാ ഭീഷണിയായി 3 പവന്റെ ആ സ്വർണമാല മാറാറുണ്ടെങ്കിലും ഒരിക്കലും അത് ഉരി മാറ്റാൻ തോന്നിയിട്ടില്ല. കഴുത്തിലെ ഷോൾ ഒന്നുകൂടി കവർ ചെയ്ത്

0: ഓരോന്നായി നഷ്ടപ്പെടുമ്പോഴും എന്തെങ്കിലും അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള അവസരം ദൈവമായിട്ട് എനിക്ക് നൽകിയിരിക്കുന്നു. കാതിൽ വീണ മൊഴികൾ തന്നെ അവിശ്വസനീയതയുടെ ഏതോ പ്രവാഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതറിഞ്ഞു. ശക്തി സംഭരിച്ച് ആ പെരുമ്പാമ്പിനെ ശരീരത്തിൽ നിന്നും വലിച്ചു നീക്കുമ്പോൾ ആദ്യമായി ട്രെയിനിലെ സഹയാത്രികനായ പുരുഷ സർപ്പത്തെ താൻ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് കുണ്ഠിതം തോന്നി. തന്റെ ശരീരത്തിൽ നിന്നും ബലമായി വേർപെട്ട സർപ്പം എങ്ങോട്ടാണ് ഇഴഞ്ഞു നീങ്ങിയതെന്നറിയാതെ ഇരുട്ടിൽ തുറിച്ചു നോക്കിക്കിടന്നു. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ആ വിഷസർപ്പം തന്റെ ദൃഷ്ടിയിൽപ്പെട്ടു.
1: നിങ്ങൾ കേട്ടത് സോളോ ട്രാവലർ, സുധ അജിത് എഴുതി അവതരിപ്പിച്ച കഥ. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0424-6243-97 അല്ലെങ്കിൽ 0944-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്.

0: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो अब उमंग कार्यक्रम की तकनीकी टीम यानी जगबंधु, चेतना, अरशद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
1: उमंग, उमंग, उमंग, उमंग, उमंग।
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി FM വാർത്തകൾ.
2: ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചരിത്രപ്രധാനമായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് കേവലം ഒരു രേഖയിൽ ഒപ്പിടൽ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ ഫലപ്രഖ്യാപനം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യമേഖലയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രാഥമിക സംരക്ഷണം, നിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഉൽപ്പാദനം എന്നിവ ശക്തിപ്പെടുത്തണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയോസിസ്. ന്യൂഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ 4 സന്ദേശങ്ങളും ആഗോള ആരോഗ്യകാര്യത്തിന് പ്രസക്തി നൽകുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോട് UDF യോജിക്കുന്നില്ലെന്നും അധ്യാപക സംഘടനകളുടെ ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയാനാണ് വിഷയത്തിൽ യോഗം വിളിച്ചതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരുടെയും അഭിപ്രായം അറിയുക എന്നതിനാണ് സംഘടനകളുടെ യോഗം വിളിച്ചതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മാലിന്യ സംസ്കരണം അടക്കം കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കി. ഏതാനും ദിവസങ്ങളിലായി വലിയ ഉൽപ്പാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. CBIM തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. യഥാർത്ഥ തെറ്റിന്റെ കാരണം കണ്ടെത്തിയാലേ തിരുത്താനാകൂ എന്നും, എന്നാൽ CPIM ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 12-5 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1 മണിക്ക് ഗാനോത്സവം.

0: 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി പെരുമ്പിള്ളി, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: അറിയിപ്പുകൾ തുടരുന്നു. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിത ഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്തുപരിപാലനവും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിവേലിപ്പടി സ്വദേശി അനസുദ്ദീൻ MA. 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജചിത്ര നിർമ്മാണവും. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, 9 മണിക്ക് ന്യൂസ് അറ്റ് 9, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10 മണിക്ക് ഡോക്ടർ M ബാലമുരളീകൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരി, V സേതുരാമയ്യ, B ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദ്വരെ TV ഗോപാലകൃഷ്ണൻ മൃദംഗം, TV വാസൻ ഘടം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ജലീറിലെ
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
12: എന്നും രാവിലെ 10:30.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
13: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്ത വില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഏത്തയ്ക്ക നട 48.54, മറുനട 46.52, പയർ 50.55, 45.50, ചേന 45.50, 38.42, മരച്ചീനി 30.34. ചില മറുനാടൻ ഇനങ്ങൾ ചീര പച്ച 43.47, ചീര ചുവപ്പ് 43.47, കുമ്പളങ്ങ 22.25, ഞാലിപ്പൂവൻ 84.89, പാളയംതുടൻ 36.40, പൂവൻ 54.60, റോബസ്റ്റ 28.34, ബീട്രൂട്ട് 62.67, വെണ്ടയ്ക്ക 40.45, പാവയ്ക്ക 65.70, ചുരയ്ക്ക 36.42, വഴുതന 42.47, കത്തിരി ഉരുണ്ടത് 37.42, ക്യാബേജ് 32.37, ക്യാരറ്റ് 56.62, കോളിഫ്ലവർ 40.45, കൊത്തമര 36.42, കൂർക്ക 40.45.

0: ചേമ്പ് വലുത് 65-70, ചേമ്പ് ചെറുത് 43-50, വെള്ളരി 36-42, മുരിങ്ങക്കായ 35-40, ബീൻസ് 65-72, ഇഞ്ചി 158-162, പച്ചമുളക് 52-57, കറിനാരങ്ങ 85-90, ചെറുനാരങ്ങ ഒരെണ്ണം 5 രൂപ 6 രൂപ, കോവയ്ക്ക് 47-52, മാങ്ങപ്പച്ച 95-100, സവാള 55-60, ചെറിയ ഉള്ളി 86-92, ഉരുളക്കിഴങ്ങ് 36-40, മത്തൻ 20-25, പീച്ചിങ്ങ 48-55, പടവലം 35-40, തക്കാളി 30-35, അമരപ്പയർ 58-65. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്ത വില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
2: പ്രിയ ശ്രോതാക്കളെ, വികസനത്തിന്റെ പുതുവഴികൾ എന്ന പരമ്പരയിൽ ഇന്ന് സ്ത്രീകൾക്കായുള്ള പദ്ധതികളെക്കുറിച്ച് പറയാം. സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരെ ശാക്തീകരിക്കുന്നതിനുമായി വിഭാവനം ചെയ്ത പദ്ധതികൾ പലതുണ്ട്. അവയിലൊന്നാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PMMBY. ഇത് പ്രസവാനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കുന്നതാണ്. ആദ്യ കുട്ടിക്ക് 5,000 രൂപയുടെ PMMBY ആനുകൂല്യം 2 ഗഡുക്കളായി ലഭിക്കും. പ്രസവത്തിന് മുൻപുള്ള പരിശോധനയ്ക്ക് ശേഷം ആദ്യ ഗഡു 3,000 രൂപ, പ്രസവത്തിനും 14 ആഴ്ചത്തെ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം രണ്ടാം ഗഡു 2,000 രൂപയും ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന വേദന നഷ്ടവും മാതൃശിശു ആരോഗ്യം മെച്ചമാക്കുന്നതിനും പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുമായാണ് ഈ പദ്ധതി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടത്ര വിശ്രമം ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തും. ആദ്യത്തെ കുഞ്ഞിനും രണ്ടാമത്തെ പെൺകുഞ്ഞിനും ഈ പദ്ധതി വഴി സഹായം ലഭിക്കും. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ 6,000 രൂപ പ്രസവത്തിന് ശേഷം ഒറ്റത്തവണയായി ലഭിക്കും. BPL റേഷൻ കാർഡ് കൈവശമുള്ളവർക്ക് ഇതിന് അർഹതയുണ്ട്. കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളായവർക്കും ഈ ശ്രം കാർഡ് ഉടമകളായവർക്കും ഈ സഹായം ലഭിക്കാൻ അർഹതയുണ്ട്. സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്ന നിരവധി പദ്ധതികളിൽ ഒന്നു മാത്രമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. വികസനത്തിന്റെ പുതുവഴികൾ എന്ന പരമ്പരയിൽ ഇന്ന് നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ലളിത ഗാനങ്ങൾ. പി അശോകൻ, TS ജയ എന്നിവർ പാടിയ ഗാനമാദ്യം. പി ഭാസ്കരന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി സേവന വാർത്തകളിലേക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി 30 പ്രവേശന പരീക്ഷ 10 ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിൽ ഏജൻസീസ് തന്നെ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-24-14-55 0477-2-24-14-55.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. ഫോൺ നമ്പർ 0486-2-22-23-44.

സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അവസാന തീയതി 19 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 99 46 01 07 69. മറ്റൊരു നമ്പർ 96 05 50 44 69. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 99 46 01 07 69, 96 05 50 44 69. കങ്ങിഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അങ്കണവാടി കം ക്രഷിയിലേക്ക് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങിഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്, നാളെ വൈകുന്നേരം 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 79 07 20 91 61, 79 07 20 91 61. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 91 88 51 98 54. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിലെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മർക്കസിലും മടവൂർ മഖാമിലും സന്ദർശനം നടത്തിയിരുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് യോഗം. ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തൊഴിലാളി സംഘടനകളുമായും ഈ മാസം 9 ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: എത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോഴും പരിശ്രമിക്കുന്നത്. ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് NTPC ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട 4/29 വൈദ്യുതി കിട്ടുന്ന ആര്യാടൻ

0: മുഹമ്മദ് ഉണ്ടാക്കിയ കരാറ് പ്രസ്ഥാപിക്കാനുള്ള നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കറിയാലോ, 4.29 കിട്ടുമായിരുന്നത് 30 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിന്റെ അധിക ബാധ്യതയുണ്ട്. അതിനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി എല്ലാവരും പങ്കെടുത്ത യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അത് അത്യാവശ്യമായതുകൊണ്ടാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. 29 ഫലപ്രഖ്യാപനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഹിന്ദി ദിവസിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും കേരള ഹിന്ദി പ്രചാരക സഭയുടെ കേരൾ ജ്യോതി മാസിക എഡിറ്ററുമായ MS വിനയചന്ദ്രൻ ആകാശവാണി വാർത്തകളോട്.
2: സമ്പർക്ക ഭാഷ എന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി കവിസമ്മേളനം, രാജഭാഷാ സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസരചന, പ്രസംഗ മത്സരം, ഹിന്ദി സിനിമ ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു.
1: ഹിന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ദിനാചരണ പരിപാടി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങളിൽ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി പൂജകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി പ്രതിനിധി രജു കൂലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാളയം ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നഗരഗ്രാമീണ പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഹോമം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. 10 നീണ്ടു നിൽക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ശേഷം ഈ മാസം 16 ശംഖുമുഖം ആറാട്ടുകടവിൽ വിഗ്രഹ നിമജ്ജനവും നടക്കും.
1: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവ് സ്വന്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 പരാജയപ്പെടുത്തിയാണ് കിരീടനേട്ടം. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹാൻസ് മോഷണ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് സബിത് ആണ് പ്രതി. തൊണ്ടി മുതലായി സൂക്ഷിച്ച 7 ഹാൻസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. മോഷണശേഷം ഓഗസ്റ്റ് 22 മുതൽ അവധിയിൽ പ്രവേശിച്ച ഇയാൾ വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായുള്ള തിരക്ക് പരിഹരിക്കാനും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ആധാർ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. രാജ്യവ്യാപകമായി സേവാസങ്കൽപ് അഭിയാൻ പ്രചാരണം.

0: പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നഗാനിഷി ജുനിയയെ 6-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റീകർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8-ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുക് ജന്യ രോഗങ്ങളെ തടയാനാകുമോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു.
2: കൊതുകുകൾ മൂലം മനുഷ്യരിലേക്ക് നിരവധി രോഗങ്ങൾ പകരുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ജപ്പാൻ ജ്വരം, മലേറിയ, വെസ്റ്റ് നൈൽ ഫീവർ, സിക്ക തുടങ്ങിയവ. ഈ രോഗങ്ങൾ കാരണമാകുന്ന രോഗാണുക്കളിലും കൊതുകുകളിലും രോഗലക്ഷണങ്ങളിലും ചികിത്സയിലും വ്യത്യാസമുണ്ടെങ്കിലും ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം കൊതുകുകടി ഒഴിവാക്കുകയും കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. ആദ്യമായി ഡെങ്കിപ്പനി എങ്ങനെ ഉണ്ടാകുന്നു, ലക്ഷണങ്ങൾ എന്തെല്ലാം, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെല്ലാം പറ്റി സംസാരിക്കാം. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. പ്രധാനമായും എയ്ഡിസ് ഈജിപ്റ്റി, എയ്ഡിസ് ആൽബോപ്റ്റിക്കസ് എന്നീ കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഡെങ്കി വൈറസ് പ്രധാനമായും 4 സെറോ ടൈപ്പുകളുണ്ട്. ഡെൻ V1, ഡെൻ V2, ഡെൻ V3, ഡെൻ V4. ഒരിക്കൽ ഒരു സെറോ ടൈപ്പ് ബാധിച്ചാൽ അതിനെതിരെ ദീർഘകാല പ്രതിരോധ ശേഷി ലഭിക്കും. എന്നാൽ മറ്റു സെറോ ടൈപ്പുകൾ പിന്നീട് ബാധിക്കാം. രണ്ടാമത്തെ അണുബാധയിൽ ഗുരുതര ഡെങ്കിപ്പനിയുടെ സാധ്യത കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വർദ്ധിക്കാൻ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നോക്കാം. നഗരവൽക്കരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടുകളിൽ വെള്ളം സംഭരിക്കൽ, തുറന്ന ജലസംഭരണികൾ, മാലിന്യങ്ങൾ, മഴവെള്ളം കെട്ടിക്കിടക്കൽ, ഇത് പ്രധാനമായും നിലവിലെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ ഒരു പ്രധാന കാരണമാണ് ഡെങ്കിപ്പനി പൊട്ടിപ്പുറപ്പെടാനായിട്ട്. ഇനി ഡെങ്കിപ്പനി പരത്തുന്ന എയ്ഡിസ് ഈജിപ്റ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഹൈലി ഡൊമസ്റ്റിക്കേറ്റഡ്, അതായത് നമ്മുടെ വീടിന് ചുറ്റുമായി കാണുന്ന ഒരു കൊതുകാണ്. കൂടാതെ സ്ട്രോങ്ലി ആന്ത്രോഫിലിക് എന്ന് പറയും, അതായത് മനുഷ്യരെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു കൊതുകാണ് ഈ എയ്ഡിസ് ഈജിപ്റ്റി. മറ്റൊരു പ്രത്യേകത, ഇത് നെർവസ് ഫീഡർ, അതായത് ഒരു ബ്ലഡ് മീൽ പൂർത്തിയാക്കണമെങ്കിൽ ഇതിന് ഒന്നിലധികം മനുഷ്യരെ കടിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് കാരണമാണ് നമുക്ക് ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് കേസുകൾ ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പനിയാണ്. പനിയോടൊപ്പം തന്നെ ശക്തമായ തലവേദന, കണ്ണിന് പിന്നിൽ വേദന, പേശി വേദന, സന്ധി വേദന, ശരീരവേദന, കൂടാതെ 80% ആളുകളിൽ ത്വക്കിൽ റാഷസ് ഉണ്ടാകാറുണ്ട്. പിന്നെ അമിതമായ ക്ഷീണം തുടങ്ങിയവയും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളായി കാണാം. പനി കുറയുന്ന സമയത്താണ് ഡെങ്കിപ്പനിക്ക് അപകട സൂചനകൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അപകട സൂചനകൾ എന്ന് നോക്കാം. ശക്തമായ വയറുവേദന, തുടർച്ചയായ ഛർദി, ശ്വാസമുട്ടൽ, അമിതമായ ക്ഷീണം, മയക്കം, മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, വയറ് വീർത്തു വരിക,

ശ്വാസകോശത്തിനു ചുറ്റും ദ്രാവകം കിട്ടുന്നത് മൂലം ശ്വാസതടസ്സം, രക്തത്തിൽ ഹിമോക്രിറ്റോക്രിറ്റ് വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം കുറയുന്നത് മൂലം തലകർക്കം, ഇവയെല്ലാം സങ്കീർണതകളാണ്. ഇങ്ങനെ പനി കുറഞ്ഞ അവസ്ഥയിൽ ഏതെങ്കിലും മുൻ പറഞ്ഞ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അത്യാവശ്യമായും ചികിത്സ തേടേണ്ടതാണ്. ഇനി ഡെങ്കിപ്പനി നമുക്ക് എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. രോഗം തുടങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞു എന്നനുസരിച്ചാണ് പരിശോധന തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ 5 ദിവസം NS1 ആന്റിജൻ ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണയായി നടത്തുന്നത്. NS1 നെഗറ്റീവ് ആണെങ്കിലും രോഗസാധ്യത കൂടുതലാണെങ്കിൽ സൗകര്യമുള്ളയിടത്ത് RT-PCR പരിശോധന ചെയ്യാവുന്നതാണ്. 5 ദിവസത്തിന് ശേഷം നമുക്ക് ഡെങ്കി IgM ELISA എന്ന ടെസ്റ്റ് നടത്താവുന്നതാണ്. ഇനി നമുക്ക് ഡെങ്കിപ്പനിയുടെ ചികിത്സയെ പറ്റി നോക്കാം. ഇതൊരു വൈറൽ പനിയാണ്. ഇതിന് പ്രത്യേകമായി വൈറസിനെ നശിപ്പിക്കുന്ന ചികിത്സാ രീതി നിലവിൽ ഇല്ല. സപ്പോർട്ട് ട്രീറ്റ്മെന്റ് മാത്രമാണ് നിലവിൽ നമ്മൾ നൽകി വരുന്നത്. പനിയുള്ളപ്പോൾ ധാരാളം വെള്ളം നൽകുക, ORS പോലെയുള്ള പാനീയങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടത് രോഗി ആവശ്യത്തിന് വിശ്രമം എടുക്കുക എന്നുള്ളതാണ്. പനിക്കായി നമുക്ക് സാധാരണയായി പാരസെറ്റമോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷണത്തിലും വേണം മരുന്ന് കഴിക്കാനായിട്ട്. ആസ്പിറിൻ, ഇബുപ്രോഫെൻ, മറ്റ് NSAIDs പോലുള്ള മരുന്നുകൾ ഡെങ്കി പേഷ്യൻസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇനി ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തെ പറ്റി നമുക്ക് നോക്കാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രതിരോധം. എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെയെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ വീട്ടിലും പരിസരത്തും പ്രത്യേകമായി നമ്മളിത് നിരീക്ഷിക്കേണ്ടതാണ്. പൂച്ചട്ടികൾ, ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ, കുപ്പിയുടെ അടപ്പുകൾ, ടയറുകൾ, ചിരട്ട, ടിന്നുകൾ, ഇത് കൂടാതെ നമ്മുടെ മേൽക്കൂരയോട് ചേർന്നുള്ള പാത്തികളിൽ വാട്ടർ ലോഗിങ് അല്ലെങ്കിൽ കരിയിലകളും മറ്റും വീണിട്ട് വെള്ളം പോകാതെ നിൽക്കുകയും അവിടെ കൊതുക് പെറ്റുപിരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ വാട്ടർ ടാങ്കുകൾ, അതും മൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ വ്യക്തിഗത സംരക്ഷണം എന്ന നിലയിൽ കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടാവുന്നതാണ്. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനൽ വാതിലുകൾ എന്നിവയ്ക്ക് നമുക്ക് സ്ക്രീൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആവശ്യമായിടത്ത് കൊതുകുവല ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഡെങ്കി വന്ന ഒരു രോഗിയാണെങ്കിൽ കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാനായിട്ട്. അടുത്തതായി നമുക്ക് ചിക്കുൻഗുനിയെ പറ്റി സംസാരിക്കാം. ചിക്കുൻഗുനിയയും ഡെങ്കു പോലെ തന്നെ ഒരു വൈറസ് രോഗമാണ്. ഇത് പ്രധാനമായും പരത്തുന്നത് എയ്ഡിസ് ഈജിപ്റ്റൈ, എയ്ഡിസ് ആൽബപ്റ്റിക്കസ് തുടങ്ങിയ കൊതുകുകളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം പനിയും ശക്തമായ സന്ധിവേദനയുമാണ്. ഇത് കൂടാതെ സന്ധികളിൽ വീക്കം, നീർക്കെട്ട് തുടങ്ങിയവയും കാണുന്നുണ്ട്. സന്ധിവേദന ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീണ്ടു നിൽക്കാം. ഇത് രോഗിയുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ഒക്കെ ബാധിക്കും. ഇത് കൂടാതെ തന്നെ രോഗിക്ക് ത്വക്കിൽ തിണർപ്പ്, ചുവന്ന പാടുകൾ തുടങ്ങിയവയും കണ്ടുവരുന്നു. ചിക്കുൻഗുനിയ സാധാരണയായി രോഗലക്ഷണങ്ങൾ വെച്ചാണ് രോഗനിർണയം നടത്തുന്നത്. ഇത് കൂടാതെ RT-PCR, IgM ആന്റിബോഡി ടെസ്റ്റുകളും നിലവിൽ ലഭ്യമാണ്. ഇതിനും പ്രത്യേകമായിട്ടൊരു ആന്റിവൈറൽ ചികിത്സയില്ല. രോഗിക്ക് വിശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക. സന്ധിവേദനയ്ക്കും തുടർ ചികിത്സയ്ക്കും ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ചിക്കുൻഗുനിയ പ്രതിരോധം ഡെങ്കിപ്പനിയുടേതിന് സമാനമാണ്. മലേറിയയാണ് മറ്റൊരു കൊതുകുജന്യ രോഗം. പ്ലാസ്മോഡിയം എന്ന പരാദജീവി മൂലമുണ്ടാകുന്ന രോഗമാണ് മലേറിയ. രോഗം പ്രധാനമായും രോഗബാധിതമായ പെൺ അനോഫിലസ് കൊതുകിന്റെ കടിയിലൂടെയാണ് പകരുന്നത്. പരാദം പ്രധാനമായും പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവെയിൽ, പ്ലാസ്മോഡിയം നോവൽസി തുടങ്ങിയവയാണ്. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായി കാണപ്പെടുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ് തുടങ്ങിയ വകഭേദങ്ങളാണ്. പനി, വിറയൽ, കുളിര്, തലവേദന, ശരീരവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രധാനമായും ലക്ഷണങ്ങൾ. ഇത് കൃത്യമായ ഇടവേളകളാണ് സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും എല്ലായ്പ്പോഴും ഈ ഇടവേളകൾ ഉണ്ടാകണമെന്നില്ല. ബോധാവസ്ഥയിലുള്ള മാറ്റം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, ശ്വാസതടസ്സം, വൃക്കകളുടെ പ്രവർത്തന തകരാറ്, മഞ്ഞപ്പിത്തം, മൂത്രത്തിന്റെ നിറം കറുപ്പാവുക, രക്തസ്രാവം തുടങ്ങിയവയെല്ലാം ഗുരുതര മലേറിയയുടെ ലക്ഷണങ്ങളാണ്. ഇനി മലേറിയ രോഗനിർണയം എങ്ങനെ നടത്താമെന്ന് നോക്കാം. പെരിഫറൽ ബ്ലഡ് സ്മിയർ, അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുക്കുന്നുണ്ട്. ഒന്ന് തിക് സ്മിയർ, രക്തത്തിലെ മലേറിയ പരാദജീവിയെ കണ്ടെത്താൻ തിക് സ്മിയർ ഉപയോഗിക്കുന്നു. ഏത് സ്പീഷീസ് ആണെന്ന് തിരിച്ചറിയാനായി തിൻ സ്മിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ മലേറിയ ആന്റിജൻ കണ്ടെത്താനായിട്ട് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇനി മലേറിയ ചികിത്സയെ പറ്റി സംസാരിക്കാം. ഏത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്, രോഗം ഗുരുതരമാണോ, രോഗി താമസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്ത പ്രദേശം, മരുന്നിനോടുള്ള പ്രതിരോധം, പ്രായം, ഗർഭാവസ്ഥ, മറ്റു രോഗങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ചികിത്സ ഫാൽസിപാരം മലേറിയയ്ക്കാണെങ്കിൽ സാധാരണയായി ആർട്ടിമെസിനിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. വയോവാക്സിനാണെങ്കിൽ നമ്മൾ കരളിൽ ഡോമന്റായി കഴിയുന്ന പാരസൈറ്റ് ഫോംസ് ഇല്ലാതാക്കാൻ റാഡിക്കൽ ക്യൂർ ആവശ്യമായി വന്നേക്കാം. മലേറിയ പ്രതിരോധത്തെ പറ്റി സംസാരിക്കാം. കൊതുകുവല ഉപയോഗിക്കുക, പ്രത്യേകിച്ച് രാത്രിയിൽ കൊതുകുകടി ഒഴിവാക്കുക. കൊതുക് നിവാരണ ലേപനങ്ങൾ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക.
കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുക. രോഗബാധിതരെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നത്

0: മലേറിയ ചികിത്സയിൽ ഏറ്റവും പ്രധാനമാണ്. ഇതുകൂടാതെ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു കൊതുകുജന്യ രോഗമാണ് വെസ്റ്റ് നൈൽ പനി അഥവാ വെസ്റ്റ് നൈൽ ഫീവർ. പ്രധാനമായും ക്യൂലെക്സ് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ ഫീവർ പകരുന്നത്. പക്ഷികളാണ് വൈറസിന്റെ പ്രധാന പ്രകൃതിദത്ത ഉറവിടം. ഇതിന്റെ ഇൻകുബേഷൻ പീരീഡ് ഏകദേശം 2 മുതൽ 14 ദിവസം വരെയാണ്. എന്നാൽ ചിലർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ചിലരിൽ പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, ഛർദി തുടങ്ങിയവ കാണപ്പെടുന്നു. വളരെ കുറച്ച് ആളുകളിൽ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള ഗുരുതരമായ ന്യൂറോളജിക്കൽ ഡിസീസ് ആയിട്ടും കണ്ടുവരുന്നു. രോഗനിർണയം പ്രധാനമായും രക്തത്തിലെ IgM ആന്റിബോഡി നിർണയിച്ചാണ് നടത്തുന്നത്. ആവശ്യമായ സാഹചര്യത്തിൽ CSF പരിശോധനയും ലഭ്യമാണ്. അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്ന രോഗത്തെ കുറിച്ചാണ്. ഇതും കൊതുകുകൾ വഴി പകരുന്ന ഒരു രോഗമാണ്. ക്യൂലെക്സ് കൊതുകുകളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. പന്നികളും ജലപക്ഷികളും രോഗചക്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് സാധാരണയായി 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി, ക്ഷീണം തുടങ്ങിയവ ഉണ്ടാകുന്നു. ഇതുകൂടാതെ രോഗം ഗുരുതരമായാൽ സ്ഥലകാല ബോധമില്ലായ്മ, മയക്കം, സീഷ്യസ് തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഇത് വാക്സിൻ കൊടുത്ത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നിലവിൽ തിരുവനന്തപുരം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ജെയി വാക്സിൻ ലഭ്യമാണ്. പ്രതിരോധമാണ് പ്രധാനം. നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി കാണുന്നതുകൊണ്ട് ഡ്രൈഡേ ആചരണം വളരെ മുഖ്യമാണ്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ചകളിൽ വീട്ടിൽ നമുക്ക് ഡ്രൈഡേ ആചരിക്കാം.
1: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ VG സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവച്ച ചരിത്രപ്രസിദ്ധമായ ന്യൂഡൽഹി പ്രഖ്യാപനം കേവലം ഒരു രേഖ മാത്രമല്ലെന്നും ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ വിജയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദി അംഗീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷ കൂടിയാണ്. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിന്ദി ഭാഷ മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു എതിരാളിയല്ലെന്നും ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന്

0: മുക്തി നേടുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഭാഷ കേവൽ സംവാദ കാ സാധൻ നഹി ഹോതി വ കിസി ഭി സമാജ് കീ സ്മൃതി ഹോതി ഹൈ ഉസ്കാ ആത്മബോധ് ഹോതി ഹൈ ഹിന്ദി നേ ഈസ് വിവിധതാ കേ ബീച് സംവാദ് സമ്പർക്ക് और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है. हिंदी का विकास भी तभी सार्थक है जब वह सभी भारतीय भाषाओं के सम्मान संरक्षण और संवर्धन के साथ आगे बढ़े.
0: ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്ക്, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
0: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ NDEL ഗായിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ാണ് കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനലിൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ 5-ാം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കി പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5-ാം പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3-ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക്. ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇന്ന് ആദ്യം യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയത്. വരികൾ യൂസഫലി കെ ചേരി, സംഗീതം കെ ജെ ജോയ്.

0: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോട് കൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനമിനി ഏദൻ തോട്ടം എന്ന ചിത്രം.

0: എല്ലാം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എസ് ജാനകി പാടിയ ഗാനം ഇനി. ബെൻസ് വാസു എന്ന ചിത്രം, ബി മാണിക്കും, രചന എ ടി ഉമർ, ഈണം.

0: കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. സമയം 1 മണി കഴിഞ്ഞ 33:40. ഗാനോത്സവം തുടരുകയാണ്. ഇനി മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം

ലക്ഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842 42 63 97, 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. ഗാനോത്സവത്തിൽ ഇനി അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്, വരികൾ പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. യേശുദാസ് പാടിയത്. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്. ഇനി ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം പി. സുശീല പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, ഈണം ജി. ദേവരാജൻ.

0: ഇനി സേവന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, എൻ ജി ഒ സ്ഥാപനങ്ങൾ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഇന്നുവരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് sWD.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. sWD.kerala.gov.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 crore rupees, 2 1 crore rupees.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
0: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കണം. 2026 September 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.

0: ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0479241 0568, മറ്റൊരു നമ്പർ 91 88 51 98 54. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാളി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-98-31-30 0484-2-98-31-30.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഗണേശ ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജ്ഞാനം, സന്തോഷം, സമൃദ്ധി, ആരോഗ്യം എന്നിവ നൽകി ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ പറഞ്ഞു. ഇന്ന് ഗ്രന്ഥശാലാ ദിനം. PN പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തെ മൂന്നാമത്തെ ആധാർ സേവാ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു. ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് ജില്ലാ കളക്ടർ എനിസാമുദ്ദീൻ പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതിയുടെ പ്രായോഗിക പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വോയ്സ് ഓഫ് കേരള ഫോർ അനിമൽ ലെജിറ്റ്. തെരുവുനായ്ക്കളുടെ നിയന്ത്രണം ABC ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ നടത്താവൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു.
4: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ അറിയാമല്ലോ, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 04844 എന്ന കോഡ് ചേർത്ത് 24263887, അതല്ലെങ്കിൽ 24263997, ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഈ തത്സമയ പരിപാടിയുടെ സമയം ഇപ്പോൾ മുതൽ 3 മണിവരെയാണ്. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്ന ആദ്യത്തെ ശ്രോതാവ് ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ മാരാരിക്കുളത്തിൽ നിന്നും പി ആർ റോമന.

0: മാരാർകോളത്തെ നോമന മുമ്പ് സംസാരിച്ചിട്ടുണ്ട്.
1: ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്.
0: ശരി, എനിക്ക് പേര് പറഞ്ഞപ്പോ തന്നെ ഓർമ്മ വന്നതാണ്. പറയൂ.
1: ഇത് പാട്ട് ഗുരുനാഥൻ ഉലകിതിൽ സാക്ഷാൽ ഈശ്വരൻ. അധ്യാപക ദിനമൊക്കെ കടന്നുപോയല്ലോ.
0: സെപ്റ്റംബർ 5 ആയിരുന്നല്ലോ.
1: അതെ. അപ്പോ എന്റെ അയൽവാസിയും എനിക്ക് അമ്മയൊപ്പം തുല്യമായിരുന്ന ഒരു ടീച്ചറുണ്ട്, ഞങ്ങള് ലീലാവതി അമ്മ സാറെന്ന് പറയും. അവര് സാർ മരിച്ചിട്ട് 87 ഓഗസ്റ്റ് 20 പെട്ടെന്നായിരുന്നു ടീച്ചറുടെ
0: അന്ത്യം.
1: അപ്പൊ ആ വീടുമായിട്ട് നമ്മള് നന്നായിട്ട് സഹകരിച്ചിരുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പോകുന്നത് ടീച്ചറിനോടൊപ്പം.
0: അപ്പൊ
1: ടീച്ചറിന്റെ സഹോദരിയാണ് നമ്മുടെ ആകാശവാണിയിൽ കവിതകളൊക്കെ അവതരിപ്പിക്കുന്ന നിർമ്മല രാജഗോപാൽ.
0: അറിയാം, തിരുവനന്തപുരത്തുണ്ട്.
1: തിരുവനന്തപുരം. അതെ അതെ. ISR ഉദ്യോഗസ്ഥയായിരുന്നു മാഡം. ഞങ്ങൾ വിളിക്കാറുണ്ട് ഇവിടെ. ടീച്ചറിന്റെ പേരക്കുട്ടിയുടെ വിവാഹത്തിന് വന്നപ്പോ ഞങ്ങൾ തമ്മിൽ കണ്ടു. നല്ല പരിചയമാണ്.
0: എനിക്കറിയാം.
1: അപ്പൊ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കവിതകളൊക്കെ എഴുതും. ഇപ്പൊ ഭക്തിഗാനങ്ങളൊക്കെ എഴുതി ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇടാറുണ്ട്. സാമൂഹ്യ മാധ്യമം. അപ്പോ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു എങ്ങനെ നമ്മള് ലീലാവതി സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഓർത്തിരിക്കുന്നല്ലോ പറഞ്ഞിരുന്നു. കൊച്ചി FM ഒരു പ്രോഗ്രാം ചെയ്തിരുന്നെന്ന് പറഞ്ഞു എന്നോട്. പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലാ അധ്യാപകർക്കും.
0: പക്ഷെ അത് നമുക്ക് വള്ളത്തോളിന്റെ കവിതയല്ലേ, അത് സിനിമയിൽ പ്രയോഗിച്ചിട്ടുണ്ടോ?
1: സിനിമയിൽ ചിത്രം പാടിയിട്ടുണ്ട്. ഗുരുനാഥൻ ഉലകിതിൽ സാക്ഷാൽ ഈശ്വരൻ.
0: എനിക്ക് കവിത മനസ്സിലായി, വള്ളത്തോളിന്റെ കവിതയാണ് എന്റെ ഗുരുനാഥൻ.
1: മറന്നുപോയി
0: എനിക്കത്. സിനിമയില് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല.
1: ആണോ?
0: അത് ആ സിനിമ എനിക്കും അറിഞ്ഞുകൂടാ, അതാണ് ഇപ്പൊ ഒരു പ്രയാസം. നമുക്ക് അത് വലിയൊരു പാട്ടുമാണ്.
1: ജ്വാലാമുഖമായി
0: അഗ്നിസാക്ഷിയിലെയാണോ? അതല്ലേ, അതുണ്ടായിരിക്കും. ഞാൻ നോക്കട്ടെ, അത് ഇവിടെ തെരഞ്ഞോട്ടെ.
1: മറ്റത് കിട്ടിയതാണ് കേട്ടോ ഇനി മുമ്പ് ഒരിക്കലും.
0: ആണോ? ഇത് മനസ്സിലായില്ല, ഇപ്പൊ കിട്ടിയില്ല. അപ്പൊ ജ്വാലാമുഖമായി
1: ചിത്രയാണ് പാടിയിരിക്കുന്നത്.
0: ചിത്രയും യേശുദാസും പാടിയിട്ടുണ്ട്. പക്ഷെ അത് സിനിമാ ഗാനമാണോ എന്ന് എനിക്ക് സംശയം.
1: സിനിമാ ഗാനമാണ്. സിനിമ ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഞാനിത് കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, കേട്ടപ്പോഴും എഴുതിയെടുത്തതാ.
0: അത് വള്ളത്തോളിന്റെ ആണല്ലോ രചന. എനിക്കത് കവിതയായിട്ട് കേട്ടതായിരിക്കും സംശയം. അപ്പൊ നമുക്ക് ഇത് കേൾക്കാം അല്ലെ, ജ്വാലാമുഖമായി അഗ്നിസാക്ഷിയിൽ. അത് കേൾക്കാം. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം.
1: കിട്ടിയതിൽ എനിക്കും വളരെ സന്തോഷം. താങ്ക് യു.
0: ഓക്കെ, നമസ്തേ. ഇഷ്ടം കേട്ടോളൂ.

0: ഒന്നും കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം.
3: ഞാൻ അത്ര നാളായി സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, സാറിനെ കിട്ടിയിട്ടില്ല.
2: ആരാ ഇത് പറയൂ?
3: തലേലപ്പുറത്തു നിന്ന് കാഞ്ചന.
2: കാഞ്ചന?
3: ആ, തലേലപ്പുറത്തു നിന്ന്.
2: ഇപ്പോഴും അടുത്ത ദിവസം വിളിച്ചിരുന്നു വന്നു അല്ലേ?
3: ഇല്ല ഇല്ല, വിളിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരു ഒന്ന് രണ്ട് വർഷമായി വിളിച്ചിട്ട്.
2: ശരി, ഒരു കാഞ്ചന സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് മറ്റേതെങ്കിലും കാഞ്ചനയായിരിക്കും. അപ്പൊ എന്റെ അടുത്തല്ല, ഒരു ദിവസം പ്രോഗ്രാം ഇങ്ങനെ കേട്ടപ്പോഴേ അതിലൊരു കാഞ്ചന സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഉണ്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, കാഞ്ചന എന്ന പേരുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഉർവശിയുടെ. അപ്പൊ ഞാനിങ്ങനെ അത് ആലോചിച്ചു. തലയണ മന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു കാഞ്ചന ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
3: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. എല്ലാ പരിപാടിയും കേൾക്കാം. സാറിന് ഇതുവരെ കിട്ടിയിട്ടില്ല. കൂടുതലും മേഡത്തിനെ കിട്ടാറുള്ളത്.
2: ഞാനിവിടെ വന്നിട്ട് അധികം ആയിട്ടില്ലല്ലോ, ഒരു പക്ഷേ അതായിരിക്കും.
3: അതെ അതെ, കിട്ടാറില്ല. വെല്ലടിക്കും, ചിലപ്പോ നിന്ന് പോവും, കിട്ടാറില്ല.
2: അതെ, ഒരുപാട് പേര് വിളിക്കല്ലേ. പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
3: ആ, പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ കഥാപ്രസംഗം ഇഷ്ടമാണ്. കഥാപ്രസംഗം കേൾക്കും, എല്ലാ ചൊവ്വാഴ്ചയും കഥാപ്രസംഗം കേൾക്കും.
2: കേൾക്കുന്നുണ്ട് അല്ലേ?
3: അത് കേൾക്കുന്നുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞുള്ള ആ പഴയ കാല ചരിത്രഗാനങ്ങൾ അതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
2: കഥാപ്രസംഗത്തെ കുറിച്ച് നമ്മൾ ചുറ്റുവട്ടത്തിലൊരു

0: ഭക്ഷണവും കൊടുത്തിരുന്നു, കേട്ടിരുന്നോ? ആലങ്കോട്ട് ജില്ലാ ഭക്ഷണമുണ്ട്.
1: കഥാപ്രസംഗം ഇവിടെ വെക്കുമ്പോ ഇവിടുത്തെ എന്റെ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. അവര് ചോദിക്കും കഥാപ്രസംഗം എന്നതാണെന്ന്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കും.
0: അതെ അതെ, ശരിക്കും കഥാപ്രസംഗം ഒരു ശ്രവ്യ മാധ്യമത്തിന് പറ്റിയ ഒരു സംഭവമാണ്. കാരണം വാക്കുകൾ കൊണ്ട് കഥ പറയല്ലേ.
1: എന്നോട് ചോദിക്കും കഥാപ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംശയങ്ങളാ. 8 വയസ്സ് 6 വയസ്സുള്ള പിള്ളേരാണ്.
0: കാരണം നമ്മളുടെ ഭാവനയെ ഉണർത്തുന്നതാണ്. കാരണം കാതികൻ പറയുമ്പോഴേ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുകയല്ലേ. അതാ നോക്കൂ, അവിടെ ഒരു ഗ്രാമം എന്നൊക്കെ പറയുമ്പോഴേ
1: ഓട്ടം തൊഴിൽ നോക്കുമ്പോ ഓട്ടം തൊഴിൽ എങ്ങനെയാണ് ഓടിക്കൊണ്ട് തുള്ളണതാണ്, അങ്ങനെയൊക്കെ അതിനെ ചോദിക്കും. ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കും. ഇവിടെ അമ്പലങ്ങളിലെ ഓട്ടം തുള്ളലിൽ ഒന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും.
0: അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ? അത് പറഞ്ഞില്ലല്ലോ കാഞ്ചനയ്ക്ക്.
1: ഇന്ന് ഞാൻ പറഞ്ഞ പാട്ട് ഗണപതി ഒപ്പ മോറി വന്ന് നമുക്ക് വിനായക ചതുർത്ഥി ഇല്ലേ?
0: വിനായക ചതുർത്ഥി ഓർമ്മിച്ച്
1: വള്ളിയൊക്കെ ഭയങ്കര നമ്മുടെ കലയിലപ്പുറം പഠിത്തല്ലേ.
0: അതെ അതെ. അപ്പൊ അഭിമന്യു എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: അതാണ് ഞാൻ ചോദിച്ചത്. അത് കിട്ടിയില്ലെങ്കിൽ ആരുടം സിനിമ എന്ന സിനിമയിലെ
0: ഏതെങ്കിലും ഒരു പാട്ട് അല്ലേ. ഗണപതി അപ്പം ആരുടത്തില് കാത്തിരിപ്പോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലേ. ഒരു പാട്ടും കൂടി ഉണ്ട് ആരുടത്തിൽ, രണ്ട് പാട്ടുണ്ട് എന്റെ ഓർമ്മ. എസ് ജാനകി പാടിയിട്ടുള്ള കാത്തിരിപ്പാണ് കൂടുതൽ കേൾക്കാറില്ല. എന്തായാലും ഗണപതി അപ്പം മോറിയും കിട്ടിയിട്ടുണ്ട്. എം ജി ശ്രീമാറും സംഘവും പാടിയിട്ടുള്ള നമ്മുടെ അഭിമന്യു എന്ന് പറഞ്ഞ ചിത്രത്തിലെ അല്ലേ. പ്രിയദർശന്റെ ചിത്രമായിരുന്നു, മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചിത്രമായിരുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഗണപതി ഒപ്പം തുടങ്ങുന്ന ഇന്ന് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ ഇതാ. നമുക്ക് അപ്പൊ പാട്ട് കേൾക്കാം.

0: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ, സ്വാഗതം, വെള്ളിത്തിരയാണ്.
3: നമസ്കാരം.
2: അജി വടക്കൻ പറവൂർ അല്ലേ? കൊച്ചി FM എങ്ങനെ പോകുന്നു? സുഖമായിരിക്കുന്നു. കൊച്ചി FM കേൾക്കുന്ന ആളാണോ അജി?
3: ശരി,
2: എവിടെയായിരുന്നു ജോലിയൊക്കെ?
3: ജോലി ഞാൻ മാറിയൊരു ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യണം.
2: ശരി, ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? ഓ ശരി, അവിടെ നിന്ന് വിളിക്കാനൊക്കെ പറ്റുന്നുണ്ട്? അപ്പോ
3: അവിടെ ഞങ്ങൾക്ക് കാറിൽ എപ്പോഴും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് സാർ. അപ്പൊ FM നമുക്ക് എപ്പോഴും കേൾക്കാമല്ലോ. അങ്ങനൊരു ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക്. കാലത്ത് മുതൽ ഞങ്ങള് ചിലപ്പോ ഡ്രൈവിലായിരിക്കും. അപ്പൊ മിക്കവാറും റേഡിയോ എപ്പോഴും കേൾക്കും ഞങ്ങള്.
2: വളരെ സന്തോഷം. എന്തായാലും വിശ്രമവേളകൾ ആനന്ദകരമൊക്കെ. ഇത് വിശ്രമമല്ല, ജോലിയുടെ സമയം തന്നെയാണ് അല്ലേ?
3: അതെ അതെ, ജോലി സമയം ആകുമ്പോ നമുക്ക് കാറില് നമുക്ക് യാത്ര ചിലപ്പോ എവിടെ യാത്ര പോകണ്ടാവും ജോലി സംബന്ധമായിട്ട്.
2: ശരി,
3: അപ്പൊ FM നമ്മള് പ്രത്യേകിച്ച് വെള്ളിത്തിര കേൾക്കും ഞാൻ ഉറപ്പായിട്ടും.
2: വളരെ സന്തോഷം.
3: അപ്പൊ എല്ലാരും പരിചയമുണ്ട്, റീമാരത്തിനൊക്കെ പരിചയമുണ്ട്, എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്.
2: ഇന്ന് വേണ്ട പാട്ട് ഏതാ അത് പറയുന്നനി?
3: എന്തോ
2: ഇന്ന് വേണ്ട പാട്ട്, ഇന്ന് കേൾക്കേണ്ട പാട്ട്?
3: ഇന്ന് ഗണേശ് ചതുർത്ഥി അല്ലേ സാർ, അപ്പൊ നമുക്ക് വിഘ്നേശിന്റെ ഒരു പാട്ട് കേൾക്കാം, പട്ടാള സിനിമയിലെ
2: പമ്പ ഗണപതി പാരിനധിപതി.
3: അതെ അതെ, അങ്ങനത്തെ ഒരു പാട്ട്.
2: എം ജി ശ്രീകുമാറിന് തന്നെയാണ്, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ട്.
3: നല്ല പാട്ടാണ്.
2: അതെ, വിദ്യാസാഗറിന്റെ സംഗീതം.
3: അപ്പൊ
2: നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ?
3: പാട്ടിലേക്ക് പോയാൽ എല്ലാവർക്കും വേണ്ടിയിട്ട്.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
3: ഓക്കെ, താങ്ക് യു സാർ.
2: നമസ്തേ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ്?
3: ലത ചന്ദ്രപിന്നി.
2: ലത അല്ലേ?
3: തൃപ്രയാറ്, മലപ്പാട് ഭാഗം.
2: അറിയാം ചന്ദ്രപിന്നി.
3: ചന്ദ്ര,
2: ഇതിന് മുമ്പേ പങ്കെടുത്തിട്ടുണ്ടോ ലത ഈ പരിപാടിയിൽ?
3: ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കുറേയായി. ഞാൻ 3 മാസമായി, ജൂലൈ തൊട്ടിട്ട് വിളിച്ച് വിളിച്ച് എന്റെ നഖമൊക്കെ ഇങ്ങനെ നഖമൊക്കെ പോയി.
2: അങ്ങനെയായാലേ?

അത് ഒരുപാട്, കാരണം വേറെ ആളുകൾ സംസാരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോ റിംഗ് ബാക്ക് കിട്ടുമായിരിക്കും. മൂന്ന് നമ്പർ പറയല്ലേ, അപ്പോ ഒന്നല്ലേ ഒരു സമയം എടുക്കാൻ പറ്റൂ, മറ്റു രണ്ടെണ്ണം ഇറങ്ങി ഇതുകൊണ്ടിരിക്കണ്ടാവും. പിന്നെ

0: കൊടുക്കാറില്ല സാധാരണ. ആൽബം സോങ്ങിന്റെ സമയമല്ലല്ലോ ഇത്.
1: സിനിമ പാട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ശ്രീരാമചന്ദ്രന്റെ അരികിലുള്ള ഒരു പാട്ട്.
0: ശ്രീരാമചന്ദ്രന്റെ അരികിൽ അല്ലേ, സമുദ്ര തെളിക്കുന്ന തേരിൽ, സുസ്മേര, അങ്ങനെ ഒരു പാട്ടല്ലേ. സീതാദേവി അരികിൽ വന്നു, അങ്ങനെ എന്തോ പറയുന്ന ഒരു പാട്ട് അല്ലേ. ഊഞ്ഞാൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്, ഊഞ്ഞാൽ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ഊഞ്ഞാലിന് ഒരു നോവല് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പക്ഷെ അതല്ല ഈ സിനിമയുടെ പ്രമേയം. നമ്മള് വിലാസിനിയുടെ ഊഞ്ഞാലിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ ഊഞ്ഞാലല്ല ഇതെന്ന എൻ്റെ ഓർമ്മ. ഷെരീഫാണ് കഥയും തിരക്കഥയും. ശ്രീദേവിയും സോമനൊക്കെ അഭിനയിച്ച ചിത്രമാണ്, പഴയ ചിത്രമാണ്, 1977 കണ്ടിട്ടുണ്ടല്ലേ. ആഹാ, അപ്പൊ ഓർമ്മയില്ലേ, ശ്രീദേവിയും സോമനും ഒക്കെ അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഐ വി ശശിയുടെ സിനിമയാണ്, ആദ്യകാല സിനിമയാണ്. അപ്പൊ നമുക്ക് പോയാലോ. ബിജു തിരുമല ദേവരാജൻ ടീമിന്റെ ആണ് പാട്ട്, യേശുദാസിന്റെ ആലാപനം. പാട്ടിലേക്ക് പോവാം അപ്പൊ. ആ പെട്ടെന്ന് പറയുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ആയിട്ട് ഒന്നിച്ചിട്ടാണ് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി പാട്ട്.
0: ഓക്കെ, വളരെ സന്തോഷം. വിളിച്ചതിലല്ലാതെ ഇഷ്ടാനും കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: വെള്ളിത്തിരയാണ്. നമസ്കാരം.
1: ഞാൻ പെരുമ്പളത്തുനിന്ന് ബീനയാണ്.
0: ബീന പെരുമ്പളം.
1: പെരുമ്പളം. അപ്പൊ ഞാൻ പഴയ എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കുടുംബമാണെന്ന് ഉള്ള മനസ്സാണ് എനിക്ക് ഈ ആകാശവാണി. അപ്പൊ നമ്മുടെ കുടുംബത്തെ പുതിയൊരാൾ വരുമ്പോ പരിചയപ്പെടണമല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.

0: എച്ച്എസ്ആറിനെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ അന്നും അതില് നോക്കണത് സാറിനെ.
1: വളരെ സന്തോഷം. ഓക്കെ.
0: സാറിന്റെ പാട്ട് എഴുതിയതൊക്കെ വരാറുണ്ടല്ലോ, ചെയ്താന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാന്
1: കേൾക്കാറുണ്ട്.
0: ഞാൻ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ ഞാൻ
1: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ എല്ലാം ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ ഫോണിൻ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ ന്യൂറോ സയൻസിന്റെ.
1: അതെ അതെ. ഹലോ കൊച്ചി എഫ്എം അല്ലേ?
0: ഞങ്ങള് നാളെ പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
1: ആ പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ, ക്യുസാറ്റിൽ. ഓക്കെ.
0: എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നോണ്ട് ഹാർട്ടിനെ പറ്റി ഇപ്പൊ കൂടുതലൊക്കെ അറിയാം, ഡോക്ടർ പറഞ്ഞു ഒക്കെ അറിഞ്ഞോണ്ട് ഇനി ബ്രെയിനിനെ പറ്റി അറിയാന്ന് വരിക.
1: അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ.
0: എനിക്ക് ആദ്യത്തെ കോള് തന്നെ കിട്ടിയായിരുന്നു ആ സാറിനോട്
1: സംസാരിക്കാനായിട്ട്. ഡയറക്ടർ ആണല്ലോ വന്നിരുന്നത് അല്ലേ?
0: അതെ അതെ അതെ. ന്യൂറോസയൻസിന്റെ
1: ബേബി ചക്ര, ഡോക്ടർ ബേബി ചക്രവാണി.
0: അതെ.
1: എന്തായാലും ആകാശവാണിയുടെ പരിപാടികളെല്ലാം ശ്രദ്ധിക്കുന്നു, തത്സമയ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വളരെ സന്തോഷം.
0: തെരഞ്ഞെടുത്ത് റേഡിയോയിൽ വായിച്ചിട്ടുണ്ട്.
1: ആ ശരി.
0: അപ്പൊ ഞാൻ ശ്രീരാം ശ്രോതാവ്, അമ്മയിൽ നിന്ന് കിട്ടിയതാണ്.
1: അതെ,
0: അമ്മയാണ് ഏറ്റവും ആദ്യമേ റേഡിയോ
1: വീട്ടിൽ വെച്ചിരുന്ന പണ്ട്
0: അന്ന് മർഫിയുടെ ഒരു വല്ലാത്ത വലിയ റേഡിയോ ആയിരുന്നു. ഇപ്പൊ എന്റെ ആങ്ങളെ എനിക്ക് സമ്മാനായിട്ട് മേടിച്ചതെന്ന് ഫിലിപ്സിന്റെ റേഡിയോ ആണ്.
1: ഫിലിപ്സിന്റെ. ഓക്കെ. എന്തായാലും തലമുറകളിലേക്ക് ഇത് കൈമാറട്ടെ നല്ല ശീലം.
0: അതെ അതെ. ഞാൻ ഇപ്പൊ എല്ലാവരോടും പറയും, ഇപ്പോഴത്തെ തലമുറ എന്റെ മകനൊക്കെ കേൾക്കും. അവൻ ജോലിക്കാരനാണ്, അവനുള്ളപ്പോഴത്തേക്കും അവൻ കേൾക്കാറുണ്ട്.
1: അപ്പൊ ഇന്ന് ഇനി വേണ്ട പാട്ട് ഏതാ?
0: ആ ഞാന് ഈ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള പാട്ട്.
1: കോന്നിയർ വാസ് എഴുതിയിട്ടുള്ള പാട്ട് അല്ലേ? അഹം എന്ന് പറഞ്ഞ സിനിമയിലാണ്.
0: അതെ അതെ.
1: എന്തെങ്കിലും
0: പരിപാടിക്ക് ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടോ? ബാക്കി എല്ലാരെയും ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്.
1: ഓ, കാണാലോ, നമുക്ക് എപ്പോഴെങ്കിലും കാണാം. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു 9-ാം തീയതി, സെപ്റ്റംബർ 9. അപ്പൊ വേണു നാഗവള്ളിയുടെ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഓർമ്മിക്കാനൊരു അവസരമായി. കോന്നിയർ ബാസ് എഴുതിയ പാട്ടാണ്. ബാക്കി എല്ലാ പാട്ടും അതിൽ എഴുതിയിട്ടുള്ള കാവാലമാണ്. അതെ അതെ, മലയാള സിനിമയിലെ ഒരു വിഷാദ കാമുകന്റെ വേഷമായിരുന്നു അധികം ചെയ്തത്. നല്ല ചില സിനിമകൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്, അതിലൊന്നാണ് അഹം. അദ്ദേഹം ആകാശവാണിയിലെ ജോലിയും കൂടി ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോയാലോ, കോന്നിയർ ബാസിന്റെ. യേശുദാസ് പാടിയിട്ടുള്ള ആ പാട്ട്. ഓക്കെ. രവീന്ദ്രന്റെ സംഗീതം.

0: ഹലോ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സർ,
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വിമല തോമസ്, തിരുവനന്തപുരം പൂരന്നാട്.
0: കൂഴനാട് നിന്ന്. എനിക്കറിയാം, ആളെ അറിയാലോ.
1: താങ്ക് യു സർ.
0: പറയൂ, ഇപ്പൊ തിരുവനന്തപുരം ആകാശവാണി അല്ലേ കേൾക്കുന്നത്?
1: അതെ, കേൾക്കാറുണ്ട്. അപ്പൊ എന്തോ
0: ആ, നമ്മുടെ വെള്ളിത്തിര കേൾക്കാറുണ്ട് അല്ലേ?
1: അതെ,
0: മൊബൈലിലാണ് കേൾക്കുന്നത്. അപ്പോ
1: അതെ, സാർ അവതരിപ്പിച്ച ആവണി കുഞ്ഞു ഞാൻ ഇഷ്ടമായി. ഡോക്ടർ
0: ബി പി ഗംഗാധരൻ അദ്ദേഹം പങ്കെടുത്തത് അല്ലേ?
1: അതെ അതെ. പിന്നെ 50 വർഷത്തെ പ്രണയകാലം,
0: 50 വർഷം മുമ്പത്തെ ഒരു പ്രണയകഥ അല്ലേ?
1: ലവ്
0: ഇൻ 70s എന്ന് പറഞ്ഞു.
1: നല്ല പഴയ ഗാനങ്ങളൊക്കെ ആയിരുന്നു. താങ്ക് യു,
0: സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് വേണ്ട പാട്ട് ഏതാ? അപ്പോ
1: ഇന്ന് വേണ്ടത് മാമരക്കാടേ പൂമരക്കൂടെ എന്നുള്ള ഗാനമാണ്.
0: അടിവേരുകളിലെ അല്ലേ?
1: ചിത്രമ്മ പാടിയത്, വിശ്വ തിരുമല സാർ എഴുതി, ശ്യാം സാർ സംഗീതം നൽകി.
0: അത് പക്ഷേ നമുക്ക് ഇവിടെ തെരഞ്ഞിട്ട് കിട്ടുന്നുണ്ടോ സംശയമാണ്. അത് നോക്കിയിട്ട്, മാമലക്കാട് എന്നുള്ള പാട്ട് കിട്ടിയിട്ടില്ല, നോട്ട്. അതല്ലെങ്കിൽ ഏത് പാട്ട് കൊടുക്കാം?
1: നീലഗിരിയിലെ
0: നീലഗിരി സിനിമയിലെ ഇത് കിട്ടുമോ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ കൊടുക്കാം. എന്താ ഇന്ന് ഇത്തരം പാട്ടുകൾ ചോദിക്കുന്നത്?
1: പാട്ടുകളാണ് ഇഷ്ടം.
0: ശരി, എന്ന് വെച്ചാൽ ഈ പഴയകാലത്തെ പാട്ടുകളാണ് താല്പര്യം അല്ലേ?
1: അതെ അതെ. ഞാൻ ആദ്യം ചോദിച്ചത് 18 വസന്തങ്ങൾ ഇതിലെ വിടചൊല്ലി പറന്നുപോയി അകലെ എന്ന ഗാനമാണ്, ഭാസുരം എന്ന ചിത്രത്തിലെ.
0: ഭാസുരം, അത് എനിക്ക് തോന്നുന്നത് അത് റിലീസ് ആവാത്ത ചിത്രമാണോ, സംശയമുണ്ട്. എന്തായാലും ആ പാട്ട് നമ്മുടെ സിസ്റ്റത്തിലില്ല. നീലഗിരിയിൽ ഏതാ പറഞ്ഞ?
1: അടുത്തതോ?
0: അല്ല, നീലഗിരിയിലെ മതി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുദാസ് പാടിയതാ അല്ലേ? ഓക്കെ, അത് കേൾക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. പി കെ ഗോപിയുടെ അല്ലേ രചന?
1: ആ
0: ഹാ, പാട്ട് പാടാറുണ്ടോ ഇപ്പൊ? മുമ്പേ പാടുവായിരുന്നല്ലോ, ഞാൻ ചോദിച്ചു. ഏതെങ്കിലും രണ്ടുപേര് നമ്മുടെ ശ്രോതാക്കളൊക്കെ ആയിട്ട് പാടുന്നോ? പാടൂ.
1: തിരുനക്കര പൂ പോരാഞ്ഞ്,
0: ആ തിരുനക്കര പൂ പോരാഞ്ഞ്.

0: ഒന്ന് കണ്ടോട്ടെ.
1: ലൈൻ ബസ്സിലെ പാട്ടാണ് പാടിയത് അല്ലേ, മാധുരിയമ്മയുടെ, വയലാർ ദേവരാജൻ ടീമിന്റെ. ആ ശരി. ആ ഹാ, പൂക്കളെ കുറിച്ച് പറയുന്ന പാട്ടാണല്ലോ അല്ലേ. അതെ, രാജമല്ലി ഉണ്ടല്ലോ, അങ്ങനെ കുറെ പൂക്കളെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ എന്തിനീ തുളസിപ്പൂ എന്ന് പറഞ്ഞ് നിർത്തുന്നു.
0: മാധുരിയമ്മയുടെ.

0: നമുക്ക് ഇന്ന് ഈ പാട്ടാണ്, പക്ഷെ നീലഗിരിയിലെ പാട്ടാണ് ഇടുന്നത് കേട്ടോ, മേലെ മാനത്തെ യേശുദാസ് പാടിയത് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇത്ര ദൂരെ ഇരുന്ന് നമ്മുടെ പരിപാടികൾ കേൾക്കുന്നു എന്ന് പറയുന്നതിലും വളരെ സന്തോഷം.
1: അതിലും പങ്കെടുക്കാറുണ്ട്. ചോദിക്കൂ, പറയാല്ലേ?
0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: ഓ, നിങ്ങൾക്കറിയാമോ? അതെ,
0: പറയൂ, നിങ്ങൾക്കറിയാമോ? അതെ,
1: ഇഷ്ടമുണ്ട്.
0: അത് എല്ലാ ബുധനാഴ്ചകളിലും ആണ്.
1: ഞാന് രണ്ടാഴ്ച മുതലാണ് പങ്കെടുത്ത് തുടങ്ങിയത്.
0: ഓക്കെ, വളരെ സന്തോഷം, പങ്കെടുക്കുക ഇനി. ഓക്കെ, ഇഷ്ടം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: നെടുങ്കണ്ടത്തിനടുത്തുള്ള സ്ഥലത്താണ്, പുഷ്പകണ്ടം എന്ന് പറയും.
1: നെടുങ്കണ്ടത്തിന്റെ അടുത്ത് തന്നെ അല്ലേ? പേര് പറയൂ.
0: വിജയൻ.
1: വിജയൻ, നമുക്ക് കുറച്ച് മുമ്പേ ഒരു കോളറെ നമ്മളിങ്ങനെ ക്യൂവിൽ നിർത്തിയിരുന്നു, ആ കോൾ കട്ടായി പോയി, അപ്പോഴാണ് വിജയന്റെ കോൾ കയറി വന്നത്. ഏത് പാട്ടായിരുന്നു വേണ്ട? പാട്ട് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.
0: എനിക്ക് നമ്മുടെ പഴയ ഒരു സിനിമയിലെ പാട്ടാ.
1: ഏത് പാട്ടാ പറയൂ?
0: പൊയ്ത്തിങ്കൾക്കല പൊട്ടു തൊട്ട് പറഞ്ഞൊരു പാട്ടാണല്ലോ,
1: കുമാരസംഭവം. കുമാരസംഭവത്തില് പോൻവി കുറുപ്പ് എഴുതി, ദേവരാജന്റെ സംഗീതം.
0: അത് തന്നെ, അതിന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല, ഞാൻ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാ.
1: അതെ അതെ. പറയൂ. ആ പാട്ട് കേട്ടാ മതി അല്ലെ? കുമാര സംഭവത്തിലെ പൊൽത്തിങ്കൾക്കല്ല പൊട്ടു തൊട്ട ഹിമോൽ. എല്ലാവർക്കും വേണ്ടി അല്ലെ? ഈ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പും പാട്ട് എഴുതിയിട്ടുണ്ട്, ദേവരാജൻ സോറി വയലാറും പാട്ട് എഴുതിയിട്ടുണ്ട്, ദേവരാജനായിരുന്നു സംഗീതം. ഓങ്കാരം ഓങ്കാരം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ആ അത് വയലാർ എഴുതിയിട്ടുള്ള പാട്ടാണ്. നമ്മൾ കൂടുതൽ കേൾക്കാറുള്ള ഇതാണ് പൊൽത്തിങ്കൾക്കല്ല പൊട്ട് തൊട്ട.
0: അതെ അതെ.
1: നാരദൻ പാടുന്നതായിട്ടാണ്
0: അതില്.
1: അതെ അതെ, നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു അത്. നീലായുടെ പി സുബ്രഹ്മണ്യത്തിന്റെ സിനിമയായിരുന്നു ഓർമ്മ. അതെ അതെ. ശ്രീവിദ്യ ശ്രീദേവി ഒക്കെ അഭിനയിച്ച ചിത്രമാണോ അല്ലേ?
0: ആ
1: എനിക്ക് തോന്നുന്നു ടി കെ ബാലേന്ദ്രൻ ശ്രീദേവി ഒക്കെ ഉണ്ട്, എനിക്ക് ഞാൻ നോക്കാതെ പറയുന്ന, പക്ഷേ ശരിയായിരിക്കും. എനിക്ക് ഇത് ഞാൻ ഈ ഗാനരംഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് ഒരിക്കല് ഒ എൻ വി കുറുപ്പ് സാറിനെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ കൈലാസത്തിൻ്റെയും ഹിമവൽ സാന്നിധ്യമൊക്കെ ഓർമ്മ വരുന്ന ഒരു പരദേശി, ഒരു അന്യ ഭാഷക്കാരൻ ഇത് കേട്ടപ്പോൾ തന്നെ പറയുണ്ടായിരുന്നു, അത്തരത്തിലൊരു ഓർമ്മ വരുത്തുന്ന പാട്ടാണ് ഇത്. അതെ, കൈലാസത്തിന്റെ ഒരു പ്രതീതി പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുമെന്ന്. അതെ അതെ, നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ അപ്പൊ.
0: ശരി,
1: വിളിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടം കേട്ടോളൂ.
0: വളരെ സന്തോഷം, നന്ദി,
1: നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാറേ. സുധ
0: നമസ്കാരം.
1: കിഴുമാടുന്നു.
0: ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം. സുധ കിഴുമാടുന്നു.
0: സുധ കിഴുമാടുന്നത് അല്ലേ? ഇത് നമ്മുടെ ഈ പരിപാടിയിൽ ഇന്നത്തെ അവസാനത്തെ കോളായി.
1: ഞാൻ കുറേ നേരം വിളിക്കണ കിട്ടിയില്ലായിരുന്നു എനിക്ക്.
0: ആ ശരി. ആ എന്തായാലും അപ്പോൾ പാട്ട് പറഞ്ഞോളൂ ആദ്യം നമുക്ക്, അല്ലെങ്കിൽ പാട്ട് ഒട്ടും കേൾക്കാൻ പറ്റാതെ പോകും.
1: എനിക്ക് തുലാഭാരത്തിലെ പാട്ടാണ് വേണ്ടത്.
0: ആ ഏതാ തുലാഭാരത്തിൽ കുറേ പാട്ടില്ലേ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കാറ്റടിച്ച് കൊടും കാറ്റടിച്ച്
0: കായലിലെ വിളക്ക് മരം കണ്ണടച്ചു അല്ലേ? അതാണ് വേണ്ടത് അല്ലേ. ദുഃഖഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം?
1: അതല്ല, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എനിക്കിത് അമ്മക്ക് ഇഷ്ടമാണ് ആ പാട്ട്. അപ്പൊ അമ്മ പറഞ്ഞ ആ പാട്ട് പറയുന്നു.
0: ആ ശരി. ആ ഒരുപാട് ആളുകളെ പഴയ കാലത്തൊരു ആകാശ ദൂതാണ് തുലാഭാരം അല്ലേ?
1: അപ്പൊ ഞാൻ പറഞ്ഞ പാട്ട്
0: ഒരു കരച്ചിൽ സിനിമയായിരുന്നു.
1: ഈ പാട്ട് പറയാൻ പറഞ്ഞ
0: നമുക്ക് കാരണം ഈ ഓണത്തിന്

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തെരഞ്ഞെടുത്ത് കുത്സിയ സെമീന. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ച് ഗോവിന്ദ് പ്രസാദ്, സുനി ജോർജ് എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നിയമവിദ്യാഭ്യാസം പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം മാറണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രളയത്തെ തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൗജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമാക്കി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പദ്ധതി നടപ്പാക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയുടെ പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MP വിലയിരുത്തി. അടുത്ത വർഷം December നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും MP. അന്തരിച്ച മുതിർന്ന CPM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ A. നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു.

പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര പെരുമ്പിള്ളി എന്ന പ്രദേശത്തേക്കാണ്. ഈ പെരുമ്പിള്ളി എന്നത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എത്തുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്. വേമ്പനാട്ട് കായലും നെൽവയലുകളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ് പെരുമ്പിള്ളി. പാട്ടിന്റെ നാട്ടുവഴിയിൽ മനോഹരമായ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പള്ളിയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം.
1: നമസ്കാരം, ഇത് പ്രകാശാണ്. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് പെരുമ്പള്ളി എന്നറിയപ്പെടുന്നത്. ഇത് റവന്യൂ റെക്കോർഡിലെ പെരുമ്പള്ളി ദേശം എന്നാണ് പറയുക. പെരുമ്പള്ളി എന്നും പെരുംപള്ളി എന്നും രണ്ടു വിധത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ടും ഈ ഒരു ബുദ്ധമത ട്രഡീഷനെയാണ് കാണിക്കുന്നത്. പെരുമ്പള്ളി ഒരു കാർഷിക പ്രദേശം തന്നെയായിരുന്നു എല്ലാ കേരളീയ ഗ്രാമങ്ങളെയും പോലെ തന്നെ. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ജോലികളും തൊഴിലുകളൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ നഗരങ്ങളെ ആശ്രയിച്ചും മറ്റ് പ്രദേശങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു വരുന്നുണ്ട്. ഒരു സമാധാനവും സ്വസ്ഥതയും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് കോണത്തുപുഴയും തെക്ക് വശത്ത് പണാറു പുഴയും രണ്ട് പുഴകളാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ അതിർത്തികളായിട്ട് വരുന്നത്. ഒന്ന് ഉദയംപേരൂർ പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്നു. പണാറുപുഴ ആമ്പലൂർ പഞ്ചായത്തുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇത് പഴയ കൊച്ചി രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു 10-15 കിലോമീറ്റർ കിഴക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെട്ടിക്കൽ എന്ന പ്രദേശം വരും. അത് ഓടുകൂടി അത് തിരുവിതാംകൂർ പ്രദേശത്തിൻ്റെ തുടക്കമായിരിക്കും. അത് പെരുമ്പള്ളിയിൽ ഒരു 100 വർഷം പഴക്കമുള്ളൊരു സ്കൂളുണ്ട്. അത് ഇന്ന് ഗവൺമെൻറ് ഹൈസ്കൂളാണെങ്കിലും മുമ്പത് ഇവിടെ പ്രബലമായൊരു സമുദായമായിരുന്ന പട്ടാരി സമുദായം അവരുടെ പേരിൽ സ്ഥാപിച്ചൊരു സ്കൂളാണ്. ആ സ്കൂളോടൊപ്പം തന്നെ അത്ര തന്നെ പഴക്കമുള്ളൊരു വായനശാല ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം പെരുമ്പള്ളി ഗ്രാമീണ വായനശാല എന്നായിരുന്നു പേര്. അത് കുറച്ചു കാലം നന്നായി പ്രവർത്തിച്ചു, പിന്നീട് പ്രവർത്തനരഹിതമായി പോയി. ഇപ്പോൾ വളരെ സർഗാത്മകതയുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ആ ലൈബ്രറി പുനരുജ്ജീവിപ്പിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഗ്രന്ഥാശ്ര സംഘത്തിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി എല്ലാ വർഷവും വിവിധ പരിപാടികളോടെ കലാ സാംസ്കാരിക പരിപാടികളോടെ പ്രവർത്തിക്കുന്നത് നല്ലൊരു വായനശാലയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്.
0: പെരുമ്പള്ളി എന്ന പ്രദേശത്തെ കുറിച്ചുള്ള ഒരു വിവരണം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മനോഹരമായ ഒരു പാട്ടുകൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പിള്ളിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. ഇനി നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഒരു അധ്യാപികയാണ്. നമുക്ക് പരിചയപ്പെടാം.
1: എന്റെ പേര് ടി വൈ മേരി. ഞാൻ പെരുമ്പിള്ളി സ്കൂളില് 1966 ജോലി പ്രവേശിച്ചു. 35 വർഷം ജോലി ചെയ്തു. 2001 ഞാൻ പെൻഷനായി. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും വന്ന കാലത്ത് UPS പെരുമ്പിള്ളി എന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നത്. സ്കൂൾ എന്ന് പറയുന്നത് 1926 ഈ സ്കൂള് പെരുമ്പിള്ളി നാട്ടിൽ ഒരു ചെറിയ സ്കൂൾ തുടങ്ങിയതാണ്. അതായത് അത് പട്ടാരിയ സമാജമാണ്. അത് സ്ഥാപിച്ച ആളെന്ന് പറയുന്നത് പട്ടുകുളങ്ങര ഗോപാലപിള്ള എന്ന് പറഞ്ഞൊരു ദേഹമാണ്. അതൊരു LP ആയിരുന്നു. 3 മുതൽ 4 വരെ സ്കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇട്ടൻ എന്ന് പറഞ്ഞ തലാക്കുളത്തിൽ ഇട്ടൻ സംഭാവനയായിട്ട് 1 ഏക്കർ ചില്ലാന സ്കൂളിനെ സ്ഥലം ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊടുത്തു, സംഭാവന ഫ്രീ ആയിട്ട് കൊടുത്തു. അവിടെയാണ് ഈ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ വന്നപ്പോഴാണ് സ്കൂളിൽ കുറച്ച് കുറഞ്ഞു വന്നത്. ആദ്യം ഇത് ഒരു മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു ആ ചരിത്രം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പട്ടുകുളങ്ങര ഫാമിലി ആയിരുന്നു അതിന് ഏറ്റവും മുഖ്യസ്ഥാനം എടുത്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് മാനേജ്മെന്റ് ആയി. ഞാൻ കയറുന്ന സമയത്ത് 1966 സ്റ്റാഫ് മാനേജ്മെന്റ് ആയിരുന്നു. ഈ അറിഞ്ഞ വർഷമാണത് ഗവൺമെന്റ് UPS പെരുമ്പിള്ളിയായി. അപ്പൊ 100 തികഞ്ഞതാണിപ്പ. ഇത്രയാണ് സ്കൂളിന്റെ ചരിത്രം. അപ്പൊ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായിരുന്നു. അവിടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാല് ആദ്യം കൃഷിയായിരുന്നെങ്കിലും തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കുറെ പേര് ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് വന്നവര് അന്ന് ഈ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമല്ലോ രാജാക്കന്മാരെ, രാജാക്കന്മാരുടെ ആശ്രിതരായിട്ടുള്ളവർക്ക് അതായത് ബ്രാഹ്മണർക്ക് കുട നെയ്യാൻ വേണ്ടി വന്നവരവർ എല്ലാവിധ ജോലിയെ സംബന്ധിച്ച് അവർക്ക് ഓരോ പേര് അങ്ങ് കൊടുത്തു. അവരാണ് അതൊക്കെ തുടങ്ങി. ഇപ്പൊ അത് പറഞ്ഞ നെയ്ത്ത് പിന്നെ അവരിൽ നിന്ന് നെയ്യാൻ പഠിച്ചത്. അപ്പൊ ഓരോ കുടുംബങ്ങളിലും കുടിൽ വ്യവസായമായിട്ട് നെയ്ത്ത് തുടങ്ങി, തുണി നെയ്ത്ത്. അപ്പൊ ഞാൻ തന്നെ വന്ന കാലത്തൊക്കെ സ്കൂളിലെ ഓരോ കുട്ടികളുടെ വീട്ടിലും നെയ്ത്ത് ശാലയുണ്ട്. അവരുടെ പാരന്റ്സിന്റെ വരുമാനം അതാണ്. പാരന്റ്സിന് ഇവരും കുറെ നേരം അതൊക്കെ ഇരിക്കാം. അന്നൊന്ന് സ്കൂളില് ഒരു നേരത്തെ ഒരു ചെറിയൊരു ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നു ഉച്ചയ്ക്ക്. അത് വളരെ കുറച്ച്. അപ്പൊ അങ്ങനെ അത് കൊടുക്കുന്നത് ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവര് വളരെ സാമ്പത്തികമായിട്ട് വിഷമമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്, പാവപ്പെട്ട. വളരെ കുറച്ച് ഫാമിലീസ് ആണ് ഒരു വെൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ എന്നാലും കുട്ടികളെ ഇവരെ സ്കൂളിലേക്കൊക്കെ അയച്ചു. പിന്നെ ഈ നാട്ടിലൊരു സ്ഥാപനം എങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാവർക്കും കുട്ടികളെ അയക്കാനും വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. അപ്പൊ ഇവരുടെ വരുമാന മാർഗം ആദ്യം നെയ്ത്തായിരുന്നെങ്കിലും പിന്നീട് ആ വീടുകളിൽ നിന്നുള്ള നെയ്ത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവരായിരുന്നു അധികം. മനസ്സിലായില്ലേ? ഹൈന്ദവരെന്ന് പറയുന്നത് ഏത് ജാതിയിൽ ഉണ്ടായിരുന്നു അതിൽ പെട്ട പോലെ ആശാരി മൂശാരി ഇതിലെല്ലാവരും ആയിരുന്നു. പിന്നെ കുറെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ മനക്കലുണ്ടായിരുന്നു. ആ മനയിൽ ആശ്രിതരായിട്ട് കുറെ പേര് കൃഷി ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഇവരെ ഒരു പട്ടാരി എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് നെയ്ത്ത് തുടങ്ങിയത്. നെയ്ത്ത് എന്ന് പറഞ്ഞു തുണി നെയ്ത്ത് വളരെ പ്രധാനമായിരുന്നു. നല്ല തുണികൾ നെയ്ത് പിന്നെ ഒരു സൊസൈറ്റി അവർ രൂപീകരിച്ച് ആ സൊസൈറ്റിയിൽ കുറെ പേരെ എല്ലാ വർഷവും റിഡക്ഷൻ കൊടുത്തിട്ട് തുണികൾ ഉണ്ടാക്കുക. ഇപ്പൊ എന്നുവെച്ചാ വളരെ വളരെ വിപുലീകരിച്ച ഒരു സ്ഥാപനമായിരുന്നു. വിദേശരാജ്യത്തു നിന്ന് പോലും ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്.
0: പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ സഞ്ചരിക്കാറുള്ള നാട്ടിൻപുറങ്ങളിലെ ഇതുപോലെയുള്ള പള്ളിക്കൂടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്കെന്തും കൗതുകം ഉണർത്തുന്നതും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതുമായ വിശേഷങ്ങളാണ് എപ്പോഴും നമുക്ക് ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കിട്ടാറുള്ളത്. ഇതിന്റെ കൂടെ ഇനി നമുക്ക് നല്ലൊരു പാട്ട് കൂടി കേൾക്കാം.

0: ശ്രോതാക്കളെ, നമുക്ക് തിരികെ എത്താം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയുള്ള ഓരോ യാത്രകളിലും അവിടെ നിന്ന് നമ്മൾ കേൾക്കാറുള്ളതും പങ്കുവെക്കാറുള്ളതും ഓർമ്മകൾ തന്നെയാണ്. പെരുമ്പിള്ളി എന്ന പ്രദേശത്തിന്റെ കുറച്ച് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് അനിൽ പാപ്പ എന്നാണ്. ഞാനിവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും കവിയും എഴുത്തുകാരനും കലാകാരനും ഒക്കെയാണ്. ചാനൽ ഷോകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ കോമഡി സ്കിറ്റുകൾ, നാടകങ്ങൾ, രചന സംവിധാനം നിർവഹിക്കാറുണ്ട്. ഞങ്ങളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പെരുമ്പിള്ളി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു പറ്റം കലാകാരന്മാരും കലാകാരികളും ചേർന്ന് വിവിധ കലാ പരിപാടികൾ നടത്തുകയും നാടകങ്ങൾ ഉൾപ്പെടെ പാട്ട് അതുപോലെ നൃത്തങ്ങൾ ഒക്കെ തൃപ്പൂണിത്തുറ നഗരസഭയുടെ അത്താഘോഷ പരിപാടികളിൽ എല്ലാ വർഷവും ഞങ്ങൾ ടാബ്ലോ അവതരിപ്പിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രചരണ വേഷ മത്സരങ്ങളിൽ ഞങ്ങളുടെ വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ശിവരാജൻ എന്ന് പറയുന്ന അദ്ദേഹം സ്ഥിരമായി എല്ലാ പ്രചരണ വേഷ മത്സര വേദികളിലും സമ്മാനങ്ങൾ നേടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പണ്ട് മുതലേ ഉള്ള 1947 രൂപീകൃതമായ ഒരു വായനശാലയാണ് പെരുമ്പിള്ളിയുള്ള. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും സജീവമായിട്ട് നടന്നു പോകുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൃപ്പൂണിത്തുറ മാർക്കറ്റും തലയോലപ്പറമ്പ് മാർക്കറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാത സൃഷ്ടിക്കുകയുണ്ടായി. അതിൻ്റെ അവശേഷിപ്പുകളായ പഴയ റോഡും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ്

0: യേശുകാർ പണിത ഇരുമ്പ് പാലവും ഇന്നും പെരുമ്പള്ളിയിൽ നിലനിൽക്കുന്നുണ്ട്. പെരുമ്പള്ളി എന്ന ഗ്രാമത്തിന് പേര് ലഭിക്കാനുണ്ടായ കാരണവും ഈ പെരുമ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. പെരുമ്പള്ളി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും ഈ നാട്ടിലും മുഴുവൻ കുറ്റിക്കാടുകളും ചെറു വനങ്ങളുമായ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ വള്ളിപ്പടർപ്പുകളാൽ പടർന്ന ഒരു വലിയ പ്രദേശമായിരുന്നു. ആ വലിയ വള്ളിപ്പടർപ്പുകളുള്ള പെരിയ വള്ളികളുള്ള പെരുംവള്ളി എന്ന ആ പ്രദേശമാണ് പിന്നീട് പെരുംവള്ളി പെരുംപള്ളിയായി മാറിയത്.
1: പെരുംപള്ളി എന്ന പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരുപാടധികം ചരിത്രപരമായ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇനി നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പിള്ളിയുടെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. പെരുമ്പിള്ളിയെ കുറിച്ച് നമ്മൾ ഒരുപാടധികം കാര്യങ്ങളാണ് കേട്ടത്. സാംസ്കാരികപരമായി വളരെ ബൃഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പെരുമ്പിള്ളി എന്ന് നമ്മൾ കേട്ടു. എന്തായാലും ഈ സാംസ്കാരിക മേഖലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് സോജൻ ജോസഫ് പടുതോട്ടം എന്നാണ്. എന്റെ ജന്മസ്ഥലം പെരുമ്പിള്ളിയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് മുളന്തുരുത്തിയെ കുറിച്ചിട്ടും പെരുമ്പിള്ളി ദേശത്തെ കുറിച്ചിട്ടും വിശാലമായ മുളന്തുരുത്തിയെ കുറിച്ചിട്ടുള്ള പഠനത്തിലായിരുന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചില കണ്ടെത്തലുകളാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. പെരുമ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളാണ്. അതിൽ ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വയലാപ്പിള്ളി അമ്പലമാണ്. വയലാപ്പിള്ളി അമ്പലം വയലോപ്പിള്ളി എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ടെങ്കിലും ശരിയായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ വയലാപ്പിള്ളിയാണ്. വയലാപ്പിള്ളി അമ്പലത്തിന്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ഒരു ബ്രാഹ്മണൻ ഒരു തോട്ടിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കാലിൽ എന്തോ തട്ടിയതായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിലൂടെ അത് കയറ്റുകയും ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ 3 ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതിലൊന്ന് പെരുമ്പിള്ളിയിലേക്ക് കൊടുത്തുവിടുകയായിരുന്നു ഉണ്ടായത്. ആ ശ്രീകൃഷ്ണ വിഗ്രഹം പെരുമ്പിള്ളിയിൽ എത്തിയിട്ട് 1300 വർഷങ്ങളോളമായി. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഇവിടെ സ്ഥാപിക്കപ്പെടുകയും അദ്ദേഹത്തോട് പൂർവികർ പ്രാർത്ഥന നടത്തുകയും ചെയ്തതായിട്ട് അറിയപ്പെടുന്നു. പിന്നീടുള്ള അമ്പലം നരസിംഹസ്വാമി ക്ഷേത്രം പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രം. പിന്നീട് കൂടുതലായിട്ട് മുളന്തുരുത്തി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറെ അമ്പലങ്ങളും കൂടിയുണ്ട്. പിന്നീട് പെരുമ്പിള്ളി പള്ളി എന്ന് പറയപ്പെടുന്ന ഒരു ദേവാലയമുണ്ട്. അത് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഈവറീസ് കത്തനാർ എന്നറിയപ്പെടുന്ന ഒരു വൈദികനായിരുന്നു. അദ്ദേഹം പിന്നീട് പെരുമ്പിള്ളി തിരുമേനി എന്നറിയപ്പെടുന്ന നാമത്തിൽ അദ്ദേഹം മെത്രാപ്പോലിത്ത ആയിട്ട് ഉയർത്തപ്പെടുകയും ഈ പെരുമ്പിള്ളി പള്ളിക്ക് അന്ന് സ്ഥലം കൊടുത്ത് അവിടെ ഒരു ദേവാലയം സ്ഥാപിച്ചത് പടുതോട്ടത്തിൽ കുര്യാക്കോ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ കാട്ടുമങ്ങാട്ട് ദാവീദ് വല്യപ്പൻ ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ 1.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലം പെരുമ്പിള്ളി പള്ളിക്ക് വേണ്ടി വാങ്ങി അവിടെ ഈ ദേവാലയം സ്ഥാപിക്കുകയും അത് പിന്നീട് വളരെ പ്രശസ്തമാകുകയും പിന്നീട് കാലക്രമേണ പെരുമ്പിള്ളി തിരുമേനിയുടെ കാലശേഷം അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിരുന്നാലും ഇപ്പോഴും ആ ദേവാലയം പെരുമ്പിള്ളിയുടെ മണ്ണിൽ പ്രശോഭയോടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത് പെരുമ്പിള്ളി യു പി സ്കൂളിൽ പഠിച്ച ഒരു പ്രധാന വ്യക്തിത്വത്തെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഡോക്ടർ ഭാസ്കരൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അന്നത്തെ വളരെ ചുരുങ്ങിയ റിസോഴ്സസില് അദ്ദേഹം ഇവിടെ പെരുമ്പിള്ളി സ്കൂളിൽ പഠനം പൂർത്തീകരിക്കുക, അതിനുശേഷം മഹാരാജാസ് കോളേജിൽ പഠിച്ച് പിന്നീട് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിക്കുക.

0: യും അദ്ദേഹം ലണ്ടനിലോട്ട് പോയിട്ട് FRCS പാസ്സായിട്ട് നമ്മുടെ നാട്ടിലെത്തി ഡോക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി, തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം കുറച്ചു നാൾക്ക് ശേഷം രാജിവെച്ച് കൊല്ലത്ത് ഉപാസന എന്ന നിലയിൽ ഒരു ആശുപത്രി ആരംഭിക്കുകയും 200 ബെഡുള്ള ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയായിട്ട് അത് ഉയരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിമിതിയുടെ കാലഘട്ടം വന്നപ്പോൾ 2000 അദ്ദേഹം അത് പ്രശസ്തനായ രവിപിള്ള വിദേശ മലയാളിയായ അദ്ദേഹത്തിന് ആ സ്ഥാപനം വിൽക്കുകയും ഇപ്പോഴും അത് നല്ല നിലയിൽ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളത് മാത്യു മാസ്റ്റർ കരപ്പള്ളി എന്നൊരു മാസ്റ്റർ അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ഭാരതത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധ്യാപകന സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരാതിരിക്കുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാതെ അവർക്ക് ക്ഷീണം ഉണ്ടാകുകയും അതിനോട് പഠനത്തിൽ താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഉച്ചക്കഞ്ഞി സമ്പ്രദായം മുളന്തുരുത്തി സ്കൂളിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അത് നടപ്പാക്കിയത്. അതോടുകൂടിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് ഉച്ചഭക്ഷണം ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുകയും അങ്ങനെ ആദ്യമായിട്ട് മുളന്തുരുത്തി പ്രദേശത്ത് ഉച്ചകഞ്ഞി സമ്പ്രദായം നടപ്പാക്കിയത് മുളന്തുരുത്തി പ്രദേശത്തു നിന്നുള്ള മാത്യു മാസ്റ്ററാണ്. പിന്നീട് മുളന്തുരുത്തിയും കാഞ്ഞിരമറ്റവും തമ്മിൽ ആമ്പലൂർ പഞ്ചായത്തും തമ്മിലുള്ള ഒരു പാലം അന്നുണ്ടായിരുന്നില്ല. അപ്പോ ഈ രണ്ട് പ്രദേശങ്ങളും പാലമില്ലാതെ തുരുത്തുകളായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോൺ ഗോറസ്പിക്കോപ്പ അച്ഛന്റെ ശ്രമഫലമായിട്ട് അധികാരികളെ കണ്ടിട്ട് അവിടെ ഒരു പാലം വേണമെന്ന് നിഷ്കർഷിക്കുകയും അധികാരികൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാണാർ പാലം എന്നുള്ള ഒരു പാലം 1914 രൂപപ്പെടുന്നത്. ഇതിന്റെ കോൺട്രാക്ട് ലഭിച്ചത് പടുതോട്ടത്തിൽ കുര്യാക്കോ എന്ന് പറയുന്ന ആൾക്കാണ്. അന്നും ഇതുപോലെ ഈ ആളുകൾ കൂലി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനത്തിനും മറ്റുള്ള സംഗതികൾക്കുമായിട്ട് ചെലവിടുന്നതുകൊണ്ട് ടെമ്പിൾ വേജ് എന്നുള്ള സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1890 വളരെയധികം ക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ടെമ്പിൾ വേജ് എന്നുള്ള ഒരു സായിപ്പിനെ അവിടുത്തെ ഭരണാധികാരികൾ ഇത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് അയച്ചു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഗതിയാണ് കൂലിക്ക് പകരം ഭക്ഷണം എന്നുള്ളൊരു സംഭവം. അത് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഈ പാണാറ പാലത്തിന്റെ നിർമ്മിതിയിൽ ശ്രീ പടുതോട്ടത്തിൽ കുര്യാക്കോ ആണ്. പിന്നീട് ഇവിടെ അധികമായിട്ട് എഡ്യൂക്കേഷൻ ലിസ്റ്റുകളുടെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ വൈസ് ചാൻസലറായിട്ട് അജിത് എന്ന് പറയുന്നൊരു വ്യക്തിത്വം ഓസ്ട്രേലിയയിലെ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 30 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നീട് പ്രൊഫസർ തങ്കമണി, അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡോക്ടർ സ്ലീബ പട്ടശ്ശേരിൽ എന്ന് പറയുന്ന അച്ഛൻ ആദ്യത്തെ നാഷണൽ അവാർഡ് വിന്നറാണ്. പിന്നീട് മുളന്തുരുത്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആത്മീയ ആചാര്യന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് മുളന്തുരുത്തി. അറിയപ്പെടുന്നത് തന്നെ സെക്കൻഡ് ഏർസ്ലെയും, അതായത് രണ്ടാം സിഷ്യോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അന്ത്യോഖ്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും വന്ന് താമസിക്കുകയും ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള 3 മെത്രാപ്പൊലീത്തമാരാണ് മാർ ഹിദായത്തുള്ള ഇവാനിയോസ്, മാർ യുഹാനോ ഗിഗോറിയോസ്, മാർ അന്ത്രയോസ്, എബ്രഹാം മാർ കൂറിലോസ്, ഗീവറിയസ് മാർ കൂറിലോസ്. ഇവരെല്ലാം ഇവിടുത്തെ പ്രമുഖ കുടുംബമായ കാട്ടുമങ്ങാട്ട് വീട്ടിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല ലോക പ്രശസ്തമായിട്ടുള്ള പരിശുദ്ധനായ ഗീവറിയസ് മാർ ഗിഗോറിയോസ് പരിമളത്തിരുമേനി എന്നറിയപ്പെടുന്ന അദ്ദേഹം പെരുമ്പള്ളിക്കാരനാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാബ ജോസഫ് മാ ബെസേലിയോസ്, ശ്രേഷ്ഠ ജോസഫ് മാ ഗിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ശ്രേഷ്ഠ ബാബാതിരുമേനി എന്നറിയപ്പെടുന്ന അദ്ദേഹം പെരുമ്പള്ളി സ്വദേശിയാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്.
1: പെരുമ്പള്ളിയുടെ സാംസ്കാരിക മേഖലയിലൂടെയുള്ള യാത്രക്കിടയിൽ നമുക്കൊരു നല്ല പാട്ട് കേട്ടാലോ?

0: പ്രിയരെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. പെരുമ്പള്ളിയുടെ സാംസ്കാരിക മേഖലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം.
1: സ്വാമി യോഗേന്ദ്ര സരസ്വതി വേളോത്തിൽ കുടുംബാംഗം, അദ്ദേഹം അറിയപ്പെടുന്നത് സ്വാമി യോഗേന്ദ്ര സരസ്വതി എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം 45 പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിത്വമാണ്. രാഷ്ട്രീയ ഔന്നത്യത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൻനാരിൽ ശ്രീധരമേനോൻ, അദ്ദേഹം

സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എം.എം. തോമസ് കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹം മുളന്തുരുത്തി അടങ്ങുന്ന ലോകസഭാ അംഗമായിരുന്നു. K.കൊച്ചുകുട്ടൻ അദ്ദേഹം പ്രജാമണ്ഡലത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം മുളന്തുരുത്തി ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തീകരിച്ചത്. അദ്ദേഹം അരയങ്കാവ് സ്വദേശിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ദേവസ്വം മന്ത്രി, ഹരിജനായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെ വിജയപോലീസ് MLA, അദ്ദേഹം XML ആയിരുന്നു. മൂന്ന് ടൈം അദ്ദേഹം കോതമംഗലത്ത് നിന്ന് ജയിച്ച മുളന്തുരുത്തി സ്വദേശിയാണ്. പിന്നീട് CT സുകുമാരൻ IAS, അദ്ദേഹം MPDയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹം മുളന്തുരുത്തിക്കാരനാണ്. CA ചാലി എന്നറിയപ്പെടുന്ന IPS ഓഫീസർ, അദ്ദേഹം DGP പദം അലങ്കരിച്ചതിന് ശേഷം റിട്ടയർ ചെയ്ത് എറണാകുളത്ത് താമസിക്കുന്നു. അദ്ദേഹം മുളന്തുരുത്തി സ്വദേശിയാണ്. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ട് ക്യാപ്റ്റൻ ചെറിയൻ കാട്ടുമങ്ങാട്ടെ എന്നറിയപ്പെടുന്ന അദ്ദേഹം. 1944 സുഭാഷ് ചന്ദ്രബോസിന്റെ INA ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യും. 1944 മുതൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ഇംഫാലിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ചീഫ് എയർ മാർഷൽ മാത്യു ജോൺ പാലക്കാട്ട്, ഇദ്ദേഹം പാലക്കാട്ട് അച്ഛന്റെ മകനും എയർ മാർഷലായിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ജോലി ചെയ്യുകയും അദ്ദേഹം പിന്നീട് ഒരു മുളന്തുരുത്തിക്കാരൻ എന്ന നിലയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പോലെ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ഗുജറാത്തിലാണ് കബറടക്കിയിരിക്കുന്നത്. സാഹിത്യ രംഗത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രൊഫസർ ജിമ്മി ചാതുർത്തി, പ്രൊഫസർ ബിനോയ് ചാതുർത്തി, ഡോക്ടർ ഏലിയാസ് ചാതുർത്തി, പിന്നീട് പ്രൊഫസർ KV തമ്പി കുളുത്താൽ. അദ്ദേഹം പത്തനംതിട്ട കോളേജില് മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഖലീൽ ജിബ്രാനെ മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുളന്തുരുത്തിക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ്. പ്രൊഫസർ ബിനോയ് ചാതുർത്തി, അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു. മാത്രമല്ല അദ്ദേഹം 8 കൃതികളോളം രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ആശ്രമഞ്ചരി എന്നറിയപ്പെടുന്ന പരിമല തിരുമേനിയെ കുറിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്നുപരി ഒരു നാടകൃത്തും കൂടിയായിരുന്നു. 1974 സംസ്ഥാന നാടകത്തിന്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. പിന്നെ ബിസിനസ്സുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീരാമേലിൽ മത്തായി മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു മാന്യദേഹത്തിന് ഇവിടെ ഇരുമ്പുരുക്ക് വ്യവസായം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ടാറ്റയോടൊപ്പം അദ്ദേഹം മത്സരിച്ചതായിട്ട് പറയപ്പെടുന്നു. ഏതാണ്ട് 2000 തൊഴിലാളികൾ മുളന്തുരുത്തി ഭാഗത്ത് 3 ഷിഫ്റ്റുകളിലായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നീട് മുളന്തുരുത്തിയിലെ ഏറ്റവും വലിയ സ്ഥാപനമായിരുന്ന OEN എന്നറിയപ്പെടുന്നത് KA Matthew എന്ന ആളുടെ സമബലമായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 400 കോടി രൂപയോളം അവരുടെ ടേൺ ഓവർ ഉണ്ട്. ഇപ്പോ അതിന്റെ അമരത്ത് പാമല അന്ന മാത്യു ആണ് ഉള്ളത്. പിന്നെ കായിക രംഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് മുളന്തുരുത്തിയുടെ തനതായ സ്പോർട്സ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പന്തുകളിയാണ്. ഈ നാടൻ പന്തുകളി മുളന്തുരുത്തി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണിത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ആണ് ഇത് ആരംഭിക്കുന്നത്. ഇത് മുളന്തുരുത്തി പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളന്തുരുത്തി കോലഞ്ചേരി വരെ നീണ്ടു കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ യുവാക്കളുടെ ഒരു കളിയാണ്. നാടൻ പന്താണ് അതിന് ഉപയോഗിക്കുന്നത്. നാടൻ പന്ത് ഉണ്ടാക്കുന്നത് ചകിരി ഇടിച്ച് അതിൻ്റെ അകത്ത് നിറച്ച് ഒരു 10 cm ഉള്ള ഒരു ഗോളമായിട്ടാണ് ഇത്. ഇത് വളരെയധികം ആളുകൾ, ഏതാണ്ട് 2000 ആളുകൾ ആ കാലങ്ങളിൽ ഈ കളി കാണാനായിട്ട് വരുമായിരുന്നു. ഇതൊരു മുളന്തുരുത്തിക്കാരുടെ ഒരു ദേശീയ വിനോദമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് PMS ചേട്ടന് ആണ്. പിന്നീട് ഇവിടെ നിന്ന് മുളന്തുരുത്തിയിൽ നിന്നും MM തോമസ് മാസ്റ്റർ മാലി, ഇദ്ദേഹം മുളന്തുരുത്തിക്കാരനാണ്. മട്ടാഞ്ചേരിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്കൂള്. മട്ടാഞ്ചേരിയിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് വരെയുണ്ട്. അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിരുന്നു. പിന്നീട് ഞങ്ങളുടെ പെരുമ്പള്ളിക്കാരുടെ അഭിമാനം കവിയത്രി വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ഏതാണ്ട് 28 പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ കലാരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് എബ്രാഹാം മാസ്റ്റർ, അദ്ദേഹം പ്രതിമാ നിർമ്മാണത്തില് വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എബ്രാഹാം മാസ്റ്റർ. പിന്നീട് സാബു കൊളോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1985 മുതൽ 2000 വരെ മലയാള സിനിമാ രംഗത്തെ പരസ്യകലയുടെ അമരക്കാരനായിരുന്നു. കിരീടം വയ്ക്കാത്ത രാജാവ്.

0: എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 600 മലയാള പടങ്ങൾക്കും 4 തമിഴ് പടങ്ങൾക്കും അദ്ദേഹം പരിശീലനം നിർവഹിച്ചിട്ടുണ്ട്. ഈ 4 സിനിമ എന്ന് പറയുന്നത് വെറും തമിഴ് സിനിമയല്ല, ശ്രീമാൻ മണിരത്നമാണ് എന്റെ 4 സിനിമകളാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളതാണ് പ്രത്യേകം പ്രസ്താവിക്കപ്പെട്ടത്. പിന്നെ വിജയ് ജേക്കബ് പുറക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോ ഞങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, വിജയ് ജേക്കബ്. പിന്നെ കലാശ്രീ ഗോവിന്ദൻകുട്ടി മാരാർ, അദ്ദേഹം ചെണ്ടമേളത്തിലെ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം ദീർഘകാലം മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. യോഗിദാക്ഷൻ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. യോഗിദാക്ഷൻ എന്നാണ് അദ്ദേഹത്തിന് പേരെങ്കിലും അദ്ദേഹം ക്രിസ്തീയ കലകളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗത്തും അമേരിക്കയിൽ വരെ അദ്ദേഹത്തിന്റെ ചിത്രരചനകൾ നടത്തിയതായിട്ടാണ് അറിയപ്പെടുന്നത്. പെരുമ്പള്ളിയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സുരേന്ദ്രൻ വേളോത്തിൽ, അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹം സാലിം അലിയുടെ ശിഷ്യനായിട്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം സെന്റ് ആൽബർട്ട്സ് കോളേജില് സുവോളജി പാസ്സായതിനു ശേഷം ഈ രംഗത്തേക്ക് വരികയും സലീം അലി അദ്ദേഹത്തെ കണ്ടെടുത്ത് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കി കൂടെ നിർത്തുകയും അദ്ദേഹം രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണം ആയതുകൊണ്ട് അദ്ദേഹം തിരിച്ച് കുടുംബ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി തിരിച്ച് പെരുമ്പള്ളിയിൽ വന്ന് ചേരുകയും ചെയ്തു. പിന്നെ മുളന്തുരുത്തിയിലെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പറയാം. ഉദയഗിരി സെമിനാരി എന്ന് അറിയപ്പെടുന്ന വെട്ടിക്കൽ സെമിനാരി, ആ സ്ഥാപനം കൂടുതലായിട്ടും വൈദികരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലസ് ആണ്. പിന്നീട് നിർമ്മല കോളേജ് ഉണ്ട്, അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെയധികം കുട്ടികൾ സ്റ്റേറ്റ് റാങ്കോട് കൂടി പാസ്സായിട്ടുണ്ട്. സയൻസ് സെന്റർ തുരുത്തിക്കരയുണ്ട്. ലൈഫ് സ്കൂൾ എന്ന് പറയപ്പെടുന്ന പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഗൈഡൻസ് നൽകി നല്ല രീതിയിൽ പഠനം പൂർത്തീകരിക്കുവാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ലൈഫ് സ്കൂൾ. അതിന്റെ അമരത്തുള്ളത് ശ്രീഗേറി ജോണാണ്. പിന്നീട് ആല എന്ന് പറയപ്പെടുന്ന മനു വെട്ടം നേതൃത്വം നൽകുന്ന കുഞ്ഞുങ്ങളെ കലയിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ നാടക അഭിനയവും എല്ലാവിധ കലകളെ കുറിച്ചിട്ടുള്ള മുളന്തുരുത്തിക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലകളുടെ ഒരു സംഗമ സ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് ജെറിയാട്രിക്സ് സെന്റർ ഉണ്ട്, റിവറൻഡ് ഫാദർ അനിൽ മൂപ്പോട്ടിലാണത് അതിന്റെ നേതൃത്വം നൽകുന്നത്. അശരണായിട്ടുള്ള ആളുകളെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അദ്ദേഹം അതിന് മേൽനോട്ടം നൽകുന്നു. പിന്നീട് മാഹേർ പെരുമ്പള്ളി എന്ന് സിസ്റ്റർ ലൂസി കുര്യൻ നേതൃത്വം നൽകുന്ന ഒരു സംഭവമുണ്ട്. അതും ഇതുപോലെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാമ്പത്തികവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മിത്രം വെട്ടിക്കൽ ഭാഗത്ത് അതിന്റെ ഡയറക്ടർ ലീലാമ ടീച്ചറാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. ബാബു സാറുണ്ട്. അത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അത് പഠന വൈകല്യങ്ങളുള്ളവരെ, അവരെ അവരുടെ കുറവുകൾ കണ്ടെത്തി അവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു അധ്യാപക കേന്ദ്രമാണ്. പിന്നെ 3 സാൽവേഷൻ ആർമി പള്ളികളുണ്ട്. 1 പെരുമ്പള്ളി കേന്ദ്രീകരിച്ചും 1 മുളന്തുരുത്തി കരവട്ടെ കുറിച്ച് കേന്ദ്രീകരിച്ചും 1 തുരുത്തിക്കര കേന്ദ്രീകരിച്ചുമാണ് ഇവിടെ ഉള്ളത്.
1: സാംസ്കാരികപരമായി മുളന്തുരുത്തിയോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് പെരുമ്പള്ളി എന്ന് നമ്മൾ കേട്ടു. ഇതിന്റെ കൂടെ ഒരു മനോഹരമായ പാട്ടുകൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴിയിൽ മുളന്തുരുത്തിക്കടുത്തുള്ള പെരുമ്പിള്ളി എന്ന പ്രദേശത്ത് കൂടിയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി,

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തു പകർന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖം, വിനോദസഞ്ചാരം, ആരോഗ്യം, IT എന്നീ മേഖലകളുടെ വികസനത്തിലൂടെ കേരളത്തെ മികച്ച നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളം സന്ദർശിക്കാനെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 35 വ്ളോഗർമാരുമായി മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാർ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ നിയമന അംഗീകാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള റിസോൾവ് അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി കോട്ടയത്ത് നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ എ നിസാമുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണിത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്, 29 ഫലം പ്രഖ്യാപിക്കും. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമം 8 മുതൽ 13 വരെ കൊച്ചിയിൽ നടക്കും. പ്രളയത്തെ തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. മനോഹരമായ ഈ നാലുമണി നേരത്ത് നമ്മുടെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി നാലുമണിപ്പൂക്കൾ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായുള്ള സന്ദേശങ്ങളും ഒപ്പം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ പാട്ടുകളുമാണ് ഈ സമയത്ത്. 9446455888 എന്ന നമ്പറിലേക്കാണ് മെസ്സേജസ് അയക്കേണ്ടത്. സ്നേഹവും ആശംസകളും നിറഞ്ഞ സന്ദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ മെസ്സേജും പാട്ടും കേട്ടാലോ. ആദ്യ സന്ദേശം വിപിനാണ് അയച്ചിരിക്കുന്നത്. വിപിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ഗാനം. പിറവം എന്ന സ്ഥലത്ത് നിന്നുമാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ പേര് ശരത്. ശരത്തിന് വേണ്ടിയാണ് അപ്പോൾ ഈ ഗാനം അല്ലേ. 96 എന്ന സിനിമയിലേതാണ് ഗാനം. അപ്പോൾ വിപിൻ ഇതാ ഇഷ്ടഗാനം നാലുമണിപ്പൂക്കളിലൂടെ.

ഹായ്, ഗുഡ് ഈവനിങ്. 4 മണിപ്പൂവേ, ഹൗ ആർ യു? ഹാപ്പി മൺഡേ. ഞാൻ സോണിക, നോർത്ത് പറവൂർ. സോണികയ്ക്ക് ABCD എന്ന മൂവിയിലെ ഗാനമാണ് വെച്ച് തരാൻ പറഞ്ഞിരിക്കുന്നത്. വിനായക ചതുർത്ഥി ആശംസകൾ എല്ലാവർക്കും. പിന്നെ കുറേ റിക്വസ്റ്റാണ്, പ്ലേ ദ സോങ് 4 മണിപ്പൂവേ സോങ് ഇത് തന്നെ വെച്ച് തരണേ, ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ റിക്വസ്റ്റാണ് അയച്ചിരിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നിരിക്കുന്നു. നമ്മുടെ സോണിക നോർത്ത് പറവൂരിൽ നിന്നും സോണികയുടെ ഇഷ്ടഗാനം വരുന്നു 4 മണി.

ഹായ് നാലു മണിപ്പൂവേ, യാത്രയുടെ പാതി വഴിയിൽ വെച്ച് എൻ്റെ കൂടെ കീഴിൽ കയറിയ രണ്ട് അനീത്തിക്കുട്ടികൾ സരിതയും നീതുവും. നീതുവിൻ്റെ പിറന്നാളാണ്, അവൾക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ആരാണെന്നില്ലേ, യാത്രയുടെ ആരംഭത്തിൽ എൻ്റെ ഒപ്പം ചേർന്ന് എൻ്റെ കുഞ്ഞനിയന്മാരുടെ ഭാര്യമാർ ആണ് അവർ. അവർക്കെല്ലാവർക്കും വേണ്ടി കൗരവർ എന്ന സിനിമയിലെ മുത്തുമണി തൂവൽ തരാം എന്ന പാട്ട് വെച്ച് തരുമോ നാലു മണിപ്പൂവേ? നിന്നിലൂടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്നെ സങ്കടപ്പെടുത്തരുത്, സങ്കടപ്പെടുത്തിയിട്ടില്ല, ഇപ്പം തന്നെ പാട്ട് വരും. എൻ്റെ പേര് ലിൻസി, എറണാകുളത്ത് നിന്നുമാണ്. അപ്പോൾ ലിൻസി, ലിൻസിക്കും ലിൻസിയുടെ അനിയത്തി കുട്ടികൾക്കും വേണ്ടി ലിൻസിയുടെ ഇഷ്ടഗാനം ഇതാ വരുന്നു നാലു മണിപ്പൂക്കളിലൂടെ.

ഹായ് നാലുമണിപ്പൂവ്, ഇന്ന് പിറന്നാളായ ഞങ്ങളുടെ ആൻറ്റി ചേട്ടന്. ആൻറ്റി ചേട്ടൻ്റെ പേര് ആൻ്റണി എന്നാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ആശംസകളോടെ ഉസ്താദ് മൂവിയിലെ വെണ്ണില കൊമ്പിലെ എന്ന പാട്ട് വയ്ക്കുമോ?

സ്നേഹത്തോടെ വൈപ്പിനിൽ നിന്നും റീന റാണി മിനി. അപ്പോൾ എന്നാണ് ഇന്നാണ് പിറന്നാൾ എഴുതിയിരിക്കുന്ന ആൻ്റണി ചേട്ടൻ. അപ്പോൾ ആൻ്റണി ചേട്ടന് ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെയും പിറന്നാൾ ആശംസകൾ. ഇതാ ഇഷ്ടഗാനം.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, ഞാൻ മാളയിൽ നിന്ന് ജിഷ്മ മധു. ഞാൻ നാലുമണിപ്പൂവിൻ്റെ വലിയ ആരാധികയാണ്. എൻ്റെ അമ്മയ്ക്കും വളരെ ഇഷ്ടമാണ് എനിക്ക് യവന കഥയിൽ നിന്ന് വന്ന എന്ന ഗാനം. കേൾപ്പിക്കുമോ? തീർച്ചയായും കേൾപ്പിക്കാം. അത് ഒരാൾ കൂടി ഈ ഗാനത്തിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അമൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ് യവന കഥയിൽ നിന്ന് വന്ന എന്ന ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനം

എനിക്ക് ജാക്ക് പോട്ട് എന്ന സിനിമയിലെ താഴ്വാരം എന്ന പാട്ട് വെച്ച് തരുമോ? ഓക്കെ, വെച്ച് തരാലോ. കൂടുതൽ ഒന്നും എഴുതിയിട്ടില്ല, ആർക്കാണ് ഡെഡിക്കേഷൻ ഒന്നുമില്ലല്ലോ. ഒരു സന്ദേശം അയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയക്കാമായിരുന്നു, ഒരു സ്നേഹ സന്ദേശമായിട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ സുനിത, സുനിതയുടെ വീട് പിറവാണെന്ന് എഴുതിയിട്ടുണ്ട്. പിറവത്ത് നിന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു മെസ്സേജും വന്നിരുന്നു. അപ്പോൾ സുനിതയുടെ ഇഷ്ടഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു നാല് മണിപ്പൂക്കൾ. മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888. 9446455888. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അടുത്ത മെസ്സേജ്, ഹായ് നാലുമണി പൂവേ, സുഖമാണോ? കുറേയായി ഞാൻ മെസ്സേജ് അയച്ചിട്ട്. എൻ്റെ പേര് മായ, നോർത്ത് പറവൂർ കൂട്ടുകാട്, ഡിഗ്രിക്ക് പഠിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഗാനം. അമ്മയുടെ പേര് ഗിരിജ. ഈ പുഴയും കടന്ന് എന്ന മൂവിയിലെ സോങ്ങാണ് ദേവകന്യക. സൂര്യ തമ്പുരു മീട്ടുന്നു. ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ച് തരാം. ചായ കുടിച്ചോ സുന്ദരി പൂവേ? എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചോ, ചായ കുടിച്ചോ. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാം. ഓക്കെ, അപ്പോൾ ദേവകന്യക ഇതാ വരുന്നു.

ഹായ്, നാലുമണിപ്പൂവേ, ഞാൻ ആലപ്പുഴയിൽ നിന്നും ജ്യോതികയാണ്. നാളെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അതിനായി ഒരു പാട്ട് ഇട്ട് തരാമോ? കാര്യസ്ഥനിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം, ആ പാട്ടിടാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ജ്യോതിക. ജ്യോതികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരൊന്നും എഴുതിയിട്ടില്ല, എങ്കിലും ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെയും വിവാഹ വാർഷികാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ പാട്ട് അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടാകുമോ? എന്തായാലും നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം.

ജീൻസ് എന്ന ചിത്രത്തിലെ സോങ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും രമ്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രമ്യ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സിനാണ് ഡെഡിക്കേഷൻ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പേര് ഒന്നും എഴുതിയിട്ടില്ല എങ്കിലും ഇതാ വരുന്നു ഇഷ്ടഗാനം.

വൈറ്റ്ലിയിൽ നിന്നും സുമിത മെസ്സേജ് അയച്ചിരിക്കുന്നു. ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഡെഡിക്കേഷൻ. ഫ്രണ്ട്സിൻ്റെ പേര് ടീന, രേവതി, ഹേമ എന്നിവരാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം വെച്ച് തരണം. ഏതാ ബേട്ട എന്ന ചിത്രത്തിലേത്. ഇതാ വരുന്നു ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാന പരിപാടി പൂർണ്ണമാവുകയാണ്. എല്ലാവരുടെയും മെസ്സേജുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. ഏതായാലും വാട്സാപ്പ് സന്ദേശകാന പരിപാടി 4 മണിപ്പൂക്കൾ നാളെയുമുണ്ട്. അയക്കേണ്ട നമ്പറുകൾ 9446455888 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത് മെസ്സേജ്. അപ്പോൾ നാളെ വീണ്ടും അയക്കുക. ഇന്ന് വായിക്കാത്തവർ പിണങ്ങരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ, വിനായക ചതുർത്ഥി ആശംസകൾ.

0: സേവന വാർത്തകളിലേക്ക്. കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 79 94 43 14.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
6: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കുള്ള സ്വയം തൊഴിൽ വായ്പ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 55-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെ. സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കുടുംബവാർഷിക വരുമാനം 25 ലക്ഷം വരെയാകാം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷന്റെ നാഗമ്പടം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 94000-06-85-05. 94000-06-85-05. കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 95-44-95-81-82. 95-44-95-81-82. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രമുഖർക്കൊപ്പം മലപ്പുറം ചേലമ്പ്രയിലായിരുന്നു കൂടിക്കാഴ്ച. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാർ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ നിയമന അംഗീകാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള റിസോൾവ് അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി കോട്ടയത്ത് നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ A. നിസാമുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണിത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. സെമികോൺ ഇന്ത്യ 2026 സെമി കണ്ടക്ടർ മേളയുടെ 5-ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊണ്ടി മുതലായി സ്റ്റേഷനിൽ സൂക്ഷിച്ച 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വയനാട് ബത്തേരി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 50 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

0: സിഐഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ്. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഐ എസ് കുണ്ടൂർ എഴുതി, ജോൺസൺ സംഗീതം പകർന്നത്. ഇനി ചിത്രയും എസ് പി വെങ്കടേഷും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സരോവരം. കഴുതപ്പുറത്തിന്റെ രചനയും എസ് പി വെങ്കടേഷിന്റെ സംഗീതവും.
1: തന്താന തന്താന തന്താന തന്താന താന തന്താന പുരീതമ്മാ
2: ഒന്നുകൂടെ പാടിത്തരാമോ?
1: മൂവന്തി പെണ്ണിനെ മുത്തണി മൂക്കുത്തി കൊണ്ട് വന്നാട്ടേ.
2: ഓഹോ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ചിത്ര ആലപിച്ച ഗാനം, ചിത്രം കടൽ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എസ് പി വെങ്കടേഷ്.

കൈതപ്രം എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനം ചിത്രം അമ്മയാണേ സത്യം, ഗായകൻ എം ജി ശ്രീകുമാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം ചിത്രം ഗാനമേള, ശശി ചിറ്റന്നൂർ രചിച്ച്, രവീന്ദ്രൻ സംഗീതം പകർന്നത്.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ പൊട്ടുവെള്ളരിക്ക് പ്രിയമേറുകയാണ്. മധ്യകേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന പൊട്ടുവെള്ളരിക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. ഇന്ന് ഞാറ്റുവേലയിൽ പൊട്ടുവെള്ളരിയുടെ വിശേഷങ്ങളായാലോ. തൃശൂർ വെള്ളാങ്കല്ലൂരിലെ ശ്രീ രമേശ് മാടത്തിങ്കലിന്റെ പൊട്ടുവെള്ളരി കൃഷിവിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.
1: കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്ന ഒരു വിളയാണ് പൊട്ടുവെള്ളരി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരികയും തിരികെ പോകുമ്പോൾ വഴിപാടായി അവർ ഈ പൊട്ടുവെള്ളരി വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് എന്നാണ് ഐതിഹ്യം. അന്നെല്ലാം കവുങ്ങിൻ്റെ പാളയിലാണ് മൂത്തുവഴുത്ത പൊട്ടുവെള്ളരി പൊതിഞ്ഞ് ആളുകൾ കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ അത് ന്യൂസ് പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലേക്കുമെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് മാത്രം. ഞാൻ 5 ഏക്കറിൽ താഴെയാണ് പൊട്ടുവെള്ളരി കൃഷി ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പണ്ട് കാലത്ത് കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും പൊട്ടുവെള്ളരി കൃഷി ധാരാളം കർഷകർ കൃഷി ചെയ്തു വരുന്നു. 2 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതലായും പൊട്ടുവെള്ളരി കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൊട്ടുവെള്ളരി കൃഷി ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങൾ പ്രധാനമായും ധാരാളം വെയിലും അതോടൊപ്പം തന്നെ ജലസേചനത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ കൂടിയായിരിക്കണം. ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിളക്കി കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ അടിവളമായി കോഴിക്കാട്ടം ചാണകപ്പൊടി ഇട്ടുകൊണ്ട് 7 അടി അകലത്തിൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ച് കൈക്കോട്ടുകൊണ്ടോ വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തുള്ളി നനയ്ക്കായി പൈപ്പുകളും അതോടൊപ്പം തന്നെ ആ തുള്ളി നനകളിലേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വെള്ളവും എത്തിക്കുന്നതിനായി കിണറിനോട് ചേർന്നുകൊണ്ട് ഫിൽട്ടർ വെഞ്ചറി എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കളശല്യം ഒഴിവാക്കുന്നതിനായി മൾട്ടിഷീറ്റ് ഉപയോഗിച്ച് അതിനെ പൊതിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാരത്തിന്റെ ഇരുഭാഗത്തും നമ്മൾ 1 അടി അകലത്തിൽ 1 ഇഞ്ച് പൈപ്പ് കൊണ്ട് ധാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് വിത്തുകൾ നിക്ഷേപിക്കുന്നത്. വിത്തുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കായ്കളിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ചുകൊണ്ട് അവ 1 ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് അതിൻ്റെ മധുരമെല്ലാം കളഞ്ഞ് വീണ്ടും അതിനെ സൂഡോമൺസ് വെള്ളത്തിൽ കലക്കി ഈ വിത്തിനെ നമ്മൾ അതിലേക്ക് 1 ദിവസം കൂടി ഇട്ട് വെച്ചുകൊണ്ട് നല്ലോണം അതിനെ കഴുകി വൃത്തിയാക്കി 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വിത്താണ് പിന്നീടുള്ള വർഷത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. വിത്ത് മറ്റു വിത്തുകളെ പോലെ തന്നെ 1 വർഷം മാത്രമാണ് ഇരിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ധാരങ്ങളിൽ നമ്മൾ 2 വിത്ത് വീതം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ 1 വിത്ത് മുളച്ചില്ലെങ്കിൽ മറ്റൊരു വിത്ത് മുളച്ചു വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ 2 വിത്തുകളും മുളച്ചു വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരു ചെടിയെ നിർത്തി മറ്റു ചെടി നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 2 ചെടി നമുക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കായഫലം കുറയും എന്നുള്ളതാണ് പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും കാര്യമായ കോട്ടം സംഭവിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1 ചെടി മാത്രം നിർത്തുന്നത്. അതിനുശേഷം മുളച്ചു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ അതിൽ കൂടി വളങ്ങൾ നമ്മൾ വിട്ടു തുടങ്ങും. വെള്ളത്തിൽ കൂടി വിടാവുന്ന വളങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര എന്നിവ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ നേർപ്പിച്ച് അരിച്ചും കാട്ട് ഈ ട്രിപ്പ് വഴി ഫിൽട്ടർ വഴി പൈപ്പുകളിൽ കൂടി ഈ ചെടികളിലേക്ക് എത്തിച്ചു നൽകുന്നു. അങ്ങനെ തുള്ളിനന സംവിധാനത്തെ കൂടെയാണ് ഇവിടെ കൂടുതലായും പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നത്. ഈ തുള്ളിനന എന്ന് പറയുമ്പോൾ നമുക്ക് പരമാവധി തൊഴിലാളികളെ അവിടെ കുറയ്ക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ മോട്ടറിന്റെ സ്വിച്ച് ഇട്ട് പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്ന് മോട്ടർ നിർത്തി കഴിഞ്ഞാൽ എല്ലാ ചെടികളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു രോഗമാണ് വൈറസ് രോഗം. അതിന് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് സൂഡോമോണിസും പച്ചച്ചാണകം കൂടി കലക്കി അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് ചെടികളെ

രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ചെടികൾക്കുണ്ടാകുന്ന മറ്റ് കേടുപാടുകൾ അപ്പോൾ തന്നെ പ്രതിവിധി നൽകിയില്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കലേ തന്നെ ഈ രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് പൊട്ടുവളരി കൃഷി തോട്ടത്തിൽ രാവിലെയും വൈകിട്ടും നമ്മൾ എത്തണം എന്നുള്ളത് മറ്റൊരു നിർബന്ധനയാണ്. വിത്തുകുത്തി 24-ാം ദിവസം തന്നെ ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. 24-ാം ദിവസം ചെടികൾ പൂവിട്ട് തുടങ്ങിയാൽ 40-45-ാം ദിവസം മുതൽ നമുക്ക് ഇതിന്റെ കായകൾ പറിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം മൂത്തുപഴുത്ത കായകൾ ആ തോട്ടത്തിൽ നിന്നും എത്ര വേഗം പറിച്ചെടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഈ കായകൾ മൂത്തു കഴിഞ്ഞ പിന്നെ നമ്മൾ തോട്ടത്തിൽ നിർത്തുന്നത് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മൂത്തു കഴിഞ്ഞ പൊട്ടുവളരി എത്രയും വേഗം പറിച്ചെടുത്തുകൊണ്ട് വിപണിയിലെത്തിക്കുക എന്നുള്ളതും വലിയൊരു വിഷമഘട്ടം തന്നെയാണ്. കാരണം എന്താണ്, ഇത് നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞ 2-3 ദിവസം മാത്രമാണ് ഇതിരിക്കുകയുള്ളൂ. അതിനകത്ത് ഇത് നമ്മൾ വിപണിയിൽ എത്തിച്ചു നൽകണം. അതുകൊണ്ട് തന്നെ ഇവിടെ തൃശൂർ, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം എന്നിങ്ങനെ 4 ജില്ലകളിൽ ഇതിന്റെ ആവശ്യക്കാർ ഏറെയാണ്. തിരുവനന്തപുരത്ത് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഒരു പക്ഷെ അറിയണമെന്നില്ല. കാസർഗോഡ് പാലക്കാട് ചോദിച്ചാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് അറിയണമെന്നില്ല. കാരണം എന്താണ്, ഇത് കഴിക്കാത്തവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കേരളത്തിന്റെ മധ്യഭാഗത്തായ കൊടുങ്ങല്ലൂരിലാണ് ഇതിപ്പോഴും കൃഷി ചെയ്തു വരുന്നത്. വേറെ മറ്റുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നെങ്കിലും അവർ വിജയിച്ചില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതായത് മഴക്കാലം കഴിഞ്ഞു വേനൽക്കാലത്ത് മാത്രം 3-4 മാസങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് പൊട്ടുവളരി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള വെള്ളം ഈ കായകളിൽ വീണ് കഴിഞ്ഞാൽ ഈ കായ കേടുവരികയും ചെടിക്ക് അതുപോലെ തന്നെ വളരെയധികം കേടുപാടുകൾ സംഭവിക്കും. വൈറസ് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരികയും അങ്ങനെ നമുക്ക് കൃഷിയിൽ ഒരുപാട് നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും വർഷക്കാലത്ത് ഇത് കൃഷി ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ വർഷക്കാലത്ത് ഇതിന് ഡിമാൻഡ് തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ദാഹമകറ്റാനും വിശപ്പകറ്റാനും പൊട്ടുവളരി ജ്യൂസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങാൻ ഒരു മടിയും കൂടുന്നില്ല എന്നുള്ളതാണ് കർഷകരായ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ പറയുകയാണെങ്കിൽ 40-45 ദിവസം മുതൽ നമ്മൾക്ക് കായകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കായകളെല്ലാം ഇടനിലക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവരിത് നമ്മളിൽ നിന്നും അപ്പോഴത്തെ വിപണി വില അനുസരിച്ച് കൊണ്ട് 25 മുതൽ 30 രൂപ വരെ വിലക്ക് നമ്മളിൽ നിന്നും വാങ്ങി ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലേക്ക് അവർ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് തോട്ടത്തിൽ ഇറങ്ങിയ 10-11 മണിയാകുമ്പോഴേക്കും അവർ കായകൾ വിളവെടുത്തുകൊണ്ട് ഉച്ചക്കൽ തന്നെ അവർ ഈ സാധനം മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുകയാണ്. കാരണം എന്താണ്, പൊട്ടിച്ചു കഴിഞ്ഞ കായ എത്രയും പെട്ടെന്ന് വിപണിയിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. തോട്ടത്തിൽ നല്ല കായകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുകയും അടുത്ത വർഷം നമ്മളത് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. പൊട്ടുവളരി കൃഷി നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നതിന് പ്രധാന കാരണം ഭൗമസൂചികൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കർഷകർക്ക് കൃഷിഭവൻ തലത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി. അപ്പോൾ ധാരാളം കർഷകർ ഇതിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സഹകരണമെല്ലാം നമുക്ക് ലഭിച്ചു തുടങ്ങി. കാരണം കൃഷി ഓഫീസറായാലും AD അടക്കമുള്ള ഉദ്യോഗസ്ഥരായാലും തോട്ടത്തിൽ വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി തുടങ്ങുകയെല്ലാം ചെയ്തു. അപ്പോൾ കർഷകർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഈ കൃഷിയിൽ താല്പര്യം തോന്നി തുടങ്ങി. പിന്നെ പൊട്ടുവളരി കൂടാതെ ധാരാളം കർഷകർ ഇപ്പോൾ പുതിയതായി വെറൈറ്റി ഇനത്തിലുള്ള തെന്നിമത്തനും അതുപോലെ തന്നെ മറ്റ് കൃഷികളിലേക്കെല്ലാം ഇറങ്ങി തുടങ്ങി. കൃഷി എന്ന് പറയുന്നത് ലാഭകരമാക്കി മാറ്റണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൃഷിയിടത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം. എല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യാൻ നിന്നാൽ ഒരു കൃഷിയും ലാഭകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കഴിയാവുന്നത്ര യന്ത്രങ്ങളെ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും കൃഷി ചെയ്യാൻ തയ്യാറാകണം. ഞാൻ രാവിലെ വൈകിട്ടുമെല്ലാം ഞാനും എൻ്റെ കുടുംബവും കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തൊഴിലാളികളെയും നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ പൊട്ടുവളരി കൃഷി ഞാൻ ചെയ്തു തുടങ്ങിയത് ഒരു 8 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിനു മുന്നായി ഞാൻ നെല്ലും വാഴയും അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ മുണ്ടകൻ പാടശേഖരങ്ങളിൽ പയറും എള്ളും എല്ലാം കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ധാരാളം കർഷകർ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലും പൊട്ടുവളരി കൃഷി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു വിളവെടുപ്പിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മറിച്ച് നവംബർ ഡിസംബറിൽ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് വിളവെടുത്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി കൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷക സുഹൃത്തുക്കൾക്ക് കൃഷി
കുറച്ചും കൂടി ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പറമ്പുകളിൽ കൃഷി ചെയ്ത കർഷക സുഹൃത്തുക്കൾ അത് വിളവ്

അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അതിന്റെ മൾട്ടി ഷീറ്റ് എടുത്ത് മാറ്റി, അതിന്റെ പൈപ്പുകൾ എടുത്ത് മാറ്റി, ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിലമുരുക്കി കുമ്മായമിട്ട് വീണ്ടും നമ്മൾ ആ വാരം എടുത്തുകൊണ്ട് ഈ പൈപ്പുകളും ഈ വെഞ്ചറിയും ഈ ഫിൽറ്ററും എല്ലാം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് വരുമാന മാർഗം കൂടുതൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള മറ്റൊരു നേട്ടം. പാടത്താകുമ്പോൾ അത് നടക്കില്ല, കാരണം മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കൃഷി ഇറക്കുന്നത്. ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടം പിന്നെ അടുത്ത വിരിപ്പിനായിട്ട് അനുയോജ്യമാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് പാടത്ത് തന്നെയാണ്. കാരണം പാടത്ത് എന്തായാലും അതിനോട് ചേർന്ന് ഏതെങ്കിലും കിണറുകൾ ഉണ്ടാവും, നമുക്ക് മോട്ടറും ഉണ്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചും കാട്ടി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാടത്ത് ധാരാളം വെയിൽ ലഭിക്കുന്നു എന്നുള്ളതും ഈ പൊട്ടുവളരി കൃഷിക്ക് വളരെ സവിശേഷതയുള്ള കാര്യമാണ്. കാരണം നല്ലോണം വെയിൽ ലഭിക്കണം, എന്നാലാണ് ഈ കായ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ, ചെടിക്ക് കേടുപാടുകളും കുറയുള്ളൂ. അപ്പൊ തണലുള്ള സ്ഥലങ്ങൾ നമ്മൾ കൃഷിക്കായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ധാരാളം വെയിലും ധാരാളം വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൊട്ടുവളരി കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷക സുഹൃത്തുക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പൊട്ടുവളരി കൃഷി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊട്ടുവളരി കൃഷി നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ വിത്തോ അതുപോലെ തന്നെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനോ എനിക്ക് യാതൊരു മടിയുമില്ല. എൻ്റെ ഫോൺ നമ്പർ 9495169909 02.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ

0: ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭം എന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani. The news read by Abhishek Mukhopadhyay. BRICS leaders have stressed that energy security is a crucial foundation for social and economic development, national security and the welfare of all nations. During the two-day BRICS summit held in New Delhi, the member nations highlighted the need to enhance energy security by ensuring energy market stability and maintaining undisrupted flows of energy from diverse sources and protection of critical energy infrastructure. During the summit, Prime Minister Narendra Modi cautioned that the weaponization of technology and critical minerals could become a hurdle to progress. India hosted the summit under the theme Building for Resilience, Innovation, Cooperation and Sustainability, placing people-centered development and the interests of the Global South at the heart of its

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്ത് പരിപാലനവും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിവേലിപ്പടി സ്വദേശി അനസുദ്ദീൻ എം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ് സമകാലികം. സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്ര നിർമ്മാണവും. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10:00 ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി. വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദ്വരൈ, TV ഗോപാലകൃഷ്ണൻ മൃദംഗം, TV വാസൻ ഖടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സി ശാന്തകുമാരി അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, മുതുകുളം പാർവതി അമ്മയുടെ പുഷ്പാഞ്ജലി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസേർഡ് പരിപാടി പോപ്ര, മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് R ഗോപകുമാർ. നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായ അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ഹലോ VPS ലേക്ഷോർ സ്പോൺസേർഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തായമ്പക, കാവിൽ ദേവദത്തും സംഘവും അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
5: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
6: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന്. കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ.

0: രണ്ടു മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് R. ഗോപകുമാർ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
0: നാളെ രാത്രി 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്ര ദീപ്തി, 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിത മലയാളം ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ രാത്രി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ, 10:00 സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം, പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: മധുരം ഗീതം ലളിതഗാനം. പ്രിയരെ, ഇന്ന് മധുരം ഗീതത്തിൽ രജു ജോസഫ് ആലപിച്ച ഗാനം കേൾക്കാം. ONV കുറിപ്പ് എഴുതി, മുരളി സിത്താര ചിട്ടപ്പെടുത്തിയത്.

0: മധുരം ഗീതത്തിൽ രജു ജോസഫ് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഒ എൻ വി കുറുപ്പ് എഴുതി, മുരളി സിതാര ചിട്ടപ്പെടുത്തിയത്. മധുരം ഗീതം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫും 102.3 സേവന വാർത്തകൾ. കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79944394 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 79944394
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 55-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കോർപ്പറേഷന്റെ നാഗമ്പടം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 94-00-68-50-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-00-68-50-5.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കോട്ടയം ജില്ലയിൽ തെരുവ് നായ്ക്കൾക്കുള്ള എ ബി സി എ ആർ പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി മൃഗപരിപാലകനെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. സർജറി കഴിഞ്ഞ നായ്ക്കളെ പരിചരിക്കുന്നതിലുള്ള മുൻകാല പരിചയവും ആഭിമുഖ്യവും ഉള്ളവർക്ക് മുൻഗണന. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04-81-256-3726. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-81-256-3726.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
2: ഉദയനാപുരം മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൊട്ടൻചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് ടൈലിടുന്ന ജോലികൾ ആരംഭിക്കുന്നതിനാൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ഈ വഴിയിലെ ഗതാഗതം നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് വൈക്കം നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
4: നാളെ രാവിലെ 7 സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
2: കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04-84-234-1677, 04-84-234-1677.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95-44-95-81-82. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ജിമ്മേദാരി.
1: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
2: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
2: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ.
1: ഓ,
2: ബാങ്ക്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ ജി എസ് ടി വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എം പി വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി. മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ച് വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷത അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ

0: വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 22 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശിവഹരിവർമ്മ പാടിയത്, ചിത്രം മ്യാവ്.

ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. ഗായകൻ വിദ്യാധരൻ മുല്ലനീഴിയുടെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് നടേഷ് ശങ്കർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ തെക്കൻ കേരള തീരത്ത് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25°C.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകീ ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

ഇന്നത്തെ കാർഷിക ജീവനത്തിൽ കേൾക്കാം. ചീരകൃഷി, പോത്തു വളർത്തൽ എന്നിവയിലൂടെ വരുമാനം കണ്ടെത്തുന്ന എറണാകുളം കുഴുവേലിപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ എം എ പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. ചീരകൃഷി, പോത്തു പരിപാലനം എന്നിവയിൽ

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരുമാനം ഉറപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അനസുദ്ദീന്റെ അറിവുകൾ കേൾക്കാം.
1: ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് ചീരയാണല്ലോ. എങ്ങനെയാണ് ചീര കൃഷിയിലേക്ക് എത്തിച്ചേരുന്നത്?
2: ഞാന് ആദ്യം നമ്മുടെ അടുത്ത് വാഴ, കപ്പ, അതേപോലെയുള്ള പച്ചക്കറി ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. വാഴയായിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കപ്പയും കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കുറച്ച് വളമൊക്കെ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ബയോഗ്യാസ്, ഗോബർ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് അതിന്റെ സ്ലറിയും കാര്യങ്ങളും എല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ബാധ്യത ആയിപ്പോ അത് കൃഷി കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ആവുമല്ലോ എന്ന് കരുതി അങ്ങനെ ആണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലമൊക്കെ പാട്ടത്തിന് ഇങ്ങനെ, അതായത് കൃഷി ചെയ്യാതെ ഇങ്ങനെ കുറെ തലശ്ശായിട്ട് കിടന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണറോട് സംസാരിച്ച് അങ്ങനെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുവാണ് ആദ്യമേ ചെയ്ത്. അപ്പൊ നമ്മൾ അത് മൊത്തം കാട് പിടിച്ച് തന്നെ നശിച്ചു കിടക്കുക. കാരണം ആളുകൾക്കും പൊതുശല്യമായിട്ടും അതുപോലെ വേസ്റ്റ്, ആളുകളുടെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യലും അങ്ങനെയൊക്കെ അതിന്റെ പേരിൽ തന്നെ നമ്മൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്യാം എന്നങ്ങനെ കരുതിയിട്ടാണ് കൃഷിയിലേക്ക് ആദ്യമായിട്ട് തന്നെ ഇറങ്ങുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നിലവില് അങ്ങനെ പച്ചക്കറി, വാഴ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ലാസ്റ്റ് ഇപ്പൊ ചീരയിലേക്ക് മാത്രമായിട്ട് ഒന്ന് ഒതുങ്ങി. കാരണം വിപണനം ഒരു ബുദ്ധിമുട്ടായതിന്റെ പേരില് വാഴ ചെയ്യുന്നുണ്ട് കുറേശ്ശെ അതിന്റെ കൂട്ടത്തില്, പക്ഷെ ബൾക്കായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ചീരയിലേക്കാണ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കുന്നത്.
1: ഏകദേശം എത്ര വർഷമായിട്ട് ചീര കൃഷി ചെയ്യുന്നുണ്ട്?
2: ചീര ഇപ്പോ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പൊ ഒരു മൂന്നര കൊല്ലത്തിൽ കൂടുതലായി ഇപ്പോ അങ്ങനെ ചെയ്യുന്നു. മൂന്ന് ചീര ബൾക്കായിട്ട്.
1: ഏതെല്ലാം ഇനം ചീരകളാണ് കൃഷി ചെയ്യുന്നത്?
2: അരുൺ വെറൈറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള ഉളാത്താങ്കര അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ചീരകൾ, ഇപ്പൊ തൃശ്ശൂർ വെറൈറ്റി അങ്ങനെ ഒരുപാട് ചീരകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ലഭ്യത കാരണം വ്യവസായത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വിത്ത് ഒരുപാട് ആവശ്യമുള്ളതിന്റെ പേരില് നമ്മള് അരുൺ വെറൈറ്റി തന്നെ ഒരു വെറൈറ്റി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവില് കുറച്ച് ബൾക്കായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ വിത്ത് മാത്രമല്ല അതിന്റെ വില കൂടുതലാണ്. ഉളാത്താങ്കര പോലെയുള്ള മറ്റുള്ള വിത്തുകൾ എന്ന് പറയുമ്പോൾ വില ഭയങ്കരമായിട്ട് കൂടുതല. അപ്പൊ അത് മാത്രല്ലാതെ നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ അത് നമ്മൾ വിപണനം കണ്ടെത്തുമ്പോൾ അതിന്റെ ചുവടപ്പാട് തന്നെ പറിച്ച് നമ്മൾ വിൽക്കുന്നതിന്റെ പേരിൽ വിത്ത് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം അരുൺ വെറൈറ്റി നമുക്ക് കിട്ടുന്നതല്ല. വിപണിയിൽ വില, വിത്തിന് വില കുറവുള്ളത് നോക്കിയിട്ട് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ
1: നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മഴ പെയ്യുമ്പോൾ ശക്തമായ മഴയും അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ അതിശക്തമായ വെയിലുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം ചീരകൃഷിയെ ബാധിക്കുന്നുണ്ടോ?
2: നന്നായിട്ട് പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. കാരണം മഴയായി കഴിഞ്ഞാൽ അന്യായ മഴ, കാരണം ഈ ഫംഗസ് അസുഖങ്ങൾ അതേപോലെ പുള്ളിക്കുത്ത്, പുഴു, വൈറസ് ബാധകൾ, മൂടി ചീയല്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് വെയിലാണെങ്കിൽ അന്യായ വെയില്, കാരണം വെയിൽ സമയത്ത് നമുക്ക് രണ്ടു നേരമൊക്കെ നനയ്ക്കേണ്ടതായിട്ട് ഉണ്ടാവും. നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിപ്പോ ഇപ്പൊ ശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു നേരം നനയ്ക്കുന്നുണ്ട്. നേരത്തെ ഒരു ഒന്നരാടൊക്കെ വെച്ച് നനച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വിപണനത്തെ അത് ബാധിക്കും സാരമായിട്ട് തന്നെ.
1: ഈ വെയില് ശക്തമാകുമ്പോൾ
2: ചീരയുടെ വിത്തുകൾ മുളയ്ക്കാൻ എന്തെങ്കിലും? കാരണം നമ്മൾ ഇടുന്ന വിത്തിന് ഭയങ്കര പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം വിത്ത് വെയിലത്ത്, കാരണം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ വിത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇടുന്നത് എന്നുണ്ടെങ്കിലും വെയിലില് ശക്തമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞ രാവിലെ ഒന്നും ഇടാനേ കൊണ്ട് പറ്റത്തില്ല. വൈകുന്നേരമാണ് നമ്മൾ വിത്ത് പാവലും കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും വന്നാലും പിറ്റേന്ന് ഈ വെയിലിന്റെ കാഠിന്യം കാരണം മുളയ്ക്കാൻ ഭയങ്കര പ്രയാസം കാണിക്കുന്നുണ്ട്. നമ്മൾ അരക്കിലോ വിത്ത് വേണ്ട സ്ഥലത്ത് നമുക്ക് ഒരു കിലോ വിത്തെങ്കിലും നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്ര എക്സ്പെൻസ് പിന്നെയും കൂടി വരിക. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഏപ്രിൽ മെയ് വരെയൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ടൈം വരെ നമ്മൾ പിടിച്ചു നിന്നു വിപണനം കണ്ടെത്താനായിട്ട് ചീര. കാരണം നമുക്ക് വിപണനം ഒരു പ്രാധാന്യം ഉള്ളതിന്റെ പേരിൽ അത്രയും മെയ് വരെയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മഴ, ശക്തമായ മഴ കാരണം നമുക്കൊന്നും ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം ഒന്നാമത്തെ നമുക്ക് വിപണിയിൽ വില കിട്ടുന്നില്ല. കാരണം ജില്ലയില് ഈ പുറത്തു നിന്ന് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുറം അന്യ സംസ്ഥാനത്ത് നിന്ന് ചീര വളരെ വില കുറച്ചും അതേപോലെ വരുന്നതിന്റെ പേരിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ അധികം മാത്രം വില കിട്ടുന്നില്ല. ഈ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ കിലോ കണക്കിനാണ് നമുക്ക് അവിടെ 100-120 രൂപ വില റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് വിതയ്ക്കുക ചെയ്യുന്ന വിത്ത്. അപ്പൊ അതിന്റെ പേരില് സാരമായിട്ടുള്ള വില ഭയങ്കരമായിട്ട്

0: വിതച്ചത് ചെയ്യുമ്പോഴാണ് നമുക്ക് മുതലാവുന്നുള്ളൂ. മറ്റേ മൾച്ചിങ് ഷീറ്റ് ഇട്ട് കൃഷിയിലേക്ക് ചീര ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വില നമുക്കിവിടെ കിട്ടുന്നില്ല. മഴ സമയത്ത് നമുക്ക് മൾച്ചിങ് ഷീറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും കൃഷി, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത് ഇപ്പൊ മൾച്ചിങ് ഷീറ്റ് ഇട്ട് നമ്മൾ ചെയ്തിരുന്നാൽ തന്നെ നമുക്ക് അതിനുള്ള വില കിട്ടുന്നില്ല.
1: ചീരയുടെ വിത്തിന്റെ ഒരു ലഭ്യത എങ്ങനെയാണ്?
0: വിത്തിന്റെ ലഭ്യത ഞാൻ നേരത്തെ കർഷകരിൽ നിന്ന് നേരിട്ട് ഇവിടെ ചെയ്യുന്ന കുറെ കർഷകരുണ്ടായിരുന്നു, നാലു ഭാഗങ്ങൾ ചെയ്യുന്ന കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കാരണം കുറെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് നമുക്ക് തികയാതെ വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കുറെ ഒക്കെ ഉത്പാദിപ്പിക്കാൻ നോക്കി. പക്ഷെ വിത്തിന്റെ ഉത്പാദിപ്പിക്കാൻ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി അതിനനുസരിച്ച് കൂടുതൽ വരിക. അപ്പോ നമ്മളിപ്പോ തമിഴ്നാട് പുറത്തുനിന്ന് അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ നമ്മൾ കുറെ വിത്തുകൾ വാങ്ങിയാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്?
0: വിത്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരു 80% 70% എങ്കിലും മുള കിട്ടുന്ന വിത്തിന് തന്നെ ഒരു 1000 രൂപ 900 രൂപ വില വരുന്നുണ്ട് കിലോയ്ക്ക്.
1: ചീരകൃഷിക്കായിട്ട് മണ്ണ് ഒരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
0: കൃഷിക്കായിട്ട് മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫലഭൂഷ്ടമാക്കി എടുക്കാന്നുള്ളതാണ് ആദ്യത്തെ ഇതില്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കട്ടയും കല്ലും മണലൊക്കെ മാറ്റി പറമ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ചെയ്യുന്നത്. പിന്നെ അതുപോലെ കളനാശിനി ഉപയോഗിച്ചിട്ടാണ് ചിലര് ആദ്യമേ തന്നെ കൃഷിക്കായിട്ട് മുൻഗണന കൊടുക്കുക. നമ്മൾ കളനാശിനി ഉപയോഗിക്കാതെ ആളെ ലേബർ ചാർജ് തന്നെ നിർത്തിക്കൊണ്ട് തന്നെ പറമ്പ് ക്ലീൻ ചെയ്ത് കളനാശിനി ഉപയോഗിക്കാതെ, അതായത് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ പുല്ല് ചെത്തിമാറി. കാരണം ഇതിക്ക് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ കളനാശിനി ഉപയോഗിച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ദോഷവശങ്ങളുണ്ട്. കാരണം വിത്തിനാണെങ്കിലും മുളയ്ക്കാനുള്ള പ്രയാസവും കാര്യങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടി തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ആളെ ഇപ്പൊ ചെയ്യുന്നത് ആളെ നിർത്തി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മണ്ണ് ഒരുക്കിയതിന് ശേഷം മാത്രമാണ് കൃഷിയിലേക്ക് ആദ്യം ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ബയോഗ്യാസിന്റെ സ്ലറി ഉള്ളതിന്റെ പേരിൽ ഗോബർ ബയോഗ്യാസിന്റെ സ്ലറി ഉണ്ട്, ചാണക സ്ലറിയും അതുപോലെ ഗോമൂത്രമൊക്കെ ഉള്ള സ്ലറി ഉണ്ട്. അപ്പൊ അത് ആദ്യമേ കൊണ്ടൊന്ന് നമ്മൾ ഒഴിച്ച് മണ്ണ് പരുവപ്പെടുത്തിയെടുക്കുക. അത് കഴിഞ്ഞ് മണ്ണ് ഇളക്കി നന്നായിട്ട് 1-2 ദിവസം ഗ്യാപ്പ് ഇട്ട് കുമ്മായം ഇട്ട് ഒരു കുമ്മായം ഇട്ട് കണക്ക് പറയാൻ 10-14 ദിവസമൊക്കെ ഇടണമെന്നാണ്. പക്ഷെ നമുക്ക് അത്ര സമയം കിട്ടാൻ, കാരണം ഈ മഴയൊക്കെ പേടിച്ചിട്ടും അതുപോലെ വെയിലിനെ പേടിച്ചിട്ട് നമ്മൾ, വെയിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ മഴയെ പേടിച്ചിട്ട് നമ്മൾ അത്ര 10-14 ദിവസം കാത്തു നിൽക്കാൻ നമ്മൾ നിൽക്കാറില്ല. ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇട്ടിട്ട് 7-8 ദിവസം കഴിയുമ്പേക്കും മണ്ണ് ഇളക്കി ഇട്ടതിന് ശേഷം കോഴിവളം മിക്സ് ചെയ്ത് മണ്ണ് ഇളക്കി പരുവത്തിലാക്കി എടുക്കുക. കട്ടയും മണ്ണലും കട്ടയും കല്ലും ചരലും ഒക്കെ ഒരുവിധം പരിധി വരെ നമ്മൾ മാറ്റി നിർത്തും. ഒരു പരിധി വരെ അത്ര ഉള്ളൂ, കൂടുതൽ മാറ്റുമ്പോൾ നമുക്ക് പിന്നെ ലേബർ ചാർജ് കൂടും. അത് നമ്മൾ കൃഷി ചെയ്ത് ചെയ്ത് വരുമ്പോൾ അത് കട്ടയമല്ല ഒരു പരിധി വരെയൊക്കെ മാറിപ്പോകും. എന്നിരുന്നാലും മാക്സിമം അത് മാറ്റി അവോയ്ഡ് ചെയ്ത് മണ്ണ് ഫലപുഷ്ടിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അടിവളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രാസവളത്തിന്റെ ഒക്കെ ഗുണം ഉപയോഗത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ആളെ നിർത്തുന്നതാണെങ്കിൽ ഇപ്പൊ 1000, ഇവിടെ ഇപ്പൊ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾ ജോലിക്ക് വരുന്ന 1100 രൂപയും അതുപോലെ ഭക്ഷണത്തിനും കൊടുക്കുമ്പോൾ തന്നെ 1350 രൂപ 1400 രൂപ ഒക്കെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പരിധി വരെ ആളെ കൂട്ടും, അല്ലാതൊക്കെ നമ്മൾ സ്വയമേ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഓപ്ഷനായിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ കാട് വെട്ടിലും ഈ പറഞ്ഞതുപോലെ വൃത്തിയാക്കലൊക്കെ വരുന്നത് ആളെ വിളിക്കേണ്ട ലേബർ ചാർജ് കൂടുതലാണ്. പിന്നെ അതി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
1: വിത്ത് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: വിത്ത് സ്വന്തമായിട്ട് കുറെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് കുറേയും കൂടി ബെറ്റർ. കാരണം അതിൽ നിന്ന് നമ്മളിപ്പോ ഒരു 90-95% തന്നെ ഒരു വിത്ത് മുള പൊട്ടാനുള്ളത് ചാൻസ് കൂടുതലാണ്. നമ്മൾ വാങ്ങിക്കുന്ന വിത്തിന് അത്രയും ഇത് കിട്ടുന്നില്ല. പിന്നെ ഇതെന്താ വെച്ചാ ക്വാളിറ്റി ഉള്ള വിത്ത് എന്ന് പറയാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് തരുന്ന വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്ന മാത്രമുള്ളൂ. അല്ലാതെ ഇപ്പൊ സർക്കാർ തലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ച് നമ്മൾ വിത്ത് കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോഴേ നമ്മുടെ ഇവിടെ കൃഷി സ്ഥലം കാട് കയറി നശിക്കുള്ളൂ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു മുന്നിട്ട് ഇറങ്ങിയ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക, അത് നമ്മൾ കിട്ടുന്ന കർഷകരിൽ നിന്ന് മറ്റുള്ള കർഷകരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരടുത്തുനിന്ന് നമ്മൾ വാങ്ങി ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതില്.
1: ഇപ്പൊ വിത്ത് വിതച്ചു കഴിഞ്ഞ ശേഷം മുള പൊട്ടി തൈകൾ വന്നു, പിന്നീട് പറിച്ചു മാറ്റി നടാറുണ്ടോ?
0: ഇല്ല ഇല്ല, ഒരിക്കലില്ല. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാനേ അതിനെപ്പറ്റി ചിന്തിക്കാനേ കൊണ്ട് കഴിയില്ല. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് വിതച്ച് വിത്ത് മാറ്റി നടുമ്പോ അതനുസരിച്ച് ചെലവ് വിത്തിന്റെ വിലയും ഈ പറഞ്ഞതുപോലെ ലാഭമാണ്. സംഭവം ശരിയാണ്, ലാഭമാണ്. പക്ഷെ എന്നിരുന്നാലും ലേബർ ചാർജ് കണക്ക് കൂട്ടുമ്പോൾ മുതലാവൂല. ലേബർ ചാർജ് ഒരാളെ നിർത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നതിന് ഈ പറഞ്ഞ കൂലിയാവും.

0: 1000-1300 രൂപ എങ്ങനെ വന്നാലും അത് വരും. അത് ആ രീതിയിൽ ചെയ്ത് നിർത്തി നമുക്കിങ്ങനെ പറിച്ച് നടുക എന്നുള്ളത് ലേബർ ചാർജ് കൂടും. മാത്രമല്ല ഈ ലേബർ ചാർജ് കൂടി എത്ര ചെലവ് വരുമ്പോൾ ഇതിന്റെ വിപണന കൂടി കണ്ടെത്തണമല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ ഒരു ബണ്ടിലൊരു പിടി 30 രൂപയ്ക്കാണ് കടക്കാരെ വിൽക്കുന്നത്. അത് ഏകദേശം 700-750 ഗ്രാം തൂക്കം ഉണ്ടാവും. അപ്പൊ 700-750 ഗ്രാം തൂക്കം ഈ കടക്കാര് 30 രൂപ വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? 18 രൂപ, 15 രൂപ, 17 രൂപ, ഏറിയ 20 രൂപ. അതിൽ കൂടുതൽ നമുക്ക് വില കിട്ടത്തില്ല. അപ്പൊ 1 കിലോ ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തുമാത്രം വിത്ത് വേണം? അതിൽ പകുതിയോളം ഈ പറഞ്ഞതുപോലെ മുളയ്ക്കാതെ പോവും, അതേപോലെ ഉറുമ്പ് അങ്ങനെയുള്ള കുറെ ഇതുണ്ടല്ലോ, ശല്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയും കുറെ വിത്തുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പിന്നെ പറിച്ചു നടുക നടുക എന്ന് പറഞ്ഞാൽ ചെലവ് കൂടിയൊരു മാർഗ്ഗമാണ്. നമ്മളിവിടെ വിത്ത് വിതച്ച് നേരെ ഒരു 10-25-30 ദിവസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കളക്ട് ചെയ്ത സംഭവം വിപണനത്തിലേക്ക് വിപണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്.
1: ചീരയുടെ വിത്ത് മുളച്ച ശേഷമുള്ള വളപ്രയോഗ രീതികൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമാക്കാമോ?
0: ചീര വിത്തിട്ട് നമ്മള് വളപ്രയോഗം എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ അതാണ് നമ്മൾ ഫസ്റ്റ്, അതായത് 90-80% ചെയ്യുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് ഇത് ആ മണ്ണൊരുക്കുമ്പോ തന്നെ ഉള്ള വളമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ചീര എന്ന് പറയുന്നത് ഒരു ദീർഘ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നിൽക്കുന്ന ഒരു വിളയല്ല. നമ്മളിവിടെ ഒരു 25-30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിപണിയിലേക്ക് എത്തിക്കേണ്ട സംഭവമാണ്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് കൂടുതൽ അതിൽ 2-3 വളം ചെയ്യേണ്ട, വാഴ കൃഷി പോലെ 5-6 വളം അങ്ങനെയുള്ള ഘട്ടം ഘട്ടത്തിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള സമയം ഉണ്ടാവൂല നമുക്ക്. ഇപ്പൊ 25-30 ദിവസം ഒക്കെയാണ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് ചീര വേണം. അപ്പൊ നമ്മൾ ആദ്യത്തെ വളം ഒരു 80% വളം തീർന്നു. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരുവിധം പരിചയം ചെയ്ത് ഇരുന്നാലും ഒരു ഒരാഴ്ച ഒരു 7-8-10 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു വളർച്ച അതിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗോബർ ബയോഗ്യാസിന്റെ സ്ലറി ഉണ്ട്. അത് നമ്മള് തൈയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 20 ലിറ്റർ ബക്കറ്റില് ഒരു 5 ലിറ്ററോളം അല്ലെങ്കിൽ 6 ലിറ്ററോളം അതിന് പാതിക്ക് പാതിയാണെങ്കിലും വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കപ്പിൽ ഒഴിച്ച് കോരി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ അത് ചെയ്യുമ്പോൾ ലേബർ ചാർജ് കൂടും. എന്നിരുന്നാലും ഒരു പരിധി വരെയൊക്കെ 25-30 ദിവസത്തിൽ വിപണിയിൽ എത്തേണ്ട ചീര നമുക്കതിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 35-36 ദിവസം കഴിയും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു 6-7 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരും.
1: ഇപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടും ജൈവ രീതിയിലാണല്ലോ കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിൽ ചീര കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് കഴിക്കാമെന്ന് വിശ്വസിച്ച് അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം നമ്മള് എന്നിരുന്നാലും സാഫ് പോലെയുള്ള ഫംഗസൈഡ് ആയിട്ടുള്ള ഫംഗസ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും എന്ന് പറയാൻ പറ്റില്ല. കാരണം പൂർണ്ണമായിട്ടും നമ്മൾ ജൈവ രീതിയിലേക്ക് മാറാനെ കൊണ്ട് കഴിയില്ല. കാരണം സാഫ് കാരണം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കലും നടക്കൂല. കാരണം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കണമെങ്കിൽ അതിനും അതികഠിനമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകളൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളിത് എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ സാധാരണ സാഫ് പോലുള്ള ഫംഗസ് പോലുള്ളതിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള സാഫ് പോലെയുള്ള മരുന്നുകൾ ആ ഒരു ആദ്യത്തെ ഒരു 3 ചീര മുള പൊട്ടി ഒരു 3 ഇല 4 ഇല പരുവാകുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നുള്ളൂ.
1: ചീര കൃഷിയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ രോഗങ്ങളും കീടാണുബാധകളും എല്ലാം ഏതാണ്?
0: ഇപ്പൊ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ഫംഗസ് ആണ്. ഫംഗസ് ഇല ഫംഗസ് അതേപോലെ ഇലപ്പുള്ളി രോഗങ്ങൾ, ഇല അരിപ്പ പോലെ ആവല്, അതേപോലെ പച്ച ചീരയുടെ കടിയില് വൈറ്റ് കളർ പോലെ ഈ ഫംഗസ് വന്ന് കയറി ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നമ്മള് ഈ ഇത് വരുന്നതിന് മുന്നേ നമ്മള് ഈ 3 ഇല 4 ഇല പരിവാകുമ്പോ ചെയ്യുക. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മള് ഈ പറഞ്ഞതുപോലെ 8-10 ദിവസം കഴിയുമ്പോ സ്ലറി ആണെങ്കിലും ഇത്തിരി അധ്വാനം കൂടുതലാണെങ്കിൽ പോലും അത് ചെയ്ത് 25-30 ദിവസത്തിനുള്ളിൽ മാക്സിമം നേരത്തെ തന്നെ വിപണിയിലേക്ക് എത്തിക്കുക. പിന്നെ കേടു വരുന്നതായിട്ടുള്ള ചീരകൾ പറമ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് പറിച്ച് പറമ്പിൽ നിന്ന് മാറ്റി കത്തിച്ചളയോ അല്ലെങ്കിൽ ദൂരെ പറമ്പിലേക്ക് കൊണ്ട് കളയോ, ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറ്റി കളയാന്നുള്ള ഒരു ഓപ്ഷനാണ് അതിലുള്ളത്.
1: ചീര കൃഷിക്ക് സാധാരണഗതിയിൽ എത്രത്തോളം ജലസേചനം ആവശ്യമാണ്? അത് എത്ര നേരം ഇടവിട്ടാണ് ചെയ്യുന്നത്?
0: ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഈ ബുദ്ധിമുട്ട് ചൂടിന്റെ കാഠിന്യം കാരണം നമ്മളിപ്പോ 2 നേരം ആണ് ഇപ്പോ ഒന്നിടവിട്ട് 2 നേരം നനയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം രാവിലെയും വൈകിട്ടും നനയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം മാത്രം നനയ്ക്കും. അതിന് പിറ്റേ ദിവസം രാവിലെയും വൈകിട്ടും നനയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം മാത്രമായിട്ട് അങ്ങനെ നനയ്ക്കും. അങ്ങനെ ഇപ്പൊ ചെയ്യേണ്ടത്

0: അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കരഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അതുപോലെ പാടത്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു ദിവസത്തിൽ വൈകുന്നേരം മാത്രം നനച്ചു പോയാൽ മാത്രം മതിയാവും. ഒരുപാട് വെള്ളം കൂടിയാലും ചീരയ്ക്ക് തണ്ട് ചീര അസുഖങ്ങൾ പെട്ടെന്ന് കൂടുതലും വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ചീരയുടെ ഒരു ഇപ്പോഴത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് ക്ഷീണം തളർച്ചയൊക്കെ നോക്കി നമ്മൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുപാട് തളർത്ത് കയറി വരുന്ന പ്രതീക്ഷിച്ച് നമ്മൾ ഒരുപാട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കുത്തി ഒഴിച്ച് ഇതിന്റെ ചുവട്ടിലേക്ക് ചെല്ലാനും പാടില്ല. ഒരു നേരിയ തോതിൽ സ്പ്രേ ഇപ്പൊ നമ്മളിവിടെ മോട്ടർ നനയ്ക്കുവാണെങ്കിൽ കൈവച്ച് നമ്മുടെ അതിന്റെ ഇതിൽ ഒരു മടത്തുള്ളി വീഴുന്ന രീതിക്ക് ചെയ്യാനേ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ചെറിയ, അത് ആദ്യമേ നമ്മൾ നനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഒത്തിരി ഒരു ഏകദേശം ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്പ്രിംഗ്ലറാണ് സെറ്റ് ചെയ്തത്. അപ്പൊ അത് ചെയ്യുമ്പോൾ വിത്ത് തെറിച്ചു പോവുകയും അതുപോലെ മുളച്ചൊരു പരിധി ആയത് വരെ ചോട്ടിന് തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെറിയ മൈക്രോ സ്പ്രിംഗ്ലർ ആയിട്ടുള്ളത് ആണ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ.
1: ചീര പൂർണ്ണമായും വളർച്ച പ്രാപിച്ച് വിളവെടുപ്പിന് തയ്യാറായി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്?
0: ഏകദേശം നമുക്കൊരു വലിപ്പം ഒരു നമ്മുടെ ഒരു കൈയുടെ മുട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈയുടെ മുട്ടിന്റെ അത്ര ഏകദേശം ഒരു പിടി അത്യാവശ്യം ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വിപണനയിലേക്ക് എത്തിക്കാം. ഏകദേശം 25-30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആവും. ഒരുപാട് ഹൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്ത് എടുത്തു കൊണ്ടുവരും. കാരണം തണ്ടിന് അധികം വലിപ്പം, അതായത് തണ്ട് ഒരുപാട് കട്ടിയും മണ്ണുണ്ടെങ്കിൽ ആളുകൾക്ക് വാങ്ങിക്കാൻ ചെറിയ മടി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഇളം തണ്ട് ആവുമ്പേക്കും ഒരു ഏകദേശം ഒരു ഹൈറ്റ് എത്തുമ്പേക്കും, അതായത് നമ്മുടെ കൈമുട്ടിന്റെ ഒക്കെ അത്രയും ഏകദേശം ഹൈറ്റ് ആവുമ്പോഴേ തന്നെ നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചൂടേപ്പാട് പിഴുത് ആണെങ്കിൽ നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്.
1: പുതുതായിട്ട് ചീരകൃഷിയിലേക്ക് വരുന്ന കർഷകരോട് എന്താണ് പറയാനുള്ളത്?
0: പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ആളുകളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, വിപണനം നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഇപ്പൊ എല്ലാവർക്കും കൃഷിയുടെ ഒപ്പം തന്നെ വിപണനം കണ്ടെത്താൻ ഭയങ്കര പ്രയാസമുണ്ട്. ഇപ്പൊ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വിപണനം കണ്ടെത്താനായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം കടകളിലൊക്കെ പോയാൽ 8, 10, 12 8 ചീര അവർ വാങ്ങിക്കത്തുള്ളൂ. നമുക്കിത് ഒരു 30-35 ദിവസത്തിനുള്ളിൽ ചീര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിപണനം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് പൂക്കാനും, കാരണം ഒരു 38-40 ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൂവായിട്ട് വരും. പൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ സാധനത്തിന് യാതൊരു ഡിമാൻഡും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ 30-35 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഫംഗസ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പൊ തന്നെ വൈറസ് കയറി അറ്റാക്ക് ചെയ്ത് ഇല മൊത്തം കംപ്ലൈന്റ് ആവും, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ആ പൂവും വരും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളെ ഈ സംഭവം വിപണനം നമ്മള് നേരിട്ട് ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് അതിലുള്ളത്. കാരണം ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ സ്റ്റാറ്റസ് വയ്ക്കുക, അതേപോലെ നമ്മള് 2-വീലറിലാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ഒരു വീടുകളിലൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മളിവിടെ ആളെ നിർത്തിയിട്ട് റോഡ് സൈഡിൽ ഇപ്പൊ നമ്മുടെ കിഴക്കമ്പലം, പൂക്കാട്ടുപടി, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ആളെ നിർത്തി അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആരെങ്കിലും ഭയമാരായി നിർത്തിയിട്ട് നമ്മൾ ആളുകളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക, അത്യാവശ്യം കടകളിൽ എത്രയും പെട്ടെന്ന് കൊടുത്ത് വിപണി കണ്ടെത്തി നമ്മൾ നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള കൃഷി ഭവനിൽ ഇപ്പോൾ കർഷകരായിട്ടുള്ള ആളുകളെ അടുത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ എടുത്ത് ഒരു ഷോപ്പ് നമ്മുടെ അടുത്തുള്ള കൃഷി ഭവനിൽ ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ അങ്ങനെയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട്.
1: ചീര കൃഷിയോടൊപ്പം തന്നെ പോത്തു വളർത്തലും സജീവമാണല്ലോ, എങ്ങനെയാണ് പോത്തു വളർത്തലിന്റെ ഒരു സാധ്യതകൾ?
0: പോത്തു വളർത്തലിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീസൺ ടൈമിലുള്ള കച്ചവടമാണ് കൂടുതലും വരുന്നത്. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ വലിയ പെരുന്നാളൊക്കെ അനുബന്ധിച്ചാണ് കൂടുതലും ആ സീസൺ ടൈമിൽ നമുക്ക് വില കിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യക്കാർ ആരെങ്കിലും ഓടിക്കേറി വന്നാൽ മാത്രമേ ഉള്ളൂ പോത്തിന്റെ വിപണനം എന്ന് പറഞ്ഞത്. കാരണം ഇറച്ചി വിലയ്ക്കൊന്നും നമുക്ക് അങ്ങനെ പോത്തു വളർത്തി കൊടുക്കാൻ മുതലാവൂല. കാരണം ഇപ്പോഴത്തെ വില കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന കച്ചവടക്കാർ അത്രമാത്രം വിലയൊന്നും കാണത്തില്ല.
1: പോത്തു വളർത്തലിനായിട്ട് നല്ല ഇനം പോത്തുകുട്ടികളെ എവിടെ നിന്നാണ് എടുക്കാറുള്ളത്?
0: നമ്മള് കൂടുതലും കർഷകരിൽ നിന്ന് തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. പിന്നെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മാർക്കറ്റുകളിൽ തേടി പോകത്തുള്ളൂ. കാരണം മാർക്കറ്റുകളിൽ പോയിട്ട് നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഗുണഗണങ്ങളൊന്നും നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടാവത്തില്ല. മാക്സിമം നമ്മള് കർഷക, കാരണം മാർക്കറ്റുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന പോത്തുകുട്ടികൾക്ക് ക്ഷീണം, തളർച്ച, അതേപോലെ വയറു സംബന്ധമായിട്ടുള്ള, അതുപോലെ ഇവർ കഴിച്ചാണ് ഭക്ഷണ പദാർത്ഥം. കാരണം നമ്മൾ ഇവിടുത്തെ വീട്ടല്ലല്ലോ, പുറത്ത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പോത്തുകുട്ടികളാണ് കൂടുതലും. കാരണം ഇവര് വേസ്റ്റും അതേപോലെ പയറും ഈ പ്ലാസ്റ്റിക്കിന്റെ കവറും അതുപോലൊക്കെ കഴിച്ച് വയറ് സ്തംഭനം പോലെയുള്ള അസുഖങ്ങളും അതേപോലെ ഒരുപാട് അസുഖ

0: കുളമ്പ് രോഗം വരെ ഉള്ള ഇതായിരിക്കും നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുക. അപ്പൊ മാക്സിമം നമ്മള് കർഷകരിൽ നിന്ന് തന്നെ ഏകദേശം ക്ഷീണവും തളർച്ചയൊക്കെ മാറി അത്യാവശ്യം പുല്ല് തീറ്റയൊക്കെ തിന്നു തുടങ്ങിയിട്ടുള്ള പോത്തുകുട്ടികളെയാണ് നമ്മൾ കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കാറുള്ളത്.
1: ഈ പോത്തുകളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവരുടെ ഒരു ദൈനംദിന പരിചരണ രീതികൾ എങ്ങനെയാണ്?
0: ഇവർക്ക് വെള്ളം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു മൃഗമാണ് പോത്ത് എന്ന് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ നമ്മൾ വെള്ളം തൊഴുത്തിലൊക്കെ കെട്ടി വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസും കൂടുതലാണ്. മാത്രമല്ല ഇതിന് വെള്ളം ധാരാളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഇവർക്ക് വെള്ളം അതുപോലെ തന്നെ വെള്ളത്തിൽ കിടക്കുന്നത് 24 hour വെള്ളത്തിൽ തന്നെ കിടക്കുവാണെങ്കിൽ അതുങ്ങൾക്ക് ദോഷം ചെയ്യത്തുള്ളൂ. ഏകദേശം വൈകുന്നേരങ്ങളിലെങ്കിലും അതിന് കരപോത്ത് അതായത് വെള്ളം ഇല്ലാത്ത ഭാഗങ്ങൾ കയറ്റി കെട്ടാനായിട്ടുള്ള ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വെള്ളം ആവശ്യമായിട്ട് ഇതിന് കൂടുതൽ വേണ്ടതൊരു മൃഗമാണ് പോത്ത് പറയണം. നമ്മളിവിടെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വെള്ളം അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം കരഭൂമിയിലൊക്കെ നമ്മൾ കയറ്റി കെട്ടും, അതേപോലെ പുല്ലും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ ഇതിന് സ്കിന്നിലൊക്കെ ഒരുപാട് കുരുക്കളും അതേപോലെ മൂക്ക് പെട്ടെന്ന് മൂക്കിൽ കുരുക്കൾ വരിക, പുറത്ത് കുരുക്കൾ വരിക, അങ്ങനെ സ്കിന്ന് ഒരുപാട് ഇതായി പോവും. അത് മാത്രമല്ല പോത്ത് എത്ര തീറ്റ കൊടുത്താലും നന്നായി വരാനും പ്രയാസമുണ്ട്, ചൂട് കൂടുതലാണ്.
1: ഇവയുടെ ഒരു തീറ്റക്രമം എങ്ങനെയാണ്?
0: നമ്മളിവിടെ കൈത്തീറ്റ മാക്സിമം കുറച്ച നമ്മൾ ചെയ്യുന്നത്. കാരണം കൈത്തീറ്റ നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പോത്തിന് വളർച്ച ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൈത്തീറ്റ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 1 kilo കുളമ്പോട് പോളത്തോട് വില വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് വിൽക്കുമ്പോഴുള്ള നമുക്ക് തട്ടിച്ചു വെക്കുമ്പോൾ മുതലാകത്തില്ല. നമ്മൾ കൈത്തീറ്റ മാക്സിമം കുറച്ചിട്ട് പറഞ്ഞാലും വിരശല്യത്തിന് നമ്മൾ ആദ്യമേ നമ്മുടെ അടുത്ത് പോത്ത് കുട്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യമേ തന്നെ വിരശല്യത്തിനുള്ള മരുന്ന് കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം മാക്സിമം നല്ല തീറ്റ പുല്ല്, അതായത് നമ്മുടെ പാടത്ത് നല്ല പുല്ല് ലഭ്യത ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കെട്ടുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു നേരം നമ്മൾ ഒരു 1.25 kilo ഗോതമ്പ് തവടും പോളത്തവടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നേരം അതിപ്പോൾ ഒന്നര ആടം വിട്ടിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ശുദ്ധജലം കുടിക്കാനായിട്ട് അതുങ്ങളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ശുദ്ധജലം കിട്ടുമ്പോഴാണ് അതുങ്ങൾക്ക് ഒരു പരിധി വരെ വയറിന് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. കാരണം ചില ആളുകൾ കാണാൻ നമ്മൾ ചെളിവെള്ളത്തിൽ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ ചെളിവെള്ളത്തിൽ തന്നെ അങ്ങനെ കിടക്കും. അപ്പൊ ഈ ചെളിവെള്ളം മാത്രം ഇത് കുടിച്ചു കഴിയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ എങ്ങനെയാണെങ്കിൽ മണലും ചരലും ചെല്ലുമ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്ക് പുല്ലെടുക്കാനും ഭക്ഷണം കഴിക്കാനും പ്രയാസം കാണിക്കുന്നുണ്ട്. ശുദ്ധജലം കിട്ടുന്നതും അതുപോലെ നല്ല തീറ്റപ്പുല്ല് ഉള്ള ഭാഗങ്ങളും നോക്കി ഇതുങ്ങളെ കെട്ടുക. വൈകുന്നേരം ഒരു അതുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ ഒരു വെള്ളം ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ കയറി കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും.
1: ഈ വേനൽക്കാലത്തും വർഷക്കാലത്തും ഇവരുടെ പരിചരണം ഒരുപോലെ തന്നെയാണോ?
0: വേനൽക്കാലത്തും വർഷക്കാലത്തും ഇപ്പൊ ഇവിടെ ഒക്കെ നമ്മളെ സംബന്ധിച്ചാൽ ഒരുപാട് മഴ വന്ന അന്യായ മഴ. കാരണം വെള്ളക്കെട്ട് ഒരുപാട് കൂടുതൽ വരും. അപ്പൊ പുല്ലിന്റെ മുകളിൽ വെള്ളം വരും. അതുപോലെ ഈ അട്ട പോലെയുള്ള സംഭവങ്ങളുണ്ട്, അത് ഇതിങ്ങനെയുള്ള മൂത്രം പോകുന്ന ഭാഗങ്ങളിൽ കൂടെ കയറി അങ്ങനെ ബ്ലോക്കായി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, അന്നാ കുറയാനും പാടില്ല. അപ്പൊ ഈ വേനൽ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം കരപ്പുറത്ത് കയറ്റി കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ സ്കിന്നിൽ കുരുക്കൾ പറഞ്ഞതുപോലെ വരും, അതുപോലെ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരും. അത് ഈ മഴ സമയത്ത് നമ്മൾ വെള്ളത്തിലാണ് 24 hour അല്ലെങ്കിൽ മഴ സമയത്ത് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പനി പോലെയുള്ള അസുഖങ്ങൾ വരും. പെട്ടെന്ന് ഈ പനി പോലെയുള്ള അസുഖങ്ങൾ വരുമെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല. കാരണം വെള്ളത്തിൽ കിടക്കുവാണ്. കാരണം ഇത് എങ്ങനെയാണെന്ന് അറിയാനും പാടില്ല. ഇത് പനി വന്നിട്ടുണ്ടോ, ബുദ്ധിമുട്ടാണോ, തീറ്റ എടുക്കുന്നുണ്ടോ, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കത്തൂല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പരിധി വരെ ഒരു ദിവസത്തിൽ ഒരു നേരം എങ്കിലും ഇതിന്റെ അടുത്ത് ചെന്ന് വൈകുന്നേരം ഒരു ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക്, അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങൾ വൈകുന്നേരങ്ങൾ കയറ്റി കെട്ടാൻ പറ്റുന്നതാണെങ്കിൽ കുറേ കൂടി ഉത്തമമായിരിക്കും. ഇതുങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം മൂത്രാശയത്തിലുള്ള ഈ അട്ട പോലെയുള്ള ശല്യങ്ങൾ ഒരുപാട് പാടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ പാമ്പ് ഇതൊക്കെ ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റത്തില്ല. ഒരുപാട് ഈ ബുദ്ധിമുട്ട് വരും.
1: പോത്തുകളുടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ്?
0: രോഗങ്ങൾ പനിയാണ് ഇതിനായിട്ട് മെയിൻ ആയിട്ടുള്ള വിഷയം വരുന്നത്. കുളമ്പ് രോഗത്തിന് കുത്തിവയ്പ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അധികം ചെയ്യാറ് പിന്നെ മൃഗാശുപത്രിയിൽ നിന്ന് ചില സമയങ്ങളിൽ തന്നെ കിട്ടാറുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോ ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ വളർത്തുന്നില്ലല്ലോ. ഒരു കൊല്ലം 1.5 kilo കഴിയുമ്പോൾ നമ്മളത് സെയിൽ ചെയ്ത് അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന് വളർത്തുക അങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇവിടെ സിസ്റ്റം. കാരണം ഒരു പോത്തിനെ തന്നെ നമ്മൾ ദീർഘകാലം 3-5 kilo വളർത്തിയത് കൊണ്ട് അതിലൊരു പ്രോഫിറ്റ് ഇല്ല. അതേപോലെ ഈ വെള്ളത്തിൽ ഒരുപാട് നേരം കടന്നു കഴിഞ്ഞാൽ ഈ ആമ പോലെയുള്ള സംഭവങ്ങൾ വന്ന് കടിച്ച് ഇതിന്റെ വാല് മുറിച്ചൊക്കെ കളയും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പനി കാര്യങ്ങൾ കയറി പിടിക്കലാണ്. ഇത് മെയിൻ ആയിട്ടുള്ള അസുഖം പനി.

0: ാണ് അപ്പൊ നമ്മളതിന് അത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി തുടക്കത്തിൽ ചികിത്സിച്ചത് മാറ്റുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അതിലുള്ളത്. പനിയാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുള്ളത്. കുളമ്പ് രോഗങ്ങൾ കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരങ്ങൾ കയറ്റി കെട്ടുന്നതിന്റെ പേരിൽ ഒരു പരിധിവരെ കുളമ്പ് ക്ലീൻ ആവുന്നതിന്റെ പേരിൽ കുളമ്പ് രോഗം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായി കൊണ്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടില്ല.
1: നിലവിലെ സാഹചര്യത്തില് പോത്ത് വളർത്തല് യുവ കർഷകർക്ക് ഒരു മികച്ച വരുമാന മാർഗമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ?
0: ഫുൾ ടൈം കർഷകൻ എന്നുള്ള രീതിയിൽ പോത്ത് വളർത്തലിലേക്ക് തിരിയാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പൊ നമ്മളൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് പോത്ത് വളർത്തലിലേക്ക് ഇറങ്ങാനെ കൊണ്ട് കഴിയുള്ളൂ. കാരണം ഇത് എപ്പോഴും ഒരു തുടരെ തുടരെ കിട്ടുന്ന ഒരു വരുമാനമല്ല, ഒരു സീസൺ ടൈമിൽ കിട്ടുന്ന വരുമാനമാണ് ഈ പോത്ത് വളർത്തൽ എന്ന് പറയുന്നത്. പിന്നെ ഫാം പോലെയുള്ള ആളുകൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യും. കാരണം ഫാമിൽ പുല്ല് ആണെങ്കിലും വേസ്റ്റ് ആയിട്ട് വരുന്ന പുല്ല്, പശു കഴിച്ചതിന്റെ ബാലൻസ് വരുന്ന തീറ്റ, ആ സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് ഈ പോത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാനേ കൊണ്ട് കഴിയും. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെലവ് ചുരുക്കി ചെയ്യാൻ ചെയ്തെങ്കിലാണ് അത് നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ കേട്ടത് ചീരകൃഷി, പോത്തുവളർത്തൽ എന്നിവയിലൂടെ വരുമാനം കണ്ടെത്തുന്ന എറണാകുളം കുഴുവേലിപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ എം എ പങ്കുവച്ച കാർഷിക അനുഭവങ്ങളാണ്. ചീരകൃഷി, പോത്തുവളർത്തൽ എന്നിവ സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്കായി അനസുദ്ദീനെ വിളിക്കേണ്ട നമ്പർ 9995708202. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം പ്രിയ, സഹകരണം ലക്ഷ്മി നാരായണൻ.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
2: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
3: എന്നാ രഹസ്യമാ പറയണ്ട തങ്കമ്മേ?
2: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
3: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ഈ കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
2: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20-ന്
3: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3-ൽ.
2: മറക്കാതെ കേൾക്കണേ.
3: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
2: ഈ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:20:38. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300, ആലപ്പുഴ 25,400, കോട്ടയം 28,700, എറണാകുളം 25,800, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻ പറവൂർ 26,600. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,500, വടക്കൻ പറവൂർ 16,100. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 29,000, എറണാകുളം 31,500, തൊടുപുഴ 1,000-ന് 31,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,000.

0: 100 കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,400 കൊച്ചി അൺഗാർബിൾഡ് 70,400 ആലുവ 68,000 മൂവാറ്റുപുഴ 70,000 തൊടുപുഴ 70,000 കട്ടപ്പന 70,000 ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 തൊടുപുഴ 3,300 കട്ടപ്പന 3,000 ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000 തൊടുപുഴ 30,000 റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,500 മൂവാറ്റുപുഴ 22,000 തൊടുപുഴ 26,100 മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000 തൊടുപുഴ 23,500 പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000 ആലുവ 185,000 കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,500 അടയ്ക്ക 1,000 എറണാകുളം 4,600 നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 4,500 മൂവാറ്റുപുഴ 5,200 തൊടുപുഴ 18,000 നിങ്ങൾ കേട്ടത് വിപണി ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോൾ കൊച്ചി
0: ഒരു അറിയിപ്പ് ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം ദേഷ്യം വിഷാദം ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് സംസാരിക്കുന്നു ഭയം ദേഷ്യം വിഷാദം ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിലോ വിളിക്കുക അറിയിപ്പ് കഴിഞ്ഞു

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാ ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജം, പൗരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചത്.

0: സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ്, രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: ഭാഷ കിസി ഭീ സമാജ് കി സ്മൃതി ഹോതി ഹൈ, ഉസ്കാ ആത്മബോധ് ഹോതി ഹൈ. ഹിന്ദിനെ ഈസ് വിവിധത കേ ബീച്ച് സംവാദ്, സമ്പർക്ക് ഓർ സമന്വയ കി ഭാഷ കേ രൂപ മേ ദേശ് കേ വിഭിന്ന വർഗോ ഓർ സമുദായോ കോ ജോഡ്നെ മേ മഹത്വപൂർണ ഭൂമിക നിഭായി ഹൈ. ഹിന്ദി കാ വികാസ് ഭീ തഭി സാർത്ഥക് ഹൈ ജബ് സഭി ഭാരതീയ ഭാഷാവോ കേ സമ്മാൻ, സംരക്ഷണ ഓർ സംവർദ്ധന കേ സാഥ് ആഗേ ബഡേ.
0: സെമിക്കോൺ ഇന്ത്യ 5th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഈ മാസം 17 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും പ്രദർശനത്തിൽ ഉണ്ടാകും. G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിനു മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി BD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ മാനേജ്മെന്റുകൾ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെ എന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിന് പകരം തർക്കത്തിലുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യം.

0: ഇന്ത്യയിലെ രണ്ടാം മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൗദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയൂൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിൽ ആശങ്കയറിയിച്ച് POK മനുഷ്യാവകാശ കൌൺസിൽ. 100 ദിവസം പിന്നിട്ട പ്രതിഷേധം അവസാനിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിക്കുമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും ജനാധിപത്യപരമായ പരിഹാരം തേടാനും കൌൺസിൽ പാകിസ്ഥാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിക്ക് സമീപം റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പോളണ്ട്. കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഇടയുള്ളതിനാൽ സാധ്യമായ സംയുക്ത പ്രതികരണത്തെക്കുറിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35 മിനിറ്റും 26 സെക്കൻഡും.

0: FM Evening. പ്രിയരെ ഏവർക്കും ഇന്നത്തെ FM ഈവനിങ്ങിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നാദ്യം
1: വിവര സാങ്കേതിക വിദ്യ ആശയവിനിമയ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുള്ള അതിക്രമങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും വലിയ ഭീഷണിയാവുകയാണ്. ഈ അടുത്ത കാലത്ത് കോളേജ് വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ കൃത്രിമമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവങ്ങൾ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കേണ്ടതിന്റെ

0: ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്ന ഫോട്ടോകൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യാജ നിർമ്മിതികളായി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. പിന്നീട് ഇവ രഹസ്യ ഗ്രൂപ്പുകളിലൂടെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ നഷ്ടമാകുന്നത് വ്യക്തികളുടെ സ്വകാര്യതയും മനസ്സമാധാനവുമാണ്. പിടിക്കപ്പെടില്ല എന്ന തെറ്റായ ബോധമാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നത്. ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നത് സൈബർ ഇടങ്ങളിലെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വിദ്യാർത്ഥികൾ പറയുന്നത് ആദ്യം കേൾക്കാം.
1: റീസെന്റ് ആയിട്ടുണ്ടായ ആ ഒരു തൃക്കാക്കര ആ ഒരു മോർഫിംഗ് കേസുമായി ബന്ധപ്പെട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി ആ കോളേജിന്റെ തന്നെ മീഡിയ ടീമിൽ ഉണ്ടായിരുന്ന ഒരു അംഗമായിരുന്നു.
0: രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സ്റ്റീവൻ.
1: സോ നല്ല രീതിയിൽ മീഡിയ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. സോ എനിക്കറിയാൻ കഴിഞ്ഞത് AI ഒക്കെ ഉപയോഗിച്ചാണ് കൂടുതലും ആ ഒരു ചിത്രങ്ങളുടെ മോർഫിംഗ് അതുപോലെ തന്നെ വ്യാജവതിപ്പുകളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാമിലെ ഗ്രൂപ്പുകൾ വഴിയാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നുള്ളത് അറിഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AIയുടെ ഒരു യുഗം എന്നാണല്ലോ. അപ്പോ AI എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മള് യൂത്ത് ആണെങ്കിൽ തന്നെയും ഇപ്പൊ ഇതിനും നമ്മളിപ്പം AI ആണ് ആശ്രയിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോ AI ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ വളരെയധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒന്നും ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ അധികാരികൾ, നമ്മളുടെ ഗവൺമെന്റ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥര് കുറച്ച് നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ സുരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോ പരമാവധി നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കുക. ഇപ്പൊ നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് സെക്യൂർ ആക്കി വെക്കാനായിട്ട്.
2: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേട്ടുവരുന്ന ഒരു വേർഡാണ് മോർഫിംഗ്.
0: ബിരുദ വിദ്യാർത്ഥി നിരഞ്ജന എബി.
2: പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുക, അത് മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട് പലരും. അത് നമ്മുടെ സ്കൂളില് അല്ലെങ്കിൽ കോളേജില് നമ്മുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എനിക്ക് തോന്നില്ല. നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെയുള്ള ഒരാൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലൊരു ഫോട്ടോ പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കുറച്ചാണ് മുന്നേ വരെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോണിൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്തു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പം നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളുടെ ഫോണിൽ വരെ ഫോട്ടോ എടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ടൈമും കൂടിയാണിത്. ആ ടൈമിലാണ് ഇങ്ങനെ മോർഫിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിമായൊരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നൊരു ഭയവും ഷെയിമും ഒരു മെന്റൽ പ്രഷറും ഒക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഇത് ഒരിക്കലും നമുക്ക് തമാശയായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു പ്രവണത ആരില്ലെങ്കിലും കണ്ടാൽ നമ്മൾ പേടിച്ചിരിക്കാണ്ട് അധികൃതരെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു വിക്റ്റിം ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ കുറ്റപ്പെടുത്താണ്ടിരിക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്.
0: ഒരു ക്ലിക്കിൽ നാം പങ്കുവെക്കുന്ന സന്തോഷങ്ങൾ, ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ആരുടെയൊക്കെയോ ഫോൺ സ്ക്രീനുകളിൽ എത്തപ്പെടുകയാണ് പലപ്പോഴും. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ ഫ്രാൻസിസ് MC.
3: ഇത് വെറും ഒരു ഫോട്ടോ എഡിറ്റിംഗ് പ്രക്രിയ അല്ല, ബോധപൂർവമായ മാനസിക വൈകല്യത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നാം മോർഫിംഗിനെ കാണുന്നത്. ഒരു കുട്ടിക്ക് പോലും ഫോണിലെ ഒരു ആപ്പ് കൊണ്ട്, ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഈ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യാം. നിയമത്തെപ്പറ്റിയുള്ള ബോധമില്ലായ്ക, അജ്ഞത എനിക്ക് തോന്നുന്നു യുവാക്കളുടെ ഇടയിലുണ്ട്. ഒരു ഫോട്ടോ മോർഫ് ചെയ്യുന്നത് IT Act 66E 67 പ്രകാരം 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും കിട്ടുന്ന ഗുരുതരമായ കുറ്റമാണ് എന്ന ബോധ്യം, എന്ന അറിവ് ഭൂരിപക്ഷം യുവജനങ്ങൾക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനോവൈകല്യ പ്രക്രിയ ഇതുവരെ ആരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ നിയമമൊന്നും ഇല്ല, ഇത് കുറ്റകരമല്ല എന്ന് പറയുന്ന അജ്ഞത ഈ മോർഫിംഗിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് പല യുവാക്കളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. പല പഠനങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്, 85% മോർഫിംഗ് കേസുകളും പരിചയമുള്ളവർ തന്നെ ചെയ്യുന്നതാണ്. ഇഷ്ടനിരസിച്ചതിന്റെ പേരിലായിരിക്കാം, സൗഹൃദം തകർന്നുപോയതിന്റെ പേരിലായിരിക്കാം, പ്രണയബന്ധം ഒഴിഞ്ഞുപോയതിന്റെ പേരിലായിരിക്കാം, വ്യക്തി വൈരാഗ്യം തീർക്കാനായിരിക്കാം, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ മോർഫിംഗ് മൈൻഡ് സെറ്റ് യുവജനങ്ങളുടെ ഇടയിൽ കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഡിജിറ്റൽ ലോകത്ത് ഓരോ വിരലനക്കത്തിനും കൃത്യമായ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്.
4: മോർഫിംഗ് ആക്ച്വലി ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും

0: കുറ്റകരം തന്നെയായിരുന്നു ഇന്ത്യയില്.
1: സൈബർ സുരക്ഷാ വിദഗ്ധ പാട്ടത്തിൽ ധന്യ മേനോൻ.
0: ഐ ടി ആക്ട് വന്നേ പിന്നെ തന്നെ മോർഫിംഗ് എന്ന് പറയുന്നത് കുറ്റകരം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്പെഷ്യലി മോർഫിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേറൊരാളെയോ വേറൊരു സ്ഥാപനത്തെയോ വേറൊരു ഇൻഡിവിജ്വൽ, അതിനെ അത്രേ നിയമത്തിലുള്ള ഒരു ഡെഫിനേഷനേ ഉള്ളൂ, അത് അപകീർത്തിപ്പെടുത്താൻ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും കുറ്റകരം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ ഡേറ്റ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഡേറ്റ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള എഡിറ്റിംഗ് നടക്കുക എന്നുള്ളതാണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫയലിന്റെ ഹാഷ് വാല്യൂ ആയിരിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഡൊമെയിൻ മോർഫിംഗ് നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഫയൽ അല്ലെങ്കിൽ ഫേസ് മോർഫിംഗ്, അതൊക്കെ ഫോട്ടോ മോർഫിംഗ്, വീഡിയോ മോർഫിംഗ് അല്ലെങ്കിൽ KYC കാര്യങ്ങളെ മോർഫ് ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു മോർഫിംഗ് ആണെങ്കിലും അതെല്ലാം കുറ്റകരം തന്നെയാണ്. അപ്പൊ കൂടുതലും ഒരു ഫയൽ മോർഫിംഗ്, DNS മോർഫിംഗ് അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മോർഫിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം വരുന്നത് കൂടുതൽ ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചോളാണ്. അതേസമയം സോഷ്യലി ഇമ്പാക്ട് ആയിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും വീഡിയോ മോർഫിംഗ് അല്ലെങ്കിൽ ഫോട്ടോ മോർഫിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ബാധിക്കുന്നത് ഭൂരിഭാഗം കേസുകൾ നോക്കിയാലും ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. പക്ഷെ പുരുഷന്മാരുടെ അഗേൻസ്റ്റും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഫോർ വേരിയസ് കൈൻഡ്സ് ഓഫ് എക്സ്ട്രോഷൻ, ബ്ലാക്ക്മെയിൽ, അത് ചെയ്തിട്ട് ഒരുപാട് പണം തട്ടുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ഹണി ട്രാപ്പിന്റെ കേസുകളിൽ പോലും മോർഫിംഗുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടൊക്കെ പല കേസുകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് ഒരു സുരക്ഷിതമായിട്ട് ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ കുറയ്ക്കുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരില്ല, ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടാവും, ആ ഫോട്ടോ തന്നെ എടുത്ത് വേറെ ആരെങ്കിലും ചെയ്തുകൂടാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യില്ല. സ്പെഷ്യലി ഇന്നത്തെ കാലത്തിൽ AI എന്ന് പറയുന്ന ഒരു ഇതുള്ളപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് മതി.
2: പല കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരെ അനുവാദം കൂടാതെ ചിത്രമെടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്.
1: സൈക്യാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ.
2: സെക്ഷൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു കൗതുകത്തിന്റെ പുറത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരും അഡോളസന്റ് ഏജിലുള്ളവരൊക്കെയും ചെയ്തു തുടങ്ങും. പിന്നീട് അത് അവർക്ക് ഒരു ലഹരി പോലെ തന്നെയാകും. മറ്റുള്ളവരുടെ പ്രോത്സാഹനവും ഒക്കെയും ലഭിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ, സാമ്പത്തിക ലാഭം കിട്ടുമ്പോഴൊക്കെയും അതിൽ വ്യാപൃതരായി നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നതും ത്വരയെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്തവരാണ്. ഇങ്ങനെയുള്ളവർക്ക് അവനവന്റെ ത്വരയെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, ഉൾപ്രേരണയെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, ഈ തരത്തിലുള്ള പ്രവൃത്തിയിൽ അതിന്റെ വരും വരായിക അറിയാമെങ്കിൽ പോലും വ്യാപൃതരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് സ്ത്രീയെ ഒരു ലൈംഗിക ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കണക്കാക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലൈംഗിക അനുഭൂതിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വസ്തു എന്ന് കണക്കാക്കി അവരെ ഡിഗ്നിറ്റിയോടെയോ അല്ലെങ്കിൽ ബൗണ്ടറീസ് കൊണ്ട് പെരുമാറുന്നതിന് ഒന്നും ഉള്ള ഒരു സാധ്യത കാണാതെ ഈ തരത്തിൽ പെരുമാറുന്നതിനുള്ള ഒരു വ്യഗ്രത വരുന്നു. നാലാമത്തെന്ന് പറയുന്നത് ഇരയുടെ മുകളിൽ സ്ഥാപിച്ചെടുക്കുന്ന പവറും ആധിപത്യവും നിയന്ത്രണവും ഒക്കെയും അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഡോമിനൻസ് ഫിഗർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ലൈംഗിക വൈകൃത സ്വഭാവമുള്ളവരാണ്. അവർക്ക് സാധാരണഗതിയിലുള്ള ഒരു സെക്ഷുവൽ ആക്ട് ഒന്നും തന്നെ അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നില്ല. അവർക്ക് ഇത്തരത്തിൽ ഡീവിയേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഒരു സുഖാനുഭൂതി ലഭിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരും ഇങ്ങനെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ AIയുടെ യുഗമാണ്. നമ്മൾ കണ്ടതാണ് ട്രെൻഡ്, ഇപ്പോൾ 80കളുടെ ട്രെൻഡ് അല്ലെങ്കിൽ 100 വയസ്സിൽ എങ്ങനെയായിരിക്കും, 5 വയസ്സിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഈ തരത്തിൽ തുടങ്ങി. പിന്നീട് അവർക്ക് ഒരു ഡിസ്ഇൻഹിബിഷന്റെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. അതായത് ആരും കാണുന്നില്ല, മുറിയിലിരുന്ന് ഗാഡ്ജറ്റിനോടൊപ്പം ഇരുന്ന് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇരുന്ന് അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാം എന്നുള്ള ഒരു സാഹചര്യം ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരും മറ്റു വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുള്ളവരും NPD ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ഇത്തരം ടെക്നോളജിയുടെ സഹായത്തോടുകൂടി തന്നെ ആരും അറിയാതെ ഇങ്ങനെ ചെയ്ത് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എമ്പതിയുടെ കുറവാണ്, അതായത് സഹാനുഭൂതിയുടെ കുറവാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന ഒരു നല്ല ഗുണമാണ് മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും പെരുമാറുക എന്നുള്ളത്. അപ്പോൾ ചില വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് എമ്പതി കുറവായിരിക്കും. അങ്ങനെയുള്ളവർ ഇര എന്തുമാത്രം വിഷമിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നോ എന്നുള്ളൊന്നും തിരിച്ചറിയാതെ പെരുമാറാനുള്ളൊരു സാധ്യതയുമുണ്ട്.
1: അഡ്വക്കേറ്റ് നീരജ്.
3: ഇന്ന് നവമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും എല്ലാം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പല കോളേജുകളിലും സംഭവിച്ചിട്ടുള്ള മോർഫിംഗ് കേസുകൾ. അതിൽ ഏറ്റവും പ്രധാനമായതാണ് തൃക്കാക്കരയിലെ ഒരു കോളേജിൽ സംഭവിച്ച മോർഫിംഗ് കേസ് എന്ന സംഭവം. അവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥി അവിടുത്തെ കുട്ടികളുടേതായിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുകയും അതിലൂടെ പണം സമ്പാദിക്കുകയുമുണ്ടായി. ഒരു വ്യക്തി സ്ത്രീകളുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ അവരുടെ അനുവാദമില്ലാതെ ലൈംഗിക ചുവയോടുകൂടിയുള്ള വീഡിയോ ദൃശ്യങ്ങളായോ ചിത്രങ്ങളായോ പ്രചരിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഭാരതീയ ന്യായസംഹിതയിലെ സെക്ഷൻ 79 പ്രകാരം 3 വർഷം വരെ ശിക്ഷ അർഹിക്കുന്നതും. അതുപോലെ തന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ 67 പ്രകാരം സ്ത്രീകളുടേതായോ കുട്ടികളുടേതായോ

0: ായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ലൈംഗിക ഉള്ളടക്കങ്ങളോടുകൂടി ഉപയോഗിക്കുന്നതിലൂടെ ആ വ്യക്തി ഐടി ആക്ടിലെ 67A പ്രകാരവും ബി പ്രകാരവും ശിക്ഷ അറിയിക്കുന്നതും ഐടി ആക്ടിലെ പോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള പോക്സോ ആക്ടിലെ സെക്ഷൻ 40 പ്രകാരവും സെക്ഷൻ 50 പ്രകാരവും കുട്ടികളുടേതായിട്ടുള്ള ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ ലൈംഗിക ചുവയോടുകൂടി അല്ലെങ്കിൽ പോണോഗ്രാഫിക് കണ്ടന്റുകളായി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്കെതിരെ സെക്ഷൻ 40 പ്രകാരം കേസെടുക്കാവുന്നതും ആ വ്യക്തിക്ക് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതിനും കാരണമാവുന്നതാണ്. ആ വ്യക്തി തുടർന്നും ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എതിരെ 7 വർഷം വരെ തടവ് ലഭിക്കുന്നതിനുള്ള കാരണമാവുന്നതാണ്.
1: കോട്ടയം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷൈൻകുമാർ KC.
2: നിരവധി അനവധി കേസുകൾ മോർഫിംഗ് മൂലം കേസുകൾ നമ്മൾ പല സൈബർ പോലീസ് സ്റ്റേഷനുകളിലും റിപ്പോർട്ടായിട്ടുണ്ട്. അവസാനമായിട്ട് എറണാകുളത്തെ സൈബർ കേസുകളാണ് നിങ്ങളുടെ എല്ലാ ഓർമ്മയിലുള്ളത്. അപ്പം അതിനെക്കുറിച്ച് തന്നെ പറയാം. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ മോർഫ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കൂടുതലും കേസുകൾ റിപ്പോർട്ടാകാതെ പോകുന്നതാണ്. കാരണം പല കാര്യങ്ങളിലും ആൾക്കാർ ഇത് കേസാക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനോ മടിക്കുന്നു നാണക്കേട് വിചാരിച്ചൊക്കെ. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ആരൊക്കെ സേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പരിഭ്രാന്തിപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യമായി നമുക്ക് കിട്ടുന്ന അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ മോർഫ് ചെയ്ത ചിത്രം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്ത ആരാണ് അല്ലെങ്കിൽ ഏത് പ്രൊഫൈലാണ് എന്നുള്ളത് പ്രൊഫൈൽ ലിങ്ക് എടുക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും സൈബർ പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ ഒക്കെ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP പോർട്ടൽ എന്ന് പറയും. അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് cybercrime.gov.in ആണ്. അതിലേക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പരാതിയും. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും ചെയ്ത് കഴിഞ്ഞാൽ അതാത് ജില്ലയിലെ സൈബർ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഒക്കെ ആ വീഡിയോയോ അല്ലെങ്കിൽ ആ ഫോട്ടോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനുണ്ട്. വളരെ വേഗം 6 മണിക്കൂറിനുള്ളിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. കൂടുതൽ സ്പ്രെഡാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതാണ് പ്രധാനമായിട്ടും ഇപ്പം ഓൺലൈനിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ മറ്റും ഒന്നും പോകേണ്ട കാര്യമില്ല. അതുകൂടാതെ ഇനി നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ജില്ലയിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ പോയാലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. അതിന് ഒന്നാമതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ക്രമീകരണങ്ങളിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്യുക എന്ന സംവിധാനം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മളുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കി വയ്ക്കുക. അടുത്തത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഗാർഡ് ഓൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ടോ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ഒക്കെ തടയിടാൻ പറ്റിയ ഒരു മാർഗമാണ്. അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ്. നിരവധി ആളുകളുടെ കാര്യങ്ങൾ കേസുകളിൽ വരുന്ന ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അവർ ആരാണ് എന്താണ് എന്നറിയാതെയാണ് ഇവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സുകളെ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരു ഫ്രണ്ട് ആരാണ് നമ്മുടെ ഫ്രണ്ടായിട്ട് വരുന്നതെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ.
1: വ്യക്തിഗത തലത്തിലുള്ള ഡിജിറ്റൽ സാക്ഷരതയും വിവേകപൂർവമായ സോഷ്യൽ മീഡിയ ഉപയോഗവുമാണ് ഇത്തരം അതിക്രമങ്ങൾ തടയാനുള്ള ആദ്യ പ്രതിരോധ മാർഗം. ഒപ്പം സ്വന്തം പ്രൊഫൈലുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും സ്വകാര്യ ചിത്രങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കുമ്പോൾ പുലർത്തുന്ന ജാഗ്രതയും ഒരു പരിധിവരെ ഇത്തരം ചൂഷണങ്ങളെ പ്രതിരോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നിയമപാലനവും ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും ഇരകൾക്ക് മാനസിക പിന്തുണ നൽകുന്ന സാമൂഹിക അന്തരീക്ഷവും ചേരുമ്പോൾ മാത്രമേ സൈബർ ഇടങ്ങൾ എല്ലാവർക്കും ഭയരഹിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷിത വേദികളായി മാറുകയുള്ളൂ.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: എഫ് എം ഈവനിങ്ങിൽ ഇനി
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

രാരിപൂച്ച ആകെ വിറച്ചു വിറച്ച് നടന്നു. മഴ തുള്ളിത്തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. നീ കയറിയിട്ട് ഞാനും അങ്ങോട്ട് വരാം. അതിനു മുൻപ് രണ്ട് ഞാവൽക്കാ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് കണ്ണൻ രണ്ട് ചില ചിലച്ചു. ഒരു കാക്ക ആ നേരം കാറിക്കൊണ്ട് മോളിലൂടെ പറന്ന് പറന്ന് പോണ്. നീ എങ്ങട്ടാ കാലിയ? കണാരൻ ചിലച്ചുകൊണ്ട് ചോദിച്ചു. അതേ, അവിടെ ഒരു പാമ്പ് ചത്ത് കിടപ്പുണ്ട് എന്ന് കേട്ടു. നല്ല വിശപ്പ്. അത് കിട്ടുമോന്നറിയാനാ. കാലിയ പറന്നുപോയി. രാരിപ്പൂച്ച ബിട്ടുപട്ടിയെ നോക്കി. നല്ല വെളുത്തവൻ, തീറ്റ കിട്ടാതെ മെലിഞ്ഞതാവണം. രാരിപ്പൂച്ചയുടെ വരവ് കണ്ട് പ്രോത്സാഹിപ്പിച്ച് അവൻ തുമ്മി തുമ്മി കുരച്ചു. പെട്ടെന്ന് വന്ന ഒരു ചെറിയ കാറ്റിൽ അവൾക്ക് തണുത്ത് വിറച്ചു. പിടിതെറ്റാതെ സർക്കസുകാരി പൂച്ചയെപ്പോലെ അവൾ മതിലിൽ നിന്നും വീടിൻ്റെ പാരപ്പറ്റ് ലക്ഷ്യം വെച്ചൊന്ന് ചാടി. ഭാഗ്യം, രക്ഷപ്പെട്ടു. ബിട്ടു ഭയന്ന് ഒന്ന് മുരണ്ടു.

0: ബൗ എന്ന് കുരച്ചു. രാരിപ്പൂച്ചയ്ക്ക് മുകളിലെത്തിയപ്പോ സന്തോഷവും ആശ്വാസവുമൊക്കെ തോന്നി. വിശാലമായ ഇടം, നിറയെ ചാക്കുകെട്ടുകളും തുണിക്കെട്ടുകളും കട്ടിലും ബെഡും എല്ലാം ഉണ്ട്. വീട്ടുകാർ പോയപ്പോ കട്ടിലും കിടക്കയും ഒക്കെ മുകളിലാക്കി പോയതാണ്. രാരിപ്പൂച്ച വേഗം കയറി മെത്തയിൽ ചുരുണ്ടു കിടന്നു. നല്ല ചൂട്, സുഖം. ഗർ ഒന്ന് മയങ്ങി. പെട്ടെന്നാകെ ഒരു ബഹളം. ചാക്കിൻപുറത്തെ സുന്ദരി ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ കണ്ടത് പാച്ചിക്കുട്ടൻ്റെ ബെഡിൽ കിടക്കുന്ന മറ്റൊരു പൂച്ചയെ. നമ്മുടെ രാരിപ്പൂച്ചയെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാമോ? നമ്മുടെ പാച്ചിക്കുട്ടന് കിടക്കാനുള്ളതാണ്. ഇറങ്ങു താഴെ, നീ ഏതാ? അവിടുത്തെ സുന്ദരി പൂച്ച ഞാവൂ ഞാവൂ ബഹളം കൂട്ടി. രാരിക്ക് സങ്കടം വന്നു. ഇവള് വല്ലതും അറിയുന്നുണ്ടോ? പുറത്ത് വെള്ളം വന്നതും മരങ്ങൾ ഒലിച്ചുപോയതും ആളുകൾക്ക് വീടുകൾ നഷ്ടമായതും, എന്നിട്ട് എന്തോരം കഷ്ടപ്പെട്ടാ മഴ നനയാതെ ഒരിടത്ത് എത്തിപ്പെട്ടത്. അപ്പോഴേക്കും ബിട്ടുപട്ടി ഇടപെട്ടു. സുന്ദരി, അവൻ മുരണ്ടു. ബൗ ബൗ, നീ പോ. സുന്ദരി വേഗം പോയി കിടന്നു. ബിട്ടു കൊണ്ടുവന്ന സുന്ദരിയല്ലേ, പിണക്കിയാൽ ഭക്ഷണം കൊണ്ടുവരുന്നത് അവൻ തന്നില്ലെങ്കിലോ? എനിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോ മറ്റൊരു സുന്ദരൻ വേറൊരു ചാക്കിനുള്ളിൽ നിന്നും മ്യാവ് മ്യാവ്, ഇവിടെ എന്താ പ്രശ്നം എന്ന് തലപൊക്കി നോക്കി. അവന് രാരിപ്പൂച്ചയെ കണ്ടപ്പോൾ സന്തോഷമായി. ഇവളെനിക്ക് നല്ല കൂട്ടുകാരിയായിരിക്കും അവൻ മനസ്സിൽ കണ്ടു. അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൻ കൈകാൽ നീട്ടി വലിച്ചു, നിവർന്ന് ഞാവ് ഞാവ് എന്ന് വിളിച്ചു.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി. Hey, hey.

0: സമയം 8 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.

ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുകാരുമായി ധാരണയായി. മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി ഒഡീഷയിലെത്തിയ മാധ്യമ സംഘം കൊണാർക്കിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രവും പുരി ജഗന്നാഥ ക്ഷേത്രവും സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ രാത്രി 7:30.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാളപാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാളപാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്, പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ. അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല, മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്. ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

എഫ്എം ഈവനിങ്ങിലിനി യുവവാണി.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖത്തിന്റെ തുടർഭാഗം.
1: ആ മനുഷ്യൻ ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗമാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നുള്ള മനുഷ്യനെക്കാട്ടിലും കൂടുതൽ അറിവ് അന്നുണ്ടായിരുന്നു. എങ്ങനെ കാട്ടിൽ ജീവിക്കാനുള്ള അറിവ്. ഇന്ന് നമുക്കൊരു സാധാ ഈ എന്നെ പോലുള്ള ഫെറിനെ പോലുള്ള ഒരാൾ കാട്ടിൽ പോയിട്ട് ആ എനിക്ക് ജീവിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. എന്തൊക്കെ പഠിച്ചാലും അതൊന്നൊന്ന് ഇഴുകി ചേർന്ന് പഠിക്കാൻ കുറേ സമയമെടുക്കും. ഇൻ ടു ദി വൈൽഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഷോൺ പെന്റെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പടമാണ്. കാട്ടിൽ പോയിട്ട് ഇനി ഞാൻ കാട്ടിലേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാടാണ് അവസാനം, കാട് തന്നെയാണ് അവസാനം, നമ്മളുടെ റൂട്ട് കാടിലാണല്ലോ, അല്ലെ, കാടിലും കടലും ആണല്ലോ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു യുവാവാണ് അവൻ. അവിടെ നേരിടുന്ന പ്രകൃതിയിലെ സത്യങ്ങളുമായിട്ടുള്ള മെൽപിടുത്തങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം കാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആരാണെന്നൊരു വ്യക്തമായ ബോധ്യത്തോടെ പോവുക. നമ്മൾ മനുഷ്യനാണ്, നമ്മൾ കാട്ടിൽ നിന്ന് വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രൂപമാണെങ്കിലും ഭാവമാണെങ്കിലും ശബ്ദമാണെങ്കിലും മണമാണെങ്കിലും ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തോടെ പോവുക. അപ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്ത ജീവികളാണ് ചുറ്റുപാടുമുള്ളത്. നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു ജൂലിക്കല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ അവരുടെ ജീവിതത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പരിചയമില്ലാത്തൊരു വ്യക്തി കടന്നു ചെല്ലുന്നത്. ഇത് ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അടുത്തത് അറിയേണ്ടത്, നമുക്ക് നമ്മുടെ വിചാരം എന്താ, ഇപ്പൊ കടുവ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആന വരും, ഇപ്പൊ മുയൽ വരും. നമുക്ക് ഇവരെയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്, ശകലം പേടിയൊക്കെ ഉണ്ടെങ്കിലും താല്പര്യമാണ്. നമ്മളല്ലാതെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ജീവിക്കും നമ്മൾ

0: കാണാൻ ഒരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യം രണ്ടാമതും മനസ്സിലാക്കി.
1: ഞങ്ങൾക്ക് ഇഷ്ടമല്ല,
0: ഞങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമല്ല, എന്തിനാണ് ഇവിടെ വരുന്നത് എന്നുള്ള ബോധ്യത്തോടെയാണ് ദി ഒരു ലോഡ് പുച്ഛെന്നൊക്കെ പറയില്ലേ. അല്ല റിയലി അത് മനസ്സിലാക്കണം ആദ്യം. അല്ലാണ്ട് നമ്മളെ കാണുമ്പോഴേക്കും ആന ചിരിച്ചുകൊണ്ട് ചെവിയെ കാട്ടി ഹായ് മനുഷ്യ, ഒരു മനുഷ്യ എത്ര ദിവസമായി കണ്ടിട്ട്, ടൈഗർ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നെ ഇതുവരെ കാണാൻ വന്നില്ല എന്നൊന്നും അല്ല
1: പ്രതീക്ഷിക്കരുത്.
0: അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിയാണ് അകത്തേ കടന്നു ചെല്ലുന്നത്. അവരെല്ലാവരും ഒരു ടീം, ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫുട്ബോളില് ഒരു ടീം അന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കാണാനും അവരുടെ ചുറ്റുപാടുകൾ അറിയാനും ചെയ്യേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടൊരു ബോധ്യമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ശബ്ദം അധികം ഉണ്ടാക്കാതിരിക്കുക, നേച്ചറിന്റെ ശബ്ദം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ ധരിക്കുന്ന വസ്ത്രമൊക്കെ ഒരു വലിയ കോൺട്രാസ്റ്റ് അല്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ക്യാമഫ്ലാജായിട്ട് നിന്നുകൊണ്ട് ദൂരെയുള്ള ജീവികളെ കാണാൻ പറ്റും. അതിന് മുമ്പൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, വന്യജീവികളുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സാന്നിധ്യം അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. ചിലപ്പോൾ നമ്മളൊന്നും നോക്കുന്നേ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ സാന്നിധ്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ കാര്യം, നമ്മളെക്കാളും കാഴ്ചശക്തിയുള്ള ജീവികളാണ് മെജോറിറ്റി, നമ്മളെക്കാളും കേൾവി ശക്തിയുള്ള ജീവികളാണ് മെജോറിറ്റി, നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ജീവികളാണ്, നമ്മളെക്കാട്ടിലും എല്ലാ സെൻസസും കൂടുതലുള്ള ജീവികളാണ്, സെൻസ് എബിലിറ്റി കൂടുതലുള്ള ജീവികളാണ് ചുറ്റുപാട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് വലിച്ചെറിയില്ല, ഒരിക്കലും കൂകി വിളിക്കില്ല, കല്ലെടുത്തെറിയില്ല, ഫ്ലാഷ് ചെയ്ത് ഫോട്ടോ എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ കാട്ടിൽ പോയി പോയി പോയി താല്പര്യം ജനിക്കും, മനസ്സിലാവും ഞാനിങ്ങനെ ബിഹേവ് ചെയ്യരുത്, ഇതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്.
1: ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഞാൻ മനസ്സിൽ കാണുന്നത് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്, അതാണ് അവരുടെ വന്നിട്ടുണ്ട് എന്നുള്ളത്.
0: കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി. ഒരു ജീവി വരുമ്പോഴേക്കും പല ജീവികളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് നമുക്ക് മനസ്സിലാവുമോ, ലൈക്ക് വിസിലിങ്ങോ ശബ്ദങ്ങൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ?
0: നമ്മളെ കാണുമ്പോഴേക്കും കുരങ്ങന്മാർ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു അപ്പെക്സ് പ്രെഡേറ്ററായിട്ട് ഒരു കടുവ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണെന്ന് വിചാരിക്കുക. കടുവ പെട്ടെന്നൊരു ജീവികളുടെ ഇടയിലേക്ക് പതുക്കെ ഉണ്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും മലയാളം ശബ്ദം ഉണ്ടാക്കും. മലയാളം ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കുരങ്ങന്മാർ ശ്രദ്ധിക്കും, ആഹാ കടുവ താഴെ പോകുന്നു, ഉടൻ തന്നെ ശബ്ദം ഉണ്ടാക്കിയേക്കാം. പുള്ളി കരിങ്കുരങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, അലാം കോളാണ്. ഈ അലാം കോൾ ഉടൻ തന്നെ ആർക്കും മനസ്സിലാവും, ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും അലാമാണ്. വലിയൊരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് പറയും, മരത്തിന് മുകളിൽ നിന്ന് പറയുകയാണ്, മ്ലാവ് അലേർട്ടാവും മ്ലാവ്. പിന്നെ മ്ലാവിന് എന്താണ്, വ്യക്തമായിട്ട് മണം നോക്കും മ്ലാവ്, നമ്മളെ മണം പിടിച്ചിരിക്കുകയും. അപ്പോൾ ദൂരെ നിന്നൊരു മണം കിട്ടുന്നുണ്ട്, കടുവയുടെ മണം കിട്ടുന്നുണ്ട്, അവർ കംപ്ലീറ്റ് അലേർട്ടായി. അപ്പം എല്ലാവരുമായി, പുല്ല് തിന്നുന്ന എല്ലാ ജീവികളുമായി, ആന മനസ്സിലാക്കി. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായി പോവാണ്. എല്ലാ ജീവികളും എല്ലാ ജീവികളുമായിട്ട് കണക്ഷനല്ല, പലതരം ജീവികളും ഓരോന്നോരോന്നോരോന്ന് മെസ്സേജ് മറ്റവർ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനെയുണ്ട്, മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ ആദ്യം കുരങ്ങന്മാർ ശബ്ദം ഉണ്ടാക്കും, മലയാളം ശബ്ദം ഉണ്ടാക്കും.
1: ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ പല പ്രൊഫൈലുകൾ ചെയ്യുന്നത് പോലെയാണ്, ഒരു എഞ്ചിനീയർ ആണ്, അങ്ങനെ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു നല്ല സ്റ്റോറി ടെല്ലറും കൂടെ ആയിരിക്കണം എന്നുള്ളത്, എസ്പെഷ്യലി ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വൈൽഡ് 100 പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. താങ്കൾ എങ്ങനെ ഫിലിം മേക്കർ ആണെന്ന് പറഞ്ഞു, താങ്കളുടെ ഉള്ളിലെ ആ ഒരു കഥ പറയാനുള്ള കഴിവിന് എങ്ങനെ?
0: നമുക്ക് ഈ കാര്യങ്ങൾ ആളെടുത്ത് പറയണമല്ലോ. അപ്പോൾ ഞാൻ എഴുതാറുണ്ട്, യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാ യാത്രകളും ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ലാംഗ്വേജും നമുക്ക് സംസാരിക്കാനുള്ള ഒരു പാഠമെന്ന് പറയുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ബേസിക്കലി വേണ്ടേ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ അത് നാച്ചുറലി വന്നതാണ്. ഒബ്സർവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ നമുക്ക് കിട്ടുന്ന ചില വാക്കുകളും പദങ്ങളും ഉണ്ടാവും, പിന്നെ അത് അവതരിപ്പിക്കുന്നു, അങ്ങനെ ഗ്രാജുവലി വന്നതായിരിക്കാം.
1: ഇപ്പോൾ തീർച്ചയായിട്ടും ജോലിയുടെ ഭാഗമായിട്ടും ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം ഇപ്പോൾ നമ്മൾ മിക്കവാറും ശശിയേട്ടൻ എവിടെയാ ഭരണിയില്ലാന്ന് ചോദിച്ച പോലെ പ്രഭു എവിടെയാ കാട്ടില എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണോ?
0: ഒരിക്കലും ഞാൻ എൻ്റെ പങ്കാളി ഞാൻ തന്നെ കണ്ടെടുത്തതാണ്. അപ്പം എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ പാഷനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്, വൈഫിൻ്റെ പേര് രാധിക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കായിരിക്കും കാട് ഭയങ്കര ഇഷ്ടമാണ്.
1: രസകരമായിട്ടുള്ളൊരു
0: കാര്യം എന്ന് പറയുന്നത് കാട്ടിലൂടെ നടന്നിട്ട് ഞാനൊരു കടുവയെ കാണുന്നത് എൻ്റെ വൈഫും ചേർന്നുകൊണ്ടാണ്. എൻ്റെ മാരേജ് കഴിഞ്ഞുകൂടെ തന്നെ പറമ്പിക്കുളത്ത് ഞങ്ങളെ ട്രക്ക് ചെയ്തിട്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു കടുവയെ ലൈവായിട്ട് കാട്ടിലൂടെ നടന്നിട്ട് ടൈഗറെ കാണുന്നതും വണ്ടിയിലിരുന്ന് കാണുന്നതും രണ്ടും രണ്ടാണല്ലോ. നമ്മളൊക്കെ സെഞ്ചുറികളിലും നാഷണൽ പാർക്കിലൊക്കെ കടുവയെ കാണുന്നത് സഫാരി ജീപ്പിരുന്നോണ്ടാ.
1: ഇത് വല്ലാത്തൊരു ഹണിമൂൺ ആയി പോയല്ലോ.
0: പറമ്പിക്കുളം

0: അടുത്ത വർഷം ഞങ്ങളിങ്ങനെ തെള്ളിക്കൽ പുഴയിൽ ഇങ്ങനെ കടുവ കാട്ടുപോത്തിനൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കയറുകയാണ് ജീപ്പിൽ. കയറി ഞങ്ങളൊരു സ്ഥലത്ത് ജീപ്പ് നിർത്തി നടന്നു പോയിട്ട് കടുവ കണ്ട ഇതുണ്ട്. അപ്പോൾ മാത്രമല്ല ട്രക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എനിക്കില്ല. കാട്ടിൽ പോകുമ്പോഴും അതിൻ്റെ ജീവിതവുമായിട്ട് വളരെ കണക്ട്. മാത്രമല്ല ഞങ്ങൾ ക്വാർട്ടേഴ്സുകൾ മാറി മാറി താമസിക്കുന്നു, കാട്ടിലായിരിക്കും പലപ്പോഴും. അപ്പോൾ അതൊക്കെ ആയിട്ട് വളരെ ജെല്ലാണ്. മറ്റ് ശശിയേട്ടൻ എവിടെയെന്നുള്ള
1: ചോദ്യങ്ങളൊന്നും
0: കാടിന്റെ ഭാഗം അല്ലെങ്കിലേ ഉള്ളൂ, കാടിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഉണ്ടാവില്ല.
1: അത് കാട് വിട്ട് എവിടെയെങ്കിലും പോയാൽ,
0: കാട് വിട്ട് എവിടെയെങ്കിലും കറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടെ കറങ്ങി ഇറക്കുകയാണ്.
1: ഇപ്പോ താങ്കളുടെ ഫേസ്ബുക്കിലെ ഒരു കണ്ട ലൈനാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു
0: സംഭവം.
1: എന്താണ് ആ ഒരു ഒബ്സഷൻ? എന്തിനോടാണ്?
0: എന്തോ സംതിങ് ഇസ് സ്റ്റിൽ വെയിറ്റിംഗ്, സംതിങ് ഇസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മീ, അല്ലെങ്കിൽ ഐ ഹാവ് ടു പെറൂസ്, ഞാൻ അതിൻ്റെ പുറകെ പോയേ പറ്റൂ എന്ന് നമ്മളെങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ പാഷനായിരിക്കാം. എന്തോ സംതിങ് ഉണ്ട്, വി ആർ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു ബോധ്യം ഈ ഇരിക്കുന്ന നിമിഷം വരെയുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുന്നതിന് പൂർണ്ണത പോരാ, നമുക്ക് എന്തൊക്കെയോ ഇനിയും ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളെങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്, മുമ്പിലോട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു ഇത്, അത് തന്നെയാണ് ഒബ്സഷൻ.
1: ഓൾവേസ് ഇൻ ആൻ ഒബ്സഷൻ.
0: എന്നാൽ വന്നാൽ നമുക്ക് ഇപ്പോഴുള്ള ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതല്ല, പക്ഷെ സംതിങ് ഇസ് വെയിറ്റിംഗ് മോർ ടു അച്ചീവ്, അതാണ് ഒബ്സഷൻ.
1: ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ നേപ്പാളിലെ ഇൻസിഡൻ്റ് ഒക്കെ തന്നെയാണെങ്കിലും ഒരു എന്താ പറയുക, പ്രകൃതിക്ക് ഒരു നിമിഷം മതി എല്ലാം താറുമാറാക്കാൻ എന്നും നമ്മൾ തന്നെ കാണുന്നു. എന്തുമാത്രമാണ് നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്?
0: പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നേച്ചറിനെ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നല്ല ശക്തിയില്ല, നമ്മളൊരു കീടമാണ്. ഈവൻ നമ്മൾ കാണുന്ന പാറ്റയുണ്ടല്ലോ, പാറ്റ സർവൈവ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് നോക്കുന്ന സമയത്ത് മനുഷ്യകുലം മുഴുവൻ നശിച്ചാൽ പോലും ഇവിടെ സർവൈവ് ചെയ്യുന്നത് പാറ്റയെ പോലുള്ളോ അതിൻ്റെ താഴെയുള്ള മൈക്രോബ്സോ അങ്ങനത്തെ ജീവജാലങ്ങളാണ്. അപ്പം നമ്മളൊക്കെ പ്രകൃതിയാൽ നശിപ്പിക്കപ്പെടാൻ നിമിഷങ്ങൾ മതി നമ്മളൊക്കെ ഫുൾ ഉന്മൂലനം ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു പ്രകൃതിയെ, ഒരു വലിയ മലയുടെ സ്റ്റെബിലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ എഞ്ചിനീയറിങ്ങിനായിട്ടില്ല. ഒരു നല്ല മഴ വരുന്നതിന് നിർത്താൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കറിയില്ല. നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ മൂലക്കിരിക്കാൻ പോലും പറ്റില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ പറ്റുമായിരിക്കാം നേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ചാണ് നടക്കുന്നത്. മനുഷ്യപ്രേരിതമായിട്ടുള്ള, മനുഷ്യൻ ചെലുത്തിയ കാര്യങ്ങൾ കൊണ്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ നമുക്കിവിടെ ഉണ്ട്. ഒരുപാട് ടെമ്പറേച്ചർ വർദ്ധിച്ചതിൻ്റെയൊക്കെ മനുഷ്യൻ 1800 ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടല്ലോ, 1800 ശേഷമുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആക്ടിവിറ്റികളാണ് പ്രകൃതിയിൽ കുറച്ചൊക്കെ മോശമായിട്ട് ഇപ്പോഴും വരുന്ന ടെമ്പറേച്ചർ കൂടുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തിരുന്നാ നമുക്കിപ്പോൾ ഒരു വലിയ മല താഴേക്ക് ഇടിഞ്ഞു വീഴുന്നത് നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടും ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് ഒഴിഞ്ഞു പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നേച്ചറിനെ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ സെൻസിൽ നമുക്കൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളെ, ആ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ചെറിയ ചുറ്റുപാടുകൾ, ഒരു മരമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളം വരുന്നു, ആ വെള്ളത്തിന് അഴുക്കില്ല അത് സൂക്ഷിക്കുക, മറ്റേ അനാവശ്യമായിട്ട് ചപ്പുചേറുകൾ ഇല്ലാതിരിക്കുക, കുറച്ച് മരങ്ങൾ ചുറ്റുപാടും വളർത്തുക, ഒരു തണലുണ്ടാക്കുക, ആ എക്കോസിസ്റ്റത്തിനെ ഒന്ന് നമുക്ക് എൻറിച്ച് ചെയ്യാം, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു വലിയ സെൻസിൽ നമുക്ക് നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിവാദമാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? ആ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി ജീവിക്കുക, അതാണ് ശരിക്കും പ്രൊട്ടക്ഷൻ.
1: കൂടുതൽ നശിപ്പിക്കാതിരിക്കുക
0: നമുക്ക് വേണ്ടി തന്നെയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നമ്മൾ പറയും ജീവികൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റത് വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നെ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട്. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമുക്ക് നല്ല ചുറ്റുപാടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ലോ, നമുക്ക് ഹാഷ്പൂഷാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സുഖകരമായിട്ടുള്ള, സുഖവും സൗകര്യപ്രദവുമായിട്ടുള്ളതിനെ ഒന്നും കൂടി നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യണം. ഇത് ആത്യന്തികമായിട്ട് ശരിയാണോ? അവിടെ മാത്രമാണ് നമ്മുടെ ചിന്ത നേർവഴിക്ക് പോകേണ്ടത്.
1: ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം ഫാസ്റ്റായി ഫാസ്റ്റായി. ഇപ്പോൾ ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തിരുന്ന സമയം പോലും AI വന്നപ്പോൾ വേണ്ട. പക്ഷെ ഒരു തരത്തിൽ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താങ്കൾ ഇപ്പോൾ പല ആളുകളും കാടിനെ പറ്റി വീഡിയോസ് ചെയ്യുന്നത് പോലെ തന്നെ കാട്ടിലേത് എന്ന് പറഞ്ഞു വരുന്ന പല വീഡിയോകളുണ്ട്. എന്തുമാത്രമാണ് ഈ ഒരു ഫേക്ക് വീഡിയോസ് ഇപ്പോഴത്തെ കാലത്ത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്? ഇപ്പൊ ആന കുളിക്കുന്ന വീഡിയോ
0: പല പല ആനകളുണ്ട്, മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള സംഗതികൾ വരുന്നു, കൂടുകയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കൂടി വരികയാണ്.
1: ഒറിജിനൽ കണ്ടന്റ്
0: നമ്മൾ പറയുമ്പോൾ പോലും അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഈ അടുത്ത് വൈൽഡ് ഹണ്ട്രഡിൽ തന്നെ

0: ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വന്ന ചില കമന്റുകൾ രസകരമാണ്, അങ്ങനെയൊന്നുമല്ല ബ്രോ, അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇതാവും. കാരണം നമുക്കത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിലും വലിയ ഡയലോഗുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് അതൊന്നും തെറ്റായിട്ടല്ല. അപ്പോൾ ആ ഒരു അനുഭവ പരിസരത്തു നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കൂടി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കണ്ടൻറ് എന്താണ് എന്ന് മാത്രമല്ല, നേച്ചർ ഈസ് കണ്ടിന്യൂസ്ലി ഇവോൾവിങ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന സത്യം ആയിരിക്കില്ല ചിലപ്പോൾ നാളത്തെ. ചെറിയ ചേഞ്ചുകൾ, അനിമൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവാം, പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കടുവടയേരി പറഞ്ഞ പോലെ ആനയുടെ കാര്യം പറയാം. അപ്പോൾ ആന എത്രത്തോളം റബ്ബറിൻ്റെ ഇലതെന്ന് തന്നെ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പശുക്കളോ അല്ലെങ്കിൽ മറ്റേ ആടൊക്കെ പ്ലാവിൻ്റെ ഇലതെന്ന് അപ്പോൾ ചത്തുപോവും അല്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അത് കഴിഞ്ഞ് കൊയകുലേറ്റ് ചെയ്യും. ഞാനിപ്പോൾ ചിമ്മിണിയിൽ എൻ്റെ ഞാൻ പി ജി ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിമ്മിണിയിലെ തോട്ടത്തു നിന്ന് ആന റബ്ബർ ഇലയും റബ്ബർ മരം പൊട്ടിച്ചു വീഴ്ത്തി മുഴുവൻ തിന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആനയ്ക്കൊരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല. സോ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വേരിയേഷൻസ് വന്നു, അപ്പോൾ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും കാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും ആ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് ഏ കാലഘട്ടത്തിൽ കൂടിക്കൂടി വരികയാണ്, ഒരു സംശയമില്ല.
1: യെസ്, ഇപ്പോൾ നമ്മളുടെ എല്ലാം സർക്കിളിൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ലൈക്ക് അവരുടെ ഫോട്ടോസ് ഒന്നും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കാണത്തില്ല. കാരണം ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഇപ്പോൾ ഈ ഓണം സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു സംഭവമാണ്. വൈൽഡ് ലൈഫ് പോലെ തന്നെ ഹ്യൂമൻ ഫോട്ടോഗ്രാഫിയിൽ താങ്കൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്ഡ് ആണ്, അതായത് മനുഷ്യരെ ക്യാമറയിലേക്ക് പകർത്തുന്നത്?
0: മനുഷ്യരെ ക്യാമറയിലേക്ക് പകർത്തുന്നത് ഞാൻ പകർത്തുന്നത് തുലോം കുറവാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. എനിക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി വളരെ താല്പര്യം, ലൈഫ് പകർത്താൻ താല്പര്യമുണ്ട്. അല്ലാണ്ട് ഒരാളുടെ ഫാഷനോ ഒരാളുടെ ചന്തമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ലൈഫ് ആസ് സച്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനൊരു ട്രെയിനിൽ 2014 ഓർമ്മ, 2014 ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു പടത്തിന്, ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിൽ ഞാൻ പകർത്തിയത്. അതിന് മുമ്പ് പകർത്തിയൊരു ചിത്രമാണ്, ട്രെയിനിലുള്ള ഒരു ഡ്രാമയാണ് പകർത്തിയത്. ഒരു ചെറിയൊരു കുട്ടിയും ഒരു വലിയ കുട്ടിയും രണ്ടുപേരും ചേർന്ന് സർക്കസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ കുട്ടി അത് സർക്കസ് കഴിഞ്ഞിട്ട് എൻ്റെ നേർക്ക് കൈ നീട്ടി. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഞെട്ടിപ്പോൾ, എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൈ നീട്ടി എൻ്റെ അടുത്തേക്ക് നീട്ടുമ്പോഴേക്കും ഞാനൊരു ക്ലിക്ക് എടുത്തു. ആ ക്ലിക്കിനാണ് അവാർഡ് കിട്ടി, മോഹൻലാൽ ഫെഫ്ക മോഹൻലാൽ ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടി. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആളുകളുടെ ഫുൾ രൂപമായിരിക്കില്ല, ആ ഒരു ചുറ്റുപാടുകൾ അയാൾ നിർവഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ ഞാൻ മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ട്രാവൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ സ്ട്രീറ്റിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും വൈൽഡ് ലൈഫും ഇതും എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ്, രണ്ട് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. വൺ ഓഫ് ദി എലിമെൻ്റ് ആയിട്ടാണ് ഞാൻ പുറത്തു പോകുമ്പോൾ കാണുന്നത് വന്യജീവി മനുഷ്യന്മാരെ, വൺ ഓഫ് ദി എലിമെൻറ്റ്സ്. ആ ചുറ്റുപാടുകളിൽ ബിൽഡിങ്ങും ജീവിതവും എല്ലാത്തിനും ആ എലിമെൻറ്റ്സ് ആയിട്ട് കാണുന്നു. പക്ഷെ നേച്ചറിലാണെങ്കിൽ അങ്ങനെയല്ല, ഓരോന്നും ഒരു വലിയ കഥ പറയാനുള്ള സാധനമാണ്. അപ്പം ഞാൻ എവിടെ പിടിച്ച് കഥ പറയണം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കടുവയാണെങ്കിൽ ഏത് രീതിയിൽ ഫോട്ടോ എടുക്കണം? അപ്പോൾ കടുവയുടെ ആസ് സച്ച് ഒരു കടുവയെ കറക്റ്റായിട്ട് എടുത്താൽ തന്നെ നല്ലൊരു പടമാണ്. മനുഷ്യന്മാർ വെറുതെ മാത്രം എടുത്ത ഒരു പടമായിട്ട് മാറില്ല അത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ജീവികളുമായിട്ടുള്ള ഇത് ചിത്രീകരിക്കണം, അതിൻ്റെ ഹാബിറ്റായിട്ട് ചിത്രീകരിക്കണോ വേണ്ടെന്നുള്ള ചോദ്യമുണ്ട്. അത് കോൺഫ്ലിക്ട് സിറ്റുവേഷനിലാണോ അല്ലയോ എന്നുള്ളത്, അത് ഭക്ഷണം കഴിക്കണോ അല്ലയോ എന്നുള്ളത്, അപ്പോൾ അപ്രോച്ച് ഡിഫറൻസ് ഉണ്ട്.
1: ഇപ്പോൾ നമുക്ക് ലൈക്ക് എണീക്കുന്ന ഉറങ്ങുന്ന സമയമൊക്കെ മാറി, എന്നാലും ഒരു പാറ്റേൺ ഉണ്ടല്ലോ മനുഷ്യരുടെ ജീവിതത്തിൽ. കാടിന് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, അതായത് ഇത്ര സമയമാകുമ്പോൾ കാടിൽ സൂര്യൻ ഉദിക്കും എന്നാണോ പറയാൻ അറിയില്ല, അതായത് വെളിച്ചം വരും ഇരുട്ടാവും, അങ്ങനെ ഒരു മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്.
0: അതാണ് ഞാൻ പറഞ്ഞ മില്യൻസ് ഓഫ് ഇയേഴ്സിന് അതിന് മാറ്റമില്ലല്ലോ. ഇപ്പൊ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് 100 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ലക്ഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. അതിനനുസരിച്ച് ക്രോഡീകരിച്ചൊരു ജീവിതത്തിലൂടെയാണ് ഏകദേശം നമ്മളല്ലാത്ത എല്ലാവരും കടന്നു പോകുന്നത്. നമ്മളുമാണ് നമ്മുടെ സർക്കാഡിയിൽ ഋതമുണ്ടല്ലോ, ഋതം നമ്മുടെ ഋതം ഉണ്ട്. പക്ഷെ നമ്മളതിനെ ബ്രേക്ക് ചെയ്തുല്ലേ, 5 മണിക്കൂർ കൂടുതൽ എത്ര പേര് ഉറങ്ങുന്നുണ്ട്? എൻ്റെ പേഴ്സണലി തന്നെ പറയാം, 5 മണിക്കൂർ കൂടുതൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 6 മണിക്കൂറൊക്കെ പരമാവധി ഉറക്കം നമുക്ക് ഒരു ശരാശരി മനുഷ്യന് കിട്ടുന്നുള്ളൂ. പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല, അവരവരുടേതായിട്ടുള്ള സമയങ്ങൾ ഉറങ്ങും. നമ്മൾ ഉറങ്ങുന്ന പോലെ വൈകുന്നേരം ഭക്ഷണമൊക്കെ വെച്ച് 9-10 മണിക്ക് ഉറങ്ങുന്ന ശീലമല്ല, ഓരോ ജീവികൾക്കും ഓരോ തരത്തിലാണ്. ചിലർക്ക് 1 മണിക്കൂർ മതി, ചിലവർ ഒരു ആനയൊക്കെ ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ആനയൊക്കെ പലതവണ ഉറങ്ങുന്നുണ്ട്, ആന നിന്നുറങ്ങും, മരത്തിൽ ചാരി നിന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്, കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ചെറിയ ചെറിയ നാപ്പ് ഉണ്ട്, ചില മൃഗങ്ങളൊക്കെ നിന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ 6 മണിക്കൂർ 8 മണിക്കൂർ വേണ്ട, ജീവിതത്തിൻ്റെ ഇടവേളകളിലാണ് അവർ ഉറങ്ങുന്നത്. ആനകൾ ചിലപ്പോൾ രാത്രി നടന്നു പോകുന്നു കണ്ടിട്ടുണ്ട്. നമ്മൾ അർദ്ധരാത്രി ഫുള്ളായിട്ട് ഉറങ്ങുന്ന സമയത്താണ് മറ്റ് എന്താ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള കടുവയാണെങ്കിലും മറ്റേ രാത്രി സഞ്ചരിക്കുന്ന ജീവികളൊക്കെ രാത്രിയാണ് കംപ്ലീറ്റ് ആക്റ്റീവ് ആവുന്നത്.

0: നെപ്റ്റൂണൽ ജീവികളും. അപ്പോൾ പലതരത്തിലുള്ള എല്ലാം ഈ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിതം.
1: ഇപ്പോൾ വൈൽഡ് 100 എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുറച്ച് നാളത്തേക്കുള്ള ഒരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ എന്താണ് ഇനി എന്തൊക്കെയോ ചെയ്യണം എന്ന് എപ്പോഴും തോന്നുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ലൈക്ക് ഒരു 5 years എന്തൊക്കെയാണ് ഇനി ഒരു സ്വപ്നങ്ങളുള്ളത്?
0: പേഴ്സണലാണല്ലേ ചോദ്യം.
1: കാടിനെ കണക്ട് ചെയ്തോ? കാടില്ലാതെ ഒരു പ്രഭുവിനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല.
0: കാടില്ല, കാടുന്ന തന്നെയാണ് നമുക്ക് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഉണ്ടാകുന്നത്. അപ്പോൾ കാടിൻ്റെ സ്റ്റോറീസ് ഒരുപാട് ചെയ്യണമെന്നുണ്ട്. പകുതി ചെയ്തു വെച്ച കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു നക്ഷത്രാമയെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തു വെച്ച സംഗതികളൊക്കെ ഒന്ന് പൂർത്തിയാക്കണമെന്നുണ്ട്. അതൊരുപാട് നീണ്ടുപോയി. പക്ഷെ അതിന് മറ്റ് രാജ്യങ്ങളും കൂടി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തായ്ലൻഡ് പോയിരുന്നു, ഞാൻ വിയറ്റ്നാം പോയിരുന്നു. അപ്പോൾ അതിന് കണക്ട് ചെയ്ത്, അപ്പോൾ ഇനി അതിൻ്റെ നക്ഷത്രാമകൾ അറിയാലോ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ചിന്നാറിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ് സൗത്ത് ഇന്ത്യയിൽ. പിന്നെ തമിഴ്നാട് കാണുന്നു, പിന്നെ നോർത്തിൽ കുറച്ച് കാണുന്നു. കേരളത്തിൽ പക്ഷേ ചിന്നാറിൻ്റെ പ്രദേശത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്മഗ്ലിംഗ് ഉണ്ട്, അതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ ക്യാൻവാസ് ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ട്രൈബൽ കമ്മ്യൂണിറ്റിയെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഒന്നും ആയിട്ടില്ല.
1: അതൊക്കെ കുറച്ചും കൂടെ അവരുടെ ഇപ്പൊ ഈ ഗോത്രവർഗം തന്നെയാണെങ്കിൽ അവരുടെ യങ് ലോട്ട്സ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ ആർക്കോ പോലത്തെ പേജസ് ഒക്കെ ആണെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് കാട്.
0: എന്ത് ചെയ്താലും, എന്ത് ആത്മാർത്ഥതയോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്രയോ വർഷങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഓരോ ആളുകളും ആ ജനറേഷനും പോകുമ്പോഴേ മിസ്സായി പോകുന്നതാണ് അതൊക്കെ. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പേഴ്സണലി എൻ്റെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒരു സൈഡിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്.
1: അപ്പോൾ താങ്ക് യു സോ മച്ച്. മനസ്സിന് സന്തോഷം നൽകിയ ഒരു യുവവാണി ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് നമ്മുടെ നാടിനെക്കുറിച്ചും കാടിനെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എങ്ങനെ സംവദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ.
1: അതെ,
0: എല്ലാവരും കാട്ടിലേക്ക് വരൂ.
1: അതെ അതെ അതെ അതെ. താങ്ക് യു.
0: താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
1: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖം. ഒപ്പം ഉണ്ടായിരുന്നത് ഫെറൻ.
2: യുവവാണി.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: KCB അറിയിപ്പ്. ഉദയംപേരൂർ സെക്ഷൻ പരിധിയിൽ പൂത്തോട്ട, പുതിയകാവ്, MLA റോഡ്, ഇടയത്തുമുകൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ വട്ടക്കുന്ന്, എഞ്ചിമല, കാരക്കാട്ടുകുന്ന്, വെട്ടിക്കൽ, തുപ്പുംപടി, കിടങ്ങയം, അമ്പലംചിറ, കൂമുള്ളി, കോരഞ്ചിറ, OEN കമ്പനി പരിസരം, പാലസ് സ്ക്വയർ, എരുവേലി, നാഗപ്പടി, തലക്കോട് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും. എരൂർ സെക്ഷൻ പരിധിയിൽ ശാരി അമ്പലം പരിസരം, നായർ സമാജം, ശാരിപ്പടി, പുതിയ റോഡ് ജംഗ്ഷൻ, ഫെഡറൽ ബാങ്ക് പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,000 രൂപ, 2,00,000 1,00,000 രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റ്

0: മാത്രം വാങ്ങുക.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിൽ ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിൽ. രാത്രി 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി കേൾക്കാം. ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി.
8: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
9: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
10: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: .3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. സമയം 8:30:30 FM ഈവനിങ്ങിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. ഹം ദോനോ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും പാടിയ ഗാനം സാഹിർ എഴുതി, ജയദേവ് സംഗീതം പകർന്നിരിക്കുന്നു.

0: സേവന വാർത്തകൾ കേൾക്കാം. സാമൂഹ്യ നീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദം. ഡയറക്ടറേറ്റിലെ ഇന്റേൺഷിപ്പിനായി സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസുകളിലെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി നാളെയാണ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04712-30-60-40. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04712-30-60-40.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 04912-50-53-58. 04912-50-53-58.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ICR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സിഫ്റ്റ് ഇവയുടെ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസ്സിംഗും ഡ്രൈയിംഗ് ടെക്നിക്കുകളും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ICAR CIFT ഇവിടെ നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യ സംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9840-7958-3 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 98

0: 46 07 95 83.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

0: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് November 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130. 04842983130.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം, പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കുള്ള ടൂൾ കിറ്റ് ഗ്രാന്റ്, അഡ്വക്കേറ്റ് ഗ്രാന്റ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായം, ഈ പദ്ധതികളിലേക്ക് www.pwin.kerala.gov.in മുഖേന അപേക്ഷിക്കാം. ഫോൺ നമ്പർ 04922223335, 04922223335. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. യേശുദാസും ഹേമലതയും പാടിയത് ചിത് ചോർ എന്ന ചിത്രത്തിൽ നിന്നും.

0: എഫ്എം ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പിന്നീട് പല സന്ദർഭങ്ങളിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് രാമർ ഉത്കണ്ഠപ്പെട്ടു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതിയായിരുന്നു രാമറിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, സംഭവിച്ചു കഴിഞ്ഞു എന്ന തോന്നലിലാണ് അയാൾ എത്തി നിൽക്കുന്നത്. ഏതോ ഒന്നിൻ്റെ മറയിലൂടെ ആരെയെല്ലാമോ മുന്നിൽ നിർത്തിയാണ് പലരും കളിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നേരത്തെ കുഞ്ഞിക്കേളും ഉണ്ടായിരുന്നു, അതൊരാശ്വാസവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളില്ല. ചേക്കുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലല്ല അയാളത് മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് എടുത്തു ചാടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളുണ്ടെന്ന് രാമറിന് തോന്നിയിരുന്നു. ആ തോന്നൽ ദൃഢമായതോടെ തൻ്റെ എല്ലാ സംശയങ്ങളും അയാളുമായി പങ്കുവയ്ക്കുവാൻ രാമർ തുനിഞ്ഞതുമില്ല. അതിനും പുറമെ ചേക്കുവിന് സമയവും കുറവായിരുന്നു. മുമ്പൊക്കെ ആഴ്ചയിൽ 3 ദിവസമാണ് ലോഡുമായി കോഴിക്കോട്ട് പോയിരുന്നത്. ഇപ്പോഴത് മിക്കവാറും 5-6 ദിവസമായി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ രാമറിന് ചെവി കൊടുക്കുവാൻ ചേക്കുവിന് കഴിയുന്നില്ല. ഐനിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കെ അതിനു മുന്നിലൂടെ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആരെല്ലാമോ ഘോഷയാത്ര നടത്തി എന്നൊരു വിവരമാണ് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് തക്ഷൻകുന്നിൽ പരന്നത്. ഉടനെ ചിലർ ജുമാഅത്ത് പള്ളിയിൽ നിന്നും ധൃതി പിടിച്ച് ഐനിക്കാട്ടേക്ക് ഓടുന്നതാണ് കണ്ടത്. വഴിയിൽ കാണുന്നവർക്ക് നേരെ അവർ ആക്രോശിക്കുന്നുമുണ്ടായിരുന്നു. ഒരുതരം ഭ്രാന്ത് പിടിച്ച ഓട്ടമായിരുന്നു അത്. എന്നാൽ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞതോടെ പോയവർ ശാന്തരായി മടങ്ങുന്നതാണ് കണ്ടത്. എങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പിന്നീടൊരു നാൾ കേട്ടു, നൈവരാണി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുമ്പിൽ ആരോ ഒരു കന്നുകുട്ടിയെ കഴുത്തറുത്ത് കൊന്നിട്ടിരിക്കുന്നുവെന്ന്. ചുറ്റമ്പലത്തിന് ചുവരിന് മുകളിലൊക്കെ ചോരയുടെ അടയാളവും പതിപ്പിച്ചിട്ടുണ്ടത്രേ. അത് കേട്ടപാടെ ഒരു കൂട്ടം ആളുകൾ നൈവരാണി

0: ഇലേക്ക് ഓടി. പോകുന്ന പോക്കിൽ കലന്തന്റെയും ഇബ്രാഹിമിന്റെയും പീടികകൾക്ക് നേരെ കല്ലെറിഞ്ഞു. ജുമാഅത്ത് പള്ളിക്കു നേരെയും കല്ലേറുണ്ടായി. എന്നാൽ അമ്പലത്തിനടുത്ത് അങ്ങനെയൊരു സംഭവം ഉണ്ടായതിന്റെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റമ്പലത്തിന്റെ ചുമരിൽ കറയും ദൃശ്യമായിരുന്നില്ല.
1: ആരാണിതൊക്കെ ഉണ്ടാക്കുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യം?
0: രാമർ ചേക്കുവിനോട് ചോദിച്ചു. ചേക്കുവിന് അന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ചേക്കുവിനെ ഇങ്ങനെ കിട്ടുന്നത്. രാമറിന്റെ അന്വേഷണത്തിന് മറുപടിയായി ചേക്കു പറഞ്ഞു,
1: എനിക്കും ഒരു തിരുപാട് കിട്ടുന്നില്ല. എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്നാ തോന്നുന്നത്.
0: ചേക്കുവിന്റെ മറുപടി കേട്ട രാമർ അഗാധമായ ആലോചനയിലേക്ക് വീണു. അതിനിടയിൽ അയാൾ അങ്ങാടിയിലേക്ക് നടന്നു. കൊപ്രക്കളത്തിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. കൊടുവാളിന്റെ മൂർച്ച പോയതുകൊണ്ട് കൊല്ലന്റെ ആലയിൽ കടയാൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പണി തീർന്നു കാണും, അത് വാങ്ങണം. ചേക്കു പോയ വഴിയിലേക്ക് നോക്കി ചാരുകസാരയിൽ അങ്ങനെ ഇരുന്നു, പിന്നെ കിടന്നു. അന്നേരം ബാങ്കിൽ നിന്നും 2 മണിയുടെ സൈറൻ കേട്ടു. കല്യാണി അപ്പോഴും അകത്തുനിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണിക്കാർക്ക് അവൾ നിർദ്ദേശം കൊടുക്കുന്നതും കേൾക്കാമായിരുന്നു. എല്ലാം ശ്രദ്ധാപൂർവം ചെവിയോർത്ത് കിടക്കവേ രാമറിന്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അത് പതിവില്ലാത്തതാണ്. ഉച്ചമയക്കത്തിന് കണ്ണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് രാമർ അങ്ങനെ അലസതയിൽ ലയിച്ചു. തെല്ലിട കഴിഞ്ഞു. അങ്ങാടിയിൽ എന്തോ ബഹളം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. കല്യാണി വിളിച്ചു പറഞ്ഞു,
1: എന്തോ നടന്നു എന്ന് തോന്നുന്നു.
0: എന്താണെന്നറിയാൻ വേണ്ടി തിടുക്കത്തിൽ എഴുന്നേറ്റ് കോലായ ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് വണ്ടിക്കാരൻ അന്ത്രു ഓടിക്കിതച്ചുകൊണ്ട് വന്നത്.
1: ഓൻ ചതിച്ചു, അയാൾ വിളിച്ചു പറഞ്ഞു. എന്താണുണ്ടായത്? ഇമ്മളെ ചേക്കു ഗുമസ്തം ചെണ്ടം നമ്പ്യാരെ കോടതിയിൽ വെച്ച് വെട്ടിക്കൊന്നു.
0: രാമർ അവിടെ ഇരുന്നു പോയി, തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട്.
1: എന്റെ പടച്ചോനെ.
0: കോടതി മുറിക്ക് അകത്ത് നടന്ന കൊലപാതകം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൺ 2 മണിക്ക് മുഴങ്ങിയപ്പോൾ തന്നെ കോടതി നടപടി ആരംഭിച്ചിരുന്നു. അതും കഴിഞ്ഞ് കുറച്ചുനേരം പിന്നിട്ടപ്പോഴാണ് കോടതിക്ക് അകത്ത് രക്തം ചിതറി വീണത്. മുൻസിഫ് ശ്രദ്ധാപൂർവം വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർക്കശക്കാരനായ ശിവരാമഭട്ടാണ് മുൻസിഫ്. സുബ്രഹ്മണ്യയ്യരാണ് പ്രതിഭാഗം വക്കീൽ. അദ്ദേഹം വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാധരൻ വക്കീലാണ് എതിർകക്ഷിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. സുബ്രഹ്മണ്യയ്യരുടെ വാദം നീണ്ടുപോകുന്നതിനിടയിൽ ഒരിടത്തെത്തിയപ്പോൾ അതിനെ ഒന്ന് ഖണ്ഡിക്കണമെന്ന് ഗംഗാധരൻ വക്കീലിന് തോന്നി. അദ്ദേഹം ആദരവോടെ എഴുന്നേറ്റ് ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന് പറഞ്ഞു. കോടതി ഉടനെ ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ് എന്ന് വിധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സംസാരിക്കുവാൻ തുനിയുന്നതിനിടെയാണ് ചേക്കു മുറിക്കകത്തേക്ക് ഓടിക്കയറി ചിണ്ടൻ നമ്പ്യാരെ കയറി പിടിച്ചത്. എന്നിട്ട് അലറി,
1: ഹാറാം പിറന്നോനെ, എന്നോടാണോടാ കളി?
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
6: ബ്ലിങ്കസ്യ, ഒരു കാലത്ത് മലയാളത്തിലെ അനൗപചാരിക ഭാഷണങ്ങളിൽ നിരന്തരം കടന്നുവരുന്ന ഒരു പ്രയോഗമായിരുന്നു ബ്ലിങ്കസ്യ. സ്തബ്ധനായി നിൽക്കുക, പകച്ചുപോകുക തുടങ്ങിയവയ്ക്ക് സമാനമായി സാമാന്യ വ്യവഹാരത്തിൽ ബ്ലിങ്കസ്യ എന്ന് പ്രയോഗിക്കുക സാധാരണമായിരുന്നു. കണ്ണു ചിമ്മുക എന്ന് അർത്ഥമുള്ള ബ്ലിങ്ക് എന്ന ആംഗല പദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത പ്രയോഗമാണിത്. ഇവിടത്തെ പ്രത്യയമാകട്ടെ സംസ്കൃതവുമാണ്. കേരള ഭാഷയും സംസ്കൃതവും ചേരുമ്പോഴാണ് മണിപ്രവാളമാകുന്നത്. അതുകൊണ്ട് ഈ പ്രയോഗം വികല മണിപ്രവാളത്തിലാണ് ഉൾപ്പെടുന്നത്. ഔപചാരിക വിനിമയങ്ങളിൽ ബ്ലിങ്കസ്യ എന്നതിനു പകരമായ ഇതികർത്തവ്യാമൂഢതയാണ് പ്രയോഗിച്ചിരുന്നത്. ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയുടെ ഭാഷാപ്രതിനിധാനമാണത്. എന്നാൽ പുതിയ തലമുറ ഇത്തരം സംസ്കൃതാഭിമുഖ്യം താല്പര്യപ്പെടാറില്ല. അവർ പ്ലിങ്, ശശിയാവുക, സോമനാവുക, കിളി പോവുക തുടങ്ങിയവയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഫ്യൂസ് പോവുക, ഫ്രീസ് ആവുക തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് 90s വലിയ പ്രചാരമുണ്ടായിരുന്നു. ചലച്ചിത്ര സന്ദർഭങ്ങളുമായുള്ള അടുപ്പത്തിൽ നിന്നുമാണ് പുതുതലമുറ പ്രയോഗങ്ങൾ പലതും പിറവിയെടുക്കാറുള്ളത്. പവനായി വീണ്ടും ശവമാകുന്നത് ഉൾക്കൊള്ളാൻ ചല

0: ചിത്ര സന്ദർഭം അറിയേണ്ടത് അനിവാര്യമാണ്. ശശിയാവുക, കിളിപോവുക തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ആത്മപരിഹാസത്തിൻ്റെയും സെൽഫ് ട്രോളുകളുടെയും സ്വഭാവവും കാണാം. അപരനെ പരിഹസിക്കാൻ മാത്രമല്ല ഇവയൊക്കെ പ്രയോഗിക്കുന്നത്. പരിധിയില്ലാത്ത മാനസികാനുഭവങ്ങളെ സ്വയം ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി എന്നാണ് ആളുകൾ പറയാറുള്ളത്. സവിശേഷ മാനസികാവസ്ഥകളെ സൂചിപ്പിക്കാൻ വ്യാകരണ നിയമങ്ങളെയും ഭാഷാതിർത്തികളെയും അതിലംഘിച്ച് ഇന്ന് ധാരാളം ന്യൂജൻ പ്രയോഗങ്ങൾ പുതുതലമുറയ്ക്കുണ്ടെങ്കിലും ബ്ലിങ്കസ്യ പഴയ തലമുറക്കാരുടെ പുതുഞ്ചൻ പ്രയോഗമായിരുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്: ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെയും രംഗവേദിയുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: വിഖ്യാത ഹിന്ദി സാഹിത്യകാരനും നാടകകൃത്തും സംവിധായകനുമായ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. രസ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലികാനാമം.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സി ശാന്തകുമാരി അവതരിപ്പിക്കുന്നു. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ മുതുകുളം പാർവതി അമ്മയുടെ പുഷ്പാഞ്ജലി എന്ന കവിത കേൾക്കാം. ആറ് 5:55 FM ഡയറിയിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം. 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര. മഹിതം മലയാളം ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആർ ഗോപകുമാർ. നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആർ സി ആർ കായം, എന്തു പഠിക്കണം എന്താകണം. രാവിലെ 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. രാവിലെ 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ല് ജാലകം. 11:00 തായമ്പക കാവിൽ ദേവദത്തും സംഘവും അവതരിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, സോണിയ IG സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. മൂന്ന് മണിക്ക് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻവാണിയിൽ ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജ ജിയുമായി അഭിമുഖം. തിരുവനന്തപുരം റിലേ. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ.

വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. രാത്രി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, കഥ സൂര്യമാനസം. രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയരെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആത്തി എന്ന ചിത്രത്തിൽ ഹരിഹരനും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം യുഗഭാരതി എഴുതി വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയത്.

0: ചിത്രപതംഗം.
1: യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പോ ഈ തമിഴ് സിനിമാ ഗാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു എൻട്രി?
2: ഇപ്പം തമിഴ് സിനിമയിൽ പാടുന്നതെന്ന് പറയുന്നത്, ഫസ്റ്റ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത് സാംസിയസ് സാറാണ്, മ്യൂസിക് കമ്പോസർ സാംസിയസ് സാർ. അപ്പം അദ്ദേഹം എന്നെ നോട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയില്, സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയില് അദ്ദേഹം ഒരു ഗസ്റ്റ് ജഡ്ജായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു മാഷപ്പ് പോലെ ഒരു ഊർവസി ചെക്ക് ബുക്ക് റൈയിൽ രണ്ടും കൂടി ഒരു മാഷപ്പ് ചെയ്തിട്ട്, അതെ അതെ, രോമൻ സാറിൻ്റെ പാട്ട് ഇത് രണ്ടും മാഷപ്പ് ചെയ്തിട്ട് ഒരു സംഭവം ഇറക്കി. അപ്പം അങ്ങനെ അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു അവർ ഫുൾ പ്ലാൻ ചെയ്തത്, ബിക്കോസ് ചാനലും കൂടെ ആയതുകൊണ്ട് സാറ് ചാനലിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ വഴിയാണ് പിന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു എല്ലാം. എന്നെ ഇവർ വിളിച്ച് വരുത്തി ചാനലിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് എവിടേക്കോ കൊണ്ടുപോവാണ്. എന്നെ ക്യാമറ ഒരാൾ എടുക്കുന്നുണ്ട്, എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ ഫുൾ ചുമ്മാ ചാനലിലേക്ക് ചെല്ലില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചുമ്മാ പോയതാണ്. അപ്പം അങ്ങനെ അവർ നിന്നിട്ട് നേരെ സാംസിയസ് സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ട് സാർ ഇവിടെ നിൽക്കുന്നു, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ശ്രേയ മാമിൻ്റെ കൂടെ ഒരു പാട്ട്, ശ്രേയ ഘോഷാൽ മാമിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എന്ത്
1: ഷോക്ക്!
2: അപ്പോൾ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, ഞാനാണെങ്കിൽ ഒട്ടും പ്രിപ്പയർഡും അല്ല. സാധാരണ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റിലല്ലായിരിക്കും പോകുന്നത്. ഇത് ഞാൻ മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ രാവിലെ ഫുൾ ചില്ല് ചെയ്ത് മറ്റേ വോയിസൊക്കെ പോയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു ചിലപ്പം ആ ഒരു ഷോക്കും ആ ഒരു സന്തോഷത്തിൽ ഞാൻ അങ്ങ് പാടി. അപ്പം തന്നെ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ദസ് മൈ ഫസ്റ്റ് സോങ് ഇൻ തമിഴ്. അപ്പം അതും ശ്രേയ ഘോഷാൽ മാമിൻ്റെ കൂടെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ബിഗ് തിങ് പിന്നെ എനിക്ക് വിജയ് ആന്റണി സാറാണ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പം സാംസിയ സാറിന് പാടിയ പാട്ട് വാ താരകയെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് അത്.
1: പാട്ടൊന്നും കേട്ടാലോ?
2: ഓ, പിന്നെന്താ

0: மொழியே என் திருவின் குரலே சிலிகான் சிலையே.
1: Wow, superb.
2: Thank you.
1: അഭിജിത്ത് വളരെ അനായാസം അത് പാടി.
2: താങ്ക് യു. അതൊരു ഡുവറ്റ് സോങ് ആണ്, അപ്പൊ അതുകൊണ്ട് ഫീമെയിൽ വരുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് അത് ലോ ആയിരിക്കും,
1: കുറച്ച് ബേസ് ആയിരിക്കും. അപ്പൊ വാ താരക എന്നുള്ള ഈ സോങ് ആണ് തമിഴിലേക്കുള്ള ഒരു എൻട്രി.
2: അതെ അതെ അതെ.
1: ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് മാഷപ്സും റീൽസ് ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട് തോന്നുന്നു. അപ്പോ റഹ്മാന്റെ പാട്ടുകളാണോ കൂടുതൽ ചെയ്യാറ്?
2: റഹ്മാൻ സാറിന്റെ ചെയ്യുന്ന വെച്ചാൽ ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് റഹ്മാൻ സാർ. ഹീ സ്റ്റിൽ എ ഹിറ്റ് മേക്കർ. വരുന്ന പാട്ടുകളെല്ലാം യുനോ നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഹാവ് എ ലോട്ട് മോർ സോങ്സ് ദാൻ ബിഫോർ. അത് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പോകും ആരാ ചെയ്യുന്നുള്ള ഒരു സംഭവം, പക്ഷെ തേടി വരുമ്പോഴത്തേക്ക് അത് സാറിന്റെ ആയിരിക്കും. അങ്ങനെ ഹീ സ്റ്റിൽ എ ഹിറ്റ് മേക്കർ, ഐ മീൻ ദേർ ഇസ് നോ ഡൗട്ട്. ഞാൻ കൂടുതലും കവേഴ്സ് ചെയ്യുന്നത് എനിക്ക് ഐ ഡോണ്ട് ഗോ വിത്ത് ദ ട്രെൻഡ് മച്ച്, ബട്ട് ട്രെൻഡിൽ വരുന്ന നല്ല പാട്ടുകളൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പാട്ടിങ്ങനെ കേട്ടിട്ട് ഞാൻ യൂഷ്വലി കവേഴ്സ് ചെയ്യുന്ന സംഭവമേ വേറെയാണ്. ഞാൻ ഒരിക്കല് ചെന്നൈയിൽ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വണ്ടിക്കകത്ത് ഒരു പാട്ടിടും, അപ്പം ഐ മീൻ റേഡിയോ എന്തോ ഓണായിരുന്നു. അപ്പം അങ്ങനെ കേട്ട പാട്ട് തന്നെയാണ്, പക്ഷെ അത് കുറേ നാൾക്ക് ശേഷം കേട്ട് നല്ലതൊരു കവർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോയിരുന്നിട്ട് ഉടനെ പാടി അങ്ങിടും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഇടയ്ക്കൊരു കവർ ഇടും പോകും, പിന്നെ ഒരു മാസത്തേക്ക് കാണത്തില്ല, പിന്നെ വരും ഒരു കവർ ഇടും, അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ നമ്മൾ കണ്ടന്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് വൺ ഇയറിലാണ് ഞാൻ കുറച്ചും കൂടെ കവേഴ്സൊക്കെ ഇട്ട് തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ കവേഴ്സൊക്കെ ഇടുന്ന ഭയങ്കര കുറവായിരുന്നു. ബട്ട് ഫോർ എ സിംഗർ, ഫോർ എ മ്യൂസീഷ്യൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പോസ്റ്റ് ആൻഡ് ഇൻസ്റ്റഗ്രാം അതുപോലത്തെ ഫേസ്ബുക്ക് അതുപോലത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യേണ്ടതാണ് ടു സ്റ്റേ ഇൻ ദ സ്പോട്ട്ലൈറ്റ്. അതിനിയും കുറെ കൂടെ ചെയ്യണം. അപ്പം യെസ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴായിരിക്കും ഒരു കവർ വരുന്നത്. അപ്പം ചിലപ്പോൾ തിരിച്ച് പോണ വഴിക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാ ഇത് പാട്ട് കൊള്ളാമല്ലോ, നമുക്ക് തിരിച്ചു പോയി തന്നെ ഒരു കവർ.
1: അങ്ങനെ
2: അതാണ് അതാണ്. ഐ ലിസൺ ടു എ ലോട്ട് ഓഫ് സോങ്സ്, സോ സം സോങ്സ് ക്യാൻ ഓൺലി ബി ലിസൺ ടു ആൻഡ് നോട്ട് ട്രൈ, സം സോങ്സ് ക്യാൻ ബി ട്രൈ. എന്നെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പാടാൻ ഓ നമുക്ക് പറ്റും, ബിക്കോസ് ഞാൻ കുറച്ചും കൂടെ കർണാട്ടിക് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കുറച്ച് സംഗതിയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും
1: ഒരു ചെറിയൊരു കീർത്തനം, ഒരു പല്ലവി എന്തെങ്കിലും
2: തീർച്ചയായിട്ടും. അപ്പം ഈ പാട്ട് കാവാവ എന്ന് പറഞ്ഞ ഒരു വരാളി എന്ന് പറഞ്ഞ രാഗത്തിലെ ഒരു കോമ്പോസിഷൻ ആണ് ബൈ പാപ്പനാശം ശിവൻ.

0: ഓ, ഗംഭീരായി.
1: താങ്ക് യു.
0: ഒരു നിത്യസാധകന്റെ ശബ്ദമാണ്.
1: അയ്യോ,
0: ഈ വരാളി ഘനവഞ്ചകരാകണിൽ ഒന്നാണല്ലേ?
1: അതെ അതെ, ഇറ്റ്സ് ഒരു ഭയങ്കര ഒരു ഡാർക്ക് ആണ്, അത് പ്രത്യേക ഫീലാണ്. ഇതിനെപ്പറ്റി ഒരു അറിവെന്ന് പറയുന്നത്, ഇത് നേരിട്ട് പഠിക്കാൻ പാടില്ല എന്ന് പറയും. അതായത് ഗുരു ശിഷ്യ ബന്ധം, ആ ഗുരുവിൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കാൻ പാടില്ല, ഇതൊരു ഗുരു ശിഷ്യ ബന്ധം കട്ട് ഓഫ് ആകും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ സാർ ഈ അടുത്ത് ഒരാളെ പഠിപ്പിക്കുന്നുണ്ട്, അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് സാർ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം, സാർ റെക്കോർഡ് കഴിച്ചാൽ മതി. ഞാൻ ഇല്ല ഇല്ല, അത് അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നാ പഠിക്കുന്നത്, സാർ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ ആ പഠിക്കുള്ളൂ,
0: നോക്കാതിരിക്കും,
1: അത് മുഖത്തേക്ക് നോക്കാതിരിക്കുക അങ്ങനെ. അപ്പം അമ്മയും കുറെ എക്സ്പീരിയൻസസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച ഗുരുക്കന്മാരിൽ അവരെല്ലാവരും എന്നെ ഒരാളെ
0: പഠിപ്പിച്ചിട്ടുണ്ട്.
1: അതൊക്കെ കേട്ടിട്ട് അമ്മ ആണെങ്കിലും കുറെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഗുരുവിനടുത്ത് നേരിട്ട് പഠിച്ചു, ഇപ്പൊ ആ ഗുരു ഞാൻ പഠിക്കുന്ന പോലെ ഒരു കോൺടാക്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു, പറഞ്ഞു ഇത്ര സീരിയസ് ആണോ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്.
0: എന്തായാലും സൂപ്പർ ആയിരുന്നു.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
0: നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പൊ ഈ ശബ്ദം വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവല്ലോ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല, തണുത്തത് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ?
1: ഐ തിങ്ക് ഐ എം ദ റോങ് പേഴ്സൺ ടു ആസ്ക് എന്ന് പറയാം, ബിക്കോസ് ഞാൻ ഒന്നും ഫോളോ ചെയ്തില്ലായിരുന്നു. ഞാൻ സ്പൈസി ആണെങ്കിലും കോൾഡ് ആണെങ്കിലും, പക്ഷേ അറ്റ് എ പോയിന്റ് ഐ ഫെൽറ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ്. ഇപ്പം ഞാൻ നാട്ടിൽ ഇപ്പം എന്തെങ്കിലും തണുത്തത് കഴിച്ചാൽ എനിക്ക് ഉടനെ തൊണ്ട അടുത്ത ദിവസം തൊട്ട് പണിയായിരിക്കും. ഐസ്ക്രീം എന്തെങ്കിലും കഴിച്ചാൽ എനിക്കറിയാം, എന്നാലും ഞാൻ റിസ്ക് ചെയ്യും, ഓക്കെ ഒരു വർഷത്തേക്ക് നമുക്ക് പരിപാടിയൊന്നുമില്ല, കഴിക്കാനുള്ളൊരു ബോഹം കൊണ്ട് നമുക്ക് അതൊന്ന് കഴിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് എനിക്കറിയാം അടുത്ത ദിവസം തൊണ്ടയ്ക്ക് പണി കിട്ടും, പോക്കായിരിക്കും സംഭവങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഈ അടുത്തിപ്പോൾ ഞാൻ യു എസ് ടൂർ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഞങ്ങൾ ബാൻഡായിട്ട്. പക്ഷെ അവിടെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇതിന് ഇവിടെ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്. അവിടെ തണുത്ത പാൽ കുടിക്കുന്നു, തണുത്ത ഐസ്ക്രീം കഴിക്കുന്നു, എന്നിട്ടൊന്നും എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ലായിരുന്നു. അറൌണ്ട് 9 ഷോസ് ഞങ്ങളിവിടെ ചെയ്തു. അപ്പം ഇതൊക്കെ റിസ്ക് ആയിട്ട് ഞാൻ എപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ എനിക്ക് പക്ഷെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് മോർ അബൌട്ട് ദ മൈൻഡ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഉടനെ അമ്മ പറയും തീർന്നു, നാളെ അവന് കഴിക്കാൻ പാടില്ലാത്തതാണ്, അവൻ ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, ചിലപ്പോൾ അമ്മ പറയാത്ത കൊണ്ടായിരിക്കും, അമ്മ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഉടനെ ആ തോട്ടം കൊണ്ട്. കൂടുതലും ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് എ മോർ സൈക്കോളജിക്കൽ തിങ് അത്, അതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. അപ്പം കൂടുതൽ അതിൻ്റെതേക്ക് പോകാണ്ടിരിക്കുക. അമ്മയാണെങ്കിലും മറ്റേ ബാസ്കിൻ റോബിൻസിലൊക്കെ പോയിട്ട് ഐസ്ക്രീം ചൂടാക്കി തരുമോ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അതുകൊണ്ട് ഒന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല, വേണം, പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കഴിക്കണം, അത്രേ ഉള്ളൂ.
0: അപ്പൊ ഈ ശ്രേയ ഘോഷല് അങ്ങനത്തെ വലിയ ഇന്ത്യയിലെ പ്രമുഖ ഗായകർക്കൊപ്പം ഒരുപാട് പാട്ടുകൾ പാടി, അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു കോണ്ടാക്ട് വരുമ്പോൾ
1: മീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഓൺലൈൻ ആയിരുന്നു. ശ്രേയമാം ഈ പാട്ട് പാടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ശ്രേയമാമിൻ്റെ പാട്ട് ഓൾറെഡി എന്നത്തുണ്ട്. ഞാൻ കേൾക്കുന്ന അപ്പോഴാണ് സാംസിയ സാർ പറയുന്നത് ശ്രേയമാം ഓൾറെഡി പാടിയിട്ടുണ്ട്, ഇറ്റ് ഇസ് ഓൾറെഡി സങ് ഫ്രം മുംബൈ എന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പം സി റെക്കോർഡിങ് സംഭവം തന്നെ പണ്ടത്തെയും ഇപ്പോഴത്തെയും സംഭവങ്ങളൊക്കെ മാറി. ചില കമ്പോസേഴ്സിന് ഞാൻ പാടിയിട്ട് ഞാൻ അവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് പോലുമില്ല, അവര് പാടിയിട്ട് പോകും, അവര് സ്ട്രക്ചർ പറഞ്ഞിട്ട് പോകുന്ന പിന്നീട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി പാടുക എന്നുള്ളത്. പണ്ടത്തെ പോലല്ല ഇപ്പോഴത്തെ റെക്കോർഡിങ്. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട്, അല്ലെങ്കിൽ വേൾഡിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഞാൻ എപ്പോഴും എവിടെ പോവാണെങ്കിലും ഫോർ എ ലോങ്ങർ ടൈം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു സെറ്റപ്പ് ഒരു മൈക്കും ലാപ്ടോപ്പും സൗണ്ട് കാർഡൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്, ബിക്കോസ് എപ്പോഴാണെന്ന് അറിയത്തില്ല നമുക്ക് വർക്ക് വരുന്നത്. കൂടുതലും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാടി അഴിച്ച് അവരത് പ്ലേസ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ കോ സിംഗേഴ്സിനെ നമുക്ക് ചിലപ്പോൾ കാണാനേ കിട്ടത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒരു സിംഗറിനെ നമുക്ക് ഏതെങ്കിലും അവാർഡ് ഫംഗ്ഷനിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം പുള്ളിക്കാരത്തിലൂടെ നമ്മൾ പാടിയിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ലായിരിക്കും. കമ്പോസേഴ്സ് ഐ തിങ്ക് ഞാൻ ജേക്സ് ബിജോയ് സാറിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അത് ഫുൾ ഞാൻ ചെന്നൈയിൽ നിന്ന് അഴിക്കുന്നു, പുള്ളി അത് പ്ലേസ് ചെയ്യുന്നു, അങ്ങനെ ഇതായിരുന്നു, ഫുൾ ഓൺലൈൻ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ബാക്കിയെല്ലാ കമ്പോസേഴ്സിനും ഐ ഹാവ് മെറ്റ്.
0: അതായത് ഇപ്പോ കോസിംഗേഴ്സിനെ കാണാതെ തന്നെ ഒരു ഡ്യൂറ്റ് പാടാം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ക്ഷേമം ഓൾറെഡി പാടി വെച്ചിരിക്കുകയായിരുന്നു, അത് എപ്പോഴാണ് പാടിയെന്നുള്ള എനിക്കറിയത്തില്ല. ഇപ്പം ചില പാട്ടുകളെന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്യുന്നത് ഉണ്ടാക്കി എല്ലാം മിക്സും മാസ്റ്റർ ഒക്കെ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ പാട്ടിറങ്ങുന്നത്. അപ്പം ഈ സിംഗർ മിക്സ് മാസ്റ്റർ ചെയ്ത് ചെയ്താലും ഒരു ഒന്നൊന്നര രണ്ട് മൂന്ന് മാസം മുന്നേ ആയിരിക്കും പാടി വെച്ചിരിക്കുന്നത്. അപ്പം എനിത്തിങ് കൻ ഹാപ്പൻ. ചിലപ്പോൾ ഒരു പാട്ട് ഫുള്ള് വൃത്തി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ അവർക്ക് ഒരു തോട്ട് വരികയാണെങ്കിൽ നമുക്ക് സിംഗറിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും മാറ്റി വേറെ ആളെ പാടിച്ച് എന്ത് പാട്ട് പാടിയാലും എന്ത് പ്രൊജക്ടിൽ പാടിയാലും നമ്മൾ പുറത്ത് പറയത്തില്ല, അത് ഇറങ്ങുന്നിടം വരെ നമ്മളത് മിണ്ടാണ്ടിരിക്കും.
0: ട്രാക്ക് പാടി വെക്കും അല്ലേ?
1: അതെ അതെ,
0: ഒരുപാട് പാട്ടുകൾക്ക് ഇപ്പോൾ ട്രാക്ക്
1: പാടിയിട്ടുണ്ട്, അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് എപ്പോഴാണ് ഇറങ്ങുന്ന ചില പാട്ടുകളൊക്കെ ഇപ്പോൾ കൈലാസ് സാറിന് തന്നെ, ഞാൻ കൈലാസ് മേനോൻ സാറിന് പുള്ളിക്ക് ഞാൻ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 or 4 സോങ്സ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് എവിടെ എപ്പോഴാണ് ഇറങ്ങണേ എന്നും അറിയത്തില്ല.
0: അപ്പൊ നമുക്ക് അഭിജിത്തിന്റെ ഒരു പാട്ടിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു കനകരാജ്യം എന്ന് പറഞ്ഞൊരു സിനിമ, അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്ങ്,
1: അതെ അതെ അതെ,
0: കൺതുറന്ന് അല്ലേ,
1: കൺതുറന്നു അരുൺ മുരളീധരൻ,
0: അതൊന്നും പാടുന്നു.

0: ഒരുപാട് ഒരുപാട് രസമുണ്ടായിരുന്നു കേൾക്കാൻ.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ സിനിമയിൽ പാടി, എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് കമ്പോസിഷൻസ് എന്തെങ്കിലും ഉണ്ടോ?
1: യെസ്, ഞാനിപ്പോൾ February 14th വാലന്റൈൻസ് ഡേ അന്നൊരു ഒരു പാട്ട് റിലീസ് ചെയ്തു, എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കമ്പോസിഷൻ. ഇറ്റ്സ് കോൾഡ് പൊൻ താരകൈ, അത് തമിഴിലാണ്. ഹാവിങ് സ്പെൻഡ് അറൌണ്ട് ലൈക് 7 വർഷം ചെന്നൈയിൽ നിന്നുകൊണ്ട് മോസ്റ്റ്ലി തമിഴ്, അങ്ങനെ പഠിച്ചതൊക്കെ തമിഴൊക്കെ ആയതുകൊണ്ട് ഞാൻ തമിഴിൽ തന്നെ ഒരു പാട്ട് കമ്പോസ് ചെയ്തു. എല്ലാം പ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ തന്നെ, പ്രോഗ്രാമും എല്ലാം ചെയ്തത് ഞാനാണ്. അപ്പോൾ എൻ്റെ ലിറിക്സ് എഴുതിയത് എൻ്റെ സുഹൃത്താണ് ആദിത്യ KR എന്ന് പറഞ്ഞിട്ട്, എൻ്റെ +1 +2 എൻ്റെ കൂടെ പഠിച്ചത്, അവനാണ് ലിറിക്സ് എഴുതിയത്. അപ്പം ഞാനാണ് അവനെ ഒരു ലിറിസിസ്റ്റ് ആക്കിയത് തന്നെ. ഞാൻ ഓരോ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ അഴിച്ചു കൊടുക്കും, അങ്ങനെ അവൻ ഇരുന്ന് എഴുതി എഴുതി എഴുതി അവൻ നൗ ഹീസ് റൈറ്റിംഗ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. അവനാണ് എൻ്റെ ലിറിക്സ് ഒക്കെ എഴുതിയത്.
0: യെസ്
1: യെസ് യെസ്.

0: ഓ, ഇതൊരു സ്പെഷ്യൽ സോങ്
1: ആണല്ലോ. അതെ അതെ അതെ, ഐ മീൻ എന്റെ സ്വന്തം ഓൺ കോമ്പോസിഷൻ ആണ്. സോ ഇറ്റ് ഇസ് ഔട്ട് ഓൺ ഓൾ പ്ലാറ്റ്ഫോംസ്, അപ്പൊ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം.
0: ഓക്കെ, അപ്പോ അഭിജിത്തിന്റെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടു, ഒരുപാട് എൻജോയ് ചെയ്തു.
1: താങ്ക് യു.
0: അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് ഭാഷകളിൽ പാടാൻ കഴിയട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

0: ചിത്രപതംഗം.
1: ഇനി അഭിജിത്ത് അനിൽകുമാർ പാടിയ ഏതാനും ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബർദ എന്ന ചിത്രത്തിൽ ദീപക് രാമകൃഷ്ണൻ എഴുതി ഗോപി സുന്ദർ ചിട്ടപ്പെടുത്തിയ ഗാനം.

ഇനി മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ സുഹേൽ കോയയുടെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം.

ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842436397 അല്ലെങ്കിൽ 04842436387 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിലോ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദ്വരൈ, ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗം, ടി വി വാസൻ ഖടം. കച്ചേരിയിൽ ആദ്യമായി ദുടുകൂകല എന്നാരംഭിക്കുന്ന ഗൗള രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

അടുത്തതായി നീ ദയരാധ അംബ, രാഗം പൂർവി കല്യാണി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ സ്വയം ചിട്ടപ്പെടുത്തിയ കൃതി, ആദ്യതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കച്ചേരിയിൽ അവസാനമായി സാവേരി രാഗത്തിൽ എന്ത നേർച്ചിന, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി, ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ, ഗുരുവായൂർ ദൊരൈ, ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗം, ടി വി വാസൻ ഖടം.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ

പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: festivities during which people place clay idols of Lord Ganesh at their homes and worship them. President Draupadi Murmu, Prime Minister Narendra Modi have extended their greetings to the people on the occasion of Ganesh Chaturthi. Vice President C.P. Radhakrishnan and Prime Minister Modi today attended the Ganesh Chaturthi celebration at the residence of Union Minister Piyush Goyal in New Delhi. The government has approved export of power for 18 hours a day to Nepal Electricity Authority till the 31st of December this year. In men's cricket, India will take on Afghanistan in the second T20 International at the Arun Jaitley Stadium in Delhi tomorrow. The match will begin at 7:30 p.m. Indian Standard Time. And with that, we end this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.